0: തമ്പുരാന്റെ ജീവിതം നേത്യാരമ്മയെ തൃപ്തിപ്പെടുത്താൻ പാടുപെടുന്നതിൽ തന്നെ കഴിയും. രണ്ടാം തമ്പുരാൻ അണിയറയിലേക്ക് കടന്നു. ശങ്കരക്കുറുപ്പ് ചുട്ടിക്ക് കിടക്കാൻ ഭാവിക്കുകയായിരുന്നു. ഗോപിക്കുറുപ്പ് അണിയറയുടെ മുളങ്കാലും ചാരി നിശബ്ദനായിരിക്കുകയാണ്. തമ്പുരാൻ ആകെയൊന്ന് നോക്കി. തൊഴുതു നിൽക്കുന്ന ശങ്കരക്കുറുപ്പിനോട് ചോദിച്ചു, ശങ്കരൻ തന്നെ വേണോ? എന്നിട്ട് ഗോപിയെ ഒന്ന് കടാക്ഷിക്കുകയും ചെയ്തു. ആ വൃദ്ധനടന്റെ നെഞ്ചിൽ ഒരു ദീർഘനിശ്വാസം മുട്ടിത്തിരിഞ്ഞു. അയാൾ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു, അടിയൻ മരിക്കുന്നതുവരെ എത്തിക്കാം. ആ കണ്ണുകളിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീരും അടർന്നു വീണു. ഗോപിക്കുറുപ്പ് തലയുയർത്തി അമ്മാമനെയും തമ്പുരാനെയും ഒന്ന് നോക്കി. എന്നിട്ട് മുന്നോട്ട് വന്നു പറഞ്ഞു, ഞാനാണ് വേഷം, അമ്മാമനങ്ങ് പോയിക്കോളൂ. ക്ഷൗരം കഴിക്കുകയോ കുളിക്കുകയോ ചെയ്യാത്ത ആ മുഖത്തേക്ക് കാരണവർ ഒന്നു നോക്കി. അന്ന് അണിയറയുടെ പിൻപുറത്ത് നിലവിളക്കിന്റെ വെളിച്ചത്തിൽ വെച്ച് ക്ഷൗരം കഴിച്ച് കുളിച്ചുവന്ന് അയാൾ ചുട്ടിക്ക് കിടന്നു. അന്നത്തെ മാതിരി ഒരു ബാഹുകൻ ഉണ്ടായിട്ടില്ല. ശോകരസം അലതല്ലുകയായിരുന്നു. കാണികളുടെ കണ്ണുകൾ നിറഞ്ഞു. ഗോപിക്കുറുപ്പ് അരങ്ങത്ത് നിന്നു പോയി. തമ്പുരാൻ അണിയറയിലേക്ക് ഓടിച്ചെന്ന് അയാളെ കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഗോപി, ഞാനിങ്ങനെ ഒരു വേഷം കണ്ടിട്ടില്ല, അതൊരു അനുഭവമായിരുന്നു. ഗോപി ഒരു നളൻ തന്നെ, പക്ഷേ കലി ബാധിച്ചിരിക്കുന്നു. കുറഞ്ഞൊരു നിശബ്ദതയ്ക്ക് ശേഷം അയാൾ പറഞ്ഞു, അവിടത്തെയും അമ്മാമൻ്റെ ഇഷ്ടം ഇന്ന് ഞാൻ നിറവേറ്റി. ഇനി എന്നോട് കൽപ്പിക്കരുത്, എന്നാൽ എനിക്ക് ഭ്രാന്താവും. ഒരു ഇടിവെട്ടിൻ്റെ കാഠിന്യമുണ്ടായിരുന്നു ആ വാക്കിന്. ആരും ഒന്നും മിണ്ടിയില്ല. അയാൾ കോപ്പഴിച്ചു വച്ചു. പിന്നീട് ഒരിക്കലും ആ കോപ്പ് അണിയുകയുണ്ടായില്ല. അന്തം മറഞ്ഞവനെപ്പോലെ അങ്ങുമിങ്ങും നടക്കും. ആരോടെന്നില്ലാതെ എന്തൊക്കെയോ പിറുപിറുക്കും. വല്ലപ്പോഴും വീട്ടിൽ വരും. അപ്പോൾ തന്നെ തിരിച്ചുപോയി എന്നു വരും. അല്ലെങ്കിൽ ഒരു ദിവസം മുഴുവൻ കിടന്നുറങ്ങും. കാരണവർ നിശബ്ദനായി എല്ലാം നോക്കിയിരുന്നു, ഒന്നും പറഞ്ഞില്ല. ആയിരമായിരം ഹൃദയങ്ങളെയിട്ട് അമ്മാനമാടിച്ച ആ നേത്രങ്ങൾ വാർദ്ധക്യബാധ കൊണ്ട് മങ്ങി മങ്ങി വരികയായിരുന്നു. പ്രകാശം കെട്ടു. ഒടുവിൽ അത് എന്നേക്കുമായി അടഞ്ഞു. അപ്പോൾ ഒരു തുള്ളി കണ്ണുനീർ ആ കൺകോണിൽ ബാക്കി നിന്നിരുന്നു. അത് ആ മരുമകനെ ചൊല്ലിയായിരുന്നുവോ?
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495964321. ഇനിയൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി സ്മൃതിമധുരം. ഓരോ സൂര്യോദയവും പ്രത്യാശയുടെ പല്ലവിയും പുതിയ തുടക്കങ്ങളുടെ അനുപല്ലവിയുമാണ്. ഒരു ദിവസത്തിന്റെ മഹാസിംഹടി ആരംഭിക്കുന്ന ആദ്യനാദമാണ് സൂര്യോദയം. പ്രഭാതത്തിലെ ആദ്യനാദത്തിന്റെ മാധുര്യം പേറുന്ന ചില ഗാനങ്ങൾ കേൾക്കാം ഇന്ന് സ്മൃതിമധുരത്തിൽ. ആദ്യഗാനം മനസ്സാ വാചാ കർമ്മണ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയതാണ്. ഗാനരചന ബിച്ചു തിരുമല.

0: സൂര്യോദയം പ്രത്യാശയുടെ ആദ്യനാദം ഈ ആശയത്തെ ആസ്പദമാക്കിയുള്ള ഗാനങ്ങളാണ് കേട്ടത്. സ്മൃതിമധുരം സമാപിച്ചു. ആകാശവാണി
1: യോഗസൗഖ്യം. ഇന്നീ പരിപാടിയിൽ മാനസിക സംഘർഷവും യോഗയും. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ മാനസിക സമ്മർദ്ദം, അമിതമായ ഉത്കണ്ഠ, ഡിപ്രഷൻ എന്നിവ സാധാരണമായ അവസ്ഥകളായി

0: ഇരിക്കുന്നു. വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, വൃദ്ധജനങ്ങൾ തുടങ്ങി എല്ലാവരിലും ഈ അവസ്ഥകൾ വളരെ സാധാരണമാണ് ഇന്ന്. യോഗ എന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ തീർത്തും പ്രാധാന്യമുള്ള ഒരു വെൽനസ് അപ്രോച്ച് ആണെന്ന് ഇന്ന് പഠനങ്ങൾ പറയുന്നു. മനസ്സിന്റെ ഉള്ളറകളെ തിരിച്ചറിയാൻ യോഗയിലൂടെ കഴിയുന്നു. മെഡിറ്റേഷൻ അഥവാ ധ്യാനം, യോഗനിദ്ര എന്നിവ നിരന്തരം അഭ്യസിക്കുന്നവരിൽ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് വളരെ കുറവാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുപോലെ തന്നെ മസ്തിഷ്കത്തിലെ ആൽഫ തരംഗങ്ങൾ ധ്യാനാവസ്ഥയിൽ തീവ്രമാകുകയും അത് സാധകന് പൂർണ്ണ റിലാക്സേഷൻ സാധ്യമാക്കുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ. ഇന്ന് ഒരു നേരമെങ്കിലും തങ്ങളുടെ മാനസിക ബുദ്ധിമുട്ടുകൾ സ്വന്തം കുടുംബത്തിൽ പോലും പറഞ്ഞു തീർക്കാൻ പറ്റാത്തവരാണ് അധികം പേരും. അത്തരം ബുദ്ധിമുട്ടുകൾക്കൊന്നും പരിഹാരം ഇല്ലാതെ വരുമ്പോൾ അതും പേറി ആഴത്തിലുള്ള സമ്മർദ്ദത്തിലാണ്ട് ജീവിക്കുന്നവർ അനേകം. എത്ര വലിയ പ്രശ്നങ്ങൾ കടന്നുകൂടിയാലും മനസ്സ് ശാന്തമാണെങ്കിൽ അതിനുള്ള ഉത്തരവും ലഭിക്കും. മനസ്സിന്റെ അശാന്തി എപ്പോഴും ഉണ്ടാകുന്നത് അഹം എന്ന ആന്തരിക ഭാവത്തിലൂടെയാണ്. കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ഉണ്ടാകുന്നത്. വികാസമാണ് മനസ്സിന്റെ സ്വാഭാവികത. മനസ്സ് സങ്കുചിതമാകുന്നത് പലപ്പോഴും അഹന്തയിലൂടെ അതിനെ തളച്ചിടുമ്പോഴാകുന്നു. സാധകൻ ധ്യാനത്തിലൂടെ അഹന്തയെ പൂർണ്ണമായും മറികടക്കാൻ കഴിയും. ഈ പ്രപഞ്ചത്തിൽ താൻ ഒന്നുമല്ല എന്നും സാഗരത്തിലെ ഒരു തുള്ളി ജലത്തെ പോലെ നിഷ്പ്രഭമാണും എന്നും മനസ്സിലാകുമ്പോൾ തന്നെ എല്ലാത്തിനുമുള്ള ഉത്തരം ഒരുവനിൽ ഉണ്ടാകും. എങ്കിലും ഇന്നത്തെ പ്രശ്നങ്ങൾ നിരന്തരം വന്നു പോയിക്കൊണ്ടിരിക്കും തിരമാലകളെ പോലെ. പക്ഷെ ഒരു പ്രശ്നവും ശാശ്വതമായി നിലനിൽക്കില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരം സാഹചര്യങ്ങളിൽ പെട്ടുപോകുമ്പോൾ നാം തിരിച്ചറിയേണ്ടത്. അതിനായി മനോമാലിന്യങ്ങൾ നിർമാർജനം ചെയ്യുക, നിയന്ത്രിതമായ അളവിൽ ചെയ്യുന്ന പ്രാണായാമ പ്രക്രിയകളായ ഭ്രാമരി, നാഡീശുദ്ധി, ചന്ദ്രഭേദി, ശീത്കാരി മുതലായ പ്രാണായാമങ്ങൾ മനസ്സിന് അചഞ്ചലത്വം കൈവരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു. മനസ്സിലുള്ള ബുദ്ധിമുട്ടുകൾ ശരീരത്തെയും സമ്മർദ്ദത്തിലാക്കുന്നു. അനന്തരം ഹൃദ്രോഗം, അധികമായ രക്തസമ്മർദ്ദം, ഉറക്കക്കുറവ്, ജീവിതശൈലി രോഗങ്ങൾ എന്നിവ ഉണ്ടാക്കുന്നു. മനോരോഗത്തിലേക്ക് വഴിതിരിച്ചുവിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് ചൈൽഡ്ഹുഡ് ട്രോമ പോലുള്ള പോസ്റ്റ് ട്രോമാറ്റിക് ഡിസീസസ്. പെട്ടെന്നുള്ള പ്രതികൂല സാഹചര്യത്തിൽ പെട്ട് ആഘാതമുണ്ടായ മനസ്സിന് ആ സാഹചര്യം ഉൾക്കൊള്ളാതെ വരികയും ഉപബോധ മനസ്സിൽ അവ ആഴത്തിൽ പതിയുകയും ചെയ്യുന്നു. കുട്ടിക്കാലത്തുണ്ടായ സെക്ഷൽ അബ്യൂസ് കുട്ടിയുടെ പിൽക്കാല ഭാവിയിൽ ആഴത്തിൽ ബാധിച്ചേക്കാം. പ്രിയപ്പെട്ടവരുടെ അപ്രതീക്ഷിത മരണം മനസ്സിന് താങ്ങാവുന്നതിലും അപ്പുറം ഉപബോധ മനസ്സിൽ പതിയുകയും അകാരണ ഭയം, മറ്റു മനോവൈകല്യങ്ങൾ എന്നിവ ഉണ്ടാക്കുകയും ചെയ്യാം. പ്രകൃതി ദുരന്തങ്ങളിൽ ഇത്തരം സംഭവം ഉണ്ടായേക്കാം. ഇവിടെയെല്ലാം യോഗയിലെ ധ്യാനത്തിലൂടെ മനസ്സിനുള്ളിലെ അറകളിൽ വെളിച്ചമുണ്ടാക്കാൻ സാധിക്കും. മാനസിക വ്യാധികൾക്ക് കാരണമായേക്കാവുന്ന സബ്സ്റ്റൻസ് അബ്യൂസ്, മദ്യപാനം, പുകവലി എന്നിവ ഇന്ന് വളരെ കൂടുതലാണ്. കുട്ടികളിൽ അത് വലിയ ദുരന്തമുണ്ടാക്കുന്നു. തലച്ചോറിന്റെ പ്രവർത്തനക്ഷമത, മനസ്സിന്റെ ബലം, ആത്മവിശ്വാസം, ഓർമ്മ എന്നിങ്ങനെ ഓരോന്നായി മാഞ്ഞുപോകാം. ലഹരിക്കടിമപ്പെട്ടവരിലും ഡോക്ടറോടും വിദഗ്ധ പരിശീലകരോടും സംവദിച്ചതിനു ശേഷം കൃത്യമായി ചിട്ടപ്പെടുത്തിയ ആസനങ്ങൾ, റിലാക്സേഷൻ ടെക്നിക്സ്, മസിൽ റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ എന്നിവ വഴി ഒരുപാട് മാറ്റം സാധ്യമാണ്.
1: മാനസിക സംഘർഷവും യോഗയും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
5: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ബ്യൂട്ടിഫുൾ എന്ന ചിത്രത്തിലേതാണ്. രതീഷ് വേഗയുടെ സംഗീത സംവിധാനത്തിൽ ഉണ്ണിമേനോൻ പാടിയത്. ഗാനരചന അനൂപ് മേനോൻ.

ഗോപി സുന്ദറിന്റെ സംഗീത സംവിധാനത്തിൽ കാർത്തിക്കും അഭയ ഹിരൺമയയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയിരിക്കുന്നത് ബി കെ ഹരിനാരായണൻ, ചിത്രം ജെയിംസ് ആൻഡ് ആലീസ്.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിലേക്ക് വിളിക്കാം. 9495964321. ഇനിയൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി 9495964321, 9496596321. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ. അറിയിപ്പ് കഴിഞ്ഞു.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താതരംഗിണി.

0: നാളെ June 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനം. കളിച്ചുല്ലസിക്കേണ്ട പ്രായത്തിൽ പുസ്തക സഞ്ചിയുമേന്തി വിദ്യാലയങ്ങളിലേക്ക് നടന്നു നീങ്ങേണ്ട ബാല്യങ്ങളെ ഫാക്ടറികളിലെ കരിപ്പുകയിലേക്കും ഹോട്ടലുകളിലെ എച്ചിൽ പാത്രങ്ങളിലേക്കും തള്ളിവിടുന്ന ക്രൂരതയ്ക്കെതിരെയുള്ള ലോകത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ 2002 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. ദാരിദ്ര്യവും നിരക്ഷരതയും ചൂഷണവും ചേർന്ന് കോടിക്കണക്കിന് കുട്ടികളുടെ മനോഹരമായ നാളെയാണ് ഇരുട്ടിലാക്കുന്നത്. ആഗോളതലത്തിൽ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും ശക്തമാണെങ്കിലും ഇന്നും ലക്ഷക്കണക്കിന് കുരുന്നുകൾ തങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് കഠിനാധ്വാനത്തിന് ഇരയാകുന്നുണ്ട്. സാങ്കേതിക വിദ്യയും നവയുഗ ചിന്തകളും പുരോഗമിക്കുകയും നിർമ്മിത ബുദ്ധി പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ലോകത്തെ മാറ്റിമറിക്കുകയും ചെയ്യുമ്പോഴും അടിസ്ഥാനപരമായ മനുഷ്യാവകാശങ്ങൾ പോലും ലഭിക്കാതെ ഒരു കൂട്ടം കുട്ടികൾ തെരുവുകളിൽ വിയർപ്പൊഴുക്കുന്നു എന്നത് ലജ്ജാകരം തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഈ വർഷത്തെ ബാലവേല വിരുദ്ധ ദിനം കൂടുതൽ പ്രസക്തമാകുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പ് കാർഡ്, കുട്ടികൾക്ക് കളിമുറ്റം, മുതിർന്നവർക്ക് മാന്യമായ തൊഴിൽ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിനൊപ്പം മുതിർന്നവർക്ക് സ്ഥിര വരുമാനവും മാന്യമായ തൊഴിൽ സാഹചര്യങ്ങളും ഉറപ്പാക്കിയാൽ മാത്രമേ കുടുംബങ്ങൾക്ക് കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് ഈ സന്ദേശം അടിവരയിടുന്നു. കുട്ടികളെ ശാരീരികവും മാനസികവും സാമൂഹികവുമായി വേദനിപ്പിക്കുന്ന തൊഴിലുകളെയാണ് ബാലവേലയായി നിർവചിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ കോടാനുകോടി കുട്ടികളാണ് ഇന്ന് ബാലവേലയുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജനനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ടവർ, അകാലത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടവർ, അതിദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങളിലുള്ളവർ, അഭയാർത്ഥികൾ തുടങ്ങി പറക്കമുറ്റാത്ത പ്രായത്തിൽ തന്നെ ജീവിതഭാരം ചുമലിലേറ്റി തെരുവോരങ്ങളിൽ പണിയെടുക്കാൻ വിധിക്കപ്പെട്ട നിരവധി കുട്ടികൾ നമുക്കിടയിലുണ്ട്. ഭക്ഷണശാലകളിൽ, കൃഷിയിടങ്ങളിൽ, കച്ചവട കേന്ദ്രങ്ങളിൽ തുടങ്ങിയിടങ്ങളിലെല്ലാം ബാലവേലയുടെ ദൈന്യതയാർന്ന മുഖങ്ങൾ നമുക്ക് കാണാനാകും. ഖനിയിടങ്ങൾ, പടക്ക നിർമ്മാണശാലകൾ, കീടനാശിനി നിർമ്മാണശാലകൾ തുടങ്ങി അപകടകരമായ തൊഴിലിടങ്ങളിൽ ഉൾപ്പെടെ പണിയെടുക്കുന്ന കുട്ടികളുടെ എണ്ണവും ചെറുതല്ല. നിലവിൽ ലോകത്താകമാനം 160 ദശലക്ഷം കുട്ടികൾ ബാലവേലയ്ക്ക് വിധേയരാകുന്നുണ്ടെന്നാണ് യൂണിസെഫ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ലോകത്ത് 10 കുട്ടികളിൽ ഒരാൾ എന്ന കണക്കെ ഉപജീവനത്തിനായി വിവിധ ജോലികളിൽ ഏർപ്പെടുന്നുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ബാലവേല ഏറ്റവും കൂടുതലായുള്ളത്. ഈ മേഖലയിലെ കുട്ടികളിൽ 1/5 വിവിധ സാഹചര്യങ്ങളിൽ തൊഴിലെടുക്കുന്നു. ഇന്ത്യയിൽ 40 ലക്ഷത്തോളം കുട്ടികളാണ് ബാലവേല ചെയ്യാൻ നിർബന്ധിതരായിട്ടുള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ കേരളത്തിൽ ബാലവേലയിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം തുലവും കുറവാണെന്നും ഇക്കാര്യത്തിൽ കേരളം ലോകത്തിന് മാതൃകയാണെന്നും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ KV മനോജ് കുമാർ വാർത്താ തരംഗിണിയോട് പറഞ്ഞു.
1: കുട്ടികളുടെ ഭൗതികവും ശാരീരികവുമായ എല്ലാ അവസ്ഥകൾക്കും വളർച്ചയ്ക്കും തടസ്സം നിൽക്കുന്നതാണ് യഥാർത്ഥത്തിൽ ബാലവേല എന്ന അപരിഷ്കൃതമായ സംവിധാനം. അത് ലോകത്ത് എവിടെയായാലും അങ്ങനെ തന്നെയാണ്. കുട്ടികളെ വളരെ ചെറിയ തുക നൽകി, ചിലപ്പോഴൊന്നും നൽകാതെയും കഠിനമായ ജോലികൾ ചെയ്യിക്കുന്നത് വഴി അവരുടെ ആരോഗ്യം ക്ഷയിക്കുന്നു, അവരുടെ ചിന്താശേഷി ക്ഷയിക്കുന്നു. അവർ ലോകത്തിന് ഉപയോഗപ്പെടുന്ന തരത്തിലല്ലാത്ത ജീവച്ഛവങ്ങളായ വെറും മനുഷ്യരൂപങ്ങൾ മാത്രമായി തീരുന്നു എന്നുള്ളതാണ് ഈ ബാലവേലയുടെ ഇതുവരെയുള്ള അനുഭവവും അതിന്റെ ദുരന്തവും. തീർച്ചയായും നമ്മുടെ ഇന്ത്യയും ഈ ഒരു പ്രശ്നം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തും ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുട്ടികളുണ്ട്. 40 ലക്ഷത്തോളം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് വിനോദം ലഭ്യമാവുന്നില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാവുന്നില്ല. ഇന്ത്യൻ ഭരണഘടന തന്നെ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ അവകാശങ്ങളിലൊന്നായ വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ഒരവസ്ഥയാണ് ഇതുകൊണ്ടുണ്ടാവുക. കുട്ടികളെ അവരുടെ സന്തോഷത്തിന്റെയും സ്വപ്നങ്ങളിലേക്കും നയിക്കാൻ ആവശ്യമായ വിദ്യാഭ്യാസവും അവരുടെ ആരോഗ്യത്തിന് വളർച്ച പ്രാപിക്കാനുള്ള അനുകൂലമായ അന്തരീക്ഷം നൽകേണ്ടതും നമ്മുടെ സമൂഹത്തിന്റെയും സർക്കാരിന്റെയും കൂട്ടായ ഉത്തരവാദിത്തമായിരിക്കണം. അവരിലുള്ള സഹജമായ കഴിവുകളെ വളർത്തിയെടുക്കാനും ഫലപ്രദമായി അത് വികസിപ്പിച്ചെടുക്കാനും ഒക്കെയുള്ള സാഹചര്യം നമ്മൾ കുട്ടികൾക്കുണ്ടാവണം. അതിനുവേണ്ടി നമ്മുടെ സമൂഹത്തിലെ ഓരോ വ്യക്തിയും സഹകരിച്ചുകൊണ്ടുള്ള ഒരു നല്ല ബോധവൽക്കരണവും പ്രയത്നവും നമ്മുടെ നാട്ടിലുണ്ടാവണം. കേരളം ഒരു മാതൃകയാണ്. തീർച്ചയായും ബാലവേലയിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തുലവും കുറവാണ്. എങ്കിൽ പോലും ഒരു കുട്ടി പോലും ഒരു തരത്തിലും ബാലവേലയിൽ എത്തിപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്ന് കമ്മീഷൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മുടെ സമൂഹമാകെ ഒന്നായി മുന്നേറണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്.
0: രാജ്യത്ത് 1986 ബാലവേല നിരോധന നിയമവും 1987 ബാലവേല

0: ക്കെതിരായ ദേശീയ നയവും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ നയങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന നിയമങ്ങളും കുട്ടികളെ കൊണ്ട് തൊഴിലെടുപ്പിക്കുന്നത് കർശനമായി വിലക്കുന്നതായി നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് പരണിയം ദേവകുമാർ വിശദമാക്കുന്നു.
1: ഒരു രാഷ്ട്രത്തിന്റെ പുരോഗതിയും വികസനവും നിർണ്ണയിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നായ കുട്ടികളുടെ സമഗ്ര വികസനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ടത് ഏതൊരു രാഷ്ട്രത്തിന്റെയും പ്രാഥമിക കർത്തവ്യമാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്കായി നമ്മുടെ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന Article 21A ഫാക്ടറികൾ, ഖനികൾ തുടങ്ങിയ അപകടകരമായ ജോലിസ്ഥലങ്ങളിൽ 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലി ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന Article 24, 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് മതിയായ സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്ന Article 45 തുടങ്ങിയ ഇന്ത്യൻ ഭരണഘടനയിലെ വകുപ്പുകൾ ഇത്തവണത്തിൽ പ്രസ്താവ്യമാണ്. തുടർന്ന് ഇന്ത്യ ഗവൺമെന്റ് 1986 ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമം കൊണ്ടുവന്നു. 2016 ഭേദഗതി നിയമത്തിലൂടെ ഇവയുടെ വ്യവസ്ഥകളിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുകയും 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് സമ്പൂർണമായി നിരോധിക്കുകയുമുണ്ടായി. നിരവധി തൊഴിലുകളും പ്രക്രിയകളും ഈ നിയമത്തിന്റെ പരിധിയിൽ നിരോധിതമാണ്. റെയിൽവേയുമായി ബന്ധപ്പെട്ട ജോലികൾ, ഖനികളിലെ ജോലികൾ, ഫാക്ടറികളിലെ ജോലികൾ തുടങ്ങിയവ നിരോധിത തൊഴിലുകളുടെ പരിധിയിലും, ബീഡി നിർമ്മാണം, പരവതാനിക്ക് വേണ്ടിയുള്ള നെയ്ത്ത്, സിമന്റ് നിർമ്മാണം, തീപ്പെട്ടി നിർമ്മാണം തുടങ്ങിയവയൊക്കെ തന്നെയും നിരോധിത പ്രക്രിയകളുടെ ഗണത്തിലും പെടുത്തിയിരിക്കുന്നു. ഫാക്ടറികൾ, ഖനികൾ, റെയിൽവേ തുടങ്ങി കേന്ദ്ര സർക്കാരിന് നേരിട്ട് നിയന്ത്രണമുള്ളവയിൽ ഈ നിയമം നടപ്പിലാക്കുന്നതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനും മറ്റു സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ ഇവ നടപ്പിലാക്കുന്നതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുമാണെന്ന് ഈ നിയമം അനുശാസിക്കുന്നുണ്ട്. ഏതെങ്കിലും തൊഴിലുടമ ഈ നിയമം ലംഘിക്കുന്നതായാൽ 1 വർഷം വരെ തടവോ 20,000 രൂപ പിഴയോ നൽകാം എന്ന് വ്യവസ്ഥ ചെയ്യുന്നു.
0: സംസ്ഥാനത്ത് ബാലവേല നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ കുട്ടികളെ അതിൽ നിന്ന് മോചിപ്പിച്ച് തുടർ സഹായം നൽകുന്നതിനുള്ള സേവനം ലഭ്യമാക്കി വരുന്നതായി തിരുവനന്തപുരം ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ എസ് ചിത്രലേഖ വ്യക്തമാക്കി.
2: കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി നിരവധി സർക്കാരിതര സംവിധാനങ്ങൾ നിലവിലുണ്ട്. നോഡൽ വകുപ്പായ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിലുള്ള ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകൾക്കാണ് ജില്ലകളിൽ കുട്ടികളുടെ സംരക്ഷണത്തിന്റെ ഏകോപന ചുമതലയുള്ളത്. കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ ബാലനീതി നിയമത്തോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ബാലവേല നിരോധനവും ക്രമപ്പെടുത്തലും ആക്ട് 1986 അതിന്റെ 2016 ഭേദഗതിയും. സംസ്ഥാന സർക്കാരിന്റെ വനിതാ ശിശു വികസന വകുപ്പ് മുഖേന നടപ്പാക്കുന്ന ശരണബാല്യം പദ്ധതി പ്രകാരം ബാലവേല നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങൾ ജില്ലകളിൽ നടന്നു വരുന്നു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ജില്ലാ ടാസ്ക് ഫോഴ്സ് കമ്മിറ്റിയിൽ ജില്ലകളിൽ നടപ്പാക്കേണ്ട വിവിധ ബാലവേല പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെ നടപ്പാക്കി വരുന്നു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി, ലേബർ ഡിപ്പാർട്ട്മെന്റ്, പോലീസ് തുടങ്ങിയ വകുപ്പുകളുടെയും ചൈൽഡ് ഹെൽപ്പ് ലൈനിന്റെയും സഹകരണത്തോടെ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റുകൾ ബാലവേലയുമായി ബന്ധപ്പെട്ട ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ സെർച്ച് ഡ്രൈവുകൾ നടത്തുകയും പ്രസ്തുത പ്രദേശങ്ങളിൽ ബാലവേലയ്ക്കെതിരെ അവബോധ പരിപാടികൾ നടത്തിവരികയും ചെയ്യുന്നു. ബാലവേല നടക്കുന്നതായി സംശയിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് 10 9 8 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചറിയിക്കാവുന്നതാണ്.
0: സംസ്ഥാനത്ത് ബാലവേല തടയുന്നതിനായി ജില്ലാതല ടാസ്ക് ഫോഴ്സുകൾ നിലവിലുണ്ട്. തൊഴിൽ വകുപ്പ്, ശിശു വികസന വകുപ്പ്, പോലീസ്, ചൈൽഡ് ലൈൻ എന്നിവ സംയുക്തമായി പ്രതിരോധ പ്രവർത്തനങ്ങളും പരിശോധനകളും നടത്തിവരുന്നു. ഇതിനു പുറമെ അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രതിമാസ സ്ഥാപന പരിശോധനകളും നടത്തിവരുന്നതായി തിരുവനന്തപുരം ജില്ലാ മുൻ ലേബർ ഓഫീസർ രജിത ആർ പറഞ്ഞു.
3: 14 വയസ്സ് പൂർത്തിയാകാത്തവരെയാണ് ചൈൽഡ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 1 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം ഭരണഘടന ഉറപ്പുവരുത്തിയിട്ടുള്ളതാണ്. ആയതിനാൽ 14 വയസ്സ് പൂർത്തിയാകാത്ത കുട്ടികളെ യാതൊരു കാരണവശാലും ഒരു തൊഴിലിലും ഏർപ്പെടുത്തരുത് എന്നാണ് നിയമം വിഭാവനം ചെയ്യുന്നത്. 14 മുതൽ 18 വയസ്സുവരെയുള്ള കുട്ടികൾ അഡോളസന്റ് എന്ന ഗണത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവരെ അപകടകരമല്ലാത്ത സാഹചര്യങ്ങളിൽ ജോലി സമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാവുന്നതാണ്. അപ്രകാരം ജോലി ചെയ്യിപ്പിക്കുമ്പോൾ നിയമം അനുശാസിക്കുന്ന തരത്തിലല്ല ജോലി ചെയ്യിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തിയാൽ തൊഴിലുടമയ്ക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതാണ്. കുട്ടികളെ ബാലവേല ചെയ്യിക്കുന്നതായി കണ്ടെത്തിയാൽ ആ കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മുമ്പാകെ ഹാജരാക്കി. തുടർന്ന്

0: നടപടി സ്വീകരിക്കുന്നതാണ്. കൂടാതെ അപ്രകാരം ജോലി ചെയ്യിപ്പിച്ച തൊഴിലുടമയ്ക്കെതിരെ പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. കുട്ടികളെ കൊണ്ട് ബാലവേല ചെയ്യിപ്പിക്കുന്നതായോ കൗമാരക്കാരെ അപകടകരമായ തൊഴിലിൽ ഏർപ്പെടുത്തുന്നതായോ കണ്ടെത്തിയാൽ അപ്രകാരം തൊഴിലെടുപ്പിച്ച സ്ഥാപന ഉടമയ്ക്കെതിരെ ബാലവേല നിരോധന നിയമപ്രകാരം 6 മാസം മുതൽ 2 വർഷം വരെയുള്ള തടവോ അല്ലെങ്കിൽ 20,000 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള പിഴയോ അതുമല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാവുന്നതാണ്. ഒരേ തൊഴിലുടമയുടെ ആവർത്തിച്ചുള്ള കുറ്റത്തിന് 1 വർഷം മുതൽ 3 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്നതുമാണ്. ആയതിനാൽ ഒരു തൊഴിലുടമയും കുട്ടികളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാതിരിക്കുക എന്നതാണ് ഉത്തമം.
1: ബാലവേല തടയുന്നതിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് എന്ന പോലെ സമൂഹത്തിനും സാമൂഹിക സംഘടനകൾക്കും പ്രമുഖ സ്ഥാനമുണ്ട്. പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകനും നൊബേൽ സമ്മാന ജേതാവുമായ കൈലാഷ് സത്യാർത്ഥിയുടെ നേതൃത്വത്തിലുള്ള ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ ഈ ദിശയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ബച്ചപ്പൻ ബച്ചാവോ ആന്തോളൻ കേരള സ്റ്റേറ്റ് കോർഡിനേറ്റർ, പ്രസിഡന്റ് കുന്നംപള്ളി.
2: ബാലവേല ഇല്ലാതെ ആക്കൽ നടപ്പിലാക്കണമെങ്കിൽ നമ്മളുടെ ഓരോരുത്തരുടെയും കാര്യക്ഷമമായ പരിശ്രമം ആവശ്യമാണ്. ഇതിനായി പല തലങ്ങളിൽ എല്ലാ രാജ്യങ്ങളും പരസ്പര സഹകരണത്തോടെ പ്രവർത്തിച്ചു വരികയാണ്. ഓരോ രാജ്യങ്ങളും അതിൻ്റെ നിയമങ്ങളും നയങ്ങളും ശക്തമാക്കുകയും കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി നിതാന്തം പരിശ്രമം നടത്തി വരികയാണ്. നമ്മുടെ രാജ്യത്തെ ബാലവേല വിരുദ്ധ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2001 1,26,00,000 കുട്ടികൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് 2011 അത് 43,00,000 കുറഞ്ഞു. കേരളത്തിൽ കഴിഞ്ഞ 5 കൊല്ലമായി പലപ്പോഴും 20 താഴെയോ അല്ലെങ്കിൽ വിരലിൽ എണ്ണാവുന്ന സംഖ്യ മാത്രമേ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളൂ. നാം ഓരോരുത്തരും ബാലവേല വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കാളികൾ ആവുകയും നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതവും സമ്പൂർണമായ ബാല്യം നൽകുന്നതിനായി പരിശ്രമിക്കുകയും ചെയ്യും എന്ന പ്രതിജ്ഞ എടുക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ആണ് ഈ ഒരു ദിനം.
1: നാളെയുടെ വാഗ്ദാനങ്ങളായ കുരുന്നുകൾക്ക് സുരക്ഷിതവും സന്തോഷകരവുമായ അന്തരീക്ഷമൊരുക്കുക എന്നത് ഏതൊരു സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. ഒരു കുട്ടിയുടെയും ബാല്യം കരിപുരേണ്ടതാകരുത്. ദാരിദ്ര്യം മൂലം ഒരു കുഞ്ഞും തൊഴിലിടങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരില്ലെന്ന് ഉറപ്പാക്കാൻ സർക്കാരുകൾക്കൊപ്പം പൊതുസമൂഹവും കൈകോർക്കുക. കുഞ്ഞുങ്ങളുടെ കണ്ണിലെ തിളക്കമാണ് നാളത്തെ ലോകത്തിന്റെ വെളിച്ചം. കുഞ്ഞുങ്ങൾക്ക് കളിമുറ്റങ്ങളും ക്ലാസ് മുറികളും സമ്മാനിക്കാം. ബാലവേലയില്ലാത്ത എല്ലാ കുട്ടികൾക്കും തുല്യനീതിയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്ന നല്ല നാളേക്കായി നമുക്കൊന്നിച്ച് പ്രതിജ്ഞയെടുക്കാം. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ എൽഇഡി ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ എൽഇഡി ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30 ഞായർ ഉച്ചയ്ക്ക് 2:30.

0: വാക്കുകൾ കൊണ്ട് തോണി തുഴഞ്ഞ്, ഓർമ്മകളുടെ കടവ് കടന്ന് കഥകൾ പങ്കിട്ട്, പാട്ടിൻ്റെ തീരത്ത് ആശംസകളുടെ വളകിളിക്കവും സന്തോഷത്തിൻ്റെ തിരയിളക്കവുമായി ഇതാ നിങ്ങളുടെ ഹലോ സന്ദേശഗാനം. പ്രിയപ്പെട്ട സന്ദേശഗാനം, ഞങ്ങളുടെ യോഗ ക്ലാസ്സിൽ വരുന്ന ഒരു ചേച്ചിക്ക് ആകാശവാണിയിലൂടെ ഒരു ആശംസ പറയണം. ജൂൺ 15 ചേച്ചിയുടെ ജന്മദിനമാണ്. അവിടെ വരുന്നവരിൽ ഞങ്ങൾ ഒരു 8 പേര് ഒരു ഗ്രൂപ്പാണ്. ഈ 8 പേർക്കും എന്ത് കാര്യത്തിനും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട്. സന്തോഷവും സങ്കടവും പങ്കുവെക്കാറുണ്ട്. എല്ലാവരുടെയും പിറന്നാൾ സർപ്രൈസ് കൊടുത്ത് ആഘോഷിക്കാറുമുണ്ട്. അവരുടെ വീടുകളിൽ പോയും ഇല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തും ഒത്തുകൂടിയാണ് ആഘോഷം. കഴിഞ്ഞ മാസം കനകക്കുന്നിൽ വെച്ച് ഒരാളുടെ ബർത്ത്ഡേ ആഘോഷിച്ചു. 8 പേരുടെയും വീട്ടിൽ നിന്ന് ഇലയിൽ പൊതിഞ്ഞുകൊണ്ടുവരുന്ന ആഹാരം ഒരുമിച്ച് എല്ലാവരും കൂടി കഴിച്ചും അത് കഴിഞ്ഞ് അന്താക്ഷരി കളിച്ചും ഞങ്ങൾ ശരിക്കും ആഘോഷിച്ചു. അങ്ങനെയുള്ള ഈ കൂട്ടായ്മയുടെ പേരാണ് സൗഹൃദം. അതിലുള്ള 2 അംഗങ്ങൾക്ക് ജൂൺ 15, 30 തീയതികളിൽ ജന്മദിനമാണ്. ജൂൺ 15 ജന്മദിനം ആഘോഷിക്കുന്ന ആളിനറിയാം ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുമെന്ന്. എങ്കിലും ആകാശവാണിയിൽ കൂടി ഇങ്ങനെയൊരു സർപ്രൈസ് ആ ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അന്താക്ഷരി കളിക്കുമ്പോൾ ഞാനും ഈ ചേച്ചിയും ഒരു ടീമാണ്. ചേച്ചിക്ക് അത്യാവശ്യം പഴയ പാട്ടുകൾ അറിയാം. ആകാശവാണി കേൾക്കുന്ന എനിക്കും കുറേ പാട്ടുകൾ അറിയാം. ചേച്ചി ഒരുവിധം പാടും. ചേച്ചിയുടെ പേര് മാധുരി എന്നാണ്. സൗഹൃദത്തിലെ ജന്മദിനം ആഘോഷിക്കുന്ന മാധുരി ചേച്ചിക്കും ദീപ്തിക്കും ആകാശവാണി ആശംസകൾ പറയണം എന്ന് ചേച്ചിയുടെ അനിയത്തി ലത. സൗഹൃദത്തിലെ ജയലക്ഷ്മി, മിനി, ബിന്ദു, നീതു, ആരതി ഇവരുടെ ആശംസകളും ഒപ്പം അറിയിക്കുന്നു. നമുക്ക് വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, മാധുരി ചേച്ചിയാണോ?
1: അതെ.
0: മാധുരി ചേച്ചി, എനിക്ക് അന്താക്ഷരി കളിക്കാൻ ഒരു കൂട്ട് വേണം, വരുന്നോ? ഒരുപാട് പാട്ടുകൾ അറിയാതുള്ള ആളാണെന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അന്താക്ഷരി കളിക്കാൻ എനിക്ക് ഒരുപാട് പാട്ട് അറിയാന്നുള്ള ഒരാളെ കൂടെ വേണം.
1: പേര് മാത്രമേ ഉള്ള ആള് പാടൂല.
0: അതൊക്കെ ചുമ്മാ. അവിടെ കനകക്കുന്നിലിരുന്ന് ഘോരം പാടുന്നത് കേട്ടല്ലോ. അതൊക്കെ നമ്മൾ അറിഞ്ഞു. അവിടെ ഇരുന്ന് ബർത്ത്ഡേ ആഘോഷിച്ച് പാട്ടൊക്കെ പാടുമ്പോഴത്തേക്ക് നാട്ടുകാരും കാണൂലെന്നാണ് വിചാരിച്ചത്. അഡ്വാൻസ്ഡ് ബർത്ത്ഡേ വിഷസ്. അതാണ്, ആശംസ അടിപൊളിയല്ലേ? അപ്പൊ ആശംസ അടിപൊളിയായ സ്ഥിതിക്ക് എന്തായാലും എന്റെ കൂടെ അന്താക്ഷരി കളിക്കാൻ വന്നേ പറ്റൂ. നമുക്ക് 30-ാം തീയതി ഒരാളുടെ ബർത്ത്ഡേ ഉണ്ടല്ലോ. ബർത്ത്ഡേക്ക് നമുക്ക് അന്താക്ഷരി കളിക്കുമ്പോഴത്തേക്ക് ചേച്ചി എന്റെ കൂടെ ടീമായാ മതി. ഏത് റേഡിയോ? വലിയ കാര്യമായിട്ട് അന്താക്ഷരി എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടി റേഡിയോ ഒന്ന് എന്തോന്ന് ചേച്ചി? അത് ഒന്നും അല്ലെങ്കിലും ചേച്ചിയുടെ പേര് മാധുരി എന്നല്ലേ? മധുരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലേ പറയേണ്ടത്? ഏത് റേഡിയോ കേൾക്കുന്ന ശബ്ദം? എന്ത് കേക്കും? അതിൽ എന്തെങ്കിലും ഒക്കെ കേട്ടെന്ന് പറഞ്ഞിട്ട് ഉടനെ അതിന് എന്നെ മണ്ടയ്ക്ക് കൊണ്ടുവെക്കുന്ന എന്തിനാ? ഞാൻ വേണമെങ്കിൽ ഒന്നും അല്ലെങ്കിലും ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്ത ആളല്ല, എന്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാമോ? അത് ഈ വർഷത്തെ ആദ്യത്തെ ബർത്ത്ഡേ വിഷ്. ആ ഒരു സ്നേഹം എന്നോട് വർത്താനം പറയുന്നത് കാണിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ ആരാന്ന് പറയുന്നില്ല. എനിക്കൊരു പാട്ട് പാടി തന്നാ പറയാ ആരാന്ന്.
1: എനിക്ക് പാടാൻ അറിയില്ല.
0: മാധുരി ഒന്ന് പേര് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടിയേ പറ്റൂ. അച്ഛന്റെ അമ്മയുടെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ പാട്ട് പാടിയേ പറ്റൂ. കനകക്കുന്നിൽ പാടിയ പാട്ട് പാടിയാ മതി. എന്നാലും ഇപ്പൊ ഓർമ്മ വരുന്ന ഒരു പാട്ട് പാടിയാ മതി. ആരെ വേണം? ലതയെ വേണോ, അതോ ജയലക്ഷ്മിയെ വേണോ, അതോ മിനിയെ വേണോ, അതോ ബിന്ദുവിനാണോ? ഇതിപ്പോ ആരെ വേണം? അതോ നീതുവിനെ വേണോ, അതോ ആരതിയെ വേണോ? ഇതിപ്പോ ആരെ കൂടെ വേണം? ഫ്രണ്ട്സ് എല്ലാവരും അടുത്ത് നിപ്പുണ്ടെന്നങ്ങ് വിചാരിച്ചാ മതി. പാടിക്കും.
1: എന്നെ കളിപ്പിക്കാൻ വിളിച്ചാണല്ലേ?
0: ആര് കളിപ്പിക്കാൻ? കണ്ടോ എന്തെല്ലാം ആരോപണങ്ങളാണ്. ഇതിപ്പോ പാടുവോ ഇല്ലേ?
1: പാടൂല.
0: അതെന്താ വാശിയാണോ? ഒരു മലയാളി, അത് മാധുരി എന്ന് പേരുള്ള മലയാളി ആകുമ്പോഴത്തേക്ക് ഒരു ഒരു മൂളിപ്പാട്ടെങ്കിലും പാടിയേ പറ്റൂ. ഇല്ലെങ്കിൽ ഇത് അടുത്ത സെക്കൻഡിൽ പേര് മാറ്റണം.
1: കൃത്യമായിട്ടും പാട്ടെല്ലാം മറന്നുപോയി.
0: ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ തലക്കടി കിട്ടുമ്പോഴത്തേക്ക് ഓർമ്മക്കുറവുണ്ടാവുന്നല്ലോ. ഫോർമുല കേൾക്കുമ്പോഴത്തേക്ക് ഓർമ്മക്കുറവുണ്ടാവുന്ന ആദ്യത്തെ ആളായിരിക്കും.
1: അപ്രതീക്ഷിതമായിട്ടുള്ള ഇങ്ങനെയൊക്കെയുള്ള സംസാരമായപ്പോഴത്തേനും എല്ലാ പാട്ടും പറഞ്ഞു. ഒറ്റ പാട്ട് ഓർമ്മയില്ല.
0: ഈ 30-ാം തീയതി ജന്മദിനം ആഘോഷിക്കുന്നത് ആരുടെയാ?
1: അയ്യോ അവളെ പേരും മറന്നു പോയല്ലേ.
0: കണ്ട കണ്ട, ഇങ്ങനെ തന്നെ വേണം, ഇങ്ങനെ തന്നെ വേണം.
1: ഞാൻ പറഞ്ഞില്ലേ എല്ലാം ബ്ലാങ്ക് ആയി പോയെന്ന്.
0: ഇനി എന്ത് പറഞ്ഞാലും ശരി, ദീപ്തിയുടെ പേര് മറന്ന്.
1: ദീപ്തി എന്നെ തല്ലിക്കൊല്ലും കേട്ടോ.
0: അതെ, കൊല്ലട്ടെ കൊല്ലട്ടെ, കൂടുതൽ പേരുടെ തല്ലി കൊള്ളണ്ട.

0: അതുകൊണ്ടെങ്കിൽ പാട്ട് പഠിക്കും.
1: അയ്യോ, എനിക്ക് പാടാൻ അറിയില്ല, സത്യമായിട്ട് പാടാൻ അറിയില്ല.
0: ശേ, അന്താക്ഷരി കളിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു അക്ഷരം ഇട്ട് തന്നു. ആ
1: അറിഞ്ഞൂടെ, ആലോചിച്ചിട്ടൊന്നും കിട്ടുന്നില്ല.
0: ശേ, അപ്പൊ ആ പോട്ടെ. ഈ
1: ഇവിടെ കാറ്റിനു സുഗന്ധം, ഇതിലെ പോയത് വസന്തം. മതി മതി, ഇത്രേ ഉള്ളൂ.
0: ഇത് വന്നതും പോയതൊന്നും അറിഞ്ഞില്ലല്ലോ. മാധുരി എന്ന് പേര് വെച്ചിട്ട് എസ് ജാനകിയുടെ പാട്ടാണ് പാടിയത്. ഈ പാട്ടിന്റെ ബാക്കി കാര്യങ്ങൾ അറിയാമോ?
1: അയ്യോ, എനിക്ക് ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ, സത്യം.
0: ഞാൻ അറിഞ്ഞത് ഒരുപാട് പാട്ടുകൾ ലിസ്റ്റ് ഉള്ള ആളാണ് എന്നാണ് ചേച്ചിയുടെ സ്ഥിരം ടീംമേറ്റ് ആയിട്ടുള്ള ആള് അവകാശപ്പെടുന്നത്.
1: അവകാശപ്പെടുകയൊക്കെ ചെയ്യുമായിരിക്കും, ചുമ്മാ പറയുന്ന പിള്ളേർ.
0: ഏത് പിള്ളേരാ?
1: കുട്ടി കൂട്ടുകാരല്ലേ.
0: ലത പറയുന്നതെന്ന് വെച്ചാൽ ചേച്ചിയുടെ സ്റ്റോക്കാണ് ലത ഇറക്കി വിടുന്നതെന്നാണ്.
1: ചുമ്മാ ലതയാണ് നല്ല പാട്ട്,
0: ആ
1: ലത ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്.
0: ഓക്കെ, അപ്പൊ ഈ ചിരി യോഗ എങ്ങനെ ഉണ്ടായിരുന്നു?
1: നന്നായിരുന്നു.
0: അപ്പോ ജൂൺ 15-ാം തീയതി ഉള്ള ബർത്ത്ഡേ, ഈ പിറന്നാൾ ഏറ്റവും മനോഹരവും ഐശ്വര്യ സമൃദ്ധവും സമ്പദ് സമൃദ്ധവും ഇനി എന്തൊക്കെയുണ്ടോ അതെല്ലാം ആവട്ടെ.
1: താങ്ക് യു, താങ്ക് യു.
0: ആ ഇത് ലത ആകാശവാണിയുടെ ഹലോ സന്ദേശ ഗാനത്തിന് ഒരു സന്ദേശം അയച്ചു. ഞങ്ങൾ 8 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സർപ്രൈസ് കൊടുക്കാറുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സർപ്രൈസ് ഇതുവരെ ആരും കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ സർപ്രൈസ് എന്തായാലും മാധുരി ചേച്ചിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി മാധുരി, ലത, ബിന്ദു, നീതു, ആരതി, ജയലക്ഷ്മി, മിനി, ദീപ്തി, ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ? 8 പേരായോ? ആ എല്ലാവർക്കും. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഏത് പാട്ട് വെക്കണം? അങ്ങനെയൊന്നും പറ്റില്ല, ഈ പാടിയ പാട്ട് വെക്കട്ടെ. രാഗം എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിന്റെ വരികൾക്ക് സലീൽ ചൗധരി ഈണം നൽകി യേശുദാസും ജാനകിയും പാടിയ പാട്ട് ഇവിടെ കാറ്റിന് സുഗന്ധം, ഇതിലെ പോയത് വസന്തം, വസന്തത്തിൻ തളിർത്തേലിൽ വരുന്നതാര്, ഇരുന്നതായിരുന്നല്ലേ, ആ ഇരുന്നതാര്, വാസര സ്വപ്നത്തിൻ തോഴിമാരല്ലേ. അപ്പം വാസര സ്വപ്നത്തിന്റെ തോഴിമാരെ ആഘോഷിക്കുക, നമുക്ക് പാട്ട് കേൾക്കാം.
1: താങ്ക് യു.

0: ഞാൻ ഷീബ, ചെന്നൈയിൽ നിന്ന് ആണ്. ഞാൻ നാട്ടിൽ പോകുമ്പോൾ സ്ഥിരമായി കേൾക്കാറുണ്ട്. അതിന് കാരണം എൻ്റെ ചേട്ടത്തിയാണ്. അവർ സ്ഥിരം ആകാശവാണി കേൾക്കുന്ന ആളാണ്. എണീറ്റ ഉടനെ റേഡിയോ ഓൺ ചെയ്യും. നല്ലൊരു പാട്ടുകാരി കൂടെയാണ് എൻ്റെ ചേട്ടത്തി. എൻ്റെ ചേട്ടത്തിയെ ഒന്ന് വിളിക്കാമോ? വിളിക്കേണ്ട നമ്പർ കൊടുത്തിട്ടുണ്ട്. പേര് ശ്രീകല സോമൻ. എനിക്ക് ഒരുപാട് സ്നേഹമുള്ള ചേട്ടത്തിയാണ്. ഉറപ്പായിട്ടും വിളിക്കണം. താങ്ക് യു സോ മച്ച്. പിന്നെ ചേട്ടത്തിയുടെ ബർത്ത്ഡേ ആണ് June 15. ഒരു അടിപൊളി വിഷസും പറയണം. വിളിച്ചു നോക്കാം. ഹലോ, ഹലോ, ശ്രീകല ചേച്ചിയാണോ? ശ്രീകല ചേച്ചി തിരക്കിലാണോ? ശ്രീകല ചേച്ചി തിരക്കിലല്ലെങ്കിൽ ശ്രീകല ചേച്ചിയിൽ നിന്നൊരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു വിളിച്ചതാ. എനിക്ക് എങ്ങനെ അയക്കാൻ ആര്? ഞാൻ ശ്രീകല ചേച്ചി ഭയങ്കര പാട്ടുകാരിയാണെന്ന് അറിഞ്ഞിട്ട് ഒരു പാട്ട് കേൾക്കാൻ വേണ്ടി വിളിച്ചപ്പോഴത്തേക്ക് എന്നെ അയക്കാൻ, എനിക്ക് അയക്കാൻ എന്തൊക്കെ പറയണം? എന്തോന്നോ
1: മനസ്സിലായി.
0: അതാരാ?
1: നമ്മള് തമ്മിൽ അറിയൂ.
0: നമ്മൾ തമ്മിൽ അറിയൂ?
1: ഓ, അറിയാം അറിയൂ.
0: ആണോ?
1: പക്ഷെ ഇത് ആരായിരിക്കാ എനിക്ക്?
0: ഇതിപ്പോ ഫുൾ കൺഫ്യൂഷൻ ആണല്ലോ. ഇതിപ്പോ എന്തൊക്കെയാണ് കൺഫ്യൂഷൻ? ആരോടാണ് സംസാരിക്കണതെന്ന്, ആരയക്കാനെന്ന്, എന്തൊക്കെയാണ്? എന്നിട്ട് ഒരു തീരുമാനം എത്തിയോ?
1: പാട്ട് എന്ന് ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായി മനീഷ് മനസ്സിലായി. ആരയക്കാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
0: ഈ മനീഷ് എന്ന് പറയുന്ന ആള് വിളിച്ച് ഇങ്ങനെ ആൾക്കാരെയൊക്കെ വിളിച്ച് പാട്ട് ചോദിക്കുന്ന ആളാണോ?
1: ഓ, റേഡിയോയിൽ അതുതന്നെ നമ്മൾ തമ്മിൽ അറിയും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്നേ കാണാൻ അങ്ങോട്ട് വരണോന്ന് വിചാരിച്ചിട്ട് ഒത്തില്ല കേട്ടാ.
0: വലിയ സന്തോഷം.
1: മോളൊന്നും അയക്കൂല, ഇത് കാട്ടിലെ പരിപാടിയല്ല. അവരാരും പിന്നെ ആരാണെന്തോ.
0: ആ, അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അതൊക്കെ പോട്ടെ. June 15 ബർത്ത്ഡേ ആണല്ലേ?
1: ബർത്ത്ഡേ ആണ് എന്റെ.
0: അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു അഡ്വാൻസ് ആയിട്ട്.
1: താങ്ക് യു, താങ്ക് യു. അത് ആരാണെന്നാണ് എനിക്കൊരു പിടിയും കിട്ടല്ല.
0: ചെന്നൈയിലെ ഒരു ഷീബയുണ്ട്, അറിയാമോ?
1: അനിയന്റെ ഭാര്യയോ? അവളിവിടെ നിന്നപ്പോ ഞാൻ പാട് വീട്ടു ഭാര്യയെ കൂടെ കാലത്തുകാട്ട് പാടുമ്പോ അവൾ എന്നെ കളിയാക്കി. അയ്യോ, അവളായിരുന്ന. അയ്യോ, ഇങ്ങനെ ഞാൻ പാടുമ്പം പിന്നെ അവര് ഞങ്ങളെ ഗ്രൂപ്പിൽ കൂടെയൊക്കെ വരണം. ഞങ്ങൾ അങ്ങനെ ഞാൻ പാടൂ.

0: ചെറുതിലെ സ്കൂളിൽ പഠിക്കുന്ന ആളൊക്കെ ഇങ്ങനെ പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൂ.
1: അപ്പൊ അങ്ങനെ ഒരു പാട്ട് വരട്ടെ.
0: അങ്ങനെ ഒരു പാട്ട്, മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞ കുറി മുൻ

0: അല്ല, എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പാട്ടുകാരിയാണെന്ന് അറിയില്ലായിരുന്നു.
1: വയസ്സൊക്കെ എത്ര ആയില്ലേ, ഇനിയിപ്പോ എന്നെ കൊണ്ടൊന്നും പാട്ട് പാടാനൊന്നും പറ്റൂല. പിന്നെ സാറിന്റെ പെൻഷൻ ഗ്രൂപ്പിലൊക്കെ പരിപാടിക്കൊക്കെ പോകുമ്പോ എന്നെ കൊണ്ട് അവര് പാടിപ്പിക്കും.
0: ഒരു സന്തോഷമല്ലേ പാട്ട്, എന്തിനാ സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? അത് കേൾക്കുന്ന ആൾക്കാർക്ക് സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയൊന്നും ഘടകമല്ലേ.
1: രാവിലെ അതാ അവര് പറയാ, അവള് പറയണ അങ്ങനെ ചെന്നൈന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ നിങ്ങളെ ആകാശവാണിയെ പിടിച്ച് കേൾക്കണതും, ഇങ്ങനെ രാവിലെ 6 മണി ലക്ഷ ഉടനെ പാട്ട് വെക്കണതും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കേൾക്കണം. അവര് തൃശ്ശൂർക്കാരാണെങ്കിൽ അവരുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും പാട്ടൊന്നും ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് എന്റെ ഹസ്ബൻഡ് അവളും കൂടെ ഭയങ്കര കളിയാക്കുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് പറയും, എപ്പോഴും ഇത് എന്നെ ചെവി കേൾക്കാൻ വെക്കുന്ന ഇപ്പോഴും പറ്റാക്കിയാണ് റേഡിയോ കേൾക്കുന്നത്. നാമം ചെല്ലുമ്പോ മാത്രം അങ്ങ് നിൽക്കും, അത് നേരെ പാട്ട് കേൾക്കും.
0: എന്നാലും വലിയ സന്തോഷം, വീണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റിയല്ലേ. അപ്പൊ ഈ പാട്ട് വെച്ചാ മതിയോ?
1: ഇതല്ല എനിക്ക് കേൾക്കാനുള്ള പാട്ട്, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു പാട്ടുണ്ട്, പെരുവ് ഗീതം എന്നുള്ള സിനിമയിലെ പാട്ട്, ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും പാടും. ഹൃദയം ദേവാലയം പോയ വസന്ത നിറമാല ചാർത്തിയ, മറന്നുപോയി ആ പാട്ട് വെച്ചാല്.
0: ആരണ്യ ദേവാലയം
1: മറന്നു, ആരണ്യ ദേവാലയം.
0: മാനവഹൃദയം
1: ദേവാലയില്ലാതെ അമ്പാരിയില്ലാതെ ആറാത്ത് നടക്കാറുണ്ട് ഇവിടെ. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത പാട്ടുകളാണ്. അച്ഛന്റെ ഓർമ്മ വരും,
0: ബിച്ചു തിരുമലയുടെ വരികളാണ്.
1: അവിടെ താമസിച്ചു അനിയത്തി, എന്റെ അനിയത്തിന്റെ മറ്റു ഞങ്ങൾ ചെന്നൈയിലൊക്കെ പോയിരുന്നല്ല, അവളും ഞാനും കൂടെ ഈ സ്കൂളിന്റെ ഗാനമേളയ്ക്കൊക്കെ ചേരണം.
0: അയ്യോ
1: ഞാൻ അറിഞ്ഞില്ല, ഞാൻ സീത ഇപ്പൊ തന്നെ വിളിച്ച് പറയാം.
0: തെരുവ് ഗീതം എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജെ വിജയ് മാർ ഈണം നൽകിയിട്ട് യേശുദാസ് പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി.

0: ഹായ് ആകാശവാണി, എൻ്റെ പേര് മായ. ഈ മാസം 12 എൻ്റെ നാത്തൂൻ്റെ പിറന്നാളാണ്. ചേച്ചിയെ ഹലോ സന്ദേശഗാനത്തിൽ വിളിച്ച് വിഷ് ചെയ്യണേ. ചേച്ചിയുടെ പേര് ശാന്തകുമാരി. ചേച്ചി റേഡിയോ ശ്രോതാവാണ്, എപ്പോഴും റേഡിയോ കേൾക്കും. വീട്ടമ്മയാണ്. ചേച്ചിക്കൊരു വലിയ സർപ്രൈസ് ആയിരിക്കും ഇത്. ഈ നമ്പർ വിളിച്ച് കിട്ടിയില്ല എങ്കിൽ ഈ നമ്പർ വിളിക്കണം. 2-3 നമ്പർ കൊടുത്തിട്ടുണ്ട്. ചേച്ചി റേഡിയോ വെക്കുന്ന കാരണം ഫോൺ ബെല്ലടിച്ചാൽ കേൾക്കില്ല, വീണ്ടും വിളിക്കണേ. വിളിച്ചു നോക്കാം. ഹലോ. ഹലോ, ശാന്തകുമാരിയമ്മ ആണോ?
1: അതെ.
0: ശാന്തകുമാരിയമ്മ തിരക്കിലാണോ? ഫുൾ ടൈം. എപ്പോ വിളിച്ചാലും ഫോണിൽ കിട്ടൂല. ആ റേഡിയോ ഒന്ന് വല്ലപ്പോഴും ഒന്ന് റെസ്റ്റ് കൊടുത്താലല്ലേ ഫോൺ അടിക്കണ കേൾക്കാൻ പറ്റൂ. റേഡിയോക്ക് റെസ്റ്റ് കൊടുത്തപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് കിട്ടിയത്. കുറെ നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. ഹാപ്പി ബർത്ത്ഡേ ടു യു. ബർത്ത്ഡേ ചേച്ചി നേരത്തെ പറയാന്ന് വിചാരിച്ചു. ഹാപ്പി ബർത്ത്ഡേ. എന്തായാലും സർപ്രൈസ് ആയില്ലേ. ഈ ഫുൾ ടൈം റേഡിയോ കേട്ടിരിക്കാതെ വേറെ എന്തൊക്കെയാണ് പരിപാടി?
1: വേറെ വീട്ടമ്മയാണ്.
0: അതറിയാ എനിക്ക്. വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടികളൊക്കെ ഒപ്പിച്ചൂടെ? ഈ റേഡിയോ ഒക്കെ കേട്ടിരിക്കുന്നതല്ലാതെ റേഡിയോ കേൾക്കുന്ന പാട്ടുകളൊക്കെ പാടാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ചില ആൾക്കാര്. എന്താണ് നാത്തൂൻ പറയണത്? നാത്തൂൻ മായ എന്നല്ലേ നാത്തൂന്റെ പേര്? നാത്തൂൻ പറയണത് ശാന്ത ചേച്ചി പാട്ട് എന്താണ് റേഡിയോ കേട്ട് കേട്ട് കേട്ട് ഇപ്പൊ പാട്ടൊക്കെ പാടുമെന്നാണ്.
1: എപ്പോഴും പാട്ട് കേൾക്കുമ്പോ പാടാനൊന്നും അറിയത്തുള്ളു, പാട്ടൊന്ന് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ.
0: ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറയാൻ പറഞ്ഞ ഏത് പാട്ട് പറയും? അത് ശരി. അത് ആരടുത്താ ചോദിക്കുന്നത്? നാത്തൂൻ അവിടെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടോ?
1: ഹലോ.
0: ഇത് ആരോടാ ചോദിക്കുന്നത്?
1: അറിയത്തില്ല ആരോടാന്ന്.
0: പെട്ടെന്ന് ആള് മാറിയോ?
1: എന്റെ ഹസ്ബൻഡ് ആയിരുന്നു അടുത്തത്.
0: എന്നിട്ട് ഞാൻ വിചാരിക്കും ചെയ്തു ഇത്രയും കനത്തിൽ ആരാ സംസാരിക്കുന്നതെന്ന്. ശാന്തകുമാരി ചേച്ചി അല്ലേന്ന് ചോദിച്ചപ്പോ അന്ന് പറയുകയും ചെയ്തു. അതല്ലേ, ഞാൻ വെറുതെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞു, അതിന് താങ്ക്സും പറഞ്ഞു. ഇതിപ്പോ എല്ലാം ചേട്ടൻ അടിച്ചോണ്ട് പോയി. എന്താണ് ഹസ്ബൻഡിന്റെ പേര്?
1: ശശിധരൻപിള്ള.
0: അദ്ദേഹത്തിനുള്ള പണി പുറകെ വരുന്നുണ്ടെന്ന് പറ എന്റെ ഇന്ന് ബർത്ത്ഡേ വിഷസ് അടിച്ചു മാറ്റിയതിന്. ഇത് ആരോടാ സംസാരിക്കണെന്ന് വിചാരിച്ച എല്ലാം ശരി വെച്ചങ്ങ് പോകുന്നത്. ഇത് ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടി എന്ന് വിളിച്ചതാ കേട്ടോ.
1: കേട്ടു.
0: എന്നിട്ട് ഒരു അനക്കം ഇല്ലല്ലോ അവിടെ നിന്ന്. ഫുൾ

0: റേഡിയോ കേൾക്കുന്ന ഒരാളടുത്ത് ആകാശവാണിയുടെ ഹലോ സന്ദേശകന പരിപാടിയിൽ നിന്ന് വിളിച്ചതാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല അപ്പുറത്തെ സൈഡിൽ നിന്ന്. അപ്പൊ എന്നാലും വീണ്ടും ഞാൻ നേരിട്ടൊന്നുകൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു. നാത്തൂനെ വിളിച്ച് ഹലോ സന്ദേശകാനത്തിൽ വിളിക്കണേന്ന് പറഞ്ഞത് മായയാണ്. നാത്തൂന്റെ പിറന്നാളാണ് ഈ മാസം 12-ാം തീയതി, വിഷയണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കൊരു സന്ദേശം അയച്ചിരുന്നു, അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ ഏത് പാട്ടാ ഞങ്ങൾ വെക്കേണ്ടേ? ചെല്ലപ്പൈങ്കിളി, എന്റെ ബാലഗോപാലിനെ എണ്ണ തേപ്പിക്കുമ്പം പാടിടി. ആർക്ക് വേണ്ടിയാ ഈ പാട്ട്?
1: എന്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി.
0: ആഹാ, അവരുടെയൊക്കെ പേരൊക്കെ പറയൂ.
1: ഒരാളിന്റെ പേര് അദ്രിജ, ഒരാളിന്റെ പേര് ശിവജിത്ത്.
0: ആഹാ, എല്ലാം ശിവനുമായിട്ട് ബന്ധപ്പെട്ട. അദ്രിജ, ശിവജിത്ത്. എന്തായാലും അദ്രിജയ്ക്കും ശിവജിത്തിനും വേണ്ടി നമുക്ക് പാട്ട് കേൾക്കാം. പപ്പയുടെ സ്വന്തം ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഇത് ഞാനായിരുന്നു എന്ന്. ഇത്രയും നേരം പിന്നെ ആരെടുത്തെന്ന് പറഞ്ഞാ വർത്താനം പറഞ്ഞോണ്ടിരുന്നത്?
1: അല്ല, ഇതുവരെ ഇങ്ങനെയൊന്നും വിളിച്ചിട്ടൊന്നും ഇല്ല, അതുകൊണ്ട് ഒരു സംശയം ഉണ്ടായിരുന്നു.
0: സംശയങ്ങളൊക്കെ അങ്ങ് ചോദിച്ച് തീർക്കണ്ടേ അപ്പോഴപ്പോഴേ. എന്തായാലും സന്തോഷം ശബ്ദം തിരിച്ചറിഞ്ഞതില്. നമുക്ക് പാട്ട് കേൾക്കാം. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഇളയരാജ ഇണം നൽകി എസ് ജാനകി പാടിയ പാട്ട് നമുക്ക് പാട്ട് കേൾക്കാം.
1: ശരി,
0: ഓക്കേ.

0: ഹലോ സന്ദേശഗാനം, എൻ്റെ പേര് അനുജ, റിട്ടയർഡ് അധ്യാപികയാണ്. എൻ്റെ അനിയത്തിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. ഞങ്ങൾ മൂന്ന് സഹോദരിമാരാണ്. ഞാൻ അനുജ, ചേച്ചി അനില, അനിയത്തി അനീഷ. ചെറുപ്പം മുതലേ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളാണ് ഞങ്ങൾ എല്ലാവരും. അനിയത്തി അനീഷയെ ഞങ്ങൾ വിളിക്കുന്നത് ഹേമ എന്നാണ്. അവളുടെ ജന്മദിനം June 8. അവളുടെ ഭർത്താവ് ബിജു, രണ്ട് മക്കൾ അമ്മുവും അപ്പുവും. ഞങ്ങളെല്ലാവരും പത്തനംതിട്ട ജില്ലയിലാണ് താമസം, ഹേമ ചിറ്റാറിൽ. അവൾക്ക് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ചേച്ചി അനുജ, നമുക്ക് വിളിച്ചു നോക്കാം.
1: ഹലോ
0: ഹലോ, ഇത് അനീഷയാണോ?
1: അതെ.
0: അതോ ഹേമയാണോ?
1: അതെ.
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
1: താങ്ക് യു.
0: ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ അനീഷയാണോ ഹേമ എന്ന് വിളിക്കണോ? കൺഫ്യൂഷൻ ആയല്ലോ. ഇതെവിടെയാണ്? അതെന്താ ഫുള്ള് കറക്കമാണോ? ചിറ്റാറില് പിന്നെ ആരുണ്ട്? ആണോ ചിറ്റാർ ഇന്ന് എങ്ങോട്ട് പോവാണ്?
1: ഞങ്ങളെ ഒരു യാത്ര കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന വഴി കായംകുളം കഴിഞ്ഞതേ ഉള്ളൂ.
0: അപ്പൊ ബർത്ത്ഡേ ആഘോഷങ്ങൾ ഇനി തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ആണോ? അത് ശരി. അപ്പൊ വിപുലമായ ആഘോഷ പരിപാടികളാണോ?
1: വിപുലമായ ആഘോഷ പരിപാടികളാണ്.
0: അമ്മുവും അപ്പുവും ഒക്കെ ഉണ്ടോ? അവരവിടെ പോയി.
1: അമ്മു തിരുവനന്തപുരത്ത്.
0: അവനെന്തെങ്കിലും ഒക്കെ ഒപ്പിക്കും. അവനെന്തെങ്കിലും ഒപ്പിക്കുന്നുണ്ടാവോന്ന്. അപ്പൊ ബിജു ചേട്ടൻ ഇതിന്റെ അകത്ത് റോളൊന്നും ഇല്ലേ? ഫുള്ള് റോളാണ്. അത് ഇവിടുത്തെ വിഷയമേ അല്ല. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബർത്ത്ഡേ ആണ്. പാട്ടുകളുടെ ഒക്കെ ആരാധികയായിട്ടുള്ള ആള് ഒരു പാട്ട് പാടിത്തരുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മെനക്കെട്ടെല്ലാം പെട്ടത്. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൈ ഇങ്ങനെ ഒതുക്കി വെച്ചങ്ങ് പാടിയാൽ. ആ പിന്നല്ല. അയ്യോ വാവാ നീ എൻ കുളിരെ, വാവാ നീ കൺ കുളിരെ എന്ന് പിന്നെ ആര് പാടും? നമുക്ക് അനഞ്ച ടീച്ചറിനെ കൊണ്ട് പാടിക്കാം. എനിക്ക് ചിരി മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ ഇപ്പൊ കേൾക്കുന്നുണ്ട്. അല്ല ഞാൻ ചോദിച്ചത് ഈ വാവാ നീയൻ കുളിരെ, വാവാ നീ കൺ കുളിരെ എന്ന് പിന്നെ അനുജ ടീച്ചർ വന്ന് പാടുമെന്നാണ് ഞാൻ ചോദിച്ചത്. ആ അതോ അനിലച്ചേച്ചിയെ കൊണ്ട് പാടിക്കണോ? ആണ് എന്നാലും അനീഷ പാടൂല. അപ്പോ ആ എവിടെന്നാ നോക്കട്ടെ. എന്നിട്ട് എന്തായാലും ഹലോ സന്ദേശ ഗാനത്തിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമ്മൾ പിറന്നാൾ ആശംസകളുമായി ഈ പാട്ട് വെക്കട്ടെ. എയർ ഹോസ്റ്റസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലിൽ ചൗധരി ഇണം നൽകി യേശുദാസും വാണി ജയറാമും പാടിയ പാട്ടാണ്. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കേ.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281423305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയാം. 9495 9341. ഇനി ഒരു നമ്പർ 9496 55631. മറ്റൊരു നമ്പർ 9496 59631. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

സ്ത്രീകളിലെ മൂഡ് സ്വിങ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ വയറിളക്ക രോഗങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: വയറിളക്ക രോഗം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്ന ഒരു അസുഖമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ, ശ്വാസം മുട്ടൽ എന്ന് പറയുന്ന റെസ്പിറേറ്ററി പാസേജിൽ വരുന്നതാണ്. അതുപോലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള മലദ്വാരം, മലദ്വാരം വഴി സാധാരണ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലം കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രശ്നത്തെയാണ് നമ്മൾ സാധാരണ വയറിളക്കം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഒരു രണ്ടായിട്ട് പ്രധാനമായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വയറിളക്കം, അതായത് മലം ഇളകിപ്പോവുക, എന്നിട്ട് അതൊരു ഒരാഴ്ചയ്ക്കകം വെച്ച് തന്നെ മാറുക. രണ്ടാമത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയും, അതായത് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ഡയറിയൽ ഡിസീസ് എന്ന് പറയും. 14 ദിവസത്തിന് മുകളിൽ പോവുകയാണെങ്കിലാണ് ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. സാധാരണ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് ആണ്. പെട്ടെന്നുണ്ടാകുന്നു, പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ക്ഷീണം വരുന്നു, നിർജ്ജലീകരണം വരുന്നു, അത് ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിൽ വരെ എത്താം. അതിലേറ്റവും പ്രധാനമായിട്ടും ഭയപ്പാടോടെ നമ്മൾ കാണുന്ന ഒരു രോഗമാണ് കോളറ എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്നത് കോളറയല്ല, ഒരു വൈറൽ ഡയറിയൽ ഡിസീസ് ആയിരിക്കും. വൈറസ് മൂലമാണത്. കോളറ എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. അപ്പം നമുക്കിതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഡയറൽ ഡിസീസസും രണ്ട് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളും. ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനും പറ്റും.
1: സർ, അതുപോലെ തന്നെ ഈ സാധാരണ വയറിളക്കവും ഡിസെൻട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ആദ്യമേ ഡിസെൻട്രി എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം മലത്തിൽ കണ്ടാൽ അത് ഡിസെൻട്രി ആയി. ഇൻവേസീവ് ഡയറി എന്നും നമുക്കതിനെ വേറൊരു ഭാഷയിൽ പറയാൻ പറ്റും. സാധാരണ ഇത് ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട്. ഇപ്പം സാൽമോനെല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, പിന്നെ ഷിഗല്ല എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, കാമ്പേലോ ബാക്ടർ എന്നുള്ള ബാക്ടീരിയ ഉണ്ട്. ഇങ്ങനെ പലതരം ബാക്ടീരിയകളുണ്ട്. ഇതിലേറ്റവും പ്രാധാന്യം നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് സാൽമോനെല്ല, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന രോഗം, അതിൻ്റെ ഒരു ബാക്ടീരിയ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോഴും നമുക്ക് അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഷിഗല്ല എന്ന് പറയുന്നത്. ഇതെല്ലാം രക്തം മലത്തിൽ കൂടെ വരുന്നു. ഇപ്പം മലത്തിൽ രക്തം കണ്ടാൽ അതിൻ്റെ അർത്ഥം ഡിസെൻട്രി എന്നാണ് പറയുന്നത്. യൂഷ്വലി അത് ബാക്ടീരിയ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ആയാലും ചിലപ്പോൾ അത് ഡിസെൻട്രിയും ആയിരിക്കാം. പറയാനായിട്ട് നമുക്ക് പറയാം അക്യൂട്ട് ഡയറിയൽ ഡിസീസാണ്, പക്ഷെ അത് ഡിസെൻട്രിയുമാണ്. ഡിസെൻട്രി ആകുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ഡിസെൻട്രി അല്ലെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല, കാരണം അത് വൈറൽ ഡിസീസാണ്. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: സർ, ഈ കുട്ടികളിൽ കാണപ്പെടുന്ന വയറിളക്കം അടിയന്തരമായി ഡോക്ടറെ കാണിക്കേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുന്നത്?
2: ആദ്യമേ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ മൂന്ന് തരത്തിൽ തിരിക്കാം വയറിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ. പ്രധാനമായിട്ട് ഈ തരംതിരിവ് നിർജ്ജലീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നോ ഡിഹൈഡ്രേഷൻ, സം ഡിഹൈഡ്രേഷൻ, സിവിയർ ഡിഹൈഡ്രേഷൻ. അതായത് വയറിളക്കം ഉണ്ട്, കൂടെ നിർജ്ജലീകരണം ഇല്ല. അതിനെ പറയുന്നതാണ് അക്യൂട്ട് ഡയറൽ ഡിസീസ് വിത്ത് നോ ഡീഹൈഡ്രേഷൻ. ഇത് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ഇപ്പോട്ട കഞ്ഞിവെള്ളം കൊടുക്കാം, കരിക്കുവെള്ളം കൊടുക്കാം.

0: കൊടുക്കാം, നോർമൽ ഫുഡ് കൊടുക്കാം, വെള്ളം കൊടുക്കാം. അതായത് ഡയറിയ ഉണ്ട്, അതായത് വയറിളകി പോകുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള നിർജ്ജലീകരണം സംഭവിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് അക്യൂട്ട് ഡയറി ഡിസീസ് വിത്തൗട്ട് എനി ഡീഹൈഡ്രേഷൻ. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. നോർമൽ ഫുഡ്, നോർമൽ വെള്ളം, വേണമെങ്കിൽ ഒരു ORS കൂടെ കുഞ്ഞു കുടിക്കുമെങ്കിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ കുഞ്ഞു കുടിച്ചില്ല എന്നും വിചാരിച്ചിട്ട് നിർബന്ധിച്ച് ORS കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സം ഡീഹൈഡ്രേഷൻ. അവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത്. കാരണം ഈ ഇത്തരം കുട്ടികൾക്ക് ORS ലായനി വളരെ പ്രധാനമാണ്, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്ലേഫുൾ ആയിരിക്കില്ല, ഇറിറ്റബിൾ ചൈൽഡ് ആയിരിക്കും. കാരണം വെള്ളവും ലവണങ്ങളും ശരീരത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ആയിരിക്കും. ആ ഒരു സ്റ്റേജിൽ കുഞ്ഞുങ്ങൾക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും, കണ്ണൊക്കെ കുഴിഞ്ഞ് നാക്കൊക്കെ വരണ്ട്. നമ്മൾ ശരീരത്തിൽ തന്നെ വയറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് തൊലിയെ ഒന്ന് രണ്ട് വിരൽ കൊണ്ട് പിടിച്ചിട്ട് പുറത്തോട്ട് വലിച്ചിട്ട് തിരിച്ചു വിടുമ്പോൾ നോർമലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ, ഒരു സമയം പോലും കിട്ടില്ല, അത്രയും പെട്ടെന്ന് തന്നെ ആ നോർമൽ സ്ഥിതിയിലോട്ട് എത്തും. എന്നാൽ ഡീഹൈഡ്രേഷൻ ഉള്ള സ്റ്റേജിൽ ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ വളരെ പതുക്കെ ആയിരിക്കും, ഏകദേശം 2-3 സെക്കൻഡ് എടുത്ത് തന്നെ ആയിരിക്കും അത് തിരിച്ച് നോർമൽസിയിലോട്ട് എത്തുന്നത്. ഇത് നമുക്കൊരു സം ടു സിവിയർ ഡീഹൈഡ്രേഷന്റെ ഒരു ലക്ഷണമായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇത്തരം ലക്ഷണങ്ങളുണ്ട്, കൂടെ മൂത്രത്തിന്റെ അളവ് കുറയുന്നു. ഇതൊക്കെയാണ് ഡയറിയ വിത്ത് സം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കാണിക്കണം, ചികിത്സ തേടണം, ഡോക്ടേഴ്സ് പറയുന്നത് അനുസരിച്ച് എന്തൊക്കെ മരുന്ന് ആവശ്യമുണ്ടോ, കുഞ്ഞിൻ്റെ വൈറ്റൽസ് എന്ന് പറയും, അതായത് ബ്ലഡ് പ്രഷർ നോക്കും, പൾസ് റേറ്റ് നോക്കും, ടെമ്പറേച്ചർ നോക്കും, ശ്വാസോച്ഛ്വാസം, റെസ്പിറേറ്ററി റേറ്റ് നോക്കും, ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നോക്കി അസസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് തരുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമുള്ളൊരു ഘട്ടമാണ് മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഡയറിയൽ ഡിസീസ് വിത്ത് സിവിയർ ഡീഹൈഡ്രേഷൻ, സിവിയർ ഡിസീസ് എന്ന് പറയുമ്പോഴേ ഇതിൻ്റെയും മുകളിലാണ്, അതായത് അവശതയിൽ എത്തിക്കഴിഞ്ഞു. അടുത്ത് വരാൻ ചാൻസ് ഉള്ളത് ജന്നിയൊക്കെ ആയിരിക്കും, ജന്നി വരാം. നേരത്തെ പറഞ്ഞ മോഡറേറ്റ് അതായത് സം ഡീഹൈഡ്രേഷനുള്ള എല്ലാ പ്രശ്നങ്ങളും സിവിയറിലും കാണും. കൂടാതെ വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ജന്നിയാണ്, രണ്ട് സൈനോസിസ് എന്ന് പറയും, നീല കളറിലാകുക, അബോധാവസ്ഥയിലാകുക, കുഞ്ഞിനെ നമ്മൾ മുൻപ് ഒരു വെള്ളം കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യം കാണിക്കാതിരിക്കുക, ഇതൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുക അതൊരു സിവിയർ സ്റ്റേജിലോട്ട് പോയി ഒരു ICU അഡ്മിഷൻ ഉൾപ്പെടെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ അത്യാവശ്യം ഒരു കണ്ടീഷനാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അസസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഡോക്ടറെ പോയി കാണിച്ച് അസസ് ചെയ്ത് തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. ഇത്തരം കുട്ടികൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ORS ലൈനി പോരാ, ആ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അതായത് ഡ്രിപ്പ് തന്നെ വേണ്ടിവരും. കാരണം പെട്ടെന്ന് ഹൈഡ്രേഷൻ ശരിയാക്കണം. കാരണം നിർജ്ജലീകരണത്തിൻ്റെയും ലവണങ്ങളുടെ നഷ്ടത്തിൻ്റെയും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് വരാതെ കാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്.
1: സർ, കുട്ടിക്ക് വയറിളക്കം തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണ്?
0: ഏറ്റവും പ്രധാനം, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്ന കുട്ടിക്ക് അത് കൂടുതലായിട്ട് കൊടുക്കുക. ഒരു ഭക്ഷണവും നിർത്തരുത്. കുഞ്ഞെന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക, അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അറിയാം, നമുക്ക് ലൂസ് മോഷൻ വരികയാണ്. ലൂസ് മോഷൻ വരുമ്പോൾ ഇപ്പോൾ 10 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ നമുക്ക് എടുക്കാം, 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ, ഒരു പ്രാവശ്യം മലം പോകുമ്പോൾ ഏകദേശം 100 മില്ലി ലിറ്റർ ജലം നഷ്ടപ്പെടുകയാണ്. അപ്പോഴെന്ത് ചെയ്യണം? നമ്മൾ 100 മില്ലി ലിറ്റർ ജലം കൊടുക്കണം. അതായത് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് 200 ml ആണ്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൂസ് മോഷൻ്റെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ല വെള്ളം ഏതാണ്? പൊട്ട കഞ്ഞിവെള്ളം. അത് ലൈറ്റ് കഞ്ഞിവെള്ളമായിരിക്കണേ. കരിക്കുവെള്ളം കൊടുക്കാം. എന്ത് കൊടുക്കാൻ പാടില്ല? കട്ടൻ ചായ. കട്ടി കൂടിയ കഞ്ഞിവെള്ളവും നല്ലതല്ല. പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. ഒരു കാരണവശാലും നല്ലതല്ല. അസുഖം കൂട്ടും, അതായത് വയറിളക്കത്തിന്റെ അളവ് കൂട്ടും. അതുകൊണ്ട് ഗ്ലൂക്കോസ് വെള്ളവും നല്ലതല്ല, കട്ടി കഞ്ഞിവെള്ളം നല്ലതല്ല, കട്ടി ORS നല്ലതല്ല, നോർമൽ ORS ആണ് നല്ലത്. ORS കലക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് എത്ര ML വെള്ളത്തിലാണ് ഇത് കലക്കേണ്ടതെന്ന്. അത്രയും വെള്ളം എടുക്കുകയും അതിൽ കലക്കുകയും ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്, കുഞ്ഞുങ്ങൾക്ക് ORS ഇഷ്ടപ്പെടില്ല. മിക്കവാറും ഈ നോ ഡീഹൈഡ്രേഷൻ, ഡീഹൈഡ്രേഷൻ ഒന്നും വരാത്ത കുട്ടികൾ അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സം ഡീഹൈഡ്രേഷന്റെ ആദ്യത്തെ സ്റ്റേജിലൊന്നും കുഞ്ഞുങ്ങൾ ORS കുടിക്കൂല, പക്ഷേ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, വെള്ളം കുടിക്കുകയും ചെയ്യും. അത് പ്രൊമോട്ട് ചെയ്താൽ മതി, ORS കൊടുപ്പിച്ചേ അടങ്ങുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല.

0: നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കാത്ത കുട്ടിക്ക് ഒ ആർ എസ് നമ്മൾ കുറയിച്ച കുറയിച്ച എങ്കിലും കൊടുത്തിരിക്കണം. ഒ ആർ എസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ള പൊടി ഒന്നിച്ച് കലക്കുകയും അത 24 മണിക്കൂർ വരെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുത്താൽ മതി. സ്പൂണിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഓരോ ഒന്നോ രണ്ടോ സ്പൂൺ കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത് കൊടുക്കേണ്ടത്. കാരണം ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ രുചി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ അവർ ഛർദ്ദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഈ വയറിളക്ക രോഗം നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും.
1: സർ, നേരത്തെ ഒ ആർ എസ് ലായനി കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വയറിളക്ക രോഗത്തിനായി ഒ ആർ എസിന് പുറമെ ആന്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ നമുക്ക് നൽകാമോ?
0: വയറിളക്കം വരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് വൈറസ് ആണ്. അതുകൊണ്ട് ആന്റിബയോട്ടിക്സിന്റെ ആവശ്യം സാധാരണഗതിയിലില്ല. എന്നാൽ രക്തം കണ്ടാൽ ആന്റിബയോട്ടിക്സ് വേണം. പക്ഷെ ഒരു പ്രധാന മരുന്നുണ്ട്, സിങ്ക്. 14 ദിവസം സിങ്ക് നമ്മൾ നൽകിയിരിക്കണം. അത് കൊടുക്കുന്ന ഡോസ് വരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം അത് ഗവൺമെന്റിന്റെ പോളിസിയാണ്. അതായത് 6 മാസം വരെ, 2 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ളവർക്ക് 10 മില്ലിഗ്രാം എല്ലാ ദിവസവും 14 ദിവസം കൊടുക്കണം. എന്നാൽ 6 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് വയസ്സായാലും, സാധാരണഗതിയിൽ 15 വയസ്സിനകം വരെ, അതായത് 14 വയസ്സ് വരെയാണ് കൊടുക്കുന്നത്, 20 മില്ലിഗ്രാം പെർ ഡേ, ദിവസം 20 മില്ലിഗ്രാം വെച്ചിട്ട് 14 ദിവസം കൊടുത്തിരിക്കണം. അപ്പോൾ 2 ഡ്രഗാണ് ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക്. 1 ORS, 2 SINK. ഈ സിങ്ക് കൊടുക്കുന്നത് ആരും മറക്കരുത്. ORS ലൈനോടൊപ്പം തന്നെ സിങ്കും നൽകേണ്ടതാണ്.
1: സർ, ഈ മഴക്കാലത്തുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
0: ഏറ്റവും പ്രധാനം, നമുക്കറിയാം മഴക്കാലമാകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, മഴക്കാലത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പഴക്കാലവും കൂടെയാണ്. പഴങ്ങളുടെ ലഭ്യത ഇപ്പം കൂടിയിരിക്കുകയാണ്. മഴ പ്ലസ് പഴം എന്ന് പറയുമ്പോഴേ കൂടെ ഈച്ച ശല്യവും വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഈച്ചയുടെ അത് തന്നെ വളരെയധികം സ്പ്രെഡ് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ഈച്ച ഇരിക്കുകയും അത് നമ്മുടെ ഫുഡിലോ വെള്ളത്തിലോ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മലമൂത്ര വിസർജനം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മുടെ കക്കൂസുകളിൽ തന്നെ, വീട്ടിലെ ഉള്ള കക്കൂസുകൾ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലുള്ള കക്കൂസിൽ തന്നെ പോകുന്നു എന്ന് ഉറപ്പുവരുത്തണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം പൈപ്പിലെ വെള്ളമൊക്കെ ശുദ്ധമാണ്, ഒക്കെ ശരിയാണ്. എന്നിരുന്നാലും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് ഒരു ഒരു രീതിയാക്കി മാറ്റണം. അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ, അങ്ങനെ ഒരു, അതായത് ശുദ്ധമായ വെള്ളമെന്ന് ഉറപ്പുവരുത്തിയിട്ടേ കുടിക്കാവൂ. ഇനി പലരും ചില ചെറിയ കടകളിലൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് ഇതിൻ്റെ ഹൈജീനെ പറ്റിയാണ്, അതായത് വൃത്തിയെപ്പറ്റി വളരെയധികം സൂക്ഷ്മത വേണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം പുറത്തിരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂറിനകം വെച്ച് കഴിച്ച് തീരാത്ത ഭക്ഷണം ഒന്ന് തണുത്ത ഉടനെ തന്നെ റെഫ്രിജറേഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് ഈ അസുഖം വരില്ല എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും.
1: സർ, അവസാനമായി രക്ഷിതാക്കളോട് സാറിന് എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
0: ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം വൃത്തിയോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പരിസര വൃത്തിയും നമ്മളുടെ ചുറ്റുപാടും എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കാതെ കഴിയുന്നതും സൂക്ഷിക്കുക. കൊതുകിന്റെ വളർച്ചയും ചാൻസ് കൂടുന്ന ഒരു സമയമാണിത്. മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും എല്ലാം കഴുകിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ കൈ വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തുക. സോപ്പും വെള്ളമിട്ട് കഴുകണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നഖം ഉണ്ടെങ്കിൽ അത് വെട്ടുന്നതിനെ പറ്റി ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്ക് ഈ അസുഖം വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ സാധിക്കും.
1: മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ബെനറ്റ് സൈലത്തിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് സിക്കിൽ ഗുരുചരൺ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ എസ് വരദരാജൻ, മൃദംഗം അരുൺ കെ പ്രകാശ്, ഖടം ഉടുപ്പി എസ് ശ്രീധർ. ആദ്യം ശ്യാമശാസ്ത്രികൾ രചിച്ച കാമാക്ഷി എന്നാരംഭിക്കുന്നു രാഗം ഭൈരവി മിശ്രചാപ്പത്താളം.

ഇതുവരെ കേട്ടത് സിക്കിൽ ഗുരുചരൺ പാടിയ കൃതികൾ. വയലിൻ എസ് വരദരാജൻ, മൃദംഗം അരുൺ കെ പ്രകാശ്, ഘടം ഉടുപ്പി എസ് ശ്രീധർ.

0: ആകാശവാണി ഇപ്പോൾ ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു. എല്ലാ പ്രിയ ശ്രോതാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം. ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9495 96 4321. ഇനിയൊരു നമ്പർ 9496 55 6321. മറ്റൊരു നമ്പർ 9496 59 6321. ഇപ്പോൾ മുതൽ വിളിക്കാം. വിഷയം പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം.
1: ഡോക്ടർ സജീന, പരിപാടിയിലേക്ക് സ്വാഗതം.
2: താങ്ക് യു സർ.
1: മേഡം, മഴക്കാലം വരുമ്പോഴേ മനുഷ്യരുടെ മാതിരി തന്നെ ചെടികളിലും രോഗവും കീടങ്ങളൊക്കെ അധികമായിട്ട് വരാറുണ്ടല്ലേ? അപ്പം ഇത് വെള്ളം കൂടുതൽ കൊണ്ടാണോ, ഇത് എന്തുകൊണ്ടാണ്, ഇതിൻ്റെ ഒരു റീസൺ എന്തുവാണ്?
2: ഓക്കെ, മഴക്കാലമാകുമ്പോൾ നമുക്കറിയാം ഈർപ്പം അധികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അന്തരീക്ഷ ആർദ്രത, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, അത് രോഗങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു നോർമലി തന്നെ കേരളത്തിലൊരു 95 മുതൽ 98% അപ്പോൾ മഴക്കാലമാകുമ്പോൾ അത് വളരെ വർദ്ധിക്കുന്നുണ്ട്. നമ്മൾ തന്നെ നിൽക്കുമ്പോൾ വിയർക്കുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ, അപ്പോൾ അതാണ് അന്തരീക്ഷ ആർദ്രത. പിന്നെ വെള്ളം കെട്ടി നിൽക്കുന്നൊരു സാഹചര്യം മണ്ണിലുണ്ടാവും. ഇതെല്ലാം തന്നെ കുമിളുകൾ, ബാക്ടീരിയകൾ എന്നിവയ്ക്കെല്ലാം വർദ്ധിപ്പിക്കുവാനുള്ളൊരു അത് വർദ്ധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. എന്നാൽ വൈറസ് രോഗങ്ങൾക്ക് നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ മുഖാന്തരമാണ് അധികമാകുന്നത്. അവയുടെ ആക്രമണം കുറച്ച് കുറയാനുള്ളൊരു സാഹചര്യമുണ്ട്. വേനൽക്കാലത്താണ്
1: നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾ അധികമായിട്ട് വരുന്നത്.
2: അപ്പം ബാക്ടീരിയ, കുമിൾ എന്നീ രോഗങ്ങളാണ് മനുഷ്യരുടെ പോലെ തന്നെയാണ് മഴക്കാലത്ത് അധികമായി കാണുന്നത്.
1: അപ്പം ചെടികളിൽ വൈറൽ രോഗങ്ങൾ ഈ സമയത്ത്
2: കുറവായിരിക്കും.
1: നമ്മൾ ഈ ചർച്ച തുടങ്ങുന്ന നമ്മുടെ ഇപ്പം കർഷകരുടെ ഫീൽഡില് ക്രോപ്സ് കാണുമല്ലോ, വിളകൾ കാണുമല്ലോ, ഇപ്പൊ നിൽക്കുന്ന വിളകളെ നമ്മൾ എങ്ങനെ സംരക്ഷിക്കും?
2: വളരെയേറെ പ്രാധാന്യമുള്ളതാണ് വെച്ചാൽ, പുതുതായി ചെയ്യുമ്പോൾ നമുക്ക് പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ കർഷകർക്ക് തുടർച്ചയായിട്ട് മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കുന്നത് എങ്ങനെ തടയാൻ സാധിക്കും. ഇപ്പൊ നീർച്ചാലുകൾ കോരി നീർവാർച്ചാ സൗകര്യം ഒരുക്കണം. അപ്പോൾ അത് ഒഴുകി പോകുന്നത് മറ്റൊരു കൃഷിയിടത്തിലാകരുത്, പൊതുവായിട്ടുള്ള ഏതെങ്കിലും ഒരു ചാലുകളിലേക്ക് പോകുന്ന പോലെ. അപ്പം നമ്മൾ ആദ്യമേ തന്നെ കൃഷി ഒരുക്കുമ്പോൾ ആ ഒരു മനസ്സിൽ നമുക്കുണ്ടാവണം, എപ്പോഴെങ്കിലും വെള്ളം കെട്ടി നിൽക്കുമ്പോൾ. വെച്ചാൽ ഓരോ വിളകളുടെയും വേരുകൾ പലതരത്തിലായിരിക്കും. ഇപ്പോൾ വാഴ, അതിൻ്റെ വേരെന്ന് വെച്ചാൽ മണ്ണിൻ്റെ പ്രതലത്തിനോട് അടുത്തായിരിക്കും. അപ്പോൾ തുടർച്ചയായിട്ടുള്ള വെള്ളം കെട്ട് വന്നു കഴിഞ്ഞാൽ വാഴയെ അത് ബാധിക്കും. ചില വിളകൾക്ക് താഴോട്ട് വേരുകൾ പോകും, അപ്പോൾ അവയ്ക്ക് കുറച്ച് നാൾ കൂടെ പിടിച്ചു നിൽക്കാനുള്ളൊരു ശേഷിയുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനുള്ളൊരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിക്കവാറും നമ്മൾ കൃഷിയിടത്തിലൊക്കെ ചെല്ലുമ്പോൾ കളകൾ, വിളകളെ പോലെ തന്നെ അതിഥികളായിട്ടുള്ള കളകൾ കാണും. അപ്പോൾ ഈ കളകളുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? വിളകൾ വളരാനുള്ള സ്ഥലം പരിമിതിയാകും, അവിടെ ഉള്ള വളങ്ങളും മൂലകങ്ങളെല്ലാം വലിച്ചെടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടാകും. ഇവയെല്ലാം ഉണ്ടാകും. പിന്നെ ഏറ്റവും പ്രധാനം കീടങ്ങളും കുമിളുകളും എല്ലാം ഇതിൽ ഒളിച്ചിരിക്കും. അപ്പോൾ അടുത്ത ഏറ്റവും പ്രധാനം എന്താണ്, നമ്മൾ കളകൾ സമയത്ത് തന്നെ നീക്കം ചെയ്ത് നിലവിലുള്ള വിളകൾക്ക് വളരാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള രണ്ടാമത്തത്. അപ്പോൾ തന്നെ

0: നമ്മുടെ മണ്ണിൽ വിളകളുടെ അവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അവിടെ തന്നെ കാണും സാധാരണ. അത് അതിലെന്തു പറ്റും, മറ്റു കുമിളുകളുടെയും ബാക്ടീരിയയുടെയും വിത്ത് എന്നിവയെല്ലാം അതിൽ തന്നെ കാണാനുള്ളൊരു സാഹചര്യമുണ്ട്. ഇതും നീക്കം ചെയ്യണം. അപ്പം വെള്ളം ഒഴുകിപ്പോകാനും സാഹചര്യമാക്കി ശുചിത്വവും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിലവിലുള്ള ചെടികൾക്ക് ഒന്നാമതായിട്ട് വളരാനുള്ള ഒരു
1: പരിരക്ഷണം
0: കിട്ടും.
1: മേഡം, ഒരു ശ്രോതാവ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
2: ഞാന് ആലപ്പുഴ ജില്ലയിലെ കുട്ടമ്പേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന്.
1: ഹാ മേഡം, ചോദിച്ചോളൂ മേഡം, എന്തുവാണ് ചോദിക്കാനുള്ളത്?
2: എനിക്ക് ഇപ്പം ഈ മഴക്കാലത്തെ പച്ചക്കറി കൃഷിയുടെ ഇതിനെ കുറിച്ചാണല്ലോ വിഷയം.
1: അത് തന്നെ.
2: അപ്പൊ ഇത്രയും മഴ പെയ്യുന്ന സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല സാർ. ഈ മഴയുടെ ഇത് കാരണം വെള്ളം കെട്ടിണിക്കുന്നു. അവിടെ ഇവിടെ വലിയ വെള്ളം കെട്ടുള്ള സ്ഥലമല്ല, തുടർച്ചയായുള്ള മഴ കൊണ്ട് കൃഷിയെല്ലാം അങ്ങനെ നിർത്തിവെച്ചിരിക്കുക ഈ മഴ കൊണ്ട്. അപ്പൊ അതെങ്ങനെയൊക്കെ ഒന്ന് പിന്നെ നമുക്ക് ഈ മഴ സമയത്ത് പറ്റും എന്നുള്ളത് അറിയാനാണ്.
0: ഓക്കെ മേഡം. അപ്പൊ മാഡത്തിന് കൃഷി മണ്ണിൽ മണ്ണുണ്ടോ മുൻപിൽ, നമ്മുടെ വീടിന്റെ മുൻപ് ചുറ്റുപാടും എല്ലാം?
2: ആ, എനിക്കൊരു 10 സെന്റ് സ്ഥലമാണ്. വീട് കഴിഞ്ഞിട്ട് ബാക്കി 4 സെന്റ് ഉണ്ട് സ്ഥലം.
0: അപ്പൊ ഒന്നുകിൽ മാഡത്തിന് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ഈ കണ്ടെയ്നറുകളിൽ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിലനിൽക്കുന്നിടത്ത് കൃഷിയിടത്ത് തുടർച്ചയായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നതാണെങ്കിൽ മാഡം പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ അതാ ചോദിച്ചത്, മണ്ണുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ വളമെല്ലാം ചേർത്ത് ഫലപുഷ്ടി ആക്കിയിട്ട് നമുക്ക് കണ്ടെയ്നറുകൾ, പണ്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് ഗ്രോ ബാഗ്സ് എന്ന് പറയും, അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് ചെടിച്ചട്ടികൾ എടുത്തിട്ട് മട്ടുപ്പാവിൽ നമുക്ക് നേരിട്ട് മഴ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ നമുക്ക് അല്ലാതെ ചെടിച്ചട്ടികളിൽ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കൊരു 2-3 മാസമൊക്കെ കൊണ്ട് കിട്ടുന്ന പച്ചക്കറികൾ ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും ചീര മുതൽ മാഡത്തിന് ചെയ്യാൻ പറ്റും. വെയിലിന്റെ ഒരു ബുദ്ധിമുട്ട് കാണും, എന്നാലും ഇപ്പൊ ഇടയ്ക്കിടെ നമുക്ക് വെയിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ തന്നെ മാഡത്തിന് മാറ്റാൻ കഴിയും. അപ്പൊ ഇനിയുള്ള സമയത്ത് ഇത് ചിന്തിക്കുക, ഇതുപോലെ എപ്പോഴും കാലാവസ്ഥ മാറി വരുന്നുണ്ട്, അപ്പോ എപ്പൊ വേണമെങ്കിലും ഇതുപോലെ വെള്ളക്കെട്ടും ഒക്കെ വരാം. അപ്പൊ രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ലതായിരിക്കും, കൃഷിയിടത്തും ചെയ്യാൻ മാഡത്തിന്, അതേസമയത്ത് കണ്ടെയ്നറുകൾ. ഇപ്പം നമ്മുടെ ടെറസിന്റെ മുകളിലാണെങ്കിൽ വെയിറ്റ് കുറച്ചിട്ടുള്ള മാധ്യമങ്ങളും ഇപ്പൊ ഉണ്ട്. മണ്ണ് കുറച്ച് ഓക്കെ അന്ന് വേണ്ട മാഡം. വീട്ടിന്റെ മുൻപിൽ അല്ലെങ്കിൽ ചുറ്റും നമുക്ക് അടുക്കളയുടെ അടുത്തൊക്കെ നമുക്ക് ഇതുപോലത്തെ കണ്ടെയ്നറുകളിൽ മണ്ണ്, മണലാണ് നമ്മൾ പറയുന്നത്, അത് കിട്ടുന്നില്ലെങ്കിൽ ചകിരിച്ചോറ്. ചകിരിച്ചോറ് ശ്രദ്ധിക്കുക, ചകിരിച്ചോറിന്റെ അളവ് കൂടരുത്, വെള്ളം പിടിച്ചു വെക്കാനുള്ളൊരു സാഹചര്യമാണ്. പിന്നെ കമ്പോസ്റ്റുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം, അങ്ങനെ ഒരുക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതുപോലെ തന്നെ പ്രോട്രേകൾ, വിത്ത് നേരിട്ട് പാകാതെ പ്രോട്രേകളിൽ ഒരു 2 ആഴ്ച പരുവത്തിൽ നമുക്ക് പലതരം പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും എളുപ്പത്തിന് തന്നെ. അങ്ങനെ ചെയ്താൽ ആരെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, മാഡത്തിന് തന്നെ ചെയ്യാൻ പറ്റും. ഉയർന്ന തടങ്ങളാണെങ്കിൽ അതിൽ തന്നെയും നമുക്ക്, ഇപ്പൊ കൃഷിഭൂമി മാഡം 10 സെന്റ് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചിലപ്പോൾ സ്ലോപ്പ് വല്ലതായിരിക്കും, അതിൽ മണ്ണ് സാർ ഇപ്പൊ പറഞ്ഞ പോലെ ഉയർന്ന തടങ്ങളാക്കി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പച്ചക്കറികൾ ചെയ്യാൻ സാധിക്കും.
2: പിന്നെ എനിക്ക് കൂടുതലും ഞാൻ ചട്ടിയിലും ഗ്രോ ബാഗിലും ഒക്കെയാണ് നട്ടുകൊണ്ടിരുന്നത്. എല്ലാ പച്ചക്കറി, തക്കാളി, വഴുതന, തക്കാളി, പച്ചമുളക് ഇങ്ങനെയുള്ളതെല്ലാം ഗ്രോ ബാഗിൽ
0: ചെയ്തിട്ടുണ്ട്.
2: ഇവിടുത്തെ നമ്മുടെ ഇവിടുത്തെ കൃഷിഭവൻ നല്ല ഒരു കൂട്ടായ്മയാണ്. ഓഫീസറ് നല്ല ഒരു എല്ലാരും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്.
1: ഓക്കെ. അപ്പം അപ്പം ഡോക്ടർ സജീന പറഞ്ഞ മാതിരി തന്നെ താങ്കൾക്ക് ഈ ചെടിച്ചട്ടിയിലൊക്കെ ഇത് തുടരാം മഴക്കാലത്ത്. ഓക്കെ, താങ്ക് യു, വിളിച്ചതിന് വളരെ നന്ദി. ഇപ്പം മേഡം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നിൽക്കുന്ന വിളകൾക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും. മേഡം പറഞ്ഞ ആദ്യം വെള്ളം പോകാനുള്ള സാഹചര്യം ഒരുക്കണം, പിന്നെ കളകളുടെ നിയന്ത്രണം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശുചിത്വമാണ്
0: മൂന്നാമത്തെ ഏറ്റവും പ്രധാനം. ജലസേചനത്തിനായിട്ടുള്ള നമ്മൾ ചാലുകൾ എടുത്തിട്ടുണ്ടാവും, അതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടാവും, അതുവഴിയാണ് ബാക്ടീരിയ രോഗങ്ങൾ പകരുന്നത്. സോ അത്തരത്തിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ചാലുകളാണെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ നമ്മൾ അത്യാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ബാക്ടീരിയ പകരുന്നത് ഈ വെള്ളത്തിൽ കൂടെയാണ്. കൂടാതെ നമുക്ക് ബാധിച്ചിട്ടുള്ള ചെടികളുണ്ടെങ്കിൽ, അപ്പോൾ നാലാമതായിട്ട് ചെയ്യേണ്ടത് ജലസേചനത്തിനായിട്ടുള്ള വെള്ളം അണുനശീകരിക്കുക. ചെറിയ ചെറിയ കിഴികളായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇടാം. ഇവൻ ചെടികളുടെ ചുവട്ടിൽ തന്നെ കുറച്ച്, ഒരു 5 മുതൽ 10 ഗ്രാം ഒക്കെ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അവശിഷ്ടം മാറ്റാൻ പറയാൻ കാരണം ഈ ഒച്ചു പോലുള്ളതെല്ലാം നമുക്ക് ഈ ഈർപ്പമുള്ള സാഹചര്യത്തിൽ അവശിഷ്ടങ്ങളും കിടക്കുമ്പം, കൂടുതലും ഈ ഫലവൃക്ഷങ്ങളിലെ പപ്പായ അതൊക്കെ ചെതറി കിടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒച്ച് വരുന്നത്. തിരിച്ചു വരുന്ന നമുക്കും രോഗം ഉണ്ടാക്കും.

0: അതേപോലെ ചെടികൾക്കും ഒരു ശുചിത്വം ഇല്ലായ്മ വരുന്നുണ്ട്. അപ്പം അത് നമ്മൾ വൃത്തിയാക്കുന്നത് വളരെ നല്ലതാണ്. മറ്റൊന്ന്, ചില സമയത്ത് കൂടുതൽ വിളവ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് കൂടുതൽ എണ്ണം വിളകൾ അടുത്തടുത്ത് നടുന്നൊരു സാഹചര്യം, ഗ്രോ ബാഗ് ആണെങ്കിലും അടുത്തടുത്ത് നടും. അപ്പൊ അത് രോഗം ബാധിച്ച ഒരു ചെടി മറ്റൊരു ചെടി തൊടുമ്പോൾ അതിൽ കൂടെ പകരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിലവിലുള്ള കൃഷിസ്ഥലത്ത് നമ്മൾ ശുപാർശ അനുസരിച്ചിട്ടുള്ള എണ്ണം മതി എന്ന് മാറ്റും. ബാക്കിയുള്ളവ പറിച്ച് നീക്കം ചെയ്താൽ തന്നെ കുറച്ചൊരു വായുസഞ്ചാരം കിട്ടുകയും ഇത്തരത്തിലുള്ള രോഗാണുക്കളും കീടങ്ങളും എല്ലാം കുറയ്ക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. വളരെ അടുത്ത് പോകും. അപ്പൊ ഈ സമയത്ത് അത് നല്ലതല്ല. അഴുകൽ വന്നാൽ പെട്ടെന്ന് അത് മറ്റൊന്നിനെ ബാധിക്കാനുള്ളൊരു ഇതുണ്ട്. അടുത്ത് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് വിളപ്പരിക്രമണം. ഇപ്പോൾ ഈ ഒരു ക്രോപ്പാണ് ഇട്ടിരിക്കുന്നത്, അടുത്തത് നമുക്ക് ഏത് ചെയ്യാം. അതായത് വിളകളിലും നമ്മുടെ പോലെ കുടുംബമുണ്ട്. വഴുതന വർഗ വിളകൾ എന്ന് പറയുന്നത് ഒരു കുടുംബമാണ് വഴുതന, വെള്ളരി വർഗമുണ്ട്. അപ്പൊ അത് വിളപരിക്രമണം എന്ന് പറയുന്നത് എന്താണ്, ഒരേ വിള ഒരേ കൃഷിസ്ഥലത്ത് തുടർച്ചയായി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വഴുതന വെച്ച് അവിടെ തക്കാളി വെക്കുക, അടുത്തത് തക്കാളി വെച്ച് അടുത്തത് മുളക് വെക്കുക. ഇത് വിളപരിക്രമം അല്ല. എന്തെന്നാൽ ഇത് മൂന്നും ഒരു കുടുംബത്തിലുള്ളതാണ്. അപ്പൊ രോഗം മാറാനുള്ള സാഹചര്യം അവിടെ വരികയില്ല. അപ്പൊ നമ്മൾ അപ്പം പ്ലാൻ ചെയ്യണം. ഇപ്പൊ ഇപ്പൊ ചോദിച്ച മാഡം പറഞ്ഞ പോലെ കൃഷിഭൂമി ഇല്ല എന്ന് പറയുമ്പോൾ പ്ലാനിങ് ആണ്. അപ്പൊ ഇതെല്ലാം നമുക്ക് അത്യാവശ്യമാണ്. അപ്പൊ വിളപരിക്രമണം നമുക്ക് വളരെ അത്യാവശ്യമാണ്. പിന്നെ മറ്റൊന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, നമ്മൾ ഭക്ഷണം കഴിച്ച് നമുക്കൊരു ആരോഗ്യം വരുന്നത് പോലെ ഓരോ വിളകൾക്കും ഓരോ വളർച്ചാ ഘട്ടത്തിലും ശുപാർശയുണ്ട്. എന്തൊക്കെ വളം കൊടുക്കണം, ആദ്യത്തെ അവയുടെ ദശയിൽ നൈട്രജൻ അടങ്ങിയിട്ടുള്ള വളരാനുള്ള മൂലകങ്ങൾ കൊടുക്കേണ്ട വളങ്ങളാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഒരു പകുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് റീപ്രൊഡക്റ്റീവ് സ്റ്റേജിലാണ്, അതായത് പൂക്കളും കായ്കളും വരും. അപ്പോൾ ആദ്യത്തെ വളങ്ങൾ വീണ്ടും കൊടുത്താൽ എന്ത് പറ്റും, പൂക്കളും കായ്കളും എല്ലാം ഉണ്ടാകുന്നത് ഇലകളായിരിക്കും വരുന്നത്. അപ്പോൾ അത് കർഷകർ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. ആ ഘട്ടങ്ങളിലുള്ള വളങ്ങൾ കൊടുത്താൽ തന്നെ ചെടികൾക്കൊരു പ്രതിരോധ ശേഷി വരികയും വെള്ളക്കെട്ട് പൂർണ്ണമായി പ്രതിരോധിക്കുന്നല്ല പറയുന്നത്, പക്ഷെ വളർച്ചയ്ക്ക് അവയ്ക്കൊരു നല്ല. അപ്പം വളങ്ങൾ എന്ന് പറയുന്നതും അതെന്താണ്, നമ്മുടെ സംയോജിത വളപ്രയോഗമാണ്. അതായത് പൂർണ്ണമായും ജൈവം മാത്രം കൊടുക്കുന്നത് എനിക്കറിയില്ല എത്രത്തോളം, പക്ഷെ രാസവളങ്ങൾ അത്യാവശ്യമാണ്. നമ്മൾ തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, കുട്ടികൾക്കാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പോലെ ശുപാർശ അനുസരിച്ചിട്ടുള്ള സംയോജിത വളപ്രയോഗം വളരെ അത്യാവശ്യമാണ്.
1: അത് കൺട്രോൾ രീതിയിൽ ചെയ്താൽ രാസവളമാണെങ്കിലും നമ്മൾ ആവശ്യമുള്ളത്
0: മാത്രം കൊടുത്താൽ മതി. അതാ, അതായത് ഓരോന്നിനും അളവ് വർഷങ്ങളായി പഠിച്ചിട്ടുണ്ട് സർവകലാശാലയിൽ. അപ്പൊ അത് ഇന്ന സ്റ്റേജിൽ ഇന്നത്, അത് കൂടിപ്പോയാലും നല്ലതല്ല, ചിലത് കുറഞ്ഞാലും. പിന്നെ നമ്മൾ പറയുന്ന മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞ രണ്ട് ഘടകങ്ങളുണ്ട്. നമ്മൾ ആയിരിക്കും കൂടുതൽ ഇട്ട് കൊടുക്കേണ്ടതാണെന്ന്, അങ്ങനെ അല്ല, അതായത് വലിയ വലിപ്പവും വെച്ചിട്ടാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, വിളകൾക്ക് കൂടുതലായി കൊടുക്കേണ്ട വളങ്ങളെയാണ് മാക്രോ ന്യൂട്രിയൻസ്, അതായത് പ്രധാന മൂലകങ്ങൾ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം. എന്നാൽ ചില മൂലകങ്ങളുണ്ട് കുറേ വർഷത്തേക്ക് കുറച്ച് കൊടുത്താൽ മതിയാവും, തുടർച്ചയായിട്ട് അവ ഇടേണ്ട കാര്യമില്ല. ഏറ്റവും പ്രധാനം നമ്മുടെ ബോറോൺ എന്ന് പറയുന്നത്, വാഴയുടെ നാം പോലെ വിരിയാതെ ഓലയുടെ ഇടയിലോ ിരിക്കുന്ന ഒരു ഇലയുടെ ഇടയിലിരിക്കുന്ന ലക്ഷണമുണ്ട്. അതുപോലെ തെങ്ങുകൾ വിഷറി പോലെ വിരിഞ്ഞു വരാതെ ഒരു ലക്ഷണമുണ്ട്. അപ്പം ഇതിനൊക്കെ നമ്മൾ ബോറോൺ എന്ന മൂലകം പല രൂപത്തിൽ കൊടുക്കേണ്ടതുണ്ട്. അത് ആ സമയത്ത് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും, കുരുടിച്ച് മറ്റ് രോഗകുമിളുകളെല്ലാം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഭക്ഷണം കൊടുക്കണം, വിളകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നർത്ഥം നമ്മൾ അത് സംയോജിതമായിട്ടുള്ള വളമായിട്ട് കൊടുക്കണം.
1: പിന്നെ മൈനർ ന്യൂട്രിയന്റ് എന്ന് പറയുമ്പോൾ മാഡം പറഞ്ഞ മാതിരി അതിന്റെ പ്രാധാന്യം കുറയുന്നില്ല,
0: അളവ് കുറവാണ്. പക്ഷേ പല ചെടികൾക്കും നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ട ഒന്നാണ്.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ,
2: ഹലോ,
1: നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ് സംസാരിക്കുന്നത്?
2: ശ്രീദാസ്, ആലപ്പുഴ.
1: ആ, പറഞ്ഞോളൂ ശ്രീദാസ് സർ.
2: ഗുഡ്
0: മോർണിംഗ്.
2: ആ മാഡം, പിന്നെ ഞാൻ ഇവിടെ കുറച്ച് തക്കാളി, അതുപോലെ പയർ, വെണ്ടയ്ക്ക, വെണ്ടയ്ക്ക് ഇങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഒരുവിധമൊക്കെ കായ്ക്കാറായി വരുമ്പോ ഇതിന്റെ കംപ്ലീറ്റ് ഇല എന്തോ ഇങ്ങനെ ചുരുണ്ട് എല്ലാം പോവുകയാണ്.
0: എല്ലാ വിളകൾക്കും
2: മാർഗം
0: അല്ല, ഓരോ വിളകൾക്കും നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ലക്ഷണമായിരിക്കും സാർ. സാർ പറഞ്ഞ പോലെ തക്കാളിയിലാണെങ്കിൽ ഒരു വൈറസ് രോഗം, തക്കാളിയിലും മുളകിലും എല്ലാം ഒരു വൈറസ് രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇലകൾ കുരുടിക്കുകയും ചുരുണ്ട് വരുന്നതായിട്ട് സാറ് പറയണം. എന്തായാലും സാർ, കൃത്യമായിട്ട് നമുക്ക് ഓരോ വിളകൾക്കും എന്താണ് ലക്ഷണങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ അത് ഏത് രോഗമാണ് അല്ലെങ്കിൽ ഏത് കീടത്തിന്റെ ആക്രമണം കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തതിനായാലും നമ്മളിപ്പോൾ പറഞ്ഞു വന്നതുപോലെ ആവശ്യത്തിന് നമുക്ക് സംയോജിതമായിട്ടുള്ള വളപ്രയോഗം സാർ കൊടുക്കുക. രണ്ട്, നമുക്ക് പ്രതിരോധ ശേഷിയുള്ള പ്രത്യേക

0: ഇനങ്ങൾ, നാടൻ ഇനങ്ങൾ ധാരാളം ഉണ്ടാവും സാർ. പക്ഷേ നമ്മുടെ കേരള കാർഷിക സർവകലാശാല തന്നെ വികസിപ്പിച്ചെടുത്ത ധാരാളം ഇനങ്ങളുണ്ട്. ഇപ്പൊ തക്കാളിക്ക് തന്നെ നമുക്ക് വെള്ളായണി വിജയ് എന്ന് പറയുന്ന ഇനമുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനെ നോ അങ്ങനെ നോ ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, കൃഷിഭവനിൽ നമുക്ക് പറഞ്ഞിട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ മൂലകങ്ങൾ കൊടുക്കുക, വളരെ അത്യാവശ്യം ചുരുണ്ട് തീരെയും കുരുടിച്ച് അതിൽ കീടങ്ങൾ ഉണ്ടെങ്കിൽ സാർ അപ്പൊ തന്നെ നമ്മുടെ കൃഷിയിടത്ത് നിന്നും മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം, മറ്റ് അടുത്ത ചെടികളിലേക്ക് അത് പകരാതിരിക്കാൻ വേണ്ടി. പിന്നെ പച്ചക്കറികൾക്ക് നമുക്ക് ഈ കെണി വിളകൾ ചുറ്റും അല്ലെങ്കിൽ ഇടയ്ക്ക് ചേർത്ത് കൊടുക്കുന്നത്, ഈ കെണി വിളകളിലോട്ട് ഈ രോഗാണുക്കൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരും, നമ്മുടെ പച്ചക്കറി നമുക്ക് സംരക്ഷിക്കാൻ പറ്റും. അപ്പം എനിക്കിതിൽ നിന്ന് കൃത്യമായിട്ട് സാർ പറഞ്ഞിട്ടില്ല, എനിക്ക് ചുരുണ്ട് വരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പം വൈറസ് രോഗമാകാനുള്ള സാധ്യതയായിരിക്കാം. അതിന് നമുക്ക് തുടക്കം മുതലേ ഒരു രണ്ടാഴ്ച ഇടവിട്ട് വേപ്പധിഷ്ഠിത കീടനാശിനികൾ സാറിന് തളിച്ചു കൊടുക്കാൻ സാധിക്കും. മഞ്ഞക്കെണി, നീലക്കെണി ഇത് രണ്ടും വെച്ചു കൊടുത്താൽ തന്നെ ആദ്യം മുതലേ ഈ വെള്ളീച്ചകളെല്ലാം അതിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ ആവശ്യത്തിന് വളം കൊടുത്താൽ തന്നെ ചെടിക്കൊരു പ്രതിരോധം വരും, ഇവയെ ഒന്ന് എതിർക്കാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ, പിന്നെ സംയോജിത വളപ്രയോഗം അതും വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ചെയ്താൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും.
1: ഓക്കെ, താങ്ക് യു. ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചെടികൾ ആരോഗ്യമുള്ളതാണെങ്കിൽ രോഗങ്ങളെയും
0: പ്രതിരോധിക്കാനുള്ള ഒരു
1: ശേഷിയാണ്. അപ്പൊ മേഡം, നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ നിലത്തിൽ നിൽക്കുന്ന വിളകളെ കുറിച്ചാണ്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ടൊരു ക്രോപ്പ് എടുക്കാൻ പോകുന്നു, അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് നമ്മൾ നടന്ന സ്ഥലം, അവിടെ എന്തെങ്കിലും ഒന്ന് ചേഞ്ചസ് കൊണ്ടുവരാം. പിന്നെ വിത്ത്, നമ്മൾ ഉപയോഗിക്കുന്ന വിത്ത് എങ്ങനെ ആവണം, അതിന്റെ പരിചരണം എങ്ങനെ ആവണം. അപ്പൊ ആദ്യം നമ്മൾ വിത്തിനെ കുറിച്ച് സംസാരിക്കാം.
0: അപ്പോൾ വിത്ത് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ പ്രതിരോധശേഷിയുള്ള, കഴിവതും പ്രതിരോധശേഷിയുള്ള ഇനങ്ങളുണ്ടെങ്കിൽ, ഇപ്പൊ കർഷകർ സാധാരണ അവരുടെ സ്ഥലത്ത് തന്നെ ലഭിക്കുന്ന നാടൻ ഇനങ്ങളാണ് വളരെ നല്ലതായിരിക്കാം. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് വെണ്ട എടുക്കുകയാണെങ്കിൽ ആനക്കൊമ്പൻ എന്ന് പറയുന്നൊരു വെണ്ടയാണ്, വലിയ നീളമുള്ളതാണ്, ചുമപ്പും വെള്ള ഇളം പച്ചയൊക്കെ കിട്ടും. പക്ഷേ ഒരു പ്രധാന രോഗമുണ്ട്, നരപ്പൻ രോഗം എന്ന് പറയുന്നത്, യെല്ലോ വെയിൻ മൊസൈക്ക്. അത് ഇലകളിലെ ഞരമ്പ് അവസാന ഘട്ടത്തിൽ ഞരമ്പുകൾ മാത്രം പച്ച നിറത്തിലും ഇലകളെ മഞ്ഞളിച്ച് വരും. അപ്പൊ ആനക്കൊമ്പൻ അതിന് 99% ചിലപ്പോൾ ബാധിക്കും. അത്തരത്തിൽ വൈറസ് രോഗമാണ് വെള്ളീച്ച മുഖാന്തരമാണ് പകരുന്നത്. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാ ചെടിയിലും ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്, വെണ്ട ഉൽപാദനം തന്നെ ബാധിക്കും. അപ്പൊ അതിന് നമ്മൾ പല ഇനങ്ങളുണ്ട്, അതിലൊരു അർക്കാനാമിക എന്ന് നമ്മൾ ധാരാളമായി പറയുന്നുണ്ടെങ്കിലും അതും ഇപ്പോൾ പ്രതിരോധശേഷി കുറഞ്ഞിട്ടുണ്ട്, അതിലും കാണുന്നുണ്ട്. അപ്പൊ ചില ഇനങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട്, മഞ്ചിമ, അഞ്ചിത എന്ന് പറഞ്ഞ ചില ഇനങ്ങളുണ്ട്. അപ്പം അത്തരം ഇനങ്ങൾ നമ്മൾ കൃഷി ചെയ്ത് നോക്കുമ്പം നമ്മുടെ കൃഷി സ്ഥലത്ത് നമുക്കത് വരാത്തത് ഏതാണെന്ന് നോക്കുക, അത് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒന്ന്. ഏറ്റവും അധികം ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രാധാന്യമുണ്ട്. നാടൻ ഇനങ്ങൾ ചിലതുണ്ട്, ഇപ്പം ചില സ്ഥലത്ത് അത് തന്നെ ചില സ്ഥലത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് സാർ, ഇപ്പം കൂടുതൽ കമേഴ്സ്യൽ വാണിജ്യാടിസ്ഥാനത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു ഉപദേശമുള്ളത് ഒരിനം തന്നെ ഒരേക്കർ മുഴുവൻ ഇടാതിരിക്കാനൊന്ന് ശ്രദ്ധിക്കണം. അപ്പം ഈ പറഞ്ഞ പോലെ നരപ്പൻ രോഗം വരുന്നു, നമ്മൾ ഇടുന്ന അത് സസെപ്റ്റബിൾ ആണെങ്കിൽ മുഴുവൻ ബാധിക്കാനുള്ള സാഹചര്യമുണ്ട്, കർഷകർ അത് കഷ്ടത്തിലാവും. അപ്പം രണ്ട് മൂന്ന് പോക്കറ്റ്സ് ആയിട്ട് വെച്ചിട്ട് പല ഇനങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അത് വിത്തിനെടുക്കാൻ വേണ്ടിയല്ല, വിത്തിനെടുക്കാനാണെങ്കിൽ നമുക്കത് പാടില്ല, ഐസൊലേഷൻ ഡിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് കർഷകർക്ക് നോക്കാം, ഇത് മൂന്നും ചെയ്ത് നമ്മുടെ സ്ഥിതിയിൽ വേനൽക്കാലത്ത് ഈ രോഗം വരുന്നില്ലെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിക്കാം.
1: ശുപാർശ ചെയ്ത
0: ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടത് വിത്ത്, ഒരു പിടി വിത്ത് എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കില്ല, പക്ഷേ ധാരാളം കീടങ്ങളും കുമിളുകളും ബാക്ടീരിയയും എല്ലാം വിത്തിൻ്റെ പുറത്തും അകത്തും ഉണ്ടാകും സാർ. അപ്പം ഇത് ഒരു പിടി വിത്ത് എടുക്കുമ്പോൾ നമ്മൾ നട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് തൈകൾ പോലും ലഭിക്കില്ല, ചിലപ്പോൾ തൈ ഉണ്ടാവും, ഈ വിത്തിനുള്ളിലുള്ളത് അടുത്ത ഘട്ടത്തിലായിരിക്കും വരുന്നത്. അപ്പം വിത്ത് പരിചരണം എന്ന് പറഞ്ഞത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ വിത്ത് വാങ്ങുമ്പോൾ സാർ കണ്ടിട്ടുണ്ടാവും വിത്തിൽ തന്നെ നീല നിറം, ഒരു ഓറഞ്ച് നിറത്തിലൊക്കെ ഇരിക്കും, അത് പരിചരിച്ചവയാണ്. VFPCK ഒക്കെ ചില സമയത്ത് തരുന്ന വിത്തുകൾ പരിചരിച്ചതാണ്,
1: എഴുതിയിട്ടുണ്ടാവും.
0: അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് പരിചരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് അടുത്ത ഘട്ടങ്ങളിൽ നമ്മുടെ ചെടികളിൽ കൊടുത്താൽ മതിയാവും. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് പല രീതികളുണ്ട് സാർ, സൂക്ഷ്മ നമ്മുടെ മിത്ര സൂക്ഷ്മാണുക്കൾ വഴി പരിചരിക്കാം. ചിലത് ഈ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുണ്ടല്ലോ, അപ്പോൾ അവർക്ക് ഗോമൂത്രം, ചാണകത്തെളി അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പോൾ അത് ഓരോന്നിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം.
1: ഓക്കെ,
0: അപ്പോൾ ഒന്ന് നമ്മുടെ മിത്ര സൂക്ഷ്മാണുക്കളാണ്. അതിൽ ഏറ്റവും എല്ലാവർക്കും അറിയുന്ന ഒരു കുമിളാണ് ട്രൈക്കോഡാമ. ട്രൈക്കോഡാമ എന്ന് പറയുന്നത് കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉണ്ടാക്കിയെടുത്തതാണ്. അത് നമുക്ക് 1 കിലോ വിത്തിന്, അങ്ങനെയാണ് നമ്മൾ ശുപാർശ പറയുന്നത്, 1 കിലോ വിത്തിന് 20 ഗ്രാം എന്നാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അളവെടുത്തൊന്നും കർഷകർക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ നോക്കേണ്ടത് എന്താണ്, വിത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളമോ കഞ്ഞിവെള്ളമോ ചേർത്ത് പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ അത് പുരളാനുള്ള അത്ര മാത്രം എടുത്ത് ഒരു അരമണിക്കൂർ നമ്മൾ അത് വിത്തിൽ പെരട്ടി വെക്കുക, അതിനുശേഷം നടുക. അത് ട്രൈക്കോഡാമ. ട്രൈക്കോഡാമ എന്ന് പറയുന്നത് കുമിളുകൾക്കെതിരെ പ്രയോജനപ്പെടാനുള്ളതാണ്, വളർച്ചയും വർദ്ധിപ്പിക്കും. ഏറ്റവും പ്രധാനം എന്താണ്, മണ്ണിൽ, സാർ നേരത്തെ പറഞ്ഞ പോലെ മണ്ണ് എങ്ങനെ പരിചരിക്കുക എന്ന് പറഞ്ഞ പോലെ ട്രൈക്കോഡർമ പൊടി രൂപത്തിലുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുത്താൽ മണ്ണിൽ അത് വളർന്ന് വരികയും മറ്റു കുമിളുകളെ ഉള്ളിലേക്ക് വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഇപ്പം ഈ പൊടി രൂപത്തിലുള്ള ട്രൈക്കോഡർമ അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ എന്ത് സംഭവിക്കും, കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വളർച്ച കുറയും. എന്നുവെച്ചാൽ അതിന് ഭക്ഷണം ആവശ്യമാണ്. അപ്പം നമുക്ക് സാധാരണ അറിയുന്നതാണ് ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കലർത്തിയ മിശ്രിതത്തിൽ നമുക്ക് ട്രൈക്കോഡർമ ചേർത്ത് ഒരു 15 ദിവസം വർദ്ധിപ്പിച്ച ശേഷം മണ്ണിലും കൂടെ ചേർത്ത് കൊടുത്താൽ അത് പൂർണ്ണതയിലെത്തും. വിത്തും പരിചരിക്കാൻ പറ്റും, മണ്ണും പരിചരിക്കാൻ പറ്റും. അപ്പം അതാണ് ട്രൈക്കോഡർമ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് സൂഡോമോണാസ് ഫ്ലൂറസൻസ് എന്ന് പറയുന്നത്, അതും എല്ലാവർക്കും അറിയാം. 20 ഗ്രാം 1 കിലോ വിത്തിന് അല്ലെങ്കിൽ തളിച്ചു കൊടുക്കാനും സാധിക്കും. മണ്ണിൽ ആദ്യമേ ഡ്രഞ്ചിങ് എന്നാണ് പറയുന്നത്, 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലുള്ളത് മണ്ണിൽ ചേർത്ത് കൊടുക്കാം. മറ്റൊരു പ്രധാനം സാർ AMF എന്ന് പറയും, ആർബസ്കുലാർ മൈക്രോറൈസൽ ഫഞ്ചി. പേര് കേട്ട് പേടിക്കേണ്ട, AMF എന്ന് പറഞ്ഞ് നമുക്ക് മൈക്രോബയോളജി വിഭാഗത്തിൽ ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട, എല്ലാവർക്കും അറിയുമോ എന്ന് തന്നെ നമുക്കറിയില്ല.
1: വാം
0: എന്ന് പറഞ്ഞിരുന്നതായിരുന്നു, അതിപ്പം AMF എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ ഒരു ഘട്ടത്തിലേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതായത് പിന്നീട് ചെയ്യാൻ പറ്റില്ല. വിത്ത് പാകുന്ന സമയത്ത് മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരു വിത്തിന് 5 ഗ്രാം. അപ്പൊ ഇത് പാക്കറ്റ്, ഒരു പാക്കറ്റിന് 100 രൂപയൊക്കെ ഉള്ളൂ സാർ. അത് കുറേ വിത്തിന് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ഒരു വിത്തിന് 5 ഗ്രാം എന്ന തോതിൽ നമുക്ക്, സാധാരണ നമ്മൾ പറയുന്നത് എന്താണ്, വിത്ത് നേരിട്ട് പാകാതെ പ്രോട്രേകളിൽ നമുക്ക് പാകി തൈകളാക്കി 2 ആഴ്ച പരിവുള്ള തൈകൾ നടുന്നതാണ് ഏറ്റവും നല്ലത്.
1: അപ്പൊ ഈ തൈകൾ ആക്കാൻ വേണ്ടി അവിടെ വിത്ത് നടുമ്പോൾ അതെ
0: അതിന് ഒരു വിത്തിന് 5 ഗ്രാം മാത്രം മതിയാവും. അത് ചേർത്ത് കഴിഞ്ഞാൽ വിത്തുമായി ഇത് ചേർന്ന് വേരിലാണിത് യോജിക്കുന്നത്.
1: യോജിച്ചിരിക്കും. നമ്മൾ
0: പറിച്ച് നടുമ്പോൾ അതിൽ തന്നെ ഉണ്ടാവും. ഇതിന് പല ഗുണങ്ങളാണുള്ളത്. കുമിളുകളെ നശിപ്പിക്കും, പിന്നെ വളർച്ച വർദ്ധിക്കും. ദൂരെ വരെ ഇത് വളർന്നു പോയിട്ട് വെള്ളവും മൂലകങ്ങളും ചെടിക്ക് വലിച്ചെടുക്കാനും സഹായിക്കും.
1: ഒരു ശ്രോതാവും കൂടെ ചേരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ നമസ്കാരം സാർ, ഞാൻ കൊല്ലം ജില്ലയിലെ പുനലൂരിൽ നിന്ന് വിളിക്കുന്നു.
1: പറഞ്ഞോളൂ മേഡം. ഉണ്ട്
2: മാഡം. നമസ്കാരം.
0: നമസ്കാരം.
2: വിളിക്കുകയാണ്. ഞാൻ വിളിച്ചത് വേറൊന്നല്ല മാഡം, എനിക്ക് വാഴയുണ്ട്. അതിനകത്ത് കപ്പ വാഴയുടെ നാമ്പ് ഒരു പാതി വാഴയായി, നാമ്പ് തോന്നിട്ട് അത് താഴോട്ട് വരികയാണ്. അപ്പൊ ഞാൻ ചിലപ്പോ ഇന്നലെ ഉണ്ടെന്ന കട്ട് ചെയ്തപ്പം മൂന്ന് പാതി ഇലയായിട്ടാണ് വരിക.
0: അത് വിരിഞ്ഞു വരുന്നില്ല, വിരിഞ്ഞു വരുന്നില്ല,
2: തിരിയാതെ തന്നെ താഴോട്ട് വളഞ്ഞിങ്ങനെ താഴോട്ട് വരുമ്പം പാതി വെച്ച് കട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ മേപ്പോട്ട് പോയിട്ട് പിന്നെ വിരിയുന്നുണ്ട്.
0: എത്ര വാഴകളുണ്ട്?
2: താപ്പോട്ടാണ് വരുന്നത്.
0: എത്ര വാഴകളുണ്ട്?
2: ഒരു 2-3 എണ്ണത്തിൽ ഇതുപോലെ വരുന്നുണ്ട്.
0: ഓക്കെ. അതായത് ആകെ ഉള്ള എല്ലാ വാഴകളിലും ഈ ലക്ഷണം കാണിക്കുന്നുണ്ടോ?
2: ഇല്ല, എല്ലാ വാഴയും കാണിക്കുന്നില്ല. ഇപ്പൊ ഈ 2-3 വാഴയ്ക്ക് മാത്രമേ ഉള്ളൂ മാഡം. ഒരു ഏത്തനും ഒരു 3 കപ്പ വാഴയ്ക്കും. അതിങ്ങനെ ഇല വന്നിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വരുന്നു.
0: സാർ, അപ്പം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സാർ മണ്ണ് നമുക്കൊന്ന് എപ്പോഴെങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. വാഴയിൽ സാധാരണ ബോറോന്റെയും കാൽഷ്യത്തിന്റെയും കുറവ് ഉണ്ടാകാറുണ്ട്. അതിന്റെ ഒരു ഇലകളിൽ മഞ്ഞളിപ്പോ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇളം മഞ്ഞ നിറത്തിലോ മറ്റോ കാണുന്നുണ്ടോ?
2: ഇലയാണ്.
0: അപ്പൊ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ഇപ്പം ഉടനടി ചെയ്യണമെങ്കിൽ സോലുബർ എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും സാറിന്. ബോറോൺ അടങ്ങിയതാണ് സോലുബർ. അതൊരു 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി ഒന്ന് തളിച്ചു കൊടുക്കൂ. സോലുബർ ബോറോൺ അടങ്ങിയതാണ്. സാധാരണ ബൊറാക്സ് ആണ് പറയുന്നത്. പക്ഷെ ബൊറാക്സ് ഇപ്പൊ ഈ മഴ

ധാരാളം രോഗങ്ങളുള്ള ചെടികളുടെ ഇടയിൽ ചില ചെടികൾ ഒരു രോഗവും ഇല്ലാതെ നന്നായി വളർച്ചയിൽ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എൻഡോഫൈറ്റ് എന്ന് പറയും. എൻഡോ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നാണ്. അപ്പം ചെടികളുടെ ഉള്ളിൽ തന്നെ പ്രതിരോധ ശേഷി നൽകുന്ന ചില സൂക്ഷ്മ ജീവികളെയാണ് എൻഡോഫൈറ്റ്സ് എന്ന് പറയുന്നത്. അത് ബാക്ടീരിയ, കൂടുതലും ബാക്ടീരിയ ആണ് സാർ. ബാസിലസ് വിഭാഗത്തിൽപ്പെട്ട ഇനങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. കുമിളുകൾ കുറച്ച് കുറവാണ്. അതിൽ

0: അപ്പോൾ എൻ്റെ ഒരു പി എച്ച് ഡി സ്റ്റുഡൻ്റ് ആയിരുന്നു, അത് 125 ഇത് ഇത്തരത്തിലുള്ള എൻഡോഫൈറ്റ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ ഒരെണ്ണം ഒരു കുമിള് തന്നെ നമുക്ക് കിട്ടി, അത് റെയറാണ് നമുക്ക് കുമിള് കിട്ടുന്നത്. അപ്പോൾ അത് വികസിപ്പിച്ചെടുത്ത് നമ്മൾ പരീക്ഷിച്ചപ്പോൾ 3 രോഗങ്ങൾക്കെതിരെ ഇത് അത് നല്ലതല്ലേ സാർ? ഒരു ചെടിയുടെ നമ്മൾ ഒരു രോഗത്തിലൊക്കെയാണ് കൂടുതലും കുമിൽനാശിനികൾ ഉള്ളത്. അപ്പോൾ വിവിധ രോഗങ്ങളെ നിയന്ത്രിക്കാൻ നമുക്കിതുകൊണ്ട് സാധിക്കും എന്നുള്ളത് പറയുന്നത് നല്ലതാണ്. അത് കൂടാണ്ട് നോക്കിയപ്പോൾ ഇപ്പോഴത്തെ ഒരു 40 ഡിഗ്രി ഒക്കെ വന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് പോലും മറ്റ് ഇനങ്ങളുടെ ഇലകൾ ചുരുണ്ട് വന്ന സമയത്ത് ഈ നമ്മുടെ ഇത് ചേർത്ത നെല്ലിൽ ഇലകൾ ചുരുടുന്നില്ല. നോർമൽ അത് നമ്മൾ ഇറിയുടെ സൈറ്റ് ഉണ്ട് സാർ, ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അവർ വെബ്സൈറ്റിൽ തന്നെ ഈ ചുരുളിൻ്റെ ഇത് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം ചെടി പ്രതിരോധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചേർത്തതിൽ പ്രത്യേകിച്ചും ചുരുളുന്നില്ല എന്ന്. അപ്പം ഇതൊക്കെ നമ്മൾ ആ ദിവസം നമ്മൾ എല്ലാ ദിവസവും ഒബ്സർവ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്.
1: ഇത് എൻഡോഫൈറ്റാണ്,
0: എൻഡോഫൈറ്റാണ്. അപ്പം ചെടിയുടെ ഉള്ളിൽ പോകുമ്പോൾ എത്തരത്തിൽ ഇത് പ്രവർത്തിക്കുന്നു നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മറ്റൊന്ന് നമ്മളിപ്പോൾ പറഞ്ഞ ട്രൈക്കോഡാമ, സൂഡോമോണോസോയിട്ട് ഇവ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് ഒക്കെ ഭാവിയിൽ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ പിന്നെ ഈ ഇത് ചേർത്ത ചെടിയിൽ ആദ്യമായിട്ട് ഫ്ലവറിങ് പൂ പുഷ്പിച്ചതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള പഠനങ്ങൾ നടത്തിയാൽ ഹാനികരമില്ല, നമുക്ക് ഇതുപോലെ ടോക്സിക് കോമ്പൗണ്ട്സ് ഒന്നും കൊടുക്കാണ്ട് നമുക്ക് എത്രത്തോളം ഇത് വരുത്താൻ സാധിക്കുന്ന നല്ലൊരു പഠനം നമ്മൾ
1: നടത്തുന്നുണ്ട്. അത്
0: നെല്ലിനെ ഏറ്റവും ബാധിക്കുന്നത് നമ്മുടെ ബാക്ടീരിയൽ ഇലകരിച്ചിലുണ്ട്, ബാക്ടീരിയൽ ലീഫ്, അതാണ് പ്രധാനമായിട്ട് നമ്മൾ നോക്കിയത്. നല്ല രീതിയിലുള്ളൊരു ശമനം നമുക്കിത് ചെയ്യാൻ പറ്റും. അപ്പൊ ഞങ്ങളത് പഠിച്ചത് വിത്ത് പരിചരിക്കുക ആദ്യമായിട്ട്. അപ്പൊ നെല്ല് കർഷകർ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ തൈ പരിചരിക്കുന്നതിനെക്കാട്ടി എളുപ്പം അവർക്ക് വിത്ത് എറിയുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ, അപ്പൊ വിത്ത് പരിചരിക്കുക. അത് കഴിഞ്ഞ് വിത്ത് പാകി ഒരു 30, 45, 60, അതായത് 1 മാസം, 1.5 മാസം, 2 മാസം എന്നീ സമയങ്ങളിലായിട്ട് തളിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ കൊണ്ടുവന്നത്. അത് ചിനപ്പ് ധാരാളമായിട്ട് പൊട്ടാനും മറ്റ് സാധാരണ നടന്ന വിളകളെ കാട്ടി നമുക്ക് വിളവ് വർദ്ധിക്കുന്നതായിട്ടും കണ്ടു. അപ്പം അതാണ് ബാക്ടീരിയൽ ഇലകരിച്ചിലായിരുന്നു ആദ്യം നോക്കിയത്. രണ്ടാമത് പോള അഴുകൽ വരും, വെള്ളം ഇപ്പൊ ഇപ്പതാ ഈ പറയുന്ന പോലെ വെള്ളക്കെട്ടുള്ള സമയത്താണ് ഇത് പകരുന്നത്. നെല്ലെന്തായാലും വെള്ളത്തിലാണല്ലോ, അപ്പൊ അത് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിന് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് നമുക്ക് ബംഗാൾ ഫാമിൻ എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നമുക്കൊരു ക്ഷാമം വന്നിരുന്നു 1944 സമയത്താണ്, നെല്ല് മുഴുവനായിട്ട് നശിച്ചു പോന്നിട്ടുണ്ട്. അതിനുണ്ടായത് ബ്രൗൺ സ്പോട്ട്, എള്ളിൻ്റെ നിറത്തിലുള്ള കുത്തുകൾ വരുന്നതാണ്. അതിന് എതിരെ പഠിച്ചു. അപ്പം എൻ്റെ ഒരു MSc സ്റ്റുഡൻറ്റ് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും നല്ലൊരു നല്ല രീതിയിൽ അത് റിസൾട്ട് നല്ലതായിട്ട് കിട്ടി. 3-ാമത്തെ പഠനം നടക്കണം. അപ്പോൾ ഇപ്പം പഠനം നടന്നപ്പോഴാണ് ഈ വരൾച്ച വന്നപ്പോൾ നമുക്ക് വരൾച്ചയെ പ്രതിരോധിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചത്.
1: പച്ചക്കറിയിൽ
0: ഇനി ചെയ്ത് പഠിക്കേണ്ടതുണ്ട്, നമുക്കത് ചെയ്ത് നോക്കേണ്ടതുണ്ട്. എന്തായാലും അത് ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമാണ്.
1: അപ്പൊ നമ്മള് വിത്ത് പരിചരണത്തിനെ കുറിച്ച് സംസാരിച്ചു. ഇതേമാതിരി നമ്മൾ തൈകൾ നടുമ്പം അതും വേണമെങ്കിൽ
0: തൈകൾ നടുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തന്നെ മാധ്യമമാണ്. നമ്മൾ തൈകൾ പാകി എടുക്കേണ്ട മാധ്യമം നല്ല
1: മേഡം ഒരു ശ്രോതാവ് ഉണ്ട്, എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: നമസ്കാരം സാറേ.
1: ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ മധു, കാപ്പിലെ.
1: ആ പറഞ്ഞോളൂ മധു സാർ, പറഞ്ഞോളൂ, ചോദിച്ചു.
0: പറയൂ.
2: ഞാൻ ഇപ്രാവശ്യം കുറേ വേറെ അച്ചിങ്ങ പയർ നട്ടായിരുന്നു.
0: അച്ചിങ്ങ പയർ? ആ,
2: അപ്പൊ അത് ഒരു മീറ്റർ നീളമുള്ള നല്ല ഹൈബ്രിഡ് വിത്തായിരുന്നു. അപ്പൊ അത് പിടിച്ച് കാ പിടിച്ച് കാ പിടിച്ച് വന്നപ്പോഴത്തേക്ക് നല്ല ഒരു ലെവല് കാ. ആദ്യം ഞാന്
0: വള്ളിപ്പയറാണോ സാർ ഉദ്ദേശിക്കുന്നത്? വള്ളിപ്പയറാണോ?
2: പിന്നീട് അത് മൊത്തം ഒന്ന് മുങ്ങിയായിരുന്നു. മുങ്ങിയെന്ന് പറഞ്ഞാൽ പയർ കാണാൻ വയ്യാത്ത രീതിയിലുള്ള മുങ്ങിയായി.
0: ഓക്കെ സാർ.
2: വള്ളിപ്പയർ, വള്ളിപ്പയർ
0: നമുക്ക് അറിയാൻ പറ്റും സാർ. സാറിപ്പം വള്ളിപ്പയർ
2: ഞാൻ
0: അല്ല, അച്ചിങ്ങ പയർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. പൂ വരുന്നതിന് മുൻപുള്ള സമയം മുതൽ ഈ മുഞ്ഞ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സാർ. ആ സമയം മുതൽ നമ്മളൊരു പ്രതിരോധം എടുത്തേ സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിനാണ് പറ്റി പിടിച്ചിരിക്കുന്നത്. നമുക്ക് കായ്കളെ
2: ഞാൻ നല്ല ശരിക്കും സൂഡോമോണോസ്
0: അല്ല സാർ, സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത് മനസ്സിലാവണം.
2: ഞാൻ എന്ത് ചെയ്തെന്നറിഞ്ഞോ? ഞാൻ ഇതൊന്ന് മൂടയിലങ്ങ് വെട്ടിക്കളഞ്ഞു. തൊട്ടടുത്ത് പാവലും ഉണ്ടായിരുന്നു. പാവലിനും പെട്ടെന്ന് ഒരു മഞ്ഞൾപ്പ് വന്നു, അതും പെട്ടെന്ന് എല്ലാം ഒരു വൻ നഷ്ടമായിരുന്നു. ഈ ആണ്ടി പിന്നീട് ഞാൻ ഈ ഹൈബ്രിഡ് തക്കാളി കൊണ്ടുവന്നിട്ട്

0: ഒരു 100 മൂട് പായ കിളിപ്പിച്ച് ഇപ്പം വീടിന്റെ മുറ്റത്ത് വെള്ളമായതുകൊണ്ട് ഞാൻ എന്റെ ഗ്രോ ബാഗിനകത്ത് നട്ടു. അതെല്ലാം കായായി. കായായപ്പം അതിന്റെ മണ്ടയ്ക്ക് ഒരുമാതിരി ഈ ചുണ്ണാമ്പ് മാതിരിയുള്ള ഒരു ദ്രാവകം ഞാൻ സ്വത്ത് നോക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ
1: വേണ്ടിയാണ്. ചുണ്ണാമ്പ് പോലെ
0: 100 മൂടാളം ഉണ്ട്.
1: എന്ത് രീതിയിലാണ് ലക്ഷണം?
0: അതിന്റെ മണ്ടയ്ക്ക് ചുണ്ണാമ്പ് മാതിരി അതിന്റെ മണ്ടയ്ക്ക് ഈ കാ വരുന്നതിന്റെ കാ നല്ല കൊലയോടെ വരുന്നുണ്ട്. അതിന്റെ ബന്ധത്തില് ഞാനത് നേരത്തെ ഒരുപാട് പറിച്ചതുവാ. ഇപ്പൊ പുതിയത് നട്ടതാ.
1: ഇലകളിലാണോ സാർ ലക്ഷണം പറയുന്നത്? ഇലകളിലാണോ?
0: ഇലകളല്ല, അതിന്റെ ഈ കാ വരുന്ന കാ വന്നും പൂ ഇങ്ങനെ വിടരുന്ന ഭാഗത്താ.
1: എന്ത് എന്തെങ്കിലും ജീവി ഇരിക്കുന്നതായിട്ട് കാണുന്നോ അതോ?
0: ആ ഈ ചുണ്ണാമ്പ് മാതിരി വരുമ്പോഴാണ് വരുന്നത്. അത് നോക്കുമ്പോ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പശവാരി ഒട്ടുന്നുണ്ടത്.
1: ഓ, അത് മീലി മൂട്ടകൾ വല്ലതും ആണോന്ന് എനിക്ക് സംശയമുണ്ട്. സംശയം വെള്ളീച്ചയൊക്കെ വളരെ ചെറുതാണ്, പറ്റി പിടിച്ചിരിക്കും. കായ്കളുടെ ആ ഞെട്ടിന്റെ മുകൾ ഭാഗത്ത് പറ്റി പിടിച്ചിരിക്കുന്നതായിരിക്കാം. അപ്പൊ ഇപ്പൊ നിലവിൽ ധാരാളമായിട്ടുണ്ടെങ്കിൽ ആ കാ കൊലകളോടുകൂടി സാർ പറിച്ചു മാറ്റി കത്തിച്ചു കളയുക. അതിന് നമുക്ക് ഇത്ര രൂക്ഷമാണെങ്കിൽ ജൈവ രീതി ഇല്ല. എന്ത് ചെയ്യാൻ പറ്റും? പറിക്കാൻ പറ്റുന്ന കായ്കളെല്ലാം പറിച്ചു മാറ്റിയ ശേഷം ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികളുണ്ട്. ഒന്ന് പറയാം, ഞാൻ അക്ടാറ എന്ന് പറഞ്ഞിട്ടൊരു മരുന്നുണ്ട്. അക്ടാറ, ആ അത് ഒരു 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ വളരെ രൂക്ഷമായിട്ടുള്ളതിൽ സാർ തളിച്ചാൽ നമുക്ക് പ്രയോജനമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ലക്ഷണങ്ങൾ കാണുന്ന കായകൾ ജൈവമായിരിക്കും അല്ലെ?
0: ജൈവം.
1: സാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ആദ്യം പറഞ്ഞതിൽ ഒരു ഇതുണ്ട്. സൂഡോമോണാസ് എന്ന് പറയുന്ന നമ്മൾ ചെടികളുടെ രോഗങ്ങൾക്കോ അല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയ്ക്കോ ആണ്, നമ്മുടെ കറുത്ത മുഞ്ഞയ്ക്ക് അതുകൊണ്ട് നമുക്ക് പ്രയോജനമില്ല. അപ്പൊ അതിന് നമുക്ക് വേപ്പതിഷ്ഠിത കീടനാശിനി. അപ്പൊ സാർ ഞാൻ അടുത്ത കൃഷി ചെയ്യുമ്പോൾ ഇത് വേപ്പതിഷ്ഠിത കീടനാശിനി വാങ്ങി വെക്കുക. അത് തുടക്കത്തിൽ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മുഞ്ഞ ഇത്തരത്തിൽ കാണുമ്പോൾ ആ ഭാഗങ്ങൾ നീക്കം ചെയ്യണം. രൂക്ഷമാണെങ്കിൽ അതിനും നമുക്ക് കെമിക്കൽ ഉണ്ട് സാർ. അത് പെസ്റ്റിസൈഡ്
0: പിന്നെ തണ്ണിമത്തനുണ്ടായിരുന്നു, 1 ഏക്കർ തണ്ണിമത്തനുണ്ടായിരുന്നു. അതിലും കുറെ പിന്നെ അത് വേറൊരു മരുന്ന് മേടിച്ചടിച്ച് പകന്ന് പോയായിരുന്നു. അതിലും ഭയങ്കര പരാജയം സംഭവിച്ചു. താവ് വീണ് വന്നപ്പോഴത്തേക്ക് 10,000 കായ്ക്കുന്ന വഴി ഇതുപോലെ ഈറ്റ വീണും എല്ലാവർക്കും 1,000.
2: നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഫോണിന് കട്ടായി. അപ്പം ഈ പ്രാവശ്യം ചെയ്ത കൃഷിക്കൊക്കെ ഇങ്ങനെ
1: ബുദ്ധിമുട്ടാണ് പറയുന്നത്. കർത്തമുഞ്ഞ് അദ്ദേഹം പറഞ്ഞ പോലെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ വള്ളിപ്പയറില്. പക്ഷെ തുടക്കത്തിൽ തന്നെ സാർ നമ്മൾ കാണുമ്പോൾ തന്നെ അതിനെ കുറച്ച് ഭാഗം ആദ്യം കാണുള്ളൂ. അതിനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ വേപ്പതിഷ്ഠിത കീടനാശിനികൾ കൊടുത്ത് റിപ്പൽ ചെയ്യാൻ പറ്റും. പക്ഷെ കൂടുതൽ വന്നാൽ നമ്മൾ 1-2 പ്രാവശ്യം ആ ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ള കീടനാശിനികൾ കൊടുത്താലേ പറ്റുള്ളൂ. അതൊരു പ്രധാന പ്രശ്നം തന്നെയാണ്.
2: എനിക്ക് തോന്നുന്നത് ന്യൂ ജനറേഷൻ പെസ്റ്റിസൈഡ്,
1: ന്യൂ ജനറേഷൻ ഇതാണ്. അത് വരുമ്പോഴത്തേക്കും നമ്മൾ ആ സമയത്ത് തന്നെ കൊടുത്താൽ ഒരു ഇഫക്റ്റ് വരും. അത് കഴിഞ്ഞ് നമ്മൾ വേപ്പതിഷ്ഠിത കീടനാശിനികളോ മറ്റു കെണികളോ ഒക്കെ വെച്ചാൽ മാത്രമേ മാറുള്ളൂ. എന്ന് വെച്ചാൽ ഈ പയറിൽ ഇത് പ്രധാനമാണ്. പക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കും. നമ്മൾ കൃത്യസമയത്ത് തന്നെ ആക്ട് ചെയ്ത് ജൈവം രീതിയിൽ തുടങ്ങിയിട്ട് രൂക്ഷമെങ്കിൽ ഈ കെമിക്കൽ കൊടുക്കുക. 1-2 പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും.
2: അല്ലാതെ അത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ പിന്നെ
1: ഇല്ല. അദ്ദേഹം പറയുന്ന പോലെ മുഴുവൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. കായ്കൾ പറിക്കാൻ പറ്റില്ല സാർ, നമ്മളാ നീരെല്ലാം കയ്യിൽ വരും.
2: ഓക്കെ, അപ്പൊ ആദ്യം തൊട്ട് നമുക്കിത്
1: നോക്കേണ്ടതാണ്.
2: നമ്മൾ സീ ട്രീറ്റ്മെന്റ് വിത്ത് പരിചയം, അതേമാതിരി ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ
1: മണ്ണ് തൈകൾ എത്തരത്തിലാണ്. അപ്പൊ തൈകൾ പറഞ്ഞു വന്നപ്പോഴാണ് തൈകൾ നടന്ന മാധ്യമം, അത് ആദ്യം നല്ലതായിരിക്കണം. അല്ലെങ്കിൽ മാധ്യമത്തിൽ കൂടെ തന്നെ ഈ വേരിനെ ബാധിക്കുന്നതുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ട്രൈക്കോഡർമ ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കിലും, അത് പറയുന്നത് 90 ഒരു അളവാണ് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. 90 ഗ്രാം നമ്മൾ ചാണകപ്പൊടി എടുക്കുകയാണെങ്കിൽ 10 ഗ്രാം വേപ്പിൻ പിണ്ണാക്കാണ്. അതിലിപ്പോൾ 1 ഗ്രാം അങ്ങനെ അളവാണ് പറയുന്നത്. അല്ലെങ്കിൽ 9 കിലോ എടുക്കുക സാർ. 9 കിലോ ചാണകപ്പൊടി, 1 കിലോ വേപ്പിൻ പിണ്ണാക്ക്, 100 ഗ്രാം ട്രൈക്കോഡർമ. ഇത് ഒരു നമ്മൾ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാതെ അല്ലെങ്കിൽ മഴവെള്ളം വീഴാത്ത നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രൊട്ടക്റ്റഡ് സ്ഥലത്ത് നമുക്ക് കൂട്ടിയിട്ട് വർദ്ധിപ്പിക്കാൻ പറ്റും. ഈ സമയത്ത് നല്ലതാണ്, ഈർപ്പം ഉള്ളത് കൊണ്ട് എളുപ്പത്തിൽ തന്നെ അത് വർദ്ധിക്കും. ഇത് നമ്മുടെ ഈ പാകുന്ന മാധ്യമത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു നേരിട്ട് വിള നടുന്നിടത്തും നല്ലതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട എന്ന് വെച്ചാൽ തൈ ജിയൽ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം ഈർപ്പം കൂടുതലല്ലേ, ധാരാളം കുമിളുകളുണ്ട്. അത് വിത്ത് മുളയ്ക്കാതിരിക്കും. നമുക്ക് ചില സമയത്ത് മുളച്ച് വന്നവയുടെ വേരും തണ്ടുമെല്ലാം അഴുകിപ്പോകും. അപ്പം ഇതിനെതിരെ നമുക്ക് ഈ ട്രൈക്കോഡർമ കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ട്രൈക്കോഡർമ അവിടെ തന്നെ കാണും. ഇതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വളരെ നല്ലതാണ്. ആ മണ്ണോടുകൂടിയാണല്ലോ നമ്മൾ പ്രധാന കൃഷിയിടത്തിലേക്ക് നടന്നത്, അത് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അക്കോമിൻ എന്ന് പറഞ്ഞിട്ടൊരു ടോണിക്കോൾ പോലത്തെ ഉണ്ട് സാർ, പൊട്ടാസ്യം ഫോസ്ഫഡേറ്റ്, അത് റെക്കമെൻഡ് ആണ്. അപ്പം അത് നമുക്ക് ലായനിയാണ്, അതൊരു പോഷകം പോലെ. പൊട്ടാസ്യം എന്ന് പറഞ്ഞ സാറിന് അറിയാം, പ്രതിരോധ ശേഷി നമുക്ക് വർദ്ധിപ്പിക്കുന്നതാണ്. അതൊരു 2 മുതൽ 3 മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തൈകൾക്ക് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ്, തൈകൾ പറിച്ച് നടുമ്പോൾ സൂഡോമോണാസ് ലായനിയിൽ ഒരു അരമണിക്കൂറെങ്കിലും മുക്കി വെച്ച ശേഷം. വേറൊന്ന് പ്രത്യേകത വെച്ചാണ്, നമ്മൾ ആദ്യം പറഞ്ഞെന്താണ് AMF വെക്കണം എന്ന് പറയും. രണ്ടാമത് നമ്മൾ പറയുന്നത് ട്രൈക്കോഡർമയുള്ള മാധ്യമത്തിൽ ഇത് രണ്ടിന് ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കുന്ന പഠനങ്ങളുണ്ട്. അവ രണ്ടും കോമ്പാറ്റബിൾ എന്നൊരു വാക്കാണ് പറയുന്നത്, അതായത് അവ അങ്ങോട്ട് പരസ്പര പൂരകമാണെന്ന് പറയുന്ന പോലെ. അപ്പൊ അവർ തമ്മിൽ ഒരു കോമ്പാറ്റബിൾ, രണ്ടു തരം രണ്ടു പേരുടെയും കൂടെ പ്രവർത്തനം നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ അത് തൈകളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക്, ഇത് ചില വരൾച്ചയൊക്കെ വന്നാൽ തന്നെ നമുക്കത് ചെടികളെ പ്രൊട്ടക്ട് ചെയ്യാൻ സഹായിക്കും.
2: ഹലോ,
3: ഹലോ,
2: ആ നമസ്കാരം മാഡം.
3: നമസ്കാരം, ഞാൻ ഉഷയാണ്, കോട്ടയത്ത്
2: നിന്ന്. പറഞ്ഞോളൂ മാഡം.
3: അതെ, കാബേജ് ഇല്ലേ, കാബേജ് ഉണ്ടാകാനായിട്ട് എത്ര നാളെടുക്കും കാപിടിക്കാൻ എന്ന് അറിയാൻ വേണ്ടിട്ട്?
1: 3 മാസം. അത് ഇപ്പോഴല്ല മാഡം സമയം, നമുക്കൊരു നവംബർ മാസം ആകുമ്പോഴത്തേക്കും മാഡം നടുക. ശീതകാല പച്ചക്കറികളാണ് സാധാരണ. അപ്പൊ നവംബർ മാസത്തിലൊക്കെ നമ്മൾ നട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ജനുവരി, ആ ഒരു കോടമഞ്ഞൊക്കെ വരുന്ന സമയമില്ലേ, അതാണ് അതിന് ആവശ്യമുള്ള കാലാവസ്ഥ. ജനുവരി പരമാവധി പോയാൽ ഫെബ്രുവരി മാസത്തേക്ക് നമുക്ക്.
3: അതെ, ഞാൻ ഇല അത് കാപിടിക്കാഞ്ഞില്ല, ഞാൻ ഇല അടത്തി അരിഞ്ഞ് സോരൻ വെക്കുന്നുണ്ട്. കുഴപ്പമുണ്ടോ? നല്ലതാണോ? അത്
1: ഏതിന്റെയാണ്?
2: കാബേജിന്റെ.
1: ആ കാബേജിന്റെ
3: ഇല,
1: കാബേജിന്റെ ഇല
3: ഞാൻ തോ
1: കഴിക്കാലോ. അതെന്താ കഴിക്കാം?
3: ആണല്ലേ. അതുപോലെ തന്നെ എന്റെ ഈ പയറ് പോലെയല്ലേ ഉണ്ടാകുന്നത്, കുഞ്ഞു കുറ്റി പയറില്ലേ, അതാ. എന്നിട്ട് അതെല്ലാം നേരം വെളുത്ത് നോക്കുമ്പോ നിറച്ച് കായ് ഉണ്ടാകും, പക്ഷെ അതെല്ലാം നേരം വെളുത്ത് നോക്കുമ്പോ അതിൽ ഒരു പയർ പോലും കാണത്തില്ല.
1: എത്ര ഇപ്പൊ പയറുള്ള സ്റ്റേജ് ആണോ മാഡം? വള്ളിപ്പയർ അല്ല, കുറ്റിപ്പയറിൽ?
3: അതെ, എനിക്ക് കായുണ്ടാവില്ല, പയറുണ്ട്.
1: ആ പയറുണ്ടെന്നാ പറഞ്ഞു,
3: പക്ഷെ ഒരു ഒരു വിരലിന്റെ നീളമുള്ള കുറ്റി തയ്യാറാ.
1: മാഡം ഒരു കാര്യം ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണെന്ന് മാഡം നിരീക്ഷിക്കണം. ഇപ്പം ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ ലക്ഷണങ്ങൾ ചോദിക്കില്ലേ, എന്തുകൊണ്ടാണ് മാഡത്തിന്, എന്താണ് മരുന്ന് തരണ്ടേന്ന് അറിയണ്ടേ. അപ്പം ഇതിൽ എന്താണെന്ന് മാഡം ഒന്ന് കുറിച്ച് വെച്ച് മനസ്സിലാക്കുക. ഓക്കെ, അത് കായ്കളിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാവാം, നീരൂറ്റി കുടിക്കുന്ന കായ്ച്ച വരാം, നേരത്തെ പറഞ്ഞതുപോലുള്ള കറുത്ത മുഞ്ഞ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇലകൾക്ക് നശിച്ചു പോയി, ചെടികൾ നശിച്ചു പോകാം. ഇതിൽ കൃത്യമായിട്ട് ഏതാണെന്ന് മാഡത്തിന് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. എല്ലാ ദിവസവും ഒന്ന് പോയി നോക്കുമ്പം അതിന്റെ വളർച്ചാ ഘട്ടത്തിന് എന്താണ് പ്രശ്നം. മാഡം പറഞ്ഞ നേരം വെളുത്ത് നോക്കുമ്പോ കാണുന്നില്ലതാണ്, അങ്ങനൊരു സ്ഥിതി വരൂല.
2: പറിച്ചുകൊണ്ട് പോകുന്നതാണോന്ന്
3: അറിയത്തില്ല. രാവിലെ പൂണ്ടായൊക്കെ നിക്കുകയൊക്കെ ചെയ്യുന്നതാണ്.
1: ഓക്കെ മാഡം, എന്തായാലും മാഡം അതൊന്ന് കുറിച്ച് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും കൃഷി ഓഫീസറിനാണെങ്കിൽ പോലും മാഡത്തിനെ സഹായിക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ
2: ഓക്കെ ഓക്കെ, വിളിച്ചതിന് വളരെ നന്ദി മാഡം. അപ്പോൾ നമ്മൾ മാഡം ഇത്രയും നേരം നമ്മൾ വിത്ത് പരിചരണം, നമ്മുടെ തൈകൾ എങ്ങനെയാണ് പരിചരിക്കുന്നത് ഈ കാര്യം സംസാരിച്ച്, ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നമ്മുടെ മണ്ണ് എങ്ങനെയാ പരിചരിക്കുന്നത്, ട്രൈക്കോഡർമയാണ് അതിന്റെ കൂടെ കുമ്മായ വിടലും.
1: അതെ അതെ, വളരെ അത്യാവശ്യമുള്ളതാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഓരോ കൃഷി ചെയ്യുമ്പോഴും നമ്മൾ മണ്ണ് പരിശോധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമ്മളത് ചെയ്യേണ്ട അത്യാവശ്യമാണ്. വെച്ചാൽ ഓരോ മണ്ണിലും ഓരോ അമ്ലത വ്യത്യാസമുണ്ട്. നമ്മൾ കേരളത്തിന്റെ 95% മണ്ണും അമ്ലതയുള്ളതാണ്. ഇത് അയണിന്റെ അളവ് കൂടുതലാണ്. ആ സാഹചര്യത്തിൽ മറ്റ് മൂലകങ്ങൾ വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ അമ്ലതയെ നമ്മൾ ന്യൂട്രൽ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. അതിനാണ് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് പറയുന്നത്. അപ്പം ഒരു ഒരു കോമൺ ഒരു ശുപാർശ നമുക്ക് സാധ്യമല്ല. ചിലയിടത്തൊക്കെ 4.5, നമുക്ക് 7 എന്നുള്ളതാണ് വേണ്ടത്. പക്ഷെ ഒരിക്കലും 7 എത്തില്ല, ഒരു 6 എബോ വന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ ചിലയിടത്ത് 4 വരുന്ന 4.1 വന്നു കഴിഞ്ഞാൽ ഹൈലി ആസിഡിക് ആണ്. അപ്പം അവിടെ നമ്മൾ എന്ത് വളം ഇട്ട് കൊടുത്താലും എന്ത് പറ്റും, വേര് വലിച്ചെടുക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ശുപാർശ പ്രകാരം കുമ്മായം, ചില കർഷകർ ഡോളോമൈറ്റ് എന്ന് പറയും സാർ, അതും ചേർത്ത് കൊടുക്കാറുണ്ട്. ഏതു തന്നെ ആയാലും കുമ്മായം അല്ലെങ്കിൽ ഡോളോമൈറ്റ് ചേർത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ എന്ത് തന്നെ വളപ്രയോഗം ചെയ്യാൻ പാടുള്ളൂ. ഒരു ഗ്യാപ്പ് ആവശ്യമാണ്. മറ്റൊന്ന് ഇതുപോലെ പറയേണ്ടത് മെഗ്നീഷ്യം സൾഫേറ്റ് സാർ. സാധാരണ ഈ നമ്മുടെ ഈ ഫോട്ടോസിന്തസിസ് നമ്മുടെ ഇലകൾക്കുണ്ടാകുന്നതാണ്. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂലമാണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. മെഗ്നീഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഇലകളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞരമ്പുകൾ മാത്രം പച്ചയായി ബാക്കി എല്ലാ ഭാഗവും മഞ്ഞ നിറമാകും. ഇത് ഈ വൈറസ് രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പക്ഷേ വൈറസ് രോഗത്തിൽ നമുക്ക് ഇല കുരുടിക്കുകയും കൂടെ ചെയ്യും. ഇവിടെ അത് കാണില്ല.

0: അപ്പം ഈ പാവലില് ധാരാളമായിട്ട് കാണാറുണ്ട്, പ്രായം ഏറിയ ഇലകളിലാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പറയുന്ന ശുപാർശ ചെയ്യുന്ന മെഗ്നീഷ്യം സൾഫേറ്റ് ആണ്. തെങ്ങിന് എല്ലാ വർഷവും ഒരു ഏപ്രിൽ മാസം ആകുമ്പം 500 ഗ്രാം ഒരു തെങ്ങിൽ ചേർത്ത് കൊടുക്കാൻ പറയും. തെങ്ങിൻ്റെ ഓലകളെല്ലാം മഞ്ഞളിക്കുന്നതാണ്, അതിന് എബ്സം സോൾട്ട് എന്നൊക്കെ പറഞ്ഞാണ് നമുക്ക് കിട്ടുന്നത്. ഈ മെഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുത്താലും എന്ത് ശ്രദ്ധിക്കണം, 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് വളങ്ങൾ എന്തും ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ കുമ്മായം, ഡോളമൈറ്റ്, മെഗ്നീഷ്യം സൾഫേറ്റ് ഇതെല്ലാം ചേർത്ത് കൊടുത്താൽ വളരെ ശ്രദ്ധിക്കേണ്ടത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട്
1: മറ്റ്
0: വളങ്ങൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ.
1: ഇതേമാതിരി മണ്ണ് നല്ലപോലെ പരിപാലിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും നട്ടാൽ എന്തായാലും നല്ല വളർച്ച കിട്ടാനുള്ള സാധ്യതകൾ കൂടും. മേഡം, നമ്മൾ ഈ വാട്ടരോഗങ്ങൾ നമ്മൾ ഈ മഴക്കാലത്ത് കാണാറുണ്ട്, മിക്കവാറും കാണാറുണ്ട് നമ്മുടെ വെജിറ്റബിൾസിനുണ്ട്. അപ്പം ഇതിനെ കുറിച്ചൊന്ന് പറയാം, ഇത് എന്തുകൊണ്ടാണ് വരുന്നത്?
0: തീർച്ചയായിട്ടും നമ്മുടെ പയർ വർഗ്ഗത്തിൽ ഇപ്പം ഒരു മാഡം പറഞ്ഞ പോലെ തന്നെ വള്ളിപ്പയറിൽ ധാരാളം ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ആ ചെടിക്ക് കിട്ടുന്ന വിളവിനെ മാരകമായിട്ട് ബാധിക്കുന്ന ഒരു രോഗമാണ് ചുവട് വീക്കവും വള്ളി ഉണക്കവും എന്ന് പറയും. വള്ളിപ്പയറിൻ്റെയാണ്, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു വിളയാണ്. അപ്പോൾ അത് ഒരു കുമിളാണ്, ഫ്യൂസേറിയം ഓക്സസ്പോറം എന്ന് പറയുന്ന ഒരു കുമിളാണ്. അപ്പോൾ അതിലാണ് ഞാനും പഠനം നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ വിത്തിലും മണ്ണിലും ഇത് കാണും. അപ്പം വിത്തും പരിചരിക്കേണ്ടതുണ്ട്, മണ്ണും പരിചരിക്കേണ്ടതുണ്ട്.
1: ഈ രോഗം വരാം
0: വിത്തിൽ കൂടെയും വരാം, മണ്ണിൽ കൂടെയും വരാം. മറ്റൊന്ന്, ഇതിന്റെ വിത്ത്, പലതരം വിത്തുകൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ ഒരു വിത്ത് എന്ന് പറയുന്നത് ഏറ്റവും പരമാവധി 25 വർഷം വരെ മണ്ണിൽ ഒരു കേടും കൂടാതെ അതിന് അവിടെ തന്നെ കഴിയാനുള്ളൊരു സാധ്യത, കുമിളിന്റെ വിത്തിന്. അപ്പൊ നമ്മൾ എന്ത് തന്നെ ചെയ്താലും ഇപ്പൊ കുമിളിനെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് വിചാരിക്കാം, പലതരം മരുന്നുകൾ ഉപയോഗിച്ചും എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ എന്തു പറ്റും, ഈ വിത്ത് എത്രത്തോളം അവിടെ കിടക്കുന്നോ അത് ഉറങ്ങിക്കിടക്കും, അതിനൊരു പ്രത്യേക സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് തന്നെ അത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, വിളപരിക്രമണം അത്യാവശ്യം എന്ന് പറയുന്നത്. ഈ വള്ളിപ്പയർ നടുന്ന സ്ഥലത്ത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന എന്ത് പറ്റും, ഈ വിത്ത് അവിടെ തന്നെ ഉണ്ടാകാനുള്ള സാധ്യത. ഇപ്പൊ മറ്റൊരു വിള വരുമ്പോൾ എന്ത് പറ്റും, വിത്തിന് അതിൽ ആക്രമിക്കാൻ സാധിക്കാതെ കുറച്ചൊക്കെ മാറാൻ സാധിക്കും. പക്ഷെ ഫ്യൂസേറിയത്തിന്റെ പ്രത്യേകത വിവിധ വിളകളെ അത് ഒരേ സമയത്ത് ആക്രമിക്കാൻ കൂടെ സാധ്യതയുള്ളതാണ്. അപ്പം ഇതെല്ലാം നമ്മൾ പ്രതിരോധത്തിന് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, കാണുമ്പോഴും രൂക്ഷമാകുമ്പോഴും മാത്രമല്ല നമ്മളൊരു രോഗ പ്രതിരോധം ചെയ്യേണ്ടത്, മനസ്സിലുണ്ടാവണം മണ്ണിൽ ഓൾറെഡി കിടക്കുകയാണ്, വിത്ത് പരിചരിക്കേണ്ടതുണ്ട്, മണ്ണ് വീണ്ടും പരിചരിക്കേണ്ടതുണ്ട്. അപ്പം അതിനൊരു പാക്കേജ് എന്നാണ് നമുക്ക് പറയേണ്ടത്. ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്
1: നമ്മുടെ ഈ പാക്കേജ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒരു ലിസണർ കൂടി ഉണ്ട്. ഹലോ,
2: ഹലോ, നമസ്കാരം സാർ.
1: നമസ്കാരം, പറഞ്ഞോളൂ.
2: എന്റെ പേര് സുഗുണ.
1: പറഞ്ഞോളൂ മേഡം.
2: എനിക്ക് കുറച്ച് ചീര കൃഷിയും അത്യാവശ്യം ഉണക്ക സമയത്തായിരുന്നു, പക്ഷെ ഉണക്ക് കഴിഞ്ഞ് മഴയായപ്പോഴത്തേന് അതിന് ഇലകളുടെ അടിയിൽ ഒരു വെളുത്ത ചെറുകൊലു പോലൊക്കെ ഉള്ള ഒരു ജീവി, അത് നല്ല കാണാൻ ഭംഗിയുണ്ട്. ആ ജീവിയെ കണ്ടു ഞാൻ ഇങ്ങനെ അതിലേക്ക്, ഞാൻ ആദ്യമായിട്ട് കാണാൻ ജീവിയെ, എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അന്നേരം സത്യം പറഞ്ഞു ഞാൻ ഇത് കഴിക്കാമോ ഈ ഇലയെന്ന് വരെ പേടിച്ചു പോയി. അതെന്തായിരിക്കും,
0: എത്രത്തോളം ഉണ്ടായിരുന്നു മാഡം ഈ ചീര? മാഡം കൃഷി ചെയ്ത സ്ഥലത്ത് എത്രത്തോളം ഈ കീട ഉണ്ടായിരുന്നു? അതോ ഒന്നോ രണ്ടിലേ ഉള്ളോ?
2: ഒന്നോ രണ്ടിലേ വന്നുള്ളൂ, ഞാൻ അപ്പോഴേ ആ ഇലയോടുകൂടി പറിച്ച്. പക്ഷെ ഇത് പറക്കുന്നുണ്ട് മാഡം.
0: തൊട്ടടുത്ത് എന്ത് കൃഷിയായിരുന്നു ഈ ചീരയുടെ അടുത്ത്? ചീരയുടെ കൃഷിയുടെ അടുത്ത് മറ്റ്
2: ചീരയുടെ അഴുത്തേയും വഴുതനത്തെയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു.
0: വെള്ള നിറത്തിലുള്ള ശലഭം പോലെയാണോ അതോ വളരെ ചെറിയതാണോ, പറ്റി പിടിച്ചിരിക്കുന്നതാണോ?
2: പറ്റി പിടിക്കുന്നു.
0: അത് കുഴപ്പമില്ല മേഡം, ചീരയിൽ അത് നമ്മൾ അങ്ങനെ ഇലകൾക്ക് എന്തെങ്കിലും ഹാനികരമായിട്ടുണ്ടോ അതുകൊണ്ട്? അപ്പൊ കുഴപ്പമില്ല മാഡം, അത് കുഴപ്പമില്ല. നമുക്ക് നോക്കേണ്ട എന്താണ്, നമ്മുടെ ചെടികളുടെ ഇലകള് ഹരിതകം കാർന്ന് തിന്നുന്നുണ്ടോ, അതിലെ ഇലപ്പുള്ളി വന്ന് അതിനെ കഴിക്കാൻ പറ്റാത്ത രീതിയിലാക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി മാഡം. അത് ഇപ്പം പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ പക്ഷെ ശ്രദ്ധിക്കണം അത് എവിടെ നിന്ന് വന്നു നോക്കാനാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ
2: ഓക്കെ
0: ഓക്കെ ഓക്കെ അതൊരു ഫോട്ടോ എടുത്ത് വെച്ചെങ്കിൽ നല്ലതാണ് മാഡം, കൃഷി ഓഫീസർക്കും മറ്റോ കാണിച്ചു കൊടുത്താൽ നമുക്ക് അത് അറിയാൻ പറ്റും എന്താണെന്ന്.
1: ഓക്കെ, നന്ദി. അപ്പോൾ ഈ ഫ്യൂസേറിയം വാട്ടത്തിന് വേണ്ടിയുള്ള മാനേജ്മെന്റൽ പ്രാക്ടീസസ്.
0: അപ്പോൾ പുതുതായിട്ട് നമ്മളൊരു വള്ളിപ്പയർ നടാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഇതിൻ്റെ മണ്ണിൽ, ഞാൻ പറഞ്ഞ പോലെ വിത്ത് അവിടെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഈ രോഗം കാണുന്നെങ്കിൽ കുമിൾനാശിനി തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം, ശുപാർശ പ്രകാരമായിട്ടുള്ള ഏതെങ്കിലും കുമിൾനാശിനി. പക്ഷെ വിത്ത് എന്ന് പറയുന്നത് നമ്മൾ പരിപാലിക്കുന്നത്, ഇതിന് ഏറ്റവും പ്രയോജനമായിട്ട് കണ്ടത് AMF ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അത് വിത്ത് പാകുന്ന സമയത്ത് ഒരു വിത്തിന് 5 ഗ്രാം എന്നോണം പാകിക്കഴിഞ്ഞാൽ പയറിന് ചെടികളുടെ ആ തൈകളുടെ വളർച്ചയ്ക്ക് തന്നെ വ്യത്യാസം. പാകാത്തതും പാകിയതും തമ്മിൽ നോക്കിയപ്പോൾ തന്നെ വേരിനും തൈകളുടെ വളർച്ചയ്ക്കും നല്ലൊരു വ്യത്യാസം കാണാൻ സാധിച്ചു. അപ്പം ഇത് AMF വെച്ചിട്ടുള്ള പരിചരിച്ച വിത്ത് തൈകൾ പറിച്ച് നടുക. പക്ഷെ പറിച്ച് നടുന്നതിന് ഒരാഴ്ച മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ചാണകത്തിലും വേപ്പും പിണ്ണാക്കിലും വർദ്ധിപ്പിച്ചിട്ടുള്ള ട്രൈക്കോഡർമ ഒരു തടത്തിൽ 1 kg എങ്കിലും മിനിമം വെച്ച് നമ്മൾ ചേർത്ത് ഒരാഴ്ച മുമ്പ് കൊടുത്താലേ അത് തൈകൾ വരുമ്പോഴത്തേക്കും അത് കൃത്യമായിട്ട് പാകമാവുള്ളൂ. അത് കഴിഞ്ഞ് പറയുന്ന നമ്മൾ പറിച്ച് നട്ട് 5 ദിവസം കഴിഞ്ഞ്, അതായത് വിത്ത് പാകി 20, 40, 60 എന്നീ ദിവസങ്ങളിൽ, ഇപ്പം നമ്മൾ പുതുതായി പരീക്ഷണം നടത്തിയപ്പോൾ PGPR പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോബാക്ടീരിയ എന്ന് പറയും, നമ്മളിപ്പോൾ എൻഡോഫൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ബാക്ടീരിയയാണ് സാർ, അത് മണ്ണിൻ്റെ വേരുമായിട്ട് ചുറ്റുമുള്ള പ്രതലത്തിൽ കാണുന്നതാണ് PGPR. അത് മിക്സ് 1 ഉം മിക്സ് 2 ഉം ഉണ്ട്. മിക്സ് 1 എന്ന് പറയുന്ന ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇവിടെ പറയുന്നത് മിക്സ് 2 എന്നാണ്. അതിൽ ഈ പറഞ്ഞ പോലെ സൂഡോമോണാസ് ബാസിലസ് എല്ലാം കലർന്നാണ്, അതും കേരള കാർഷിക സർവകലാശാലയുടെ മൈക്രോബയോളജി വിഭാഗം ഉരുത്തിരിഞ്ഞതാണ്. ഇത് നമ്മൾ 20 g 1 L വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് 20, 40, 60 ദിവസങ്ങൾ ചുവട്ടിലും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ ഇതിനൊരു പ്രതിരോധം വരുന്നതായിട്ടാണ്.
1: PGPR മിക്സ് 2
0: കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം ഇവിടെ നമ്മൾ വെളുത്തുള്ളിക്ക് വളരെ പ്രാധാന്യമുണ്ട് സാർ. അപ്പം നമ്മൾ തന്നെ കേരളത്തിലുള്ളവർക്ക് എനിക്ക് തോന്നുന്നു കോവിഡ് താരതമ്യേന നമുക്ക് ഇതുപോലെ സ്പൈസി ഫുഡ്സ് കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ. അതിന് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി വൈറൽ, ആൻറ്റി ഫംഗൽ 3
1: ഗുണങ്ങളുള്ളതാണ്.
0: അപ്പം ഇത് നമ്മൾ നോക്കിയപ്പോൾ ചെടികളുടെ കുമിളുകളെയും കൂടെ ഇതിന് നശിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും പ്രത്യേകം എന്താണ് സാർ, നമുക്ക് ഹാനികരമല്ല, പ്രകൃതിക്കോ മനുഷ്യ ഫുഡ് ഗ്രേഡ് സാധനങ്ങളാണ് ഇതിൻ്റെ നിന്നുള്ള കോമ്പൗണ്ട്സ്. അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ ഇപ്പം പരീക്ഷണത്തിൽ നമുക്കൊരു കോമ്പൗണ്ടിനെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ഒരു നാനോ ഇമൾഷൻ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ആദ്യം മണ്ണിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ നാനോ ഇമൾഷൻ്റെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഗേഷ്യസ് ഫോമാണ് സാർ. അപ്പോൾ അത് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുക എന്നൊരു കാര്യം കൂടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇനി വരും അടുത്ത ഇതിലൊരു പാക്കേജായിട്ട് നമുക്ക് റെക്കമെൻഡേഷൻ വന്നു കഴിഞ്ഞാൽ പറയുന്നത് ഈ ഇത് ലായനിയായിട്ട് ഒഴിച്ച് നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കണം. പ്ലാസ്റ്റർ ചെയ്യുന്ന സാധാരണ എന്താ പറയുക, നമ്മൾ പ്ലാസ്റ്റിക് കവറുകളാണ്. പക്ഷേ ഇപ്പോൾ അത് നിരോധനം വന്നതുകൊണ്ട് നമ്മൾ കർഷകർ തന്നെ ചെയ്യുന്ന ഒരു രീതി നമ്മൾ അനുവർത്തിച്ചിരിക്കുകയാണ്. പച്ച ചാണകവും മണ്ണും ഒരേ അനുപാതത്തിൽ, അതായത് 1 kg പച്ചച്ചാണകം എടുത്താൽ 1 kg മണ്ണ്, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പരുവമാക്കി നമ്മൾ ഈ ലായനി ഒഴിച്ച് ആ തടം ഒന്ന് മൂടിക്കൊടുക്കുക. ഇത് ഇച്ചിരി ഒരു മെനക്കെട്ട ജോലിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും എന്തായാലും ചാണകം നമുക്ക് ഇത് കൃഷിക്ക് ആവശ്യമാണ്. ഒരാഴ്ച വെച്ച് കഴിയുമ്പോൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മൾ വറി എന്ന് പറഞ്ഞിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് ചാണകത്തിൻ്റെ റൗണ്ട് സാധനങ്ങൾ, അതുപോലെ ഇത് അടുത്ത ദിവസം തന്നെ കട്ട് ചെയ്യാം സാർ. അപ്പോൾ ഒരാഴ്ച അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ തൂമം വെളിയിൽ പോകത്തുമില്ല, ഇതൊരു വളം പോലെയാണ്. അപ്പം നമുക്കത് പൊട്ടിച്ച് മണ്ണിൽ ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മൾ എന്താ അടുത്ത ഒരു ഇത് പറഞ്ഞത്, ഒരാഴ്ച കഴിയുമ്പോൾ ട്രൈക്കോഡർമ, അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിയുമ്പം AMF വെച്ച് ചെയ്ത് വെച്ചിട്ടുള്ള തൈകൾ, പിന്നെന്താണ് 20, 40, 60 PGPR മിക്സ് 2. ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുമെങ്കിലും നേരത്തെ ഒത്തിരി കാര്യങ്ങൾ വള്ളിപ്പയറിൽ എനിക്ക് തോന്നുന്നു വന്നു. ഈ കറുത്തമുഞ്ഞയ്ക്ക് പക്ഷെ നമ്മൾ തളിച്ചു കൊടുക്കണമെങ്കിലും ഒരു പ്രതിരോധ ശേഷി വരികയും നല്ല രീതിയിൽ ഒരു
1: ഉൽപാദന
0: നല്ല പ്രതിരോധം നമുക്ക്
1: കിട്ടും. ഒരു ശ്രോതാവും കൂടെ ഉണ്ട്. ഹലോ,
3: ഹലോ,
1: നമസ്കാരം.
3: ഹലോ, ഗുഡ് മോർണിംഗ് സാർ.
1: ഗുഡ് മോർണിംഗ്, പറഞ്ഞോളൂ സാർ.
3: പറഞ്ഞിട്ടില്ലായിരുന്നു പുഷ്പാങ്കവൻ.
0: ഓക്കെ സാർ, പറയൂ.
3: ഞാൻ കുറച്ച് കൃഷി പച്ചക്കറികളൊക്കെ ചെയ്യാറുണ്ട്. നേരത്തെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അവിടെ. ഇങ്ങനെ സമയത്ത് നമ്മുടെ കൃഷിപ്രാവശ്യല്ലേ, മണ്ണ് പരിശോധന കൊണ്ടുവരണമെന്ന് പറഞ്ഞു. മണ്ണ് പരിശോധന കൊണ്ട് അവിടെ പരിശോധിച്ചത് കൊണ്ടിട്ടാണ് കാണിച്ചപ്പോ പറഞ്ഞ കാൽഷ്യം, പിന്നെ മാഗ്നീഷ്യം, ഫോസ്ഫറസ് അത് ഇത് മൂന്നും ചേർക്കണം, അതിന്റെ കുറവുണ്ടെന്ന് ഇത് മണ്ണിൽ ചേർത്ത് കൊറേ ഈ ചുണ്ണാമ്പ് എന്ന് പറയുന്ന ഈ കക്കണി
0: അങ്ങനെയല്ല സാർ, അങ്ങനെയല്ല സാർ. ഇത് നല്ലൊരു കാര്യമാണ് ഇപ്പൊ സാറ് പറഞ്ഞത്, നമ്മൾ അങ്ങോട്ട് ശുപാർശ ചെയ്യുന്നതാണ്. അപ്പൊ സാറ് മണ്ണ് പരിശോധിക്ക് കൊടുത്തിട്ട് പരിശോധനയുടെ ഒരു റിസൾട്ട് വന്നിട്ട് അപ്പം കാൽസ്യം ചേർത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ സാറിന്റെ മണ്ണിന് അമ്ലത കൂടിയിരിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് പുളിരസമല്ലേ സാർ, അത് കൂടിയിരിക്കുവാണ്. അത് എത്രത്തോളം കൂടുതലാവും തോറും നമ്മൾ എന്തൊക്കെ വളം കൊടുത്താലും ചെടി വലിച്ചെടുക്കില്ല. അതുകൊണ്ട് നമുക്ക് കുമ്മായമാണ് ഏറ്റവും നല്ലത്. നീറ്റ് കക്ക അങ്ങനെ നീർ അതിട്ട് ചേർക്കരുത്. ചിലത് നമ്മൾ ചെടിയിലിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഘടന അനുസരിച്ച് ചിലപ്പോൾ ചെടികൾ കരിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും വ്യാപകമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുമ്മായമാണ്. അപ്പോൾ സാർ കൃഷിയിടമാണെങ്കിൽ ഒന്ന് കുറിച്ചെടുക്കുക, ഒരു സെന്റിന് 1 മുതൽ 2 കിലോ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതാണ് നമ്മൾ കുമ്മായം, അത് ഓരോ കൃഷി ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഗ്രോ ബാഗിലാണെങ്കിൽ നമുക്കൊരു 50 മുതൽ 100 ഗ്രാം ആദ്യം നമ്മൾ വളമൊക്കെ ഇടുന്നതിന് മുൻപേ തന്നെ ഈ പോട്ടി മിശ്രിതത്തിൻ്റെ കൂടെ നമ്മൾ കുമ്മായം ചേർത്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ കുമ്മായം ചേർത്ത് കഴിഞ്ഞാൽ 10 ദിവസം കഴിഞ്ഞിട്ടേ മറ്റ് രാസവളമായാലും ജൈവവളമായാലും ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാൽഷ്യത്തിൻ്റെ പറഞ്ഞത്. രണ്ട് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യമാണ്, അതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളിവിടെ നേരത്തെ പറഞ്ഞതാണ്, മെഗ്നീഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഹരിതകം വഴി നമുക്ക് കായ്കളെല്ലാം ഉണ്ടാവുകയുള്ളൂ. അതിനും ഒരു കോമ്പൗണ്ട് ഉണ്ട് സാർ, എപ്സം സോൾട്ട് എന്നായിരിക്കും നമ്മുടെ ഈ കടകളിൽ കിട്ടുന്നത്. മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് എഴുതിയെടുക്കുക. ആ അതില് അതില് ഫോസ്ഫറസ് അതിൻ്റെ കൂടെ അല്ല സാർ, ഫോസ്ഫറസ് എപ്പോഴും ഒരു ചെടി നടുന്ന സമയത്ത് നമ്മൾ അടിവളമായിട്ടാണ് ചേർക്കേണ്ടത്. വേരിന്റെ വളർച്ചയ്ക്കാണ് ഫോസ്ഫറസ്. അത് നമുക്ക് വളരൂപം കിട്ടും സാർ, രാജ് ഫോസ് എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അത് എപ്പോഴാണ് നമ്മൾ കിളച്ചൊരുക്കൂലേ, മണ്ണും തടവും ഒക്കെ ഒരുക്കുന്ന സമയത്താണ് ഈ രാജ് ഫോസ് ചേർത്ത് കൊടുക്കേണ്ടത്. മറ്റേ വളവും ഇത് ഇത് ഇതിന് ഒരാഴ്ച 10 ദിവസമെങ്കിലും മുൻപ് എന്ത് ചേർക്കണം, നമ്മുടെ കുമ്മായം ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ മെഗ്നീഷ്യം സൾഫേറ്റ് വേണമെങ്കിൽ മെഗ്നീഷ്യം സൾഫേറ്റ് ലക്ഷണം എല്ലാം കാണുന്നെങ്കിൽ തളിച്ചു കൊടുക്കാം. പക്ഷേ അതും ഒരു 10 ദിവസത്തിൻ്റെ എൻഡ് ഇൻ്റർവെല്ലാണ് കൊടുക്കേണ്ടത് കേട്ടോ. വളരെ നല്ലൊരു കാര്യമാണ് സാർ, ഇത് മനസ്സിലാക്കി ചെയ്താൽ തന്നെ ശാസ്ത്രീയമായിട്ടുള്ള കൃഷിയിൽ നമുക്ക് പോകാൻ പറ്റും.
1: എല്ലാവർക്കും ശുപാർശ ചെയ്യുന്നത് തന്നെയാണ്, മണ്ണ് പരിശോധിച്ച്
0: ചെയ്തു എന്ന് പറഞ്ഞ സന്തോഷം
1: നല്ല കാര്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ഫിസ്വാരിയം വിൽറ്റിനെ വാട്ടത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതേമാതിരി ബാക്ടീരിയയും കൊണ്ടും വാട്ടം
0: തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ പ്രശ്നമായിട്ടുള്ള ഒന്നാണ് ബാക്ടീരിയൽ വാട്ടം. അത് ഒരു റാൽസ്റ്റോണിയ സൊളനീഷിയാർ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ കൊണ്ടാണ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് വഴുതന വർഗ്ഗ വിളകളിലാണ്, വഴുതന, കത്തിരി, നമ്മുടെ തക്കാളി, മുളക്. അപ്പോൾ കർഷകർ എപ്പോഴും പറയുന്നത് എന്താണ്, നിന്ന നിൽപ്പിൽ അത് ഒരു ദിവസം ചെന്ന് നോക്കുമ്പോഴത്തേക്കും വാടി പോകുന്നു. അതും മഞ്ഞ നിറത്തില്ല. ഏതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ ഫ്യൂസേറിയം വാട്ടത്തിന് എന്താണ് ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇലകൾ മഞ്ഞളിച്ച് വാടി പോകുന്നതാണ് വരുന്നത് പയറിൽ. അത് നിന്ന നിൽപ്പിൽ പോകും. പക്ഷെ ഇത് എങ്ങനെയാണ്, ചൂടുവെള്ളം ഇലകളിൽ വീണതുപോലെ ഒരു ലക്ഷണം വന്ന് പച്ച നിറത്തിൽ തന്നെ വാടിപ്പോകും. നല്ല ഹൈബ്രിഡ് ഇനങ്ങൾ, ധാരാളം കായ്ക്കുന്ന ഇനങ്ങൾ, ഇത് തൈപ്പരുവം മുതൽ ഏറ്റവും അവസാനത്തെ സ്റ്റേജിൽ ഏത് സ്റ്റേജിലും വരാൻ പറ്റുന്നതാണ് ബാക്ടീരിയൽ വിൽറ്റ്. അപ്പോൾ അതിന് നമുക്ക് ധാരാളം ഒരു പാക്കേജ് പോലെ തന്നെ എനിക്ക് പറയാനുണ്ട്. ഈ പറഞ്ഞു ഇപ്പോൾ സാർ ഇദ്ദേഹം പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ മണ്ണ് പരിശോധിക്കുക. സാധാരണ ബാക്ടീരിയ ക്ഷാര സ്വഭാവമുള്ള മണ്ണിലാണ് കൂടുതൽ കാണുന്നത്, പക്ഷേ റാൽസ്റ്റോണിയ അമ്ലതയുള്ള മണ്ണിലും കാണുന്നുണ്ട്. അതുകൊണ്ട് മണ്ണ് പരിശോധിച്ച ശേഷം നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളമൈറ്റ് ചേർത്ത് കൊടുക്കുക. സാധാരണ ഇതിന് കുറച്ചധികം പറയുന്നത് 2 മുതൽ 4 കിലോ ഒരു സെന്റിന് എന്നാണ് നമ്മൾ പറയുന്നുണ്ട്. ഒരാഴ്ച കഴിയുമ്പം ബ്ലീച്ചിങ് പൗഡർ, ഇതിന്റെ ഒരു പ്രതിരോധ മാർഗമാണ് ബ്ലീച്ചിങ് പൗഡർ. 250 സെന്റിന് ഒരു 15 കിലോ, ഒരു ഹെക്ടറിന് 15 കിലോ എന്നാണ് പറയുന്നത്. അതനുസരിച്ച് നമ്മുടെ സ്ഥലം അനുസരിച്ച് നമുക്ക് മാറ്റാൻ പറ്റും. അത് കഴിഞ്ഞ് ഒരു ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ട്രൈക്കോഡർമ, ഈ ചാണകത്തിലും വേപ്പിൻ പിണ്ണാക്കി മർദ്ദിപ്പിച്ച് അതും ചേർത്ത് കൊടുക്കാം. ഏറ്റവും പ്രധാനം വിത്ത് നമ്മൾ സൂഡോമോണാസ്, ഇവിടെ ട്രൈക്കോഡർമയല്ല പറയുന്നത്, കൂടുതലും സൂഡോമോണാസ് ബാക്ടീരിയ ആയതുകൊണ്ട് വിത്ത് നമുക്ക് സൂഡോമോണാസ് വെച്ച് പരിചരിക്കാം. തൈകൾ പറിച്ച് നടുമ്പോൾ നമുക്ക് സൂഡോമോണാസ് വെച്ച് പരിചരിക്കാം. പിന്നെ ഇനങ്ങളുണ്ട് സാർ ഇതിന്, ഇതിന് പ്രത്യേകിച്ചും പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങളുണ്ട്. ഇപ്പോൾ വഴുതന എടുക്കുകയാണെങ്കിൽ ധാരാളം പേരുകൾ, കൂടുതലും ഈ പെൺകുട്ടികളുടെ പേരാണ്, സൂര്യ, ശ്വേത, നീലിമ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനങ്ങളുണ്ട്. മുളകിനുണ്ട് സാർ ഉജ്ജ്വല, അനുഗ്രഹ എന്ന് പറഞ്ഞാൽ, തക്കാളിക്കുമുണ്ട്. കഴിയുമെങ്കിൽ ഇത്തരത്തിൽ പ്രതിരോധ ശേഷിയുള്ള ഇനങ്ങൾ എടുത്ത് ഇതുപോലൊരു പാക്കേജ് കൊടുത്ത്, പക്ഷേ ഇത് വന്നാൽ നമുക്ക് നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് നമുക്കൊരു കെമിക്കലുണ്ട്, കോപ്പർ ഓക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്, കോപ്പർ ബേസ്ഡ് ആയിട്ടുള്ളത്. അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് എവിടെയാണോ വീഴുന്നത് അവിടെയാണ് ഇത് ബാധിക്കുന്നത്. കോപ്പർ ഓക്സി ക്ലോറൈഡ് നമുക്ക് പല ഒരു പേരിലും ഉണ്ട് സാർ, ഫൈറ്റോലാൻഡ്, ഫൈട്രാൻഡ്, ബ്ലിറ്റോക്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ കൊസൈഡ് എന്ന് പറയും, കോപ്പർ ഹൈഡ്രോക്സൈഡ്. ഇത് കോപ്പർ ഓക്സി ക്ലോറൈഡ് ആണെങ്കിൽ 3 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ച് കൊടുക്കാം. കൊസൈഡ് ആണെങ്കിൽ നമുക്കൊരു 2 ഗ്രാം മതിയാവും. ഇത് തളിച്ച് കൊടുക്കണം. അത് രോഗം ബാധിച്ചത് അവിടെ നിന്ന് മാറ്റുക. ബാക്കിയുള്ളതിൽ ഒരു ഇൻ്റർവെൽ ഒരു 10 ദിവസം അടുപ്പിച്ച് 1-2 പ്രാവശ്യം നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് വളരെ
1: അത്യാവശ്യമാണ്.
0: എളുപ്പത്തിൽ പകരും, വെള്ളത്തിൽ കൂടെയും പകരും. വെള്ളം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ അണുനശീകരണം ചെയ്യണം. ജലസേചനത്തിനായിട്ടുള്ള വെള്ളത്തിൽ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത് കൊടുക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്.
1: അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമുക്ക് ഈ വാട്ടർ രോഗം എന്ന് പറഞ്ഞാൽ മേഡം പറഞ്ഞ മാതിരി കർഷകർക്ക് ഒരു വലിയൊരു നഷ്ടം ഉണ്ടാക്കുന്ന രോഗമാണ്.
0: ധാരാളം കാച്ചു നിൽക്കുന്നത് അവർ പറയും, രാവിലെ വരുമ്പോഴത്തേക്ക് ഇത് പാടി പോകുന്നത്. അപ്പൊ നമ്മൾ അതിനൊരു മുന്നൊരുക്കം എപ്പോഴും അത്യാവശ്യം മനസ്സിൽ കാണണം. ഞാൻ എല്ലാവരോടും ഉപദേശിക്കുന്നതാണ്
1: സംയോജിത
0: രീതിയിൽ എല്ലാ ദിവസവും നമ്മൾ നോക്കുക. ദിവസേന ഒരു മാഡം പറഞ്ഞ പോലെ അതിന്റെ അടിയിൽ ഇരുന്നത് അപ്പോഴേ മാറ്റിയോണ്ടത് രക്ഷപ്പെടുത്താൻ പറ്റും. അപ്പൊ ദിവസേന നിരീക്ഷണം വളരെ അത്യാവശ്യമാണ്. രണ്ടാമത്തെ നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട, നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾക്ക് ഓരോ വളർച്ചാ ഘട്ടങ്ങളിലും ചില കീടങ്ങളും രോഗങ്ങളും ഉണ്ടാകും. അത് നമ്മൾ ധാരാളം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. അവർ കർഷകർ അത് പലരും ശാസ്ത്രീയമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനെതിരെയുള്ള പ്രതിരോധം മുഞ്ഞ പൂ വരുന്ന സമയത്തുണ്ടാകും, ഉറപ്പായിട്ടും വരും. വള്ളിപ്പയർ എവിടെ വെച്ചാലും ആ സമയത്ത് നമ്മളൊരു ലഘുവായിട്ടുള്ള വേപ്പതിഷ്ഠിത കീടനാശിനി മറ്റും എടുത്തു കഴിഞ്ഞാൽ അത് രൂക്ഷമാകുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. വള്ളിപ്പയറിലുള്ള ചുവട് വീക്കം ഒരു 45 മുതൽ 60 ദിവസം ആ കാവരൂല ആ സമയത്താണ് അത് കൂടുതൽ വരുന്നത്. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ഒരു മുന്നൊരുക്കങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത്തരം വിളകളെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും.
1: ഡോക്ടർ സജീന, ഇന്ന് നമ്മൾ പരിപാടിയിൽ മഴക്കാലത്ത് സ്പെഷ്യലി കർഷകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പച്ചക്കറിയിലും മറ്റു വിളകളിലും ഏതൊക്കെ രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, അതിന് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഒരു സംയോജിത രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മിക്ക രോഗങ്ങളെയും നമുക്ക് ചെറുക്കാൻ സാധിക്കും. അപ്പൊ താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വളരെ നന്ദി.
4: പച്ചക്കറികളിലെ മഴക്കാല രോഗനിയന്ത്രണം എന്ന വിഷയത്തിലുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയത് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ, കൂടെ ഉണ്ടായിരുന്നത് ഷിബു ജോർജ്, ഒപ്പം ശാന്തി മാധവി, കൃഷ്ണ ദിലീപ്. സാങ്കേതിക സഹായം നൽകിയത് വി സുരേഷ് കുമാർ, ബിജു നെയ്യാറ്റിൻകര. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി സമാപിച്ചു. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.

0: ആകാശവാണി സമയം 12 മണി. ശാസ്ത്രലോകം. ശാസ്ത്രലോകത്തിൽ ഇന്ന് വിതുമ്പുന്ന മണ്ണും കടലും, അതിജീവനം തേടുന്ന ഭൂമി. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് വെണ്ണിയൂർ സംസാരിക്കുന്നു.
1: ജൂൺ മാസം പരിസ്ഥിതി സൗഹൃദത്തിന്റെ മാസമാണ്. മണ്ണും മരവും സംരക്ഷിക്കാൻ ജൂൺ 5 നാം ഒന്നിക്കുന്നു. തൊട്ടുപിന്നാലെ ജൂൺ 8 കടലാഴങ്ങളിലെ വിസ്മയങ്ങൾ സംരക്ഷിക്കാൻ സമുദ്രദിനവും. ഈ രണ്ട് ദിനങ്ങളും വെറും കലണ്ടർ തീയതികളല്ല, വരാനിരിക്കുന്ന മഹാവിപത്തുകൾക്കെതിരെയുള്ള മുന്നറിയിപ്പുകളാണ്. മണ്ണും വിണ്ണും കടലും ഒരേപോലെ മലിനമാക്കപ്പെടുന്ന ഈ കാലത്ത് പ്രകൃതിയിലേക്കുള്ള അനിവാര്യമായ മടക്കയാത്രയുടെ ദിശാസൂചികൾ. ഒരേ ലക്ഷ്യത്തിലേക്കാണ് ഈ രണ്ട് ദിനാചരണങ്ങളും വിരൽ ചൂണ്ടുന്നത്: നമ്മുടെ ഗ്രഹത്തിൻ്റെ നിലനിൽപ്പ്. കരയും കടലും ഒരേ ശ്വാസത്തിൽ കോർത്തിണക്കപ്പെട്ടവയാണ്. കരയിലെ മാലിന്യങ്ങൾ കടലിലെത്തുമ്പോൾ തകരുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയാണ്. ഈ വർഷത്തെ പരിസ്ഥിതി ദിനം ലോകത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്: നമ്മുടെ ഭൂമിയുടെ ആരോഗ്യം തിരിച്ചുപിടിക്കുക. ഭൂമിയുടെ പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം തടയൽ, വരൾച്ചാ പ്രതിരോധം എന്നിവയാണ് ഇക്കൊല്ലത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. നാം ഇതുവരെ പ്രകൃതിക്ക് നൽകിയ മുറിവുകൾ ഉണക്കാനുള്ള അവസാന അവസരം. ഭൂമിയുടെ 1/3 ഭാഗവും ഇന്ന് വിവിധ തരത്തിലുള്ള ശോഷണം നേരിടുന്നു. മരുഭൂമിവൽക്കരണവും വരൾച്ചയും ആഗോളതലത്തിൽ വലിയ ഭീഷണി ഉയർത്തുന്നു. അശാസ്ത്രീയമായ കൃഷിരീതികൾ, വനനശീകരണം, നഗരവൽക്കരണം എന്നിവ മണ്ണിൻ്റെ ജൈവഗുണം ഇല്ലാതാക്കി. ഇത് കേവലം കൃഷിയെ മാത്രമല്ല, ഭൂഗർഭ നിലനിരപ്പിനെയും ആഗോള താപനിലയെയും സാരമായി ബാധിക്കുന്നു. നാം നട്ടുപിടിപ്പിക്കുന്ന ഓരോ തൈയും ഭാവിയിലേക്കുള്ള ഓക്സിജൻ സിലിണ്ടറുകളാണ്. എന്നാൽ മരം നടതുകൊണ്ട് മാത്രം പരിസ്ഥിതി സംരക്ഷണം പൂർത്തിയാകില്ല. പുനരുദ്ധാരണം എന്നാൽ വനവൽക്കരണം മാത്രമല്ല, നശിച്ചുപോയ ആവാസ വ്യവസ്ഥയെ അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന പ്രക്രിയ കൂടിയാണ്. അതിന് 3 ഉപാധികൾ അനിവാര്യമാണ്. 1, തരിശു ഭൂമികളെ പുനരുജ്ജീവിപ്പിക്കുക. കൃഷി ഉപേക്ഷിച്ചതും മരുഭൂമിയായി മാറുന്നതുമായ ഇടങ്ങളെ വനവൽക്കരണത്തിലൂടെ, ശാസ്ത്രീയമായ ജലസേചനത്തിലൂടെ വീണ്ടെടുക്കുക. 2, വരൾച്ചാ പ്രതിരോധം. മഴവെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാനുള്ള സംവിധാനമൊരുക്കി വരൾച്ചയെ നേരിടാനുള്ള ഭൂമിയുടെ ശേഷി ഉയർത്തുക. 3, മണ്ണിലെ ജൈവ വൈവിധ്യം.

രാസവളങ്ങൾ ഒഴിവാക്കി മണ്ണിനെ പ്രകൃതിദത്തമായി വളക്കൂറുള്ളതാക്കി മാറ്റുക. ഓരോ തരി മണ്ണും സംരക്ഷിക്കപ്പെടുമ്പോൾ മാത്രമേ കടലിൻ്റെ ആരോഗ്യവും നിലനിൽക്കുകയുള്ളൂ. ഭൂമിക്ക് ശ്വസിക്കാൻ ഇടം നൽകുക, അതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയും സാമൂഹിക ഉത്തരവാദിത്വവും. മണ്ണിൻ്റെ ഗുണനിലവാരം കുറയുന്നത് കൃഷിയെയും ഭക്ഷണത്തെയും ബാധിക്കുന്നു. രാസവളങ്ങളുടെ അമിത ഉപയോഗം മണ്ണിനെ കൊല്ലുന്നു. കരയിലെ ഈ വിഷാംശങ്ങൾ മഴവെള്ളത്തിലൂടെ ഒഴുകി ഒടുവിലെത്തുന്നതോ വിശാലമായ സമുദ്രത്തിലേക്കും. ഇവിടെയാണ് പരിസ്ഥിതി ദിനവും സമുദ്രദിനവും തമ്മിലുള്ള പൊക്കിൽ കൂടി ബന്ധം. ലോക സമുദ്രദിനം ഒരു കാര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കടൽ വെറുമൊരു ജലസ്രോതസ്സല്ല. നാം ശ്വസിക്കുന്ന ഓക്സിജൻ്റെ പകുതിയിലധികം ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രത്തിലെ പ്ലവകങ്ങളാണ്. ആഗോള താപനത്തെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുന്നത് കടലിലെ ജലമാണ്. പക്ഷേ മനുഷ്യൻ സമുദ്രത്തോടും നീതി കാട്ടുന്നില്ല. ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ടൺ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളാണ് സമുദ്രത്തിലേക്ക് തള്ളുന്നത്. ഇത് കടൽ ജീവികളുടെ നാശത്തിന് കാരണമാകുന്നു. പ്ലാസ്റ്റിക് വിഴുങ്ങി ചത്തടിയുന്ന തിമിംഗലങ്ങളും ആമകളും വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ക്രൂരതയിലേക്കാണ്. കടലിലെ പ്ലാസ്റ്റിക് സൂക്ഷ്മകണങ്ങളായി മാറി മത്സ്യങ്ങളിലൂടെ വീണ്ടും നമ്മുടെ ഭക്ഷണമേശയിൽ തിരിച്ചെത്തുന്നു. ആ ഭീകരസത്യം നാം പലപ്പോഴും മറക്കുന്നു. അടുത്തിടെ രാജ്യത്താകെയുണ്ടായ വറുതികളും കേരളത്തിലുണ്ടായ അപ്രതീക്ഷിത പ്രളയങ്ങളും വേനലിലെ കഠിനമായ ചൂടും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ലക്ഷണങ്ങളാണ്. സമുദ്രോപരിതലത്തിലെ ചൂട് കൂടുന്നത് ചുഴലിക്കാറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു. കരയിലെ വനനശീകരണം ചൂട് വർദ്ധിപ്പിക്കുമ്പോൾ അത് കടലിലെ താപനിലയെയും ബാധിക്കുന്നു. 7500 കിലോമീറ്ററിലധികം നീളമുള്ള തീരപ്രദേശമാണ് ഭാരതത്തിൻ്റേത്. എന്നാൽ ഇന്ന് നമ്മുടെ കടലുകൾ വലിയ പാരിസ്ഥിതിക വെല്ലുവിളികൾ നേരിടുന്നു. വികസനത്തിൻ്റെ പേരിൽ തീരപ്രദേശങ്ങളിൽ നടക്കുന്ന അനധികൃത നിർമ്മാണങ്ങൾ കടലിൻ്റെ സ്വാഭാവിക ഘടനയെ തന്നെ തകർക്കുകയാണ്. കണ്ടൽക്കാടുകളുടെ നാശം, സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് തീരദേശത്തെ സംരക്ഷിക്കാനുള്ള കവചം ഇല്ലാതാക്കുന്നു. പ്ലാസ്റ്റിക്കാണ് പരിസ്ഥിതി സമുദ്ര മലിനീകരണത്തിലെ മറ്റൊരു വില്ലൻ. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും പ്ലാസ്റ്റിക് മലിനീകരണം ഭയാനകമായ രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. നഗരങ്ങളിലെ അഴുക്കുചാലുകളും വ്യവസായശാലകളിൽ നിന്നുള്ള രാസമാലിന്യങ്ങളും നേരിട്ട് കടലിലേക്ക് ഒഴുകിയെത്തുന്നു. ഇത് കടലിലെ ഓക്സിജന്റെ അളവ് കുറയ്ക്കുകയും റെഡ് സോണുകൾ രൂപപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു. മത്സ്യസമ്പത്ത് കുറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ജലമലിനീകരണമാണ്. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിനോട് നോ പറയാൻ നമുക്ക് കഴിയണം. തുണിസഞ്ചികളും പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങളും നമുക്ക് ശീലമാക്കാം. കടൽത്തീരങ്ങൾ വൃത്തിയാക്കാനുള്ള ജനകീയ കൂട്ടായ്മകൾ സജീവമാക്കുകയും വേണം. മറ്റൊരു പ്രധാന ഭീഷണി കടലാക്രമണമാണ്. ആഗോള താപനം മൂലം സമുദ്രനിരപ്പ് ഉയരുന്നത് ഭാരതത്തിലെ താഴ്ന്ന തീരപ്രദേശങ്ങളെ വെള്ളത്തിനടിയിലാക്കാൻ സാധ്യതയുണ്ട്. വരും വർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാലാവസ്ഥാ അഭയാർത്ഥികളായി മാറേണ്ടി വരുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. നമ്മുടെ സമുദ്രസമ്പത്തിനെ സംരക്ഷിക്കാൻ ശക്തമായ നിയമനിർമ്മാണവും ജനകീയ ഇടപെടലുകളും അനിവാര്യമാണ്. നീലസമ്പദ് വ്യവസ്ഥ അഥവാ ബ്ലൂ എക്കോണമി സുസ്ഥിരമാകണമെങ്കിൽ സമുദ്രത്തിൻ്റെ ആരോഗ്യം വീണ്ടെടുത്തേ മതിയാകൂ. കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക ജീവിതത്തിൻ്റെ നട്ടെല്ലാണ് അറബിക്കടൽ. എന്നാൽ ഇന്ന് കേരള തീരം അശാന്തമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയ ഇരകളായി നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ മാറിക്കഴിഞ്ഞു. ഓഹയ്ക്ക് ശേഷം അറബിക്കടലിലുണ്ടാകുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണം വർദ്ധിച്ചത് കടലിൻ്റെ ഉപരിതല താപനിലയിലുണ്ടായ മാറ്റം മൂലമാണ്. ഇത് കടൽക്ഷോഭത്തിൻ്റെ തീവ്രത കൂട്ടിയിരിക്കുന്നു. തീരശോഷണം അഥവാ കടലേറ്റമാണ് കേരളം നേരിടുന്ന മറ്റൊരു വലിയ പ്രതിസന്ധി. ശാസ്ത്രീയമല്ലാത്ത പുലിമുട്ടുകളുടെ നിർമ്മാണവും തുറമുഖ വികസനങ്ങളും പലയിടത്തും തീരത്തെ ഇല്ലാതാക്കുന്നു. മാലിന്യത്തിൻ്റെ കാര്യത്തിലും സ്ഥിതി ഭയാനകമാണ്. നമ്മുടെ പുഴകൾ അവസാനിക്കുന്നത് കടലിലാണ്. പമ്പയായാലും പെരിയാറായാലും അവ ചുമക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെയും നഗരമാലിന്യത്തിൻ്റെയും അവസാന നിക്ഷേപ കേന്ദ്രം അറബിക്കടലായി മാറുന്നു. ഇത് നമ്മുടെ മത്സ്യസമ്പത്തിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പ്രതിസന്ധികൾ വലുതാണെങ്കിലും കൃത്യമായ ഇടപെടലുകളിലൂടെ നമുക്ക് ഈ മാറ്റങ്ങളെ പ്രതിരോധിക്കാനാകും. പരിസ്ഥിതി സമുദ്ര സംരക്ഷണം എന്നത് ഒരു സർക്കാർ പദ്ധതി എന്നതിലുപരി ഓരോ പൗരൻ്റെയും കടമയായി മാറണം. കരയിലെ മാലിന്യം കടലിലെത്തുന്നത് തടയുകയാണ് ആദ്യപടി. വീടുകളിലും സ്ഥാപനങ്ങളിലും മാലിന്യ സംസ്കരണം കർശനമാക്കണം. പുഴകളിലേക്കും തോടുകളിലേക്കും പ്ലാസ്റ്റിക് വലിച്ചെറിയുന്ന ശീലം പൂർണ്ണമായും ഉപേക്ഷിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജലാശയങ്ങളുടെ ശുചിത്വം ഉറപ്പാക്കാൻ മുൻകൈയെടുക്കണം. കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ സിമൻ്റ് ഭിത്തികളെക്കാൾ ഫലപ്രദം സ്വാഭാവിക സുരക്ഷാ കവചങ്ങളാണ്. തീരപ്രദേശങ്ങളിൽ കണ്ടൽ ചെടികളും കാറ്റാടി മരങ്ങളും വെച്ചുപിടിപ്പിക്കുന്നത് കടലാക്രമണത്തിൻ്റെ തീവ്രത കുറയ്ക്കും. ഇത് കടൽ ജീവികളുടെ പ്രജനനത്തിനും സഹായിക്കും. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും പരിസ്ഥിതി ആഘാതങ്ങളെക്കുറിച്ചും പുതിയ തലമുറയെ നാം ബോധവാന്മാരാക്കണം.
വിദ്യാലയങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണം പാഠ്യപദ്ധതിയുടെ ഭാഗമായി മാറണം. കടലിനെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു തലമുറയ്ക്ക് മാത്രമേ ഈ ഗ്രഹത്തെ രക്ഷിക്കാനാകൂ. ഓരോ പരിസ്ഥിതി ദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാം നശിപ്പിക്കുന്നത് പ്രകൃതിയെ മാത്രമല്ല നമ്മുടെ തന്നെ ഭാവിയാണെന്ന തിരിച്ചറിവുണ്ടാകണം. മുൻകരുതലുകൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ വരും തലമുറയ്ക്ക് സുരക്ഷിതമായ ഒരു ഭൂമി കൈമാറാൻ നമുക്ക് സാധിക്കും. പരിസ്ഥിതി സംരക്ഷണം കേവലം മുദ്രാവാക്യങ്ങളിൽ ഒതുങ്ങാതെ ഭരണതലത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട സമയമാണിത്. നിയമങ്ങളിലെ പഴുതുകൾ അടയ്ക്കുകയും കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയും ചെയ്യുക വഴി മാത്രമേ സുസ്ഥിരമായ ഒരു ഭാവി നമുക്ക് കെട്ടിപ്പടുക്കാനാകൂ. ഭാരത സർക്കാരിൻ്റെ അർത്ത് ഗംഗാ പദ്ധതി റിപ്പോർട്ടിലും മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസസ് പുറത്തിറക്കിയ നാഷണൽ ബ്ലൂ എക്കോണമി പോളിസി ഡ്രാഫ്റ്റ് എന്ന രേഖയിലും ഇത് സംബന്ധിച്ച് മുന്നോട്ട് വച്ചിട്ടുള്ള 5 ശുപാർശകൾ ശ്രദ്ധേയമാണ്. 1. തീരദേശ പരിപാലന നിയമം ശക്തിപ്പെടുത്തുക. തീരദേശ മേഖലകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന CRZ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കണം. വിനോദസഞ്ചാരത്തിൻ്റെയോ വികസനത്തിൻ്റെയോ പേരിൽ തീരത്തിൻ്റെ സ്വാഭാവികത നശിപ്പിക്കുന്ന ഇളവുകൾ അനുവദിക്കരുത്. ഓരോ പ്രദേശത്തിൻ്റെയും സവിശേഷത പരിഗണിച്ചിട്ടുള്ള ലോക്കൽ സെൽഫ് ഗവേണൻസ് പ്ലാനുകൾ ഇതിൻ്റെ ഭാഗമാകണം. 2. ഏകീകൃത പ്ലാസ്റ്റിക് നിരോധന നയം. പ്ലാസ്റ്റിക് നിരോധനം ചില സംസ്ഥാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നത് ഫലം കാണില്ല. കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം ഏകീകൃതവും കർശനവുമായ പ്ലാസ്റ്റിക് നിരോധന നയം നടപ്പാക്കണം. പുനരുപയോഗിക്കാൻ കഴിയാത്ത പ്ലാസ്റ്റിക്കിൻ്റെ ഉൽപ്പാദന കേന്ദ്രങ്ങൾ തന്നെ അടച്ചുപൂട്ടാനുള്ള ആർജവം ഭരണകൂടങ്ങൾ കാണിക്കണം. 3. കടൽ ഖനനത്തിനുള്ള നിയന്ത്രണം. കടൽ ഖനനവും ആഴക്കടൽ ഖനനവും സമുദ്രത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ ഒരുപോലെ തകിടം മറിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന ലൈസൻസുകൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട്. 4. കാലാവസ്ഥാ ബജറ്റിംഗ്. സംസ്ഥാന ബജറ്റുകളിൽ ക്ലൈമറ്റ് ബജറ്റിംഗ് എന്ന രീതി നടപ്പാക്കേണ്ടതുണ്ട്. ഓരോ വികസന പദ്ധതിയും എത്രത്തോളം പാരിസ്ഥിതിക ആഘാതം ഉണ്ടാക്കുന്നു എന്ന് പരിശോധിക്കാൻ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുക എന്നതാണ് ഒരു നിർദ്ദേശം. വികസനവും പരിസ്ഥിതിയും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ഉറപ്പാക്കാൻ ഇത് സഹായിക്കും. 5. നീല സമ്പദ്വ്യവസ്ഥയ്ക്കായുള്ള പ്രത്യേക നയം. ഭാരതത്തിൻ്റെ സമുദ്രസമ്പത്ത് സംരക്ഷിക്കാൻ പ്രത്യേക ദേശീയ നയം രൂപീകരിക്കണം എന്നതാണ് മറ്റൊരു ശുപാർശ. മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത അറിവുകളെയും ശാസ്ത്രീയ പഠനങ്ങളെയും കോർത്തിണക്കി വേണം സമുദ്രനയങ്ങൾ ആവിഷ്കരിക്കാൻ. കടൽ മലിനമാക്കുന്ന വ്യവസായശാലകൾക്കെതിരെ ക്രിമിനൽ നടപടി ഉൾപ്പെടെയുള്ള ശിക്ഷകൾ നിയമത്തിൽ ഉൾപ്പെടുത്തണം. പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രം ഉണർന്നു പ്രവർത്തിക്കുന്ന രീതി മാറേണ്ടതുണ്ട്. മുൻകൂർ ജാഗ്രതയും ശാസ്ത്രീയ ആസൂത്രണവുമാണ് ഇന്നത്തെ ആവശ്യം. ഭരണകൂടത്തിൻ്റെ ഇച്ഛാശക്തിയും ജനങ്ങളുടെ സഹകരണവും ഒന്നിച്ചാൽ മാത്രമേ നമ്മുടെ കടലിനെയും കരയെയും നമുക്ക് തിരിച്ചുപിടിക്കാനാകൂ. കേവല നിയന്ത്രണങ്ങൾക്കപ്പുറം പ്രായോഗികമായ മാറ്റങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഭരണകൂട ഇടപെടലുകൾ അതിന് അനിവാര്യമാണ്. വെല്ലുവിളികൾക്കിടയിലും പ്രകൃതി സംരക്ഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളുന്ന ചില നടപടികൾ നമുക്ക് പ്രതീക്ഷ നൽകുന്നു. അതിലൊന്നാണ് മിസ്തി പദ്ധതി. തീരദേശ കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. സമുദ്രതീരത്തെ സ്വാഭാവിക സുരക്ഷാ കവചമായ കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിക്കാനും നിലവിലുള്ളവ സംരക്ഷിക്കാനും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു. കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ ഇത് വലിയൊരു പരിധിവരെ സഹായിക്കും. മറ്റൊന്ന് ശുചിത്വസാഗരം സുരക്ഷിത തീരം എന്ന പദ്ധതിയാണ്. സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച ഈ പദ്ധതി ലോകശ്രദ്ധ നേടിയ ഒന്നാണ്. മത്സ്യബന്ധന വലകളിൽ കുടുങ്ങുന്ന പ്ലാസ്റ്റിക്കുകൾ തിരികെ കരയിലെത്തിച്ച് അവ പുനരുപയോഗിക്കുന്ന രീതിയാണിത്. മത്സ്യത്തൊഴിലാളികളുടെ ഈ ദൗത്യത്തിൽ പങ്കാളികളാക്കിയത് പദ്ധതിയുടെ വിജയമായി കണക്കാക്കുന്നു. മത്സ്യസമ്പത്തിൻ്റെ സുസ്ഥിര വികസനത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് PM മത്സ്യസമ്പദ യോജന അഥവാ PMMSY. മത്സ്യബന്ധനം ആധുനികവൽക്കരിക്കുന്നതിനൊപ്പം കടലിലെ ജൈവ വൈവിധ്യം കാത്തുസൂക്ഷിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടുന്നു. ആഗോള താപനം കുറയ്ക്കുന്നതിനായി ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ഹരിത ഊർജം പ്രോത്സാഹിപ്പിക്കാനുള്ള ഭാരതത്തിൻ്റെ വലിയൊരു ചുവടുവയ്പ്പാണ് ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. കാർബൺ വികിരണം കുറയ്ക്കുന്നതിലൂടെ സമുദ്രങ്ങളുടെ താപനില ക്രമാതീതമായി ഉയരുന്നത് തടയാൻ ഇത് ഭാവിയിൽ സഹായിക്കും. തണ്ണീർത്തടങ്ങളും തടാകങ്ങളും സംരക്ഷിക്കുന്നതിനായി കേരളം നടപ്പാക്കുന്ന തദ്ദേശീയ പദ്ധതികളും എടുത്തു പറയേണ്ടതുണ്ട്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടപ്പാക്കുന്ന പന്മന മോഡൽ ശാസ്ത്രീയ ജനകീയ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിലൂടെ തോടുകളും പുഴകളും വൃത്തിയാക്കുന്നത് കടലിലെ മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഈ പദ്ധതികളെല്ലാം വിരൽ ചൂണ്ടുന്നത് ഒരു മാറ്റത്തിലേക്കാണ്. ഭരണകൂടം ഇതിനായി പണം നീക്കിവയ്ക്കുന്നതും പ്രത്യേക മിഷനുകൾ രൂപീകരിക്കുന്നതും ശുഭസൂചനയാണ്. എന്നാൽ ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ താഴെത്തട്ടിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കർശനമായ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടി ആവശ്യമാണ്.
വികസനവും പരിസ്ഥിതിയും കൈകോർത്തു പോകുന്ന ഒരു നവസം

0: സംസ്കാരം ഇവിടെ രൂപപ്പെടേണ്ടതുണ്ട്. പരിസ്ഥിതി ദിനവും സമുദ്ര ദിനവും വെറും ആഘോഷങ്ങളോ ചടങ്ങുകളോ ആയി അവസാനിക്കരുത്. പച്ചപ്പാർന്ന കരയും നീലിമയാർന്ന കടലും ഈ ഗ്രഹത്തിൻ്റെ ശ്വാസകോശങ്ങളാണ്. അവ തകരുന്നത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെയാണ് ബാധിക്കുന്നത്. നാം ഭൂമിയെ സംരക്ഷിച്ചാൽ ഭൂമി നമ്മയും സംരക്ഷിക്കും. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്ക് കരുതി വയ്ക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ നിധി സ്വർണമോ പണമോ അല്ല, മറിച്ച് ശ്വസിക്കാൻ ശുദ്ധവായുവും കുടിക്കാൻ തെളിനീരും ജീവിക്കാൻ സുരക്ഷിതമായ ഒരു തീരവുമാണ്. വികസനത്തിൻ്റെ വേഗതയിൽ പ്രകൃതിയുടെ താളം തെറ്റാതിരിക്കാൻ നമുക്ക് ജാഗ്രത പാലിക്കാം. മണ്ണും കടലും മനുഷ്യനും ഒന്നായി ചേരുന്ന ഒരു സുസ്ഥിര ഭാവിക്കായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. പരിസ്ഥിതി ദിനത്തിലും സമുദ്ര ദിനത്തിലും മാത്രം ഒതുങ്ങേണ്ടതല്ല നമ്മുടെ പ്രകൃതി സ്നേഹം. ഭൂമിയിലെ സകല ചരാചരങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി. പ്രകൃതിയോടുള്ള നമ്മുടെ കടപ്പാട് ഒരു ദിവസത്തിൽ ഒതുക്കാതെ അതൊരു ജീവിത ശൈലിയായി മാറ്റാം. മാറേണ്ടത് പ്രകൃതിയല്ല, മറിച്ച് പ്രകൃതിയോടുള്ള നമ്മുടെ സമീപനമാണ്. ലോകത്ത് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നമ്മളിൽ നിന്ന് ആരംഭിക്കണം എന്ന മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഭൂമിയെ നിലനിർത്താനും മനുഷ്യൻ്റെ ശ്വാസം നിലയ്ക്കാതിരിക്കാനുമുള്ള അവസാനത്തെ രക്ഷാമാർഗം നമ്മളിൽ നിന്നുണരുന്ന ഈ പരിവർത്തനമാണെന്ന ഓർമ്മപ്പെടുത്തൽ. വൈകിട്ടില്ല, പക്ഷേ സമയം അതിക്രമിച്ചിരിക്കുന്നു.
1: വിതുമ്പുന്ന മണ്ണും കടലും, അതിജീവനം തേടുന്ന ഭൂമി. പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തകനായ അജിത് വെണ്ണിയൂർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ശാസ്ത്രലോകം സമാപിക്കുന്നു.

സ്ത്രീകളിലെ മൂഡ് സ്വിങ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ഇന്നുച്ചയ്ക്ക് 2:15 തുടർ നാടകം. ഡോസ്റ്റോയെവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം, കുറ്റവും ശിക്ഷയും, 43-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

ഇന്ന് 3 മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം.

ഇന്ന് 4 മണിക്ക് ഭാരതീയ ചികിത്സാ രംഗത്തെ ഉണർവിന്റെ വ്യാഴവട്ടം. 5:15 തുടിത്താളം ഹരിപ്പാട് മുരളിയും സംഘവും അവതരിപ്പിച്ച ചെണ്ടകേളി.

0: കൊല്ലം സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഒരു അറിയിപ്പ്. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 4 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ശ്രോതാക്കൾക്ക് ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9495 96 4321 9

0: 9496539631. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9496 9543 2 1, 9496 5 9 6 3 2 1. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ ക്ഷീരകൃഷിയിലൂടെ സാമ്പത്തിക ഭദ്രത, ബിനു ബിയനുമായി അഭിമുഖം. ഇന്ന് വൈകുന്നേരം 6:50 വയലും വീടും പരിപാടിയിൽ. ഇന്ന് രാത്രി 8 മണിക്ക് നേർമൊഴി. ഇതിൽ നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ

മണ്ണഞ്ചേരി, മധു ചെങ്ങന്നൂർ എന്നിവർ എഴുതി കൊല്ലം ജയചന്ദ്രൻ ഈണം നൽകി ശ്രീഷ്മ ഹർഷൻ പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്.

0: സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. കേരളത്തിലും ആവേശം വാനോളം. വാർത്തകൾ വിശദമായി. നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കുന്നു. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. കോഴിക്കോട് നിപ രോഗലക്ഷണങ്ങളോടെ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ ഇന്ന് തിരുവനന്തപുരത്ത് അടിയന്തര ഉന്നതതല യോഗം വിളിച്ചു. സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. രോഗിയുടെ സാമ്പിൾ പരിശോധനയ്ക്കായി പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. രോഗിയുമായി സമ്പർക്കം പുലർത്തിയവരോടെല്ലാം ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി.

0: കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: നിപ രോഗലക്ഷണങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫറോക്ക് സ്വദേശിയായ 43-കാരന്റെ RT-PCR പരിശോധന ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ പൂനെ NIVയിലേക്ക് അയച്ചിരിക്കുകയാണ്. നിപ ലക്ഷണങ്ങളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലേക്ക് ഇയാളെ മാറ്റി. രോഗസ്ഥിരീകരണ പരിശോധനാ ഫലവും ലഭിക്കാനുണ്ട്. ഇതിന്റെ ഭാഗമായി മെഡിക്കൽ കോളേജ് പരിസരത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പേവാട് മേഖലയിലും പരിസര പ്രദേശങ്ങളും രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായാണ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയത്. ആരോഗ്യമന്ത്രിയും സ്ഥലം MLA സ്ഥിതിഗതികൾ വിലയിരുത്തി.
0: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്നതിനാൽ രോഗനിയന്ത്രണത്തിന്റെയും സുരക്ഷയുടെയും ഭാഗമായി പേവാർഡ് മേഖലയിലും പരിസര പ്രദേശങ്ങളിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. നിപ ഐസൊലേഷൻ വാർഡ് പ്രവർത്തിക്കുന്ന പ്രദേശത്തേക്ക് അനാവശ്യമായി പ്രവേശിക്കരുതെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട്ടിൽ 8 കുട്ടികൾക്കാണ് ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം നഗരസഭയിൽ നിലവിൽ 13 ഷിഗല്ല കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നുണ്ടോ എന്നത് സംബന്ധിച്ച റിപ്പോർട്ട് ഉടൻ ലഭിക്കുമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ, തട്ടുകടകൾ എന്നിവയിൽ കർശന പരിശോധന നടത്താനും കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വയനാട് നെന്മേനി, അമ്പലവയൽ, നൂൽപ്പുഴ ഗ്രാമപഞ്ചായത്തുകൾ, ബത്തേരി മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലെ സ്കൂളുകൾ, അംഗണവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ മാസം 14 വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വാണിജ്യ കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് ജലപാതകളിലൂടെയുള്ള സ്വതന്ത്ര ഗതാഗതം പുനഃസ്ഥാപിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്കു നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. വെടിനിർത്തൽ ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിലുണ്ടായ ഈ പുതിയ ഏറ്റുമുട്ടലിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുത്തനെ ഉയർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും, ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പാലക്കാട് ജില്ലയിൽ ഇതുവരെ 214 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 10 കിലോയോളം കഞ്ചാവും 50 ഗ്രാം രാസലഹരിയും പിടിച്ചെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: അതിർത്തി ചെക്ക് പോസ്റ്റായ വാളയാർ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും ജില്ലയിലെ ലഹരിവേട്ട നടക്കുന്നത്. ഇവിടെ 24 മണിക്കൂറും പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ജില്ലയിൽ പോലീസ് സബ് ഡിവിഷൻ അടിസ്ഥാനത്തിൽ സ്ക്വാഡുകൾ രൂപീകരിച്ചാണ് പരിശോധന നടത്തുന്നത്. ജില്ലയിൽ ലഹരി സംഘങ്ങൾ കൂടുതലായുള്ള 30 ഹോട്ട്സ്പോട്ടുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ മണത്ത് കണ്ടുപിടിക്കുന്നതിന് വിദഗ്ധയായ പോലീസ് നായ ബെറ്റിയും പോലീസ് പരിശോധനാ സംഘത്തോടൊപ്പം ഉണ്ട്.
0: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കപ്പുറം കിക്ക് ഓഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്ട്രക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ലാറ്റിനമേരിക്കൻ ശൈലിയോടും യൂറോപ്യൻ കരുത്തിനോടും ഒരുപോലെ ആഭിമുഖ്യം പുലർത്തുന്ന കേരളത്തിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം വാനോളം ഉയർന്നു. ഗ്രാമനഗര ഭേദമന്യേ നാടാകെ

0: കാൽപന്ത് ലഹരിയിലാണ്. മഹാമേളയ്ക്ക് വിസിൽ മുഴങ്ങാൻ ഈ ഒരു പകൽ മാത്രം ബാക്കി നിൽക്കെ ഫുട്ബോളിനോടുള്ള തങ്ങളുടെ അടങ്ങാത്ത അഭിനിവേശം തെളിയിച്ച് കേരളം വീണ്ടും ശ്രദ്ധ നേടുകയാണ്. കവലകളിൽ സൂപ്പർ താരങ്ങളുടെ കൂറ്റൻ കട്ടൌട്ടുകൾ ഉയർന്നു കഴിഞ്ഞു. റോഡുകളിലും മതിലുകളിലും പ്രിയ ടീമുകളുടെ ജേഴ്സി നിറങ്ങൾ നിറഞ്ഞു. മെസ്സി, നെയ്മർ, റൊണാൾഡോ, എംബാപ്പെ എന്നിവർക്കൊപ്പം ലാമിൻ യമാൽ അടക്കമുള്ള യുവതാരങ്ങളുടെ ജേഴ്സികൾ വിപണികളിൽ വൻതോതിൽ വിറ്റഴിയുകയാണ്. ക്യാമ്പസുകളിലും ചില സ്കൂളുകളിലും ലോകകപ്പ് വിളംബര റാലികളും പ്രകടനങ്ങളും നടന്നു. ക്ലബ്ബുകളും പ്രാദേശിക കൂട്ടായ്മകളും മുൻകൈയെടുത്ത് വലിയ സ്ക്രീനുകളിൽ കളി കാണാൻ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവ് ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സമൃദ്ധമായ ചീയപ്പാറ വെള്ളച്ചാട്ടം കാണാൻ സഞ്ചാരികളുടെ തിരക്ക്. ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് ചീയപ്പാറയിൽ ഇറങ്ങി ജലപാതത്തിന്റെ ഭംഗി ആസ്വദിച്ച് കടന്നുപോകുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് നേര്യമംഗലം വനമേഖലയിലാണ് ചീയപ്പാറ വെള്ളച്ചാട്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലൂടെ മൂന്നാറിലേക്ക് സഞ്ചരിക്കുന്നവരുടെ ശ്രദ്ധ കവരുന്നതാണ് തട്ടുതട്ടായി താഴേക്ക് പതിക്കുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം. വേനലിന് ശേഷം മൺസൂൺ എത്തിയതോടെ വറ്റിവരണ്ടു കിടന്നിരുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടം സജീവമായി. വിദേശ വിനോദസഞ്ചാരികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവരുമൊക്കെയാണ് അധികവും ജലപാതത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ ചീയപ്പാറയിൽ ഇറങ്ങുന്നത്. പച്ചപ്പിന് നടുവിലാണ് ചീയപ്പാറ ജലസമൃദ്ധി തീർക്കുന്നത്.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 266 പോയിന്റ് ഉയർന്ന് 74,249, നിഫ്റ്റി 56 പോയിന്റ് നേട്ടത്തോടെ 23,271 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1,560 രൂപ താഴ്ന്ന് 1,06,800 രൂപയും ഗ്രാമിന് 195 രൂപ കുറഞ്ഞ് 13,350 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നീതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ ചേരുന്നു. കോഴിക്കോട് നിപ്പ സാഹചര്യം വിലയിരുത്താൻ മന്ത്രി കെ മുരളീധരൻ അടിയന്തര യോഗം വിളിച്ചു. കർശന ജാഗ്രതയിൽ സംസ്ഥാനം. ഷിഗല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനു നേരെ ഉണ്ടായ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. അമേരിക്കയുടെ ആക്രമണങ്ങളെ തുടർന്ന് ഹോർമോസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകം ഇനി കാൽപന്തിന്റെ ആവേശത്തിലേക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് കിക്ക് ഓഫ്. കേരളത്തിലും ആവേശം വാനോളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി. സ്ത്രീകളിലെ മൂഡ് സ്വിങ്സിന്റെ കാരണങ്ങളും പരിഹാരമാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഓണററി കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു.
3: പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിൽ കൂടുതലായി വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ അഥവാ മൂഡ് ഡിസോർഡേഴ്സ് കാണപ്പെടുന്നുണ്ട് എന്ന് നിരവധി പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഏറ്റവും സർവ്വസാധാരണമായി കാണപ്പെടുന്ന വൈകാരിക അസ്വാസ്ഥ്യമായ വിഷാദ രോഗം 20% സ്ത്രീകളിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകും എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പുരുഷന്മാരിൽ ഏകദേശം 10% പേരിലായിരിക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വിഷാദ രോഗം ഉണ്ടാകുക. ജീവിതത്തിൽ 3 പ്രത്യേക ഘട്ടങ്ങളിലെങ്കിലും സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതായും കണ്ടുവരുന്നുണ്ട്. ഇതിൽ ആദ്യ ഘട്ടമാണ് ആർത്തവം ആരംഭിച്ച് അധികം വൈകാതെ കണ്ടുവരുന്ന ഒരു പ്രശ്നം. ആർത്തവം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള 7 മുതൽ 10 ദിവസം വരെയുള്ള സമയത്തിനുള്ളിൽ 8% സ്ത്രീകളിൽ തീവ്രമായ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ കാണാറുണ്ട്. സാധാരണ കാണപ്പെടുന്ന ആർത്തവപൂർവ്വ ലക്ഷണങ്ങളായ അടിവയറുവേദന, തലവേദന, ഛർദി, നടുവേദന തുടങ്ങിയവയോടൊപ്പം ഉറക്കമില്ലായ്മ, അമിത ഉത്കണ്ഠ, കടുത്ത സങ്കടം, ആളുകളെ അഭിമുഖീകരിക്കാനുള്ള പ്രയാസം, അമിത ദേഷ്യം തുടങ്ങിയ ലക്ഷണങ്ങളും ഇവരിൽ പ്രകടമായി കണ്ടുവരുന്നു. പലപ്പോഴും ഈ ലക്ഷണങ്ങൾ വളരെ തീവ്രമാകുന്നത് മൂലം പഠനത്തിനും ജോലിക്കും ഒക്കെ വിഘാതമാകുന്ന ഒരു സാഹചര്യവും സംജാതമായേക്കാം. ആർത്തവത്തിന് തൊട്ടു മുൻപുള്ള ഒരാഴ്ചക്കാലം സാധാരണ പോലെ പെരുമാറാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പോലും ഈ വൈകാരിക അസ്വാസ്ഥ്യം ഇവരെ കൊണ്ട് ചെന്നെത്തിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു അവസ്ഥയ്ക്കാണ് ആർത്തവപൂർവ വിഷാദ രോഗം അഥവാ പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന് പറയുന്നത്. ആർത്തവത്തിന് തൊട്ടു മുൻപുള്ള ഒരാഴ്ചക്കാലം ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ തലച്ചോറിലെ നാഡീ സംപ്രേക്ഷണികളായ രാസവസ്തുക്കളുടെ അളവിനെ സ്വാധീനിക്കുകയും അതിന്റെ ഫലമായി ഇത്തരം വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ പ്രകടമായി ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇതിന് കാരണം. ആർത്തവപൂർവ വിഷാദരോഗം പരിഹരിക്കാൻ ഒട്ടേറെ മാർഗങ്ങളുണ്ട്. ഒന്ന്, നല്ല രീതിയിലുള്ള ഉറക്കം ഈ ദിവസങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിനുവേണ്ടി നിദ്രാ ശുചിത്വ വ്യായാമങ്ങൾ ശീലമാക്കാം. നിശ്ചിതമായ ഒരു സമയത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുക, നിശ്ചിതമായ സമയത്ത് തന്നെ ഉണരുക. ഉച്ചയ്ക്ക് ശേഷം ചായ, കാപ്പി, കോള തുടങ്ങിയ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക. കിടക്കുന്നതിന് 5 മുതൽ 6 മണിക്കൂർ മുൻപ് ഒരു 30 മിനിറ്റ് നേരം സൂര്യപ്രകാശം കൊണ്ട് ലഘു വ്യായാമങ്ങൾ ചെയ്യുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ കുളിക്കുക. കിടക്കുന്നതിന് തൊട്ടു മുൻപുള്ള 1 മണിക്കൂറെങ്കിലും മൊബൈൽ ഫോൺ അടക്കം എല്ലാ സ്ക്രീൻ ഉപകരണങ്ങളും പൂർണ്ണമായി ഒഴിവാക്കുക. കിടക്കുന്നതിന് തൊട്ടു മുൻപായി ദീർഘശ്വസന വ്യായാമം പോലെയുള്ള എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വ്യായാമം ശീലമാക്കുക. എന്നീ കാര്യങ്ങൾ ചെയ്താൽ നല്ല ഉറക്കം കിട്ടാൻ സഹായകമാകും. അമിതമായ എരിയും പുളിയുമുള്ള ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കുക. മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും പൂർണ്ണമായി വർജിക്കുക. ചിട്ടയായ വ്യായാമം ശരീരത്തിന് അധികം ആയാസമുണ്ടാകാത്ത രീതിയിൽ ചെയ്യുക. തുടങ്ങിയ സംഗതികളും ആർത്തവപൂർവ്വ വിഷാദ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ചെറിയൊരു 10% വനിതകളിൽ ഈ ലക്ഷണങ്ങൾ വളരെ തീവ്രമായി വിഷാദ രോഗത്തിന് സമാനമായ അവസ്ഥ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരക്കാരിൽ തലച്ചോറിലെ സെറട്ടോണിൻ പോലെയുള്ള രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്ന വിഷാദ വിരുദ്ധ ഔഷധങ്ങൾ നൽകുന്നത് ഈ ലക്ഷണങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാകാൻ സഹായിക്കും. രണ്ടാമതായി, സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ വളരെ പ്രകടമായി കണ്ടുവരുന്നത് പ്രസവത്തിന് ശേഷമാണ്. പ്രത്യേകിച്ച് പ്രസവത്തിന് ശേഷമുള്ള 6 ആഴ്ച കാലത്തിനുള്ളിൽ വിഷാദ ലക്ഷണങ്ങൾ വളരെ പ്രകടമായി കണ്ടുവരുന്നു. 80% സ്ത്രീകളിൽ ഈ ദിവസങ്ങളിൽ നേരിയ തോതിലുള്ള വിഷാദ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടേക്കാം. പെട്ടെന്ന് കരച്ചിൽ വരിക, കുട്ടിയുടെ കാര്യങ്ങൾ നന്നായി നോക്കാൻ കഴിയുമോ എന്ന ആശങ്ക ഉണ്ടാകുക, പെട്ടെന്ന് ഒറ്റപ്പെട്ടുപോയതുപോലെ തോന്നുക തുടങ്ങിയ ചില ലക്ഷണങ്ങൾ ഇവരിൽ ഉണ്ടായേക്കാം. ഈ ഒരു അവസ്ഥയ്ക്ക് പ്രസവാനന്തര സങ്കടം അഥവാ പോസ്റ്റ് നേറ്റൽ ബ്ലൂസ് എന്ന് പറയും. പ്രത്യേകിച്ച് ചികിത്സയൊന്നും ഇല്ലാതെ തന്നെ ജീവിത പങ്കാളിയുടെയും മറ്റു ബന്ധുക്കളുടെയും സ്നേഹപൂർവമായ പരിചരണം കൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. എന്നാൽ 10% സ്ത്രീകളിൽ ഈ ലക്ഷണങ്ങൾ അല്പം തീവ്രമായി പ്രകടമാകാറുണ്ട്. ഉറക്കമില്ലായ്മ, കഠിനമായ സങ്കടം, വല്ലാതെ കരച്ചിൽ വരിക, അമ്മ എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ തനിക്ക് നിർവഹിക്കാൻ കഴിയുകയില്ല എന്ന് തോന്നൽ വരിക, കുട്ടിക്ക് തന്റെ നോട്ടപ്പിശക് മൂലം രോഗങ്ങൾ വരികയോ മരിച്ചു പോകുകയോ ചെയ്യുമോ എന്ന ആശങ്ക പ്രകടമാവുക തുടങ്ങിയവയൊക്കെ ഇവരിൽ കണ്ടുവന്നേക്കാം. ഈ ലക്ഷണങ്ങൾ പലപ്പോഴും തീവ്രമാകുമ്പോൾ ഉറക്കം പൂർണ്ണമായി നഷ്ടപ്പെടുകയും വിശപ്പ് കുറയുകയും കഠിനമായ നിരാശയും പ്രതീക്ഷയില്ലായ്മയും പ്രത്യക്ഷപ്പെടുകയും ചെയ്യാം. ഒരു വേള ഈ അവസ്ഥ ചികിത്സിക്കപ്പെടാതെ പോയാൽ തീവ്രമായ ആത്മഹത്യാ പ്രവണതയും ഇവരിൽ കണ്ടുവരുന്നു. ഈ അവസ്ഥയ്ക്കാണ് പ്രസവാനന്തര വിഷാദ രോഗം അഥവാ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത്. പ്രസവത്തിന് ശേഷം ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ പൊടുന്നനെയുണ്ടാകുന്ന കുറവ് തലച്ചോറിലെ സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവിനെ കുറയ്ക്കുന്നത് മൂലമാണ് ഈ ഒരു അവസ്ഥ പ്രത്യക്ഷപ്പെടുന്നത്. പ്രസവാനന്തര വിഷാദ രോഗം അടിയന്തരമായി ചികിത്സ ലഭിക്കേണ്ട ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ്. തലച്ചോറിലെ താളം തെറ്റിക്കിടക്കുന്ന രാസവസ്തുക്കളുടെ അളവ് ക്രമീകരിക്കുന്ന വിഷാദവിരുദ്ധ ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ ഈ രോഗലക്ഷണങ്ങൾ അതിവേഗം നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. ഏകദേശം 6 മാസക്കാലം ചികിത്സ തുടർന്നു കഴിഞ്ഞാൽ പ്രസവാനന്തര വിഷാദ രോഗം പൂർണ്ണമായി ഭേദമാകുകയും മരുന്നുകൾ നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നതായി കണ്ടുവരുന്നുണ്ട്. എന്നാൽ ചികിത്സിക്കപ്പെടാതെ പോകുന്ന പ്രസവാനന്തര വിഷാദം അമ്മമാരിലെ ആത്മഹത്യ വർദ്ധിപ്പിക്കുന്നതിന് കാരണമായും വരുന്നതായും കാണുന്നു. അടുത്തതായി സ്ത്രീകളിൽ വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ വളരെ പ്രകടമായി വരുന്നത് ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ദിവസങ്ങളിലാണ്. ആർത്തവ വിരാമം സംഭവിക്കുന്നതോടെ സ്ത്രീ ശരീരത്തിലെ പ്രജനന ഹോർമോണുകളുടെ അളവിൽ പൊടുന്നനെ വലിയ തോതിലുള്ള കുറവാണ് സംഭവിക്കാറുള്ളത്. ഇതിനെ തുടർന്ന് തലച്ചോറിൽ നോറെപ്പിനെഫ്രിൻ, ഗാബ തുടങ്ങിയ രാസവസ്തുക്കളുടെ അളവ് കുറയുന്നതായും കണ്ടുവരുന്നു. ഇതേ തുടർന്ന് വളരെ തീവ്രമായ ചില ശാരീരിക മാനസിക ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. കഠിനമായ ശരീരം വേദന, കൈകാലുകൾക്ക് പെരുപ്പും തരിപ്പും അനുഭവപ്പെടുക,

0: ശരീരപേശികൾക്ക് കഴപ്പ് അനുഭവപ്പെടുക എന്നിവയോടൊപ്പം ശരീരം വെട്ടിവിയർക്കുക, മുളകരച്ച് തേച്ചതുപോലെയുള്ള പുകച്ചിൽ ശരീരഭാഗങ്ങൾ അനുഭവപ്പെടുക, വളരെ തണുപ്പ് കാലാവസ്ഥയിൽ പോലും ശരീരം വല്ലാതെ വിയർത്തൊലിക്കുക തുടങ്ങിയ ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. വാസോമോട്ടോർ സിംറ്റംസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ലക്ഷണങ്ങൾ ആർത്തവ വിരാമാനന്തര വിഷാദം അഥവാ പോസ്റ്റ് മെനോപോസൽ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ്. പലപ്പോഴും ഈ ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാകാൻ ഒന്നുകിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്ന ഹോർമോൺ ചികിത്സ സ്വീകരിക്കേണ്ടി വരാറുണ്ട്. പക്ഷേ വാർദ്ധക്യകാലത്തിൽ ഹോർമോൺ ചികിത്സകൾ വളരെയധികം പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. അസ്ഥികളുടെ സാന്ദ്രത കുറയുകയും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുകയും ചിലയിനം ക്യാൻസറുകൾക്കുള്ള സാധ്യത കൂട്ടുകയും ചെയ്യാൻ ഈ ഹോർമോൺ ചികിത്സകൾ കാരണമാകും. എന്നാൽ തലച്ചോറിലെ നോർ എപ്പിനെഫ്രിൻ എന്ന രാസവസ്തുവിന്റെ അളവ് ക്രമീകരിക്കുന്ന വിഷാദവിരുദ്ധ ഔഷധങ്ങൾ ഉപയോഗിച്ചാൽ ഈ ശാരീരിക ലക്ഷണങ്ങളും അതോടൊപ്പം മാനസികമായ പ്രയാസങ്ങളും വളരെ വേഗത്തിൽ നിയന്ത്രണ വിധേയമാകുന്നതായി കണ്ടുവരുന്നു. ഹോർമോൺ ഗുളികകളുമായി താരതമ്യം ചെയ്യുമ്പോൾ പാർശ്വഫലങ്ങൾ വളരെ കുറവുള്ള ഈ വിഷാദവിരുദ്ധ ഔഷധങ്ങൾ വളരെ സുരക്ഷിതമായി വാർദ്ധക്യകാലത്തിൽ ഉപയോഗിക്കാനും സാധിക്കും. പലപ്പോഴും ആർത്തവ വിരാമ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന വിഷാദം രക്തസമ്മർദ്ദം കൂടാനും ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കാനും വരെ കാരണമാകുന്നു. എന്നാൽ കൃത്യമായ ചികിത്സയിലൂടെ ഈ ലക്ഷണങ്ങൾ വളരെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ സാധിക്കും. സ്ത്രീകളിൽ ഉണ്ടാകുന്ന വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ പലപ്പോഴും അവരുടെ ജീവിത പങ്കാളികളിൽ വളരെ മോശമായ പ്രതികരണങ്ങൾക്ക് വഴിതെളിക്കാറുണ്ട്. ആ ദിവസങ്ങളിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ദേഷ്യവും സങ്കടവും അടക്കമുള്ള ലക്ഷണങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് കൃത്യമായി മനസ്സിലാക്കാതെ അവരെ ശകാരിക്കുകയോ മർദ്ദിക്കുകയോ ചെയ്യുക വഴി അവരുടെ ഈ ലക്ഷണങ്ങൾ വഷളാകാൻ പലപ്പോഴും കാരണമാകാറുണ്ട്. ഇതുകൊണ്ട് തന്നെ ആർത്തവ ചക്രത്തിന്റെ ക്രമമനുസരിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്ന വൈകാരിക അസ്വാസ്ഥ്യങ്ങൾ ജൈവികമായ ഒരു പ്രതിഭാസമാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ വൈകാരികമായി പിന്തുണയ്ക്കാനാണ് ജീവിത പങ്കാളി ശ്രമിക്കേണ്ടത്.
1: സ്ത്രീകളിലെ മൂഡ് സ്വിംഗ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം പ്രൊഫസറും ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ ഓണററി കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റുമായ ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലെടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ 11th നിതി ആയോഗ് ഭരണസമിതി യോഗം രാഷ്ട്രപതി ഭവനിൽ പുരോഗമിക്കുന്നു. വികസിത് ഭാരത് 2047 എല്ലാവരെയും ഉൾക്കൊള്ളുന്ന മനുഷ്യവിഭവശേഷി വികസനം എന്നതാണ് ഈ വർഷത്തെ മുഖ്യ പ്രമേയം. സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും പങ്കെടുക്കുന്ന യോഗത്തിൽ സംരംഭകത്വം, തൊഴിൽ വൈദഗ്ധ്യം, സുസ്ഥിര തൊഴിലവസരങ്ങൾ, ആരോഗ്യം, പോഷകാഹാരം എന്നിവയാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഓരോ പൗരന്റെയും ക്ഷേമം ഉറപ്പാക്കാനുള്ള വികസന പദ്ധതികൾ യോഗം രൂപം നൽകും. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സാധ്യമാംവിധം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷയുടെയും പോഷകാഹാര ലഭ്യതയുടെയും സമൃദ്ധിയുടെയും അടിസ്ഥാനം കർഷകരാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു.

0: പദ്ധതി, വിള ഇൻഷുറൻസ് പദ്ധതി തുടങ്ങിയ സംരംഭങ്ങൾ കർഷകരുടെ വരുമാനത്തിന് സുരക്ഷയൊരുക്കുക മാത്രമല്ല കാർഷിക മേഖലയെ കൂടുതൽ ശാക്തീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. PM കുസും പദ്ധതിയിലൂടെ കർഷകർക്ക് കൃഷിക്കായി സൌരോർജ്ജം ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാക്കുന്ന കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്കും കന്നുകാലി വളർത്തുന്നവർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാർഷിക വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്നതിൽ സർക്കാരിന്റെ വിത്തുമുതൽ വിപണി വരെ എന്ന പദ്ധതി അതീവ ഫലപ്രദമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ആധുനിക സൌകര്യങ്ങളും ലഭ്യമാക്കുന്നതിനാണ് സർക്കാർ നിരന്തരം പ്രാധാന്യം നൽകുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: അഹമ്മദാബാദ് മെട്രോ റെയിൽ പദ്ധതിയുടെ രണ്ടാം ഘട്ടത്തിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സുസ്ഥിര നഗര വളർച്ചയ്ക്കും സഹായകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമാനത്താവളത്തിലേക്കുള്ള കണക്ടിവിറ്റി മെട്രോ റെയിൽ പദ്ധതി വിപുലീകരണത്തിലൂടെ വർദ്ധിക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ എഥനോൾ മിശ്രിത പെട്രോൾ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചില പ്രത്യേക പെട്രോൾ വകഭേദങ്ങളുടെ കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. 22, 25, 27, 30% വീതം എഥനോൾ ചേർത്ത ഇന്ധനങ്ങൾക്കാണ് ധനകാര്യ മന്ത്രാലയം നികുതി ഇളവ് പ്രഖ്യാപിച്ചത്. അസംസ്കൃത എണ്ണ ഇറക്കുമതി കുറയ്ക്കുക, കാർബൺ പുറന്തള്ളൽ നിയന്ത്രിക്കുക, ആഭ്യന്തര എഥനോൾ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക വീണ്ടും ശക്തമായ വ്യോമാക്രമണം നടത്തി. ഇതേ തുടർന്ന് തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ പ്രഖ്യാപിച്ചു. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും റഡാർ നിലയങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം. തിരിച്ചടിയായി ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. അതേസമയം ഹോർമൂസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടില്ലെന്ന് അമേരിക്ക വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ ഇന്ത്യ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സംഭവത്തെ തുടർന്ന് ഇന്ത്യയിലെ US നയതന്ത്ര പ്രതിനിധി ജേസൺ മീക്സിനെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചു വരുത്തി. കപ്പലിലുണ്ടായിരുന്ന 24 ഇന്ത്യൻ ജീവനക്കാരിൽ 21 പേരെ രക്ഷപ്പെടുത്തിയതായും 3 പേരെ കാണാതായതായും മന്ത്രാലയം അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്കോഫ്. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റേക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ദ്വിരാഷ്ട്ര സന്ദർശനം തുടരുന്നു. ഇന്നലെ സോഫിയയിൽ ബൾഗേറിയൻ പ്രധാനമന്ത്രി റൂമൻ റാദേവുമായി കൂടിക്കാഴ്ച നടത്തിയ ശ്രീ എസ് ജയശങ്കർ ഇന്ത്യയുടെ ശക്തമായ ഉഭയകക്ഷി ബന്ധങ്ങൾ, ഇന്ത്യ ബൾഗേറിയ തന്ത്രപരമായ പങ്കാളിത്തം തുടങ്ങിയവ ചർച്ച ചെയ്തു. ഇത് യുദ്ധത്തിന്റെ യുഗമല്ലെന്നും സംഘർഷങ്ങൾക്കുള്ള ഏക പരിഹാരം സംഭാഷണത്തിലും നയതന്ത്രത്തിലുമാണെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു.
3: Three dimensions. First, the bilateral cooperation between India and the Gulf. Second, the partnership between India and the European Union. And third, what our two countries can do together.

0: ഇന്ന് ശ്രീ ജയശങ്കർ ഫിൻലാൻഡിൽ നടക്കുന്ന പരിവർത്തന ലോകം ആഗോള പ്രാദേശിക വീക്ഷണങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ചുള്ള 14-ാമത് കുൽത്താരാന്ത സംഭാഷണത്തിൽ പങ്കെടുക്കും. 2026-ലെ പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന 2-ാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്ചുവർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് സുപ്രധാന ചുവടുവയ്പ്പുമായി ഇന്ത്യൻ റെയിൽവേ. ഇതിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി റെയിൽവേ സ്റ്റേഷനുകളിൽ അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ ആരംഭിച്ചു. റെയിൽവേ സ്റ്റേഷനുകളിൽ നിലവിലുള്ള അഗ്നിസുരക്ഷാ സംവിധാനങ്ങൾ വിലയിരുത്തുക, യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക തുടങ്ങിയവയാണ് അഗ്നിസുരക്ഷാ ഓഡിറ്റുകൾ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. പരിശോധനയിൽ കണ്ടെത്തുന്ന പോരായ്മകൾ ഉടനടി പരിഹരിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. രാജസ്ഥാനിലെ ജയ്സാൽമീർ ജില്ലയിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉദ്ഘാടനം ചെയ്തു. അതിർത്തി പ്രദേശങ്ങളിലെ ആശയവിനിമയം ശക്തിപ്പെടുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് പദ്ധതിയിലൂടെ പ്രകടമാകുന്നതെന്ന് ജയ്പൂർ ആകാശവാണി നിലയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനം പാകിസ്ഥാൻ അതിർത്തിക്ക് സമീപം തകർന്നു വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നും പാകിസ്ഥാൻ അക്കൗണ്ടുകൾ തെറ്റായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ടെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PIB അറിയിച്ചു. 9 കേന്ദ്ര തൊഴിൽ നിയമങ്ങൾ 4 തൊഴിൽ കോഡുകളുമായി ഏകീകരിച്ചുകൊണ്ട് ഇന്ത്യ വിപുലമായ തൊഴിൽ പരിഷ്കാരങ്ങളാണ് നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജെ ജനീവയിൽ നടക്കുന്ന അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തോടനുബന്ധിച്ച് റുവാണ്ട, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തൊഴിൽ മന്ത്രിമാരുമായും ILO ഡയറക്ടർ ജനറൽ ഗിൽബർട്ട് എഫ് ഹങ്ബോവുമായും ശ്രീ ശോഭ കരന്തലജെ ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗ് ഭരണസമിതി യോഗം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. രാജ്യത്തെ കർഷകരുടെ ക്ഷേമത്തിനാണ് സർക്കാർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നതെന്നും അവരുടെ ജീവിതം സുഗമമാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി. എഥനോൾ ചേർത്ത പെട്രോളിന് എക്സൈസ് ഡ്യൂട്ടി ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. ഇറാൻ അമേരിക്ക സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷം. ഹോർമൂസ് കടലിടുക്ക് അടച്ചതായി ഇറാൻ, നിഷേധിച്ച് US. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം കിക്ക് ഓഫ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി ഒരു വട്ടം കൂടി. 1980 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ചില ഗാനങ്ങൾ. ആദ്യ ഗാനം ജോൺ ജാഫർ ജനാർദ്ദനൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജയചന്ദ്രനും ഉണ്ണിയും ചേർന്ന് പാടിയത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഈണം നൽകിയത് ശ്യാം.

0: ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഉണ്ടായിരിക്കുന്നതാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്: 9495964231, 9495964231. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9495964321, 9495964231. അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക്.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: വാണി ജയറാമും ഡോക്ടർ കല്യാണമും ചേർന്ന് പാടിയ ഗാനം ചിത്രം റൂബി മൈ ഡാർലിംഗ്. രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം TRAJENDRAN.

കേട്ട ഗാനം ചമ്പൽക്കാട് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. രചന ഗോപി കൊയിലാൻ, സംഗീതം എം കെ അർജുനൻ. ഇനി കേൾക്കാം പ്രിയസഖി രാധ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വരികൾ എഴുതിയത് ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

ഒരുവട്ടം കൂടിയിലെ അടുത്ത ഗാനം സുനിൽ വയസ്സ് 20 എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജെറി അമൽദേവ്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രാജാമണി ഈണം നൽകി ബിജുനാരായണനും സംഘവും പാടിയത് ചിത്രം അച്ഛൻ രാജാവ് അപ്പൻ ജേതാവ്.

പകിട പകിട 12 എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും അനുപമ വിജയും പാടിയത്. രചന റോയ് പുരമടം, സംഗീതം ഹരി വേണുഗോപാൽ.

0: in Mexico City. This edition of the World Cup will be the biggest in history, with an expansion from 32 to 48 teams. A record 104 matches will be played, with 72 in the group stage and 32 in the knockout rounds across host nations, United States, Canada and Mexico. The three host nations qualified automatically, while 45 teams earned their places through a demanding two-year qualification journey. The competition features 12 groups of four teams each. The top two teams from every group, along with the eight best third place teams, will advance to the round of 32. This expands the knockout stage to 32 teams for the first time in tournament history. The grand final is scheduled for 19th of July, promising a thrilling conclusion to football's greatest celebration. This World Cup is also expected to be one of the most challenging in history, with teams facing demanding conditions across three countries, including long travel distances, varying climates, different altitudes, and shifting time zones. Over the decades, only eight nations have lifted the FIFA World Cup trophy: Brazil, Italy, Germany, Spain, Argentina, England, France and Uruguay, the inaugural champions. Among the most unfortunate sides in World Cup history remain the Netherlands, who have reached three finals but are yet to win the title despite producing generations of world-class talent. From history to high stakes, from legends to new challengers, the stage is set for football's ultimate battle. Shagun Chopra from Sports Desk.
1: And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi stresses collective efforts of centre and states key to realising Viksit Bharat vision, chairs 11th Governing Council meeting of Niti Aayog in New Delhi. Information and Broadcasting Minister Ashwini Vaishnav inaugurates 20 kilowatt FM transmitter in Rajasthan's Jaisalmer. Centre waives excise duty on certain variants of ethanol blended petrol. First Made in India Airbus C-295 aircraft completes maiden test flight from Vadodara. And with that, we end the midday news.
2: Agashavani. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 43rd ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് കണ്ണൻ നായർ, നിതുൻ അന്നവിൽ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: നിയമപരമായ വിവാഹമോ നിയമത്തെ നിരാകരിക്കുന്ന ബന്ധമോ ഏതാണ് മെച്ചം? കുട്ടികളുണ്ടാവുന്നത് കുടുംബജീവിതത്തിന് ഭാരം. അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന ഇത്തരം ചിന്തകൾ കേരള സമൂഹത്തെ അലട്ടുമ്പോൾ 160 വർഷം മുമ്പ് തന്നെ ഈ തലതിരിഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഡോസ്റ്റോയോവ്സ്കിയുടെ കഥാപാത്രങ്ങൾ. വിലക്ഷണങ്ങളുടെ വിത്തുകൾ അന്നേ തിരിച്ചറിഞ്ഞെഴുതിയ കഥ. പഴയ റഷ്യയിലെ സാമൂഹ്യ വേർതിരിവുകളിൽ മനമെടുത്ത് റസ്കോൾനിക്കോവ് എന്ന യുവാവ് പ്രതികരിക്കുന്നത് ഒരു പണക്കാരിയുടെ കഥ കഴിച്ചുകൊണ്ടാണ്. താൻ ചിന്തിയ ചോര തന്നെ അയാളെ പിന്തുടർന്ന് പിടിച്ചുലയ്ക്കുന്നതും അതിനിടയിലെ അരികുകാഴ്ചകളുമാണ് കുറ്റവും ശിക്ഷയും എന്ന നാടകത്തിൽ ഇതുവരെ കണ്ടത്. ആന്റി ഹീറോ നിക്കോവിന്റെ പെങ്ങളെ കെട്ടാനുറച്ച ലുപ്തനും കപടനാട്ടിക്കാരനുമായ ലൂഷിനെ പെൺകുട്ടി ആട്ടിപ്പുറത്താക്കുന്നു. ലൂഷിൻ താമസിക്കുന്നത് ആൻഡ്രി എന്ന പുരോഗമനം പറയുന്ന ചെറുപ്പക്കാരന്റെ കൂടെയാണ്. നിക്കോവിനോട് അടുപ്പമുള്ള മർമലഡോവിന്റെ മകൾ സോണിയ ആൻഡ്രിയുടെയും ലൂഷിന്റെയും സംസാരത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തു തന്നെയുള്ള സോണിയയുടെ വീട്ടിൽ അച്ഛന്റെ മരിച്ചടക്കിനോടനുബന്ധിച്ചുള്ള വിരുന്ന് നടക്കുകയാണ്. കുതന്ത്രങ്ങൾ മെനയുന്ന ലൂഷിൻ പുരോഗമനക്കാരൻ ആൻഡ്രിയുമായി സംഭാഷണത്തിൽ.
4: സോണിയെ ഞാൻ കൂടുതൽ വളർത്തി വികസിപ്പിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവ അവളുടേത്. അല്ല, അത് പറഞ്ഞപ്പോ എന്താ നിങ്ങളുടെ മുഖത്തൊരു പരിഹാസം? ലൂഷിൻ, നിങ്ങൾ അനവസരത്തിൽ ചിരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, പരിഹസിക്കുകയാണോ?
5: അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ നിങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?
4: അല്ല, അങ്ങനെയൊന്നും അല്ല. കാര്യങ്ങളെല്ലാം നേരെ മറിച്ചാണ്.
5: ഓ, നേരെ മറിച്ച്! വിചിത്രമായിരിക്കുന്നു. അതും പറയുന്നത് നിങ്ങൾ. ആൻഡ്രി, കേൾക്കാൻ സുഖമുണ്ട്.
4: നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു? വാസ്തവത്തിൽ അവള് വിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്.
5: ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം മണ്ടത്തരം. നിങ്ങളവളെ വളർത്തിയെടുക്കും പോലും.
4: വളർത്തിയെടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എത്ര പ്രാകൃത മനസ്സോടെയാ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങൾ കഠിനമായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം, സ്ത്രീകൾ പുരുഷന്റെ അടിമകളാണെന്ന ചിന്ത.
5: ഓ, എനിക്ക് നിങ്ങളെ പോലെ ഹൃദയവിശാലത ഇല്ല. നിങ്ങൾ ആശയങ്ങളുടെ ലോകത്ത് മാത്രമാണ് ജീവിക്കുന്നത്.
4: ഇപ്പോഴും സോണിയയ്ക്ക് ആത്മവിശ്വാസം പോരാ. ചില കാര്യത്തിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. ഒരു പുരുഷൻ സ്ത്രീയുടെ കൈ ചുംബിക്കുന്നത് സ്ത്രീക്ക് അപമാനകരമാണ്.
5: അതെങ്ങനെ? അത് നമ്മുടെ നാട്ടിലെ ആചാരമല്ലേ?
4: പക്ഷേ അത് അസമത്വത്തിന്റെ ചിഹ്നമാണ്. അതിനെക്കുറിച്ച് നീണ്ട ഒരു ചർച്ച നടത്തി വിശദീകരിച്ചു കൊടുത്തു. ഫ്രാൻസിലെ ഒരു തൊഴിലാളി സംഘടനയെ പറ്റിയും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ടും
5: നിങ്ങളൊരു കാര്യം ചെയ്യുമോ? ആ പെൺകുട്ടിയെ ഇങ്ങോട്ട് വിളിക്കൂ. ആ സോണിയെ കുറച്ചു നേരത്തേക്ക് മതി.
4: എന്തിന്?
5: എനിക്ക് അവളെ ഒന്ന് കാണണം. ഇന്നോ നാളെയോ ഞാനിവിടം വിട്ടു പോകും. അതിനു മുൻപേ അവളോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്തായാലും ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആൻഡ്രി, നിങ്ങളും ഇവിടെ ഉണ്ടാവണം. ദേ, നിശ്ചയമായി നിങ്ങൾ ഉണ്ടാവണം.
4: എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വിളിപ്പിക്കുന്നത് തന്നെയാ നല്ലത്. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. ശരി.
5: ആ, മേശപ്പുറത്ത് ചിതറിക്കിടക്കുകയാണ് നോട്ടുകൾ, എണ്ണിത്തിട്ടപ്പെടുത്തിയ നോട്ടുകൾ. ഇന്നെനിക്ക് ആകെ തിരക്കായിരുന്നു. ഓരോരോ നൂലാമാലകൾ, പ്രശ്നങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ. ഉടനെ നടക്കാൻ പോകുന്ന വിവാഹം മനസ്സിൽ കണ്ടുകൊണ്ടാണ് ആ വീട് വാടകയ്ക്കെടുത്തത്. അത് മോടി പിടിപ്പിക്കാൻ എത്ര പണം ചെലവാക്കി. വാടകക്കാരാർ ഒപ്പുവെച്ചത് ഈട്. അഡ്വാൻസ് തുക മുഴുവനും നഷ്ടപ്പെട്ടു. വീട്ടുപകരണങ്ങൾക്ക് നൽകിയ തുകയും മടക്കിക്കിട്ടില്ല. ആ കൊള്ളാം, വീട്ടുപകരണങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ വിവാഹിതനാകണോ? എല്ലാം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നു. ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാലോ? എങ്കിലും ഡോണിയ, ഓ, അവൾ എന്റെ മനസ്സിനെ ഇളക്കി മറിച്ചിരിക്കുന്നു.
4: സോണിയെ കൂട്ടിക്കൊണ്ടു വന്നു.
6: എന്താണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്?
5: ആ സോണിയ, ഇരിക്കൂ. ദേ, ആ മേശയ്ക്കരികിലേക്ക് ഇരിക്കൂ. റസ്കോൾനിക്കോ അവിടെ ഉണ്ടോ?
6: നിക്കോവോ? ഉണ്ട്, അവിടെ ഉണ്ടല്ലോ. ഇപ്പോൾ അകത്തേക്ക് കയറി വരുന്നത് കണ്ടല്ലോ.
5: ആ, ആദ്യമായി സോണിയ, നിന്റെ അമ്മയോട് എന്റെ ക്ഷമാപണം അറിയിക്കുക. അമ്മ എന്ന് ഞാൻ പറഞ്ഞതിൽ തെറ്റില്ലല്ലോ? കാതറീന് നിന്റെ അമ്മയുടെ സ്ഥാനം തന്നെയല്ലേ?
6: വളരെ ശരിയാണ്. അവർക്ക് ഞാൻ എന്റെ അമ്മയുടെ സ്ഥാനമാണ് നൽകിയിരിക്കുന്നത്.
5: ഓ, അപ്പോൾ എന്റെ ക്ഷമാപണം നീ അറിയിക്കുമല്ലോ. നിന്റെ അമ്മയുടെ സ്നേഹപൂർവമായ ക്ഷണം നിരസിക്കേണ്ടി വന്നിരിക്കുന്നു. എനിക്കിന്ന് നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന വിരുന്നിൽ പങ്കെടുക്കാൻ കഴിയില്ല.
6: ശരി, ഞാൻ ആ വിവരം അമ്മയോട് പറയാം. ഇത് പറയാനാണോ വിളിപ്പിച്ചത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ, അവിടെ വിരുന്ന് തുടങ്ങി.
5: ആ, നിക്കു നിക്കു, പോകാൻ വരട്ടെ.
6: ഇന്നലെ അമ്മ പറഞ്ഞ കാര്യം നടക്കുമോ?
5: ഇല്ല, അച്ഛൻ ഔദ്യോഗിക ജീവിതത്തിന്റെ കാലാവധി പൂർത്തീകരിച്ചിട്ടില്ല. തന്നെയുമല്ല, മരണസമയത്ത് സർവീസിലുമില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷയ്ക്കൊന്നും സാധ്യതയില്ല. പിന്നെ ദുരിതാശ്വാസം കിട്ടാനുള്ള വകുപ്പുമില്ല.
6: അവരത് പ്രതീക്ഷിക്കുന്നുണ്ട്.
5: ഓ, ഞാനൊരു ചെറിയ തുക നിനക്ക് തരട്ടെ. ദാ 10 രൂപൾ. മടിക്കാതെ വാങ്ങിക്കോളൂ. ഞാൻ ആ വാതിലിന് പുറത്തു വരെ വരാം.
4: എന്താ അവര് തമ്മിലൊരു സ്വകാര്യം? എന്താ അവൾ അറിയാതെ അവളുടെ ഉടുപ്പിൽ തിരികെയത്?
5: എനിക്ക് ആശ്വാസമായി. ഒരു സഹായവും ചെയ്തില്ലല്ലോ എന്ന് എന്റെ മനസ്സ് നീറുകയായിരുന്നു. ഇപ്പൊ അത് മാറി.
4: ഞാനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു.
5: എന്ത് കണ്ടു? കാണരുതാത്തൊന്നും കണ്ടില്ലല്ലോ.
4: അല്ല, നിങ്ങളെന്താ ഈ നോട്ടുകളെല്ലാം മേശപ്പുറത്ത് വാരി വലിച്ചിട്ടിരിക്കുന്നേ? അവൾ ഇടയ്ക്കിടെ ഇങ്ങോട്ട് നോക്കുന്നതും കണ്ടു. എന്റേതാണെന്ന് വിചാരിച്ചു കാണും.
5: അങ്ങനെ വിചാരിക്കട്ടെ, എന്റെ നഷ്ടം വളരെ വലുതാണ്.
4: ലൂഷൻ, നിങ്ങളെന്താ നിയമസാധ്യതയുള്ള വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്നത്? നിങ്ങളെന്തിനാ നിയമസാധ്യതയിൽ കടിച്ചു തൂങ്ങുന്നേ?
5: എനിക്ക് നിയമപരമായ വിവാഹം വേണം. സ്വതന്ത്ര വിവാഹം മൂലം വിഡ്ഢിയാക്കപ്പെട്ട് വല്ലവന്റെയും കുട്ടികളെ പോറ്റേണ്ട ഗതികേട് വന്നെങ്കിലോ? എനിക്കൊരിക്കലും വഞ്ചിതനായ ഭർത്താവാകാൻ സാധ്യമല്ല.
4: കുട്ടികൾ? നിങ്ങൾ കുട്ടികളെ കുറിച്ചല്ലേ സൂചിപ്പിച്ചത്?
5: അതെ, കുട്ടികൾ ഒരു സാമൂഹിക പ്രശ്നമാണ്. ചിലർക്ക് കുട്ടികൾ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ല, കാരണം അത് കുടുംബജീവിതത്തിലേക്ക് വഴിതെളിക്കും. നമുക്ക് കുട്ടികളെ പറ്റി പിന്നെ സംസാരിക്കാം. വഞ്ചിതനാകുന്ന ഭർത്താവിനെ പറ്റി സംസാരിക്കാം, ദാമ്പത്യത്തെ പറ്റി സംസാരിക്കാം.
4: അതെ, സ്വതന്ത്ര വിവാഹത്തിൽ ഒരു വഞ്ചനയോ ഇല്ല. നിയമപരമായ വിവാഹത്തിന്റെ പ്രകൃതിദത്തമായ പ്രത്യാഘാതം മാത്രമാ അത്. അത് തിരുത്താൻ വേണ്ടിയുള്ള പ്രതിഷേധം.
5: സ്നേഹത്തോടൊപ്പം ബഹുമാനവും വേണം ദാമ്പത്യത്തിൽ.
4: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നാൽ അതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് നിന്റെ ബഹുമാനത്തെയാണ്. ഇതല്ലേ ഭാര്യയും ഭർത്താവും ആഗ്രഹിക്കുന്നത്?
7: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 43-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ലൂഷിൻ, കണ്ണൻ നായർ, സോണിയ, നിതുന നെവിൽ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഉണ്ടായിരിക്കുന്നതാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9495 96

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി. ഇപ്പോൾ ഗാനോപഹാരം. അഗസ്ത്യതീർത്ഥം എന്ന ചിത്രത്തിൽ ജി വേണുഗോപാൽ പാടിയത്. രചന കാട്ടാക്കട സജിത്, സംഗീതം കാട്ടാക്കട ശോഭരാജ്.

ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 5 മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായിക മധുവന്തി നാരായൺ. ശ്രോതാക്കൾക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ഇനി പറയുന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. ഫോൺ നമ്പർ 9495964391 9495569321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321 9495569321. ഹലോ പ്രിയ ഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അതിഥി പിന്നണി ഗായിക മധുവന്തി നാരായൺ. ഗാനോപഹാരത്തിലെ അടുത്ത ഗാനം ആന്ധ്ര കിങ് താലൂക്ക എന്ന ചിത്രത്തിൽ മനുവർദ്ധൻ പാടിയത്. രചന മനു, സംഗീതം വിവേക് മെർവിൻ.

0: പാട്ടുകൾ.
1: സിനു സാഗറിന്റെ വരികൾക്ക് റോണി റാഫേൽ ഈണം നൽകിയ ഗാനം ആത്മസഹോ എന്ന ചിത്രത്തിൽ നജീം അർഷാദും ഗായത്രി രാജീവും പാടിയതാണ്.

ചിത്രം മിസ്റ്റർ ആൻഡ് മിസസ് ബാച്ചിലർ, പാടിയത് അരവിന്ദ് വേണുഗോപാലും മീനാക്ഷിയും. ഗാനരചന മഹേഷ് ഗോപാൽ, സംഗീതം PS ജയഹരി.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. മിണ്ടിയും പറഞ്ഞും എന്ന ചിത്രത്തിൽ ഷഹബാസ് അമൻ പാടിയത്, വരികൾ എഴുതിയത് സുജേഷ് ഹരി, ഈണം നൽകിയത് സൂരജസ് കുറുപ്പ്.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ ഗാനോപഹാരം സമാപിക്കുന്നു. ആകാശവാണി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. ഭാരതീയ ചികിത്സാ രംഗത്തെ ഉണർവിന്റെ വ്യാഴവട്ടം ചർച്ച. പങ്കെടുക്കുന്നവർ സീനിയർ മെഡിക്കൽ ഓഫീസർ ആയുഷ് ഡോക്ടർ ജി പി സിദ്ധി, വർക്കല യോഗ ആൻഡ് നാച്ചുറോപ്പതി ആശുപത്രിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷൈജു കെ എസ്.
2: കേന്ദ്ര സർക്കാരിന്റെ 12 വർഷത്തെ ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സീനിയർ മെഡിക്കൽ ഓഫീസർ ആയുഷ് ഡോക്ടർ ജി പി സിദ്ധി, കൂടെ വർക്കല യോഗ ആൻഡ് നാച്ചുറോപ്പതി ആശുപത്രിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഷൈജു കെ എസ് എന്നിവരാണ്. നമുക്ക് ഇവരെ സ്വാഗതം ചെയ്യാം. സ്വാഗതം.
3: നമസ്കാരം.
4: നമസ്കാരം.
2: 2014 നവംബറിൽ ആയുഷ് മന്ത്രാലയം രൂപീകരിച്ചത് മുതൽ ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
3: ഈ പറഞ്ഞ പോലെ മന്ത്രാലയം വന്നതിന് ശേഷം 2015 കേരളത്തില് ഒരു ആയുഷ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. അതുവരെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലായിരുന്നത് സെപ്പറേറ്റ് ഒരു ഡിപ്പാർട്ട്മെന്റായി. നമ്മൾ നോക്കിയാൽ അതിനുശേഷം വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വന്നു. ആയുഷ് എന്ന് പറയുമ്പോൾ തന്നെ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോ. ഇതില് ആയുർവേദ, യോഗ, യുനാനി ആൻഡ് സിദ്ധ ഭാരതീയ ചികിത്സാ വകുപ്പ്, അതായത് ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിന്റെ കീഴിലും, ഹോമിയോപ്പതി വേറൊരു ഡിപ്പാർട്ട്മെന്റുമാണ്. മെയിൻലി നമുക്ക് നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെന്റൽ പ്രവർത്തനങ്ങൾ, ലക്ഷ്യം എന്ന് പറയുന്നത് പൊതുജനാരോഗ്യം സർവീസ് പ്രൊവൈഡിങ് സെക്ടേഴ്സ് ആണ്. ആ സർവീസ് പ്രൊവൈഡിങ് സെക്ടേഴ്സിന്റെ ഒരു സുസ്ഥിര വികസനമാണ് നാഷണൽ ആയുഷ് മിഷൻ വന്നതിന് ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതായത് നമ്മുടെ ആസ്തി വികസനം, ഓരോ സ്ഥാപനങ്ങളുടെയും കെട്ടിലും വട്ടിലും വന്ന മാറ്റം, അതുപോലെ തന്നെ ഒരു കോംപ്രിഹെൻസീവ് പബ്ലിക് ഹെൽത്ത് സ്കീംസ് ധാരാളമായിട്ട് വന്നു, അതുപോലെ ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് ഓൾറെഡി ഉള്ള സിസ്റ്റം. മെയിൻലി നമ്മളിപ്പോൾ നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറഞ്ഞൊരു മിഷൻ മോഡിൽ പ്രവർത്തിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു മെയിൻ മിഷൻ തന്നെ അവർ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിൻ്റെ ഗ്യാപ്പ് അനലൈസ് ചെയ്യുക, ആ ഗ്യാപ്പ് അനലൈസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുക. പിന്നെ ഒബ്വിയസ്ലി കപ്പാസിറ്റി ബിൽഡിംഗ്, നമ്മളിപ്പോൾ ഉണ്ടായിരുന്ന റിസോഴ്സിൻ്റെ തന്നെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക. ആ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടി എന്തൊക്കെ റിസോഴ്സ് അഡീഷണൽ വേണം, അതിൻ്റെ ഒരു സോഴ്സും ഉണ്ടായിരുന്നു. അത് ഒരു സ്റ്റേറ്റ് എസ് പി എം ലെവലിലാണ് പ്രവർത്തിക്കുന്നത്. എസ് പി എമ്മിന്റെ കീഴിൽ ഓരോ ജില്ലയിലും ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരു 14 യൂണിറ്റും അതുപോലെ ഒരു സ്റ്റേറ്റ് യൂണിറ്റുമായിട്ടാണ് അത് പ്രവർത്തിച്ചു വരുന്നത്. അപ്പം അത്തരം ആൾക്കാരുടെ അതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എച്ച് ആറും ഓൾറെഡി നമ്മുടെ ഡിപ്പാർട്ട്മെന്റുള്ള എച്ച് ആറിന്റെയും കപ്പാസിറ്റി ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ആമ്പിൾ ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂയിങ് ആൻഡ് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇത്രയും മേഖലകളിലാണ് നമുക്ക് ഡെവലപ്മെന്റ് വന്നത്. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്നത് നമ്മുടെ ഡിസ്പെൻസറികളെല്ലാം തന്നെ അതിൻ്റെ ക്വാളിറ്റിയിലും എച്ച് ആറിലും ഒക്കെ വ്യത്യാസം വരുത്തിയിട്ട് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് ആക്കി മാറ്റിയെന്നാണ്. അപ്പം നമ്മൾ മെയിൻലി നമ്മുടെ ഒരു ആയുഷ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേനും പ്രിവെന്റീവ്, ക്യൂറേറ്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് ആണ്. അപ്പം ഈ മൂന്ന് കാര്യത്തിന് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് രൂപീകരിച്ചു. ആയുഷ് സ്വാസ്ഥ്യ കേന്ദ്രങ്ങൾ എന്നാണ് ഇപ്പം നമ്മൾ അറിയപ്പെടുന്നത്. വെൽനസിന് ഇമ്പോർട്ടൻസ് നൽകിക്കൊണ്ട് അപ്പം അതിൽ വെൽനസ് വരുമ്പോഴത്തേനും നമ്മുടെ ആയുർവേദ ആയാലും ഹോമിയോ ആയാലും എല്ലാ ഡിപ്പാർട്ട്മെന്റിലും യോഗയും കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് യോഗയ്ക്ക് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആ വെൽനസ് സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്തത്. ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് സർവീസ് കൂടുതൽ കിട്ടുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു യോഗയെക്കുറിച്ച് കൂടുതൽ ഡോക്ടർക്ക് ആയിരിക്കും പറയാൻ പറ്റുക. ആരോഗ്യ സംരക്ഷണം, അതായത് ഒരു സ്ഥാപനം ഇരിക്കുന്ന ആ കാച്ച്മെന്റ് ഏരിയയിലുള്ള ആൾക്കാരുടെ ഹെൽത്ത് അസസ്മെന്റ് നേരത്തെ ചെയ്യുക. ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സിന് സർട്ടൻ കോമ്പോണൻസ് ഉണ്ട്. അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ളതാണ് വിമൻ ഹെൽത്ത്, ചൈൽഡ് ഹെൽത്ത്, അതുപോലെ ജീറിയാട്രി ഹെൽത്ത്, പിന്നെ ആൾക്കാരുടെ മാനസികാരോഗ്യ സംരക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ ഒരു മെഡിസിനൽ പ്ലാൻ പ്രൊപ്പഗേഷൻ, അതിന് അവയർനെസ് കൊടുക്കുക, അതുപോലെ യോഗ. യോഗ അതുവരെ നമുക്ക് ഈ ഒരു പഞ്ചായത്ത് തലത്തിലൊക്കെ പ്രോജക്ടുകൾ വെച്ചിട്ട് യോഗ നടത്തിക്കൊണ്ട് വന്നിരുന്നു. പക്ഷെ അതൊരു സ്റ്റാൻഡർഡൈസ്ഡ് രീതിയിൽ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അതിൻ്റെ ഒരു പ്രയോജനം കിട്ടുന്ന രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഡോക്ടർ കുറച്ച് കൂടുതൽ അധികമായി തന്നെ പറയും. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ടോട്ടൽ AHWC നമ്മുടെ ആയുഷ് ഡിപ്പാർട്ട്മെന്റിൽ 700 സ്ഥാപനങ്ങൾ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് ആക്കി മാറ്റി. ഈ 700 സെന്റേഴ്സും ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററായി മാറുന്നതിന് മുന്നേയും ഇപ്പോഴുമുള്ള അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയാലും ബ്രാൻഡിങ് ആയാലും സർവീസ് ആയാലും ഒക്കെ സ്റ്റാൻഡർഡൈസ് ആയി എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ AHWC NABH അംഗീകാരം, നാഷണൽ അക്രഡിഷൻ കിട്ടിയ 250 സ്ഥാപനങ്ങളുണ്ട്. തീർച്ചയായും ക്വാളിറ്റിയിലും അതുപോലെ തന്നെ സർവീസിലും ഇംപ്രൂവ്മെന്റ് വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്.
2: പൊതുവായിട്ട് നമ്മൾ ആരോഗ്യം എന്ന് വിചാരിക്കുമ്പോൾ എന്തെങ്കിലും രോഗം വരാത്ത അവസ്ഥ അല്ലെങ്കിൽ രോഗം വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെ നമ്മൾ ചികിത്സിക്കുക എന്നുള്ളതായിരുന്നു പൊതുവിൽ നമ്മുടെ ഒരു ധാരണ. പക്ഷെ അതിനേക്കാളപ്പുറം ഒരു വെൽനെസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സ്വാസ്ഥ്യം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് ആൾക്കാരെ അല്ലെങ്കിൽ അവരിലേക്ക് ആ ഒരു വെൽനെസ് കൊണ്ടെത്തിക്കാനായിട്ട് നമ്മുടെ ഇത്തരം സെന്റേഴ്സിന് സഹായിക്കാനായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സാറ് താങ്കളുടെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
4: ഡോക്ടർ സിദ്ധി പറഞ്ഞതുപോലെ കുറെ അധികം ഡെവലപ്മെന്റ്സ് നമ്മുടെ ആയുഷ് മേഖല ഒരു പ്രത്യേകമായിട്ടൊരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വന്നതിന് ശേഷം തന്നെ ധാരാളം ഗവൺമെന്റ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആയുഷ് മേഖലയിലുള്ള സേവനങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആയുഷ് മേഖലയിലുള്ള സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ അതിന്റെ കെട്ടിലും മട്ടിലും നേരത്തെ പറഞ്ഞത് കണക്ക് ഒരു അപ്രീഷ്യബിൾ ആയിട്ടിരുന്നാൽ മാത്രമേ ജനങ്ങൾക്ക് അങ്ങോട്ടൊരു സ്വാഗതാർഹമായ ഒരു രീതി വരത്തുള്ളൂ. അപ്പം ആ ഒരു കാര്യത്തിൽ ഗവൺമെന്റ് വളരെ നല്ല രീതിയിൽ അത് ശോഭിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതൽ ഞങ്ങളുടെ സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട് ആയുഷ് സ്ഥാപനങ്ങളിൽ മൊത്തം വരാനുള്ളൊരു പ്രവണതയുണ്ടായി. അതുകൊണ്ട് തന്നെ ആയുഷ് മേഖല മൊത്തത്തിൽ തന്നെ ജനങ്ങളുടെ ഇടയിലൊരു സ്വീകാര്യത നേരത്തെ ഉണ്ടായിരുന്നു, അതിലേറെ കൂടി, ഏതാണ്ട് 60%-ത്തിലധികം സ്വീകാര്യത കൂടി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. നാച്ചുറോപ്പതി യോഗ അതിനകത്തൊരു കോമ്പണൻ്റ് ആണ്. ഇപ്പോൾ ആയുഷിൽ നമ്മൾ ആയുർവേദ, മാമിന്യ യോഗ, നാച്ചുറോപ്പതി, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, സോറിപ്പ, ഇത്രയും കാര്യങ്ങളുള്ളതിൽ നാച്ചുറോപ്പതി യോഗ ഒരു കോമ്പണൻ്റ് ആണ്. ഇതിനകത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കുറേ അധികം കോൺട്രിബ്യൂഷൻസ് നമുക്ക് പിന്നെ കേരള ഗവൺമെൻറ്റുമായിട്ട് ചേർന്ന് നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മാത്രമായിട്ടാണെങ്കിൽ നമുക്കൊരു നാച്ചുറോപ്പതി സിസ്റ്റത്തിന് ഒരു സെൻട്രൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കരിന്തളത്ത്, കാസർഗോഡ് കരിന്തളത്ത്, ഏതാണ്ട് 10 ഏക്കർ സ്ഥലം 30 ഇയറിൻ്റെ ലീസ് എഗ്രിമെൻറ്റിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുകയും ഏതാണ്ട് 100 കോടിയുടെ പ്രോജക്റ്റാണ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ തറക്കല്ലടിയിലൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ടെൻഡർ ഇപ്പോൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. അല്ലാതെ നമുക്ക് കേരളത്തിൽ ഉള്ളതെന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥാപനം വർക്കലയുള്ള ഗവൺമെൻറ് യോഗ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ, ഒറ്റപ്പാലത്ത് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിനോട് ചേർന്നിട്ടുള്ള ഒരു 10-ബെഡ് നാച്ചുറോപ്പതി ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, അതല്ലാതെ ഒരു ഡിസ്പെൻസറി പുനലൂർ. ഇതാണ് നമുക്ക് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളത്. അതേപോലെ തന്നെ ISM പ്ലാൻ ഫണ്ടിൽ എല്ലാ ജില്ലാ ആയുർവേദ ആശുപത്രിയിലും ഒരു നാച്ചുറോപ്പതി ഡോക്ടറിൻ്റെ സേവനം ലഭ്യമാണ്. പ്ലാൻ ഫണ്ട് ഹോമിയോയിൽ എല്ലാ ജില്ലാ ഹോമിയോപ്പതി ഹോസ്പിറ്റലിലും ഒരു നാച്ചുറോപ്പതി കൺസൾട്ടൻ്റെയും യോഗ ഇൻസ്ട്രക്ടേഴ്സിൻ്റെയും സേവനം ലഭ്യമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യം മൊത്തത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടം കഴിഞ്ഞ് നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനം, കേന്ദ്ര ഗവൺമെൻറ് 60%, കേരള ഗവൺമെൻറ് 40% ഫണ്ടിങ്ങോട് കൂടിയിട്ടുള്ള ആ ഒരു മിഷൻ മോഡിൽ, ആ ഒരു നാഷണൽ ആയുഷ് മിഷൻ വന്നതിന് ശേഷമാണ് മൊത്തത്തിൽ ആയുഷിന് ഒരു ഹൈക്ക് നമുക്ക് ഒന്നുകൂടെ കിട്ടിയത്. കുറച്ചുകൂടെ അതിൻ്റെ ഡെപ്തിലും ലോങ്ങിറ്റ്യൂഡിനൽ ഡെവലപ്മെൻറ്റും ഒരു വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റും ഒക്കെ നമുക്ക് കിട്ടിയത് ഈ നാഷണൽ ആയുഷ് മിഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം രൂപീകൃതമായതിനു ശേഷമാണ്.
2: നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സാധാരണ ആൾക്കാർ പറയുന്ന ഒരു ആരോപണം എന്നുള്ളത് പ്രോപ്പർ റിസർച്ച് നടക്കാത്തൊരു മേഖല, അല്ലെങ്കിൽ പാരമ്പര്യ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ഈ രീതികൾ പ്രാക്ടീസ് ചെയ്യുന്നവരുടെ അടുത്ത് മാത്രമായിരുന്നു ഇത്തരം അറിവുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ലോക്കലൈസ്ഡ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാ പഞ്ചായത്തിലും ആയുഷ് കേന്ദ്രങ്ങൾ ഉണ്ട്, നാച്ചുറോപ്പതി യോഗ. അപ്പോൾ ആൾക്കാർക്ക് അത് കൂടുതലായിട്ട് അപ്രോച്ചബിൾ ആണ്, ആക്സസ് കിട്ടി ഇത്തരം മരുന്നുകൾ. ശാസ്ത്രീയമായി പഠിച്ചവർ ഡോക്ടേഴ്സ്, ഇത്തരം ഹെൽത്ത് കെയർ വർക്കേഴ്സിൻ്റെ അടുത്ത് നിന്ന് പ്രോപ്പറായിട്ടുള്ള ഒരു ചാനലിംഗ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത് എത്രത്തോളമാണ് പൊതുജനാരോഗ്യത്തെ സ്വാധീനിച്ചത്?
3: അത് തീർച്ചയായിട്ടും നമ്മൾ പറയുമ്പോൾ പബ്ലിക് ഹെൽത്ത് സെൻറ്റേർഡ് ആയിട്ടുള്ള സ്കീമുകൾ, പദ്ധതികൾ വഴി നമ്മുടെ സിസ്റ്റത്തിനെ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് പ്രോജക്ട്സ് നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പൊതുജനാരോഗ്യ രംഗത്ത് പല മേഖലകളിൽ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. പ്രധാനമായിട്ടും കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതുപോലെ തന്നെ NCD നോൺ കമ്മ്യൂണിക്കബിൾ, ജീവിതശൈലി രോഗങ്ങൾ, സ്കൂൾ ഹെൽത്ത്, പാലിയേറ്റീവ് കെയർ, മാനസികാരോഗ്യം, വിമൻ ആൻഡ് ചൈൽഡ് ഹെൽത്ത്, അപ്പം ഈ മേഖലയിലെല്ലാം തന്നെ ആയുഷിന്റെ ഇന്റർവെൻഷൻസ് ഉണ്ട്. അപ്പൊ നാഷണൽ ആയുഷ് മിഷന്റെ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാമാണ് കാരുണ്യ എന്ന് പറയുന്നത്. അപ്പൊ കാരുണ്യ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പാലിയേറ്റീവ് കെയർ പ്രോഗ്രാം ഉണ്ട്. അതിന് നമുക്ക് പ്രൈമറി കെയർ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് സെന്റേഴ്സ് വഴി പോകുന്നുണ്ട്. സെക്കൻഡറി കെയർ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും നമ്മുടെ കാരുണ്യ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നത്. ഇപ്പൊ കാരുണ്യയുടെ കീഴിൽ നമുക്ക് എല്ലാ ജില്ലകളിലും ഓരോ കാരുണ്യ പാലിയേറ്റീവ് ഡോക്ടറുണ്ട്, അതുപോലെ പാലിയേറ്റീവ് ട്രെയിനിങ് കഴിഞ്ഞ സിസ്റ്റേഴ്സ് ഉണ്ട്, വെഹിക്കിൾ സപ്പോർട്ടും ഉണ്ട്. മെയിൻലി ഹോം കെയർ കൊടുക്കുക, അതുപോലെ IP കെയർ വേണ്ടവർക്ക് IP കൊടുക്കുക. പാലിയേറ്റീവ് കെയറിൽ ഇപ്പം നമുക്ക് ഏത് മെഡിക്കൽ ഡിഗ്രി കഴിഞ്ഞൊരു കുട്ടിയാണെങ്കിൽ തന്നെയും പാലിയേറ്റീവ് കെയർ എക്സ്പോഷർ കുറവാണ്. അപ്പം അത് സർക്കാർ മനസ്സിലാക്കിയതിന് ശേഷം ഡിഗ്രി തലത്തിൽ, അതായത് കുട്ടികൾ പഠിക്കുന്ന സമയത്ത് തന്നെ പാലിയേറ്റീവ് പേഷ്യൻസിന് എക്സ്പോഷർ കിട്ടുക എന്ന ഉദ്ദേശത്തോടു കൂടി കോളേജസിൽ 5 കോളേജസിൽ കാരുണ്യയുടെ യൂണിറ്റ്സ് തുടങ്ങി. അവിടെ ഈ പറഞ്ഞ പോലെ എച്ച് ആർ സപ്പോർട്ട്, മെഡിക്കൽ ഓഫീസർ സപ്പോർട്ടുണ്ട്, പാലിയേറ്റീവ് നേഴ്സുണ്ട്, മെഡിസിൻ സപ്പോർട്ട് ആൻഡ് വെഹിക്കിൾ സപ്പോർട്ടുണ്ട്. പിന്നെ കപ്പാസിറ്റി ബിൽഡിംഗ്, അതായത് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞവർ ആരും തന്നെ പാലിയേറ്റീവ് എക്സ്പോഷർ ഇല്ലാതെ വന്നവരാണ്. അതിൻ്റെ ബേസിക് കോഴ്സ്, ഒരു 10 ഡേയ്സ് ബേസിക് കോഴ്സ്, നമ്മൾ നമ്പർ പറയുകയാണെങ്കിൽ, ട്രെയിനിങ് നിന്ന സമയത്ത് സർവീസിലുണ്ടായിരുന്ന എല്ലാം, നാഷണൽ ആയുഷ് മിഷന്റെ എച്ച് ആറിനായാലും ഡിപ്പാർട്ട്മെന്റൽ എച്ച് ആറിനായാലും അതുപോലെ തന്നെ എൻ എച്ച് എമ്മിന്റെ എച്ച് ആറിനായാലും നമ്മൾ 1143 ഡോക്ടേഴ്സിന് ഈ 10 ഡേയ്സ് ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്തു. അതിനോടൊപ്പം തന്നെ 511 പാരാമെഡിക്കൽസിനും നമ്മൾ ട്രെയിനിങ് കൊടുത്തു. അപ്പം വെല്ല് എക്യുപ്ഡ് ആയിട്ടൊരു കാരുണ്യ എന്ന് പറയുന്ന ഒരു പബ്ലിക് ഒരു പാലിയേറ്റീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ടുള്ളതാണ് സ്കൂൾ ഹെൽത്ത്. നമ്മുടെ നാഷണൽ ആയുഷ് മിഷന്റെ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാം ആയുർവിദ്യ എന്ന് പറയുന്നത്, ആയുർവിദ്യ യൂണിറ്റ്സ് ഇപ്പം നമ്മുടെ ISM-നും ഉണ്ട്, അതുപോലെ തന്നെ ഹോമിയോയിലും ആയുർവിദ്യ എച്ച് ആർ ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. ഡോക്ടേഴ്സ് സ്കൂളിൽ പോവുക, കുട്ടികളുടെ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക, അവർക്ക് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക, ഹെൽത്തി ലിവിങ് മെക്കാനിസം അവരിൽ, ലൈഫ് സ്റ്റൈൽ ഡിസീസിലേക്ക് പോവാതെ ചെറിയ പ്രായത്തിൽ വേണ്ട അവയർനെസ് കൊടുക്കുകയും മെഡിസിനൽ പ്ലാൻസ് അവയർനെസ് കൊടുക്കുകയുമാണ് ആയുർവിദ്യ വഴി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
2: നമ്മുടെ തുടർന്നുള്ള പദ്ധതികളെ കുറിച്ച് പിന്നീട് ചർച്ച ചെയ്യാം. നമ്മുടെ പൊതുജനാരോഗ്യത്തെ കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് വന്നത് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറി, സാമൂഹിക വ്യവസ്ഥിതി മാറിയപ്പോൾ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടി. അപ്പോൾ നമ്മുടെ പ്രൊഡക്ടിവിറ്റിയെ വളരെയധികം ബാധിക്കുന്ന ഒന്നായത് മാറി. അപ്പം നാച്ചുറോപ്പതി അല്ലെങ്കിൽ യോഗ സിസ്റ്റംസ് എങ്ങനെയാണ് അത്തരം രോഗത്തെ വരാതെ നോക്കുന്നതിൽ, ഒരു ഹെൽത്തി ആയിട്ടൊരു പോപ്പുലേഷനെ ബിൽഡപ്പ് ചെയ്യുന്നതിന് സഹായിക്കുന്നത്?
4: നാച്ചുറോപ്പതി യോഗ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് വളരെയധികം നല്ല തണുത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ ശരിക്കും ജീവിതചര്യ രോഗങ്ങൾക്ക് കാരണമാകാവുന്ന കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചും അതിൻ്റെ പ്രിവെൻഷൻ ആസ്പെക്റ്റും ഒരു പ്രൊമോഷണൽ ആസ്പെക്റ്റും, ആ രണ്ട് ആസ്പെക്റ്റിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ക്യൂറേറ്റീവ് ആസ്പെക്റ്റ്, ഈ 3 ആസ്പെക്റ്റിലാണ് നാച്ചുറോപ്പതി യോഗ ഇതിനകത്ത് ഒരു കോൺട്രിബ്യൂഷൻ ഉള്ളത്. അതിനകത്ത് പ്രധാനമായിട്ടും ഒരു മെയിൻ ടൂളെന്ന് പറയുന്നത് യോഗയാണ്. അപ്പോൾ ആ യോഗ ഭാരതത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്, ഒരു ശാസ്ത്രമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ അതൊരു നല്ല രീതിയിലൊരു പ്രചാരം വന്നത് 2015 ഇന്റർനാഷണൽ യോഗ ഡേയുടെ ഒരു ആ ഒരു പ്രഖ്യാപനത്തോടുകൂടെയാണ്. അപ്പോൾ അത് വഴി നമ്മൾ യോഗ പല രീതിയിൽ ചെയ്തിരുന്നു, പല വിധത്തിലുള്ള ഡീവിയേഷൻസും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഈ ഇന്റർനാഷണൽ ഡേ ഓഫ് യോഗ ഡിക്ലെയർ ചെയ്തതോടുകൂടെ യോഗയ്ക്ക് നല്ലൊരു അവയർനെസ്സും അതോടൊപ്പം തന്നെ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു വെമ്പൽ ഉണ്ടായി. ഒരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്രവണതയാണ് അതിനുശേഷം നമുക്ക് കണ്ടുവരുന്നത്. പല കോഴ്സുകളും നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയാലും ഗവൺമെൻറ് ഓഫ് കേരളയായാലും ആ യോഗയിൽ കൊണ്ടുവന്നു, പല ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവന്നു. ജനങ്ങളുടെ ഇടയിൽ യോഗ ഏറ്റവും കൂടുതലൊരു നല്ല പ്രചാരം കൊടുക്കാനായിട്ട് നാഷണൽ ആയുഷ് മിഷന്റെ ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സ് വളരെ നല്ലൊരു റോളാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്.
2: നമ്മുടെ ഹെൽത്ത് സെന്റേഴ്സിന്റെ ഭാഗമായിട്ട് യോഗ പരിശീലന ക്ലാസ്സുകളൊക്കെ നടക്കുന്നുണ്ടോ പൊതുജനങ്ങൾക്ക് ദിവസവും വന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ?
4: ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റേഴ്സിന്റെ കീഴിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഏതാണ്ട് 10,000 യോഗ ക്ലബുകൾ രൂപീകൃതമായി. അതായത് ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന് പറയുന്നത് ആ ഒരു സെന്ററിലും അതിനെ ചുറ്റിപ്പറ്റി ആ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് രൂപീകൃതമായിട്ടുള്ളതാണ് യോഗ ക്ലബുകൾ എന്ന് പറയുന്നത്. അപ്പം അതിനെല്ലാം ഈ അവിടെ ഉള്ള യോഗ ഇൻസ്ട്രക്ടർ അതിനെ പരിപാലിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുവഴി വന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ നേരത്തെ സിദ്ധി ഡോക്ടർ പറഞ്ഞു നമുക്ക് പഞ്ചായത്തുകളിൽ യോഗ പ്രോഗ്രാം നടന്നുകൊണ്ടിരുന്നു. പക്ഷെ വ്യക്തമായ ഒരു ക്വാളിഫിക്കേഷൻ, ഏത് ക്വാളിഫിക്കേഷനാണിത് എന്നുള്ള ഒരു ഇതില്ലായിരുന്നു. ഓരോ സ്കൂൾ തോട്ട്സും

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 28, ശകവർഷം 1948, ജ്യേഷ്ഠം 21, 2026 ജൂൺ മാസം 11 വ്യാഴാഴ്ച. ഇപ്പോൾ സമയം 4 കഴിഞ്ഞ് 30:35. എഫ് എം ബാൻഡിൽ 101.4 MHz-ൽ ഈ നിലയത്തിൽ നിന്നും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

സ്പൈസ് എഫ്എമ്മിൽ ആദ്യം ചോദ്യോത്തരവേളയാണ്. ഇന്നലത്തെ ചോദ്യം ഇതായിരുന്നു: ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച കവി ആര്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ: ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം: ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇന്ന് 5:40 അറിയിപ്പുകളിലും തുടർന്ന് 7:59 ഒരിക്കൽ കൂടിയും കേൾക്കാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനിയുള്ള അരമണിക്കൂർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളെ ഉണർത്തിക്കൊണ്ടുള്ള ഒരു സംഗീതയാത്രയിലേക്കാണ് നമ്മൾ പോകുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്ന ഒരാളെ വളരെ പെട്ടെന്ന് നമുക്ക് നഷ്ടമാവുന്നു. ആ ഓർമ്മകൾ മങ്ങി കുറേ കാലങ്ങൾക്ക് ശേഷം അവിചാരിതമായി വീണ്ടും ഒരു കണ്ടുമുട്ടൽ. ആദ്യം ആളെ മനസ്സിലായില്ലെങ്കിലും ആദ്യ കാഴ്ചയിൽ തന്നെ ആ അപൂർവ ബന്ധത്തിൻ്റെ സാമീപ്യം നമ്മളിലുണ്ടാകുന്നു. മേഘമൽഹാർ എന്ന ചിത്രത്തിലെ ഈ ഗാനത്തിലുണ്ട് ഒളിമങ്ങാത്ത ആ ഓർമ്മയുടെ മാധുര്യം. പാടിയത് ജയചന്ദ്രനും ചിത്രയും, രചന ONV, സംഗീതം രമേഷ്.

മനസ്സിലൊരു മഞ്ഞുതുള്ളി നക്ഷത്രത്തിലെ പ്രണയിക്കുകയായിരുന്നു എന്ന ഗാനം ഹൃദയസ്പർശിയായ ഒരു പ്രണയഗാനമാണ്. പ്രണയത്തിൻ്റെ നിശബ്ദമായ മധുരവും ഓർമ്മകളുടെ മാധുര്യവും മനോഹരമായി ആവിഷ്കരിക്കുകയാണ് ഈ ഗാനം. ഗാനത്തിൻ്റെ വരികളിൽ പ്രണയം വെറുമൊരു വികാരമല്ല, മറിച്ച് ജീവിതത്തെ നിറങ്ങളാൽ സമ്പന്നമാക്കുന്ന ഒരു അനുഭവമായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ഒരാളുടെ സാന്നിധ്യം മനസ്സിൽ സൃഷ്ടിക്കുന്ന സന്തോഷവും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഗാനത്തിലുടനീളം ഒഴുകിയെത്തുന്നു. ഈ ഗാനം ഇനി നമുക്ക് കേൾക്കാം. പാടിയത് സുജാത, രചന എം ഡി രാജേന്ദ്രൻ, സംഗീതം രവി ബോംബെ.

യുവഹൃദയങ്ങളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രണയത്തിന്റെ മധുരമായ കാത്തിരിപ്പും മനോഹരമായി ആവിഷ്കരിക്കുന്ന ഒരു ഗാനമാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ ഗാനത്തിൽ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്ന ചെറുമോഹങ്ങളും ഹൃദയത്തിൽ നിറയുന്ന അനേകം പ്രതീക്ഷകളും നിറഞ്ഞു നിൽക്കുന്നു. പ്രണയത്തിന്റെ ആദ്യ സ്പർശം മനസ്സിൽ വിടർത്തുന്ന സന്തോഷവും ഭാവിയെക്കുറിച്ചുള്ള മധുര സ്വപ്നങ്ങളും ഗാനത്തിന്റെ ഓരോ വരികളിലും നിറഞ്ഞു നിൽക്കുന്നു. ചിത്രം എന്നിട്ടും പാടിയത് ചിത്ര. രചന കൈതപ്പുറം, സംഗീതം ജാസി ഗിഫ്റ്റ്.

ഇനി മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് ഔസേപ്പച്ചന് ഈണം നൽകി വേണുഗോപാലും ഗായത്രിയും പാടിയ ഗാനം കേൾക്കാം. പ്രണയത്തിന്റെ മൃദുലമായ സ്പർശം ഒരു താമര ഇതളിൽ വീഴുന്ന മഞ്ഞുതുള്ളി പോലെയാണെങ്കിൽ ആ അനുഭൂതിക്ക് സംഗീതമായി മാറിയ ഗാനമാണ് താമര നൂലിനാൽ. ഹൃദയങ്ങളെ സ്നേഹത്തിൻ്റെ നേർത്ത നൂലിടകളാൽ ബന്ധിപ്പിക്കുന്ന ഈ ഗാനം പ്രണയത്തിൻ്റെ നൈർമല്യവും ജീവിതത്തിൻ്റെ മാധുര്യവും ഒരുപോലെ പകരുന്നു.

ജന്മാന്തരങ്ങളോളം നീളുന്ന സ്നേഹത്തിൻ്റെ ആഴവും ആത്മബന്ധത്തിൻ്റെ നിത്യസൗന്ദര്യവും അവതരിപ്പിക്കുന്ന ഒരു ഗാനമാണ് ഇനി പാടിയത്. ശ്രീനിവാസും സുജാതയും ചേർന്ന് ചിത്രം സമ്മർ ഇൻ ബത്ലഹേം. രചന ഗിരീഷ് പത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. ഈ ഗാനത്തിൻ്റെ വരികൾ പ്രണയത്തെ നിമിഷാനുഭൂതിയായല്ല, മറിച്ച് കാലങ്ങളെയും ജന്മങ്ങളെയും അതിജീവിക്കുന്ന ഒരു ആത്മീയ ബന്ധമായാണ് ചിത്രീകരിക്കുന്നത്. പ്രിയപ്പെട്ട ഒരാളോടുള്ള അടുപ്പവും നഷ്ടപ്പെടുമോ എന്ന മൗനഭയവും വീണ്ടും കണ്ടെത്തിയ സന്തോഷവും ഗാനത്തിൽ സുന്ദരമായി ഇടചേർന്നിരിക്കുന്നു.

0: നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകളെ ഉണർത്തിക്കൊണ്ടുള്ള ഈ സംഗീതയാത്ര ഈ ഗാനത്തോടെ അവസാനിക്കുന്നു. അല്പസമയത്തിനകം ഹിന്ദി പാഠം, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, സമയം 5 മണി. ഇപ്പോൾ കേൾക്കാം ഹിന്ദി പാഠം.
2: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആയി ആപ് സുൻതെ ഹെ ഹിന്ദി പാഠ്. ശിക്ഷക് ഹെ ഭാസ്കരൻ കെ നീലേശ്വർ, ഛാത്രായേ ഹെ പാർവതി ഓർ ശിവങ്കരി.
3: നമസ്തേ അധ്യാപക് ജി.
4: ടീക്ക് ഹെ ചലിയേ അബ് ഹം പാഠ് ശുരു കരേംഗേ. മൈ പഠുംഗ ധ്യാൻ സെ സുനിയേ പാർവതി. വ ദൗഡ്കർ അപ്നെ ഏക് ദോസ്ത് കെ ഗർ ഗയാ, ഉസ്നെ ഏക് ഡോർ അവർ കൈ ധാതുവോ കെ ഗോലേ ലിയേ, ജൈസേ ലോഹ പീതൽ ശീശ ആദി. ഇസ്സേ ഉസ്നെ പെണ്ടുലം ബനായേ അവർ കൈ തജുർബേ കിയേ, ഉസ്നെ പായാ കി ഗോല ചാഹേ കിസി ഭി ധാതുക്ക ഹോ. പെണ്ടുലം കെ ഘൂമനെ കെ സമയ പർ ഉസ്ക കോയി പ്രഭാവ് നഹി പെടുത്താങ്ങേ. ഹാ ഡോർ കി ലംബായി ബഠാനെ സേ ഉസ്കെ ഝൂൽനെ കാ സമയ ബഡ്താങ്ങേ അവർ ഘടാനെ സേ ഘടുത്താങ്ങേ. ബിനാ ഘടി കെ ഗലീലിയോനെ പെണ്ടുലം കെ ഏ നിയം ഖോജേ തേ. ആജ് ദുനിയ ഭർ കി സാരി ഘടിയാം പെണ്ടുലം കെ ഇൻഹി നിയമോ കെ ആധാർ പർ ബനി ഹെ. ശിവങ്കരി പഠ്യേ.
3: വൗ ദൗട്ട്കർ അപ്നെ ഏക് ദോസ്ത് കെ ഘർ ഗയാ, ഉസ്നെ ഏക് ഡോർ ഓർ കൈ ധാതുവോ കെ ഗോലേ ലിയേ, ജേസേ ലോഹ പീതൽ ശീശ ആദി. ഇസ്സേ ഉസ്നെ പെൻഡുലം ബനായേ ഓർ കൈ തജുർബേ കിയേ, ഉസ്നെ പായാ കി ഗോല ചാഹേ കിസി ഭി ധാതു കാ ഹോ. പെൻഡുലം കെ ഘൂമനെ കെ സമയ പർ ഉസ്ക കോയി പ്രഭാവ് നഹി പഡ്താ ഹേ. ഹാ ഡോർ കി ലംബായി ബഢാനെ സേ ഉസ്കെ ഝൂൽനെ കാ സമയ ബഡ്താ ഹേ ഓർ ഘടാനെ സേ ഘട്ടാ ഹേ. ബിനാ ഘടി കെ ഗലീലിയോനെ പെൻഡുലം കെ യേ നിയം ഖോജേ തേ. ആജ് ദുനിയ ഭർ കി സാരി ഘടിയാം പെണ്ടുലം കെ ഇനി നിയമം കെ ആധാർ പർ ബനി ഹെ.
4: മലയാള പരിഭാഷ ദേക്കെങ്കേ. അവൻ ഓടി ഒരു കൂട്ടുകാരന്റെ വീട്ടിലെത്തി. അവൻ ഒരു ചരടും ഇരുമ്പ് പിത്തള ഗ്ലാസ് തുടങ്ങിയ പല ലോഹഗോളങ്ങളും എടുത്തു. ഇവ ഉപയോഗിച്ച് അവൻ പെണ്ടുലങ്ങൾ നിർമ്മിച്ച് പല പരീക്ഷണങ്ങളും നടത്തി. ഗോളം ഏത് ലോഹത്തിൻ്റെതായാലും പെണ്ടുലത്തിൻ്റെ കറങ്ങുന്ന സമയത്തിൽ ഒരു മാറ്റവുമില്ലെന്ന് അവൻ കണ്ടെത്തി. എന്നാൽ ചരടിന്റെ നീളം കൂട്ടിയാൽ അതിന്റെ ആടുന്ന സമയം കൂടുകയും കുറച്ചാൽ കുറയുകയും ചെയ്യുന്നുണ്ട് എന്നും മനസ്സിലാക്കി. ക്ലോക്കില്ലാതെയാണ് ഗലീലിയോ പെൻഡുലവുമായി ബന്ധപ്പെട്ട ഈ നിയമങ്ങൾ രൂപീകരിച്ചത്. ഇന്ന് ലോകത്തിലെ എല്ലാ ക്ലോക്കുകളും പെൻഡുലത്തിന്റെ ഈ നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൊച്ചു കഠിൻ ശബ്ദം അർത്ഥ ദേക്കെങ്കെ. സാമാന്യഗതി കമത്രേ സാമാന്യഗതി അത്രേ
5: സാധാരണ
4: സാധാരണ ഗതി. ഇസ്തേമാൽ കാ മത്ലബ് പാർവതി പദായിയേ?
5: ഉപയോഗ്
4: ഉപയോഗ്. അച്ഛ പാന പാന കാ മത്ലബ്?
5: സംചന
4: സംചന. നദീജ നദീജ നിക്കലിന മത്ലബ് ക്യാങ്ങേ ശിവങ്കരി?
3: നിഗമനം
4: നിഗമനം. ഖോജ് ഖോജ് കാ മത്ലബ് പദായിയേ
5: പാർവതി?
4: ഫൈൻഡിങ്. ഡോർ കാ മത്ലബ് ക്യാങ്ങേ?
3: സ്ട്രിംഗ്
4: സ്ട്രിംഗ്. ചരട് ധാതു ധാതു കാ മത്ലബ് ക്യാങ്ങേ
5: പാർവതി?
4: മെറ്റൽ ലോഹം. ഗോലെ കാ മത്ലബ് ക്യാങ്ങേ ശിവങ്കരി?
3: സ്പിയർ
4: സ്പിയർ ഗോളം. ലോഹ കമത്തലബ് ക്യാങ്ങേ പാർവതി?
5: അയൺ
4: അയൺ ഇരുമ്പ്. പീതൽ കമത്തലബ് ക്യാങ്ങേ ശിവങ്കരി?
3: ബ്രാസ്
4: ബ്രാസ് പിച്ചളം. ശീഷ് ശീഷ് കമത്തലബ് ക്യാങ്ങേ ശിവങ്കരി? എ പീസ് ഓഫ് ഗ്ലാസ്. തജുർബ തജുർബ കമത്തലബ് ക്യാങ്ങേ?
5: പരീക്ഷൻ.
4: ബഹുത്ത് അച്ഛ പരീക്ഷൻ എക്സ്പെരിമെന്റ്. ലംബായി ബഠാന
3: നീളം കൂട്ടുക.
4: ടു ഇൻക്രീസ് ലെങ്ത്. ഘടാന മത്തലബ് കം കർണ കുറയ്ക്കുക. ഘടാന ക വിലോം ശബ്ദ ബഠാന നീളം കൂട്ടുക. ടീക്ക്
3: സംസ്ഥ
4: പ്രശ്നോക്കെ ഉത്തർ ദേക്കെങ്കെ. പെൻഡുലം കെ സംബന്ധമേ ഗലീലിയോനെ ദോ മുഖ്യ ബാധ്യം ക്യാ ഖോജേ. പെൻഡുലത്തെ സംബന്ധിച്ച് ഗലീലിയോയുടെ രണ്ട് പ്രധാന കണ്ടെത്തലുകൾ എന്തായിരുന്നു? ബദായ ശിവങ്കരി.
3: ഗലീലിയോനെ പായാ കി ഗോല ചാഹേ കിസി ഭി ധാതു കാ ഹോ. പെൻഡുലം കെ ഘൂമനെ കെ സമയ പർ ഉസ്ക കോയി പ്രഭാവ് നഹി പഡ്താ ഹേ. ഡോർ കി ലംബായി

ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം 101.4. സമയം 5 മണിക്കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മഴക്കാലവും കുട്ടികളിലെ വയറിളക്ക രോഗങ്ങളും എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇപ്പോൾ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കുട്ടികളിൽ വയറിളക്ക രോഗങ്ങൾ പൊതുവെ കണ്ടുവരാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്?
2: വയറിളക്ക രോഗം എന്ന് പറയുന്നത് നമുക്ക് പണ്ട് മുതലേ അറിയാവുന്നുള്ള ഒരു അസുഖമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചുമ, ശ്വാസമുട്ടൽ എന്ന് പറയുന്ന റെസ്പിറേറ്ററി പാസേജിൽ വരുന്നതാണ്. അതുപോലുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ ട്രാക്ട് എന്ന് പറയും. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമായിട്ടുള്ള മലദ്വാരം വഴി സാധാരണ പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മലം കൂടുതലായിട്ട് പോകുന്ന ഒരു പ്രശ്നത്തെയാണ് നമ്മൾ സാധാരണ വയറിളക്കം എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഒരു രണ്ടായിട്ട് പ്രധാനമായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന വയറിളക്കം, അതായത് മലം ഇളകിപ്പോവുക, എന്നിട്ട് അതൊരു ഒരാഴ്ചയ്ക്കകം വെച്ച് തന്നെ മാറുക. രണ്ടാമത്തൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയും, അതായത് അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് ഡയറിയൽ ഡിസീസ് എന്ന് പറയും. 14 ദിവസത്തിന് മുകളിൽ പോവുകയാണെങ്കിലാണ് ക്രോണിക് ഡയറിയൽ ഡിസീസ് എന്ന് പറയുന്നത്. സാധാരണ പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് ആണ്. പെട്ടെന്നുണ്ടാകുന്നു, പെട്ടെന്ന് തന്നെ കുഞ്ഞിന് ക്ഷീണം വരുന്നു, നിർജ്ജലീകരണം വരുന്നു, അത് ചികിത്സിച്ചില്ലെങ്കിൽ മരണത്തിൽ വരെ എത്താം. അതിലേറ്റവും പ്രധാനമായിട്ടും ഭയപ്പാടോടെ നമ്മൾ കാണുന്ന ഒരു രോഗമാണ് കോളറ എന്ന് പറയുന്നത്. പക്ഷെ സാധാരണ ഈ മഴക്കാലത്തൊക്കെ ഉണ്ടാകുന്നത് കോളറയല്ല, ഒരു വൈറൽ ഡയറിയൽ ഡിസീസ് ആയിരിക്കും. വൈറസ് മൂലമാണത്. കോളറ എന്ന് പറയുന്നത് ബാക്ടീരിയയാണ്. അപ്പം നമുക്കിതിനെ രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഡയറിയൽ ഡിസീസസും, രണ്ട് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളും. ഇങ്ങനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാനും
1: സർ. അതുപോലെ തന്നെ ഈ സാധാരണ വയറിളക്കവും ഡിസെൻട്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
2: ആദ്യമേ ഡിസെൻട്രി എന്താണെന്ന് മനസ്സിലാക്കണം. അപ്പം ഡിസെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തം മലത്തിൽ കണ്ടാൽ അത് ഡിസെൻട്രി ആയി. ഇൻവേസീവ് ഡയറി എന്നും നമുക്കതിനെ വേറൊരു ഭാഷയിൽ പറയാൻ പറ്റും. സാധാരണ ഇത് ബാക്ടീരിയ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ബാക്ടീരിയ എന്ന് പറയുമ്പോൾ ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട്. ഇപ്പം സാൽമോനെല്ല എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്, പിന്നെ ഷിഗെല്ല എന്നുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്, കാമ്പേലോ ബാക്ടർ എന്നുള്ള ബാക്ടീരിയ ഉണ്ട്. ഇങ്ങനെ പലതരം ബാക്ടീരിയകളുണ്ട്. ഇതിലേറ്റവും പ്രാധാന്യം നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് സാൽമോനെല്ല, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന രോഗം, അതിൻ്റെ ഒരു ബാക്ടീരിയ ഉണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇപ്പോഴും നമുക്ക് അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഷിഗെല്ല എന്ന് പറയുന്നത്. ഇതെല്ലാം രക്തം മലത്തിൽ കൂടെ വരുന്നു. അപ്പം മലത്തിൽ രക്തം കണ്ടാൽ അതിൻ്റെ അർത്ഥം ഡിസെൻട്രി എന്നാണ് പറയുന്നത്. യൂഷ്വലി അത് ബാക്ടീരിയ കൊണ്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ആയാലും ചിലപ്പോൾ അത് ഡിസെൻട്രിയും ആയിരിക്കാം. പറയാനായിട്ട് നമുക്ക് പറയാം അക്യൂട്ട് ഡയറിയൽ ഡിസീസാണ്, പക്ഷെ അത് ഡിസെൻട്രിയുമാണ്. ഡിസെൻട്രി ആകുമ്പോൾ നമുക്ക് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരും. അക്യൂട്ട് ഡയറിയൽ ഡിസീസ് ഡിസെൻട്രി അല്ലെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യമില്ല, കാരണം അത് വൈറൽ ഡിസീസാണ്. ഈ ഒരു വ്യത്യാസമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
1: സർ, ഈ കുട്ടികളിൽ കാണപ്പെടുന്ന വയറിളക്കം അടിയന്തരമായി ഡോക്ടറെ കാണിക്കേണ്ട സാഹചര്യം എപ്പോഴാണ് ഉണ്ടാവുന്നത്?
2: ആദ്യമേ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ 3 തരത്തിൽ തിരിക്കാം വയറിളക്ക രോഗം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ. പ്രധാനമായിട്ട് ഈ തരംതിരിവ് നിർജ്ജലീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നോ ഡിഹൈഡ്രേഷൻ, സം ഡിഹൈഡ്രേഷൻ, സിവിയർ ഡിഹൈഡ്രേഷൻ. അതായത് വയറിളക്കം ഉണ്ട്, കൂടെ നിർജ്ജലീകരണം ഇല്ല. അതിനെ പറയുന്നതാണ് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് വിത്ത് നോ ഡീഹൈഡ്രേഷൻ. ഇത് വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ട്രീറ്റ് ചെയ്യാം? പൊട്ട കഞ്ഞിവെള്ളം കൊടുക്കാം, കരിക്കുവെള്ളം കൊടുക്കാം, നോർമൽ ഫുഡ് കൊടുക്കാം, വെള്ളം കൊടുക്കാം. അതായത് ഡയറിയ ഉണ്ട്, അതായത് വയറിളകി പോകുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള നിർജ്ജലീകരണം സംഭവിക്കുന്നില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത് അക്യൂട്ട് ഡയറിയൽ ഡിസീസ് വിത്തൗട്ട് എനി ഡീഹൈഡ്രേഷൻ. തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ ട്രീറ്റ് ചെയ്താൽ മതി. നോർമൽ ഫുഡ്, നോർമൽ വെള്ളം, വേണമെങ്കിൽ ഒരു ORSഉം കൂടെ കുഞ്ഞു കുടിക്കുമെങ്കിൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ കുഞ്ഞു കുടിച്ചില്ല എന്നും വിചാരിച്ചിട്ട് നിർബന്ധിച്ച് ORS കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് സം ഡീഹൈഡ്രേഷൻ. അവിടെയാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ വേണ്ടത്. കാരണം ഈ ഇത്തരം കുട്ടികൾക്ക് ഓ ആർ എസ് ലായനി വളരെ പ്രധാനമാണ്. ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ലക്ഷണങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പ്ലേഫുൾ ആയിരിക്കില്ല, ഇറിറ്റബിൾ ചൈൽഡ് ആയിരിക്കും. കാരണം വെള്ളവും ലവണങ്ങളും ശരീരത്തിൽ നഷ്ടപ്പെട്ട ഒരു സ്റ്റേജ് ആയിരിക്കും. ആ ഒരു സ്റ്റേജിൽ കുഞ്ഞുങ്ങൾക്ക് ദാഹം വളരെ കൂടുതലായിരിക്കും, കണ്ണൊക്കെ കുഴിഞ്ഞ് നാക്കൊക്കെ വരണ്ട്. നമ്മൾ ശരീരത്തിൽ തന്നെ വയറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒന്ന് തൊലിയെ ഒന്ന് രണ്ട് വിരൽ കൊണ്ട് പിടിച്ചിട്ട് പുറത്തോട്ട് വലിച്ചിട്ട് തിരിച്ചു വിടുമ്പോൾ നോർമലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ, ഒരു സമയം പോലും കിട്ടില്ല, അത്രയും പെട്ടെന്ന് തന്നെ അത് നോർമൽ സ്ഥിതിയിലോട്ട് എത്തും. എന്നാൽ ഡീഹൈഡ്രേഷൻ ഉള്ള സ്റ്റേജിൽ ഇങ്ങനെ വലിച്ചു വിടുമ്പോൾ വളരെ പതുക്കെ ആയിരിക്കും, ഏകദേശം 2-3 സെക്കൻഡ് എടുത്ത് തന്നെ ആയിരിക്കും അത് തിരിച്ച് നോർമൽസിയിലോട്ട് എത്തുന്നത്. ഇത് നമുക്കൊരു സം ടു സിവിയർ ഡീഹൈഡ്രേഷൻ്റെ ഒരു ലക്ഷണമായിട്ട് കാണാൻ പറ്റും. അപ്പം ഇത്തരം ലക്ഷണങ്ങളുണ്ട്, കൂടെ മൂത്രത്തിൻ്റെ അളവ് കുറയുന്നു. ഇതൊക്കെയാണ് ഡയറിയ വിത്ത് സം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ കാണിക്കണം, ചികിത്സ തേടണം. ഡോക്ടേഴ്സ് പറയുന്നത് അനുസരിച്ച് എന്തൊക്കെ മരുന്ന് ആവശ്യമുണ്ടോ, കുഞ്ഞിൻ്റെ വൈറ്റൽസ് എന്ന് പറയും, അതായത് ബ്ലഡ് പ്രഷർ നോക്കും, പൾസ് റേറ്റ് നോക്കും, ടെമ്പറേച്ചർ നോക്കും, ശ്വാസോച്ഛ്വാസം, റെസ്പിറേറ്ററി റേറ്റ് നോക്കും. ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെല്ലാം നോക്കി അസസ് ചെയ്തിട്ട് ഡോക്ടേഴ്സ് തരുന്ന ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് അത്യാവശ്യമുള്ളൊരു ഘട്ടമാണ് മോഡറേറ്റ് ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുമ്പോൾ, അതായത് ഡയറിയൽ ഡിസീസ് വിത്ത് സിവിയർ ഡീഹൈഡ്രേഷൻ, സിവിയർ ഡിസീസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെയും മുകളിലാണ്, അതായത് അവശതയിലെത്തിക്കഴിഞ്ഞു. അടുത്ത് വരാൻ ചാൻസ് ഉള്ളത് ജന്നിയൊക്കെ ആയിരിക്കും, ജന്നി വരാം. നേരത്തെ പറഞ്ഞ മോഡറേറ്റ് അതായത് സം ഡീഹൈഡ്രേഷനുള്ള എല്ലാ പ്രശ്നങ്ങളും സിവിയറിലും കാണും. കൂടാതെ വരാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒന്ന് ജന്നിയാണ്, രണ്ട് സൈനോസിസ് എന്ന് പറയും, നീല കളറിലാകുക, അബോധാവസ്ഥയിലാകുക. കുഞ്ഞിനെ നമ്മൾ മുൻപ് ഒരു വെള്ളം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ താല്പര്യം കാണിക്കാതിരിക്കുക, ഇതൊക്കെ വരുമ്പോൾ മനസ്സിലാക്കുക അതൊരു സിവിയർ സ്റ്റേജിലോട്ട് പോയി ഒരു ICU അഡ്മിഷൻ ഉൾപ്പെടെ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ അത്യാവശ്യം ഒരു കണ്ടീഷനാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ അസസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ഡോക്ടറെ പോയി കാണിച്ച് അസസ് ചെയ്ത് തീരുമാനമെടുക്കേണ്ട കാര്യമാണ്. ഇത്തരം കുട്ടികൾക്ക് ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള ORS ലൈനി പോരാ, ആ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് അതായത് ഡ്രിപ്പ് തന്നെ വേണ്ടി വരും. കാരണം പെട്ടെന്ന് ഹൈഡ്രേഷൻ ശരിയാക്കണം. കാരണം നിർജ്ജലീകരണത്തിൻ്റെയും ലവണങ്ങളുടെ നഷ്ടത്തിൻ്റെയും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ഒരു സ്റ്റേജാണ് സിവിയർ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇത് വരാതെ കാക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്.
1: സർ, കുട്ടിക്ക് വയറിളക്കം തുടങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വെച്ച് ചെയ്യാൻ കഴിയുന്ന പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണ്?
2: ഏറ്റവും പ്രധാനം, ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്ന കുട്ടിക്ക് അത് കൂടുതലായിട്ട് കൊടുക്കുക. ഒരു ഭക്ഷണവും നിർത്തരുത്. കുഞ്ഞെന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുക, അതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. പിന്നെ അറിയാം, നമുക്ക് ലൂസ് മോഷൻ വരികയാണ്. ലൂസ് മോഷൻ വരുമ്പോൾ ഇപ്പോൾ 10 കിലോ ഉള്ള ഒരു കുഞ്ഞിനെ നമുക്ക് എടുക്കാം, 1 വയസ്സുള്ള ഒരു കുഞ്ഞിനെ, ഒരു പ്രാവശ്യം മലം പോകുമ്പോൾ ഏകദേശം 100 മില്ലി ലിറ്റർ ജലം നഷ്ടപ്പെടുകയാണ്. അപ്പോഴെന്ത് ചെയ്യണം? നമ്മൾ 100 മില്ലി ലിറ്റർ ജലം കൊടുക്കണം. അതായത് ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് 200 ml ആണ്. അപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ലൂസ് മോഷൻ്റെ നഷ്ടം നമുക്ക് നികത്താൻ പറ്റും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും നല്ല വെള്ളം ഏതാണ്? പൊട്ട കഞ്ഞിവെള്ളം. അത് ലൈറ്റ് കഞ്ഞിവെള്ളമായിരിക്കണേ. കരിക്കുവെള്ളം കൊടുക്കാം. എന്ത് കൊടുക്കാൻ പാടില്ല? കട്ടൻ ചായ. കട്ടി കൂടിയ കഞ്ഞിവെള്ളവും നല്ലതല്ല. പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കുക. ഒരു കാരണവശാലും നല്ലതല്ല. അസുഖം കൂട്ടും, അതായത് വയറിളക്കത്തിൻ്റെ അളവ് കൂട്ടും. അതുകൊണ്ട് ഗ്ലൂക്കോസ് വെള്ളവും നല്ലതല്ല, കട്ടി കഞ്ഞിവെള്ളം നല്ലതല്ല, കട്ടി ORS നല്ലതല്ല. നോർമൽ ORS ആണ് നല്ലത്. ORS കലക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഒരു പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് എത്ര ML വെള്ളത്തിലാണിത് കലക്കേണ്ടതെന്ന്. അത്രയും വെള്ളം എടുക്കുകയും അതിൽ കലക്കുകയും ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ചിലപ്പോൾ വേറൊരു കാര്യം കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങൾക്ക് ORS ഇഷ്ടപ്പെടില്ല. മിക്കവാറും ഈ നോ ഡീഹൈഡ്രേഷൻ, ഡീഹൈഡ്രേഷനൊന്നും വരാത്ത കുട്ടികൾ അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് സം ഡീഹൈഡ്രേഷൻ്റെ ആദ്യത്തെ സ്റ്റേജിലൊന്നും കുഞ്ഞുങ്ങൾ ORS കുടിക്കില്ല, പക്ഷേ ഭക്ഷണം കഴിക്കുകയും ചെയ്യും, വെള്ളം കുടിക്കുകയും ചെയ്യും. അത് പ്രൊമോട്ട് ചെയ്താൽ മതി, ORS കൊടുപ്പിച്ചേ അടങ്ങുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ടത് എന്താണ്? ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കാത്ത കുട്ടിക്ക് ORS നമ്മൾ കുറയിച്ചാൽ എങ്കിലും കൊടുത്തിരിക്കണം. ORS കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉള്ള പൊടി ഒന്നിച്ച് കലക്കുകയും അത് 24 മണിക്കൂർ വരെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ കൊടുത്താൽ മതി. സ്പൂണിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഓരോ 1-2 സ്പൂൺ കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത് കൊടുക്കേണ്ടത്. കാരണം ഒന്നിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ രുചി കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ അവർ ഛർദ്ദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ഈ വയറിളക്ക രോഗം നമുക്ക് ചികിത്സിക്കാൻ സാധിക്കും.
1: സർ, നേരത്തെ ORS ലായനി കൊടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ വയറിളക്ക രോഗത്തിനായി ORSന് പുറമേ ആൻറ്റിബയോട്ടിക്കുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മരുന്നുകളോ നമുക്ക് നൽകാമോ?
2: വയറിളക്കം വരുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് വൈറസാണ്. അതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സിൻ്റെ ആവശ്യം സാധാരണഗതിയിലില്ല. എന്നാൽ രക്തം കണ്ടാൽ ആൻറ്റിബയോട്ടിക്സ് വേണം. പക്ഷെ ഒരു പ്രധാന മരുന്നുണ്ട്, സിങ്ക്. 14 ദിവസം സിങ്ക് നമ്മൾ നൽകിയിരിക്കണം. അത് കൊടുക്കുന്ന ഡോസ് വരെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, കാരണം അത് ഗവൺമെൻറ്റിൻ്റെ പോളിസിയാണ്. അതായത് 6 മാസം വരെ, 2 മാസം മുതൽ 6 മാസം വരെ പ്രായമുള്ളവർക്ക് 10 mg എല്ലാ ദിവസവും 14 ദിവസം കൊടുക്കണം. എന്നാൽ 6 മാസത്തിന് മുകളിൽ പ്രായമുള്ള ഏത് വയസ്സായാലും സാധാരണഗതിയിൽ 15 വയസ്സിനകം വരെ, അതായത് 14 വയസ്സ് വരെയാണ് കൊടുക്കുന്നത്, 20 mg/day, ദിവസം 20 mg വെച്ചിട്ട് 14 ദിവസം കൊടുത്തിരിക്കണം. അപ്പോൾ 2 ഡ്രഗാണ് ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് വയറിളക്കം വരുന്ന കുഞ്ഞുങ്ങൾക്ക്. 1 ORS, 2 സിങ്ക്. ഈ സിങ്ക് കൊടുക്കുന്നത് ആരും മറക്കരുത്. ORS ലൈനോടൊപ്പം തന്നെ സിങ്കും നൽകേണ്ടതാണ്.
1: സർ, ഈ മഴക്കാലത്തുണ്ടാകുന്ന വയറിളക്ക രോഗങ്ങളെ പ്രതിരോധിക്കുവാനായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുവാൻ സാധിക്കുക?
2: ഏറ്റവും പ്രധാനം, നമുക്കറിയാം മഴക്കാലമാകുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, മഴക്കാലത്തോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് പഴക്കാലവും കൂടെയാണ്. പഴങ്ങളുടെ ലഭ്യത ഇപ്പം കൂടിയിരിക്കുകയാണ്. മഴ പ്ലസ് പഴം എന്ന് പറയുമ്പോഴേ കൂടെ ഈച്ച ശല്യവും വളരെ കൂടുതലായിരിക്കും. അപ്പം ഈച്ചയുടെ അത് തന്നെ വളരെയധികം സ്പ്രെഡ് ചെയ്യിപ്പിക്കാനായിട്ട്, അതായത് ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗത്തു നിന്ന് നമുക്ക് ഒരു ഈച്ച ഇരിക്കുകയും അത് നമ്മുടെ ഫുഡിലോ വെള്ളത്തിലോ വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മലമൂത്ര വിസർജനം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും നമ്മുടെ കക്കൂസുകളിൽ തന്നെ, വീട്ടിലെ ഉള്ള കക്കൂസുകൾ അല്ലെങ്കിൽ പൊതു സ്ഥലങ്ങളിലുള്ള കക്കൂസിൽ തന്നെ പോകുന്നുവെന്ന് ഉറപ്പ് വരുത്തണം. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, നമുക്കറിയാം പൈപ്പിലെ വെള്ളമൊക്കെ ശുദ്ധമാണ്, ഒക്കെ ശരിയാണ്. എന്നിരുന്നാലും തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുന്നത് ഒരു ഒരു രീതിയാക്കി മാറ്റണം. അല്ലെങ്കിൽ ഫിൽറ്റേർഡ് വാട്ടർ, അങ്ങനെ ഒരു, അതായത് ശുദ്ധമായ വെള്ളമെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കുടിക്കാവൂ. ഇനി പലരും ചില ചെറിയ കടകളിലൊക്കെ പോകുമ്പോൾ വെള്ളം കുടിക്കാറുണ്ട്. പക്ഷെ അവിടെയൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തേണ്ടത് ഇതിൻ്റെ ഹൈജീനെ പറ്റിയാണ്, അതായത് വൃത്തിയെപ്പറ്റി വളരെയധികം സൂക്ഷ്മത വേണം. ഭക്ഷണത്തിൻ്റെ കാര്യത്തിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മാക്സിമം പുറത്തിരിക്കാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ്. 2 മണിക്കൂറിനകം വെച്ച് കഴിച്ച് തീരാത്ത ഭക്ഷണം ഒന്ന് തണുത്ത ഉടനെ തന്നെ റെഫ്രിജറേഷൻ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇത് ഈ അസുഖം വരൂല എന്ന് പ്രതീക്ഷിക്കാൻ പറ്റും.
1: സർ, അവസാനമായി രക്ഷിതാക്കളോട് സാറിന് എന്ത് സന്ദേശമാണ് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
2: ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, നമ്മുടെ സ്വന്തം വൃത്തിയോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതാണ് പരിസര വൃത്തിയും നമ്മളുടെ ചുറ്റുപാടും എങ്ങനെ ഇരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത്. വെള്ളം കെട്ടിക്കിടക്കാതെ കഴിയുന്നതും സൂക്ഷിക്കുക. കൊതുകിൻ്റെ വളർച്ചയും ചാൻസ് കൂടുന്ന ഒരു സമയമാണിത്. മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ് കൈയും കാലും മുഖവും എല്ലാം കഴുകിയിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക. മാത്രമല്ല, കുഞ്ഞുങ്ങളുടെ കൈ വൃത്തിയാണെന്ന് ഉറപ്പ് വരുത്തുക. സോപ്പും വെള്ളമിട്ട് കഴുകണം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. നഖം ഉണ്ടെങ്കിൽ അത് വെട്ടുന്നതിനെ പറ്റി ശ്രദ്ധിക്കുക. ഇതൊക്കെ

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇപ്പോൾ നാടകഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സ്വരസ്ഥാനമെന്ന നാടകത്തിനു വേണ്ടി തെന്നലും ചിൽപ്രകാശും പാടിയത്. രചന പൂച്ചാക്കൽ ഷാഹുൽ ഹമീദ്, സംഗീതം കുമരകം രാജപ്പൻ.

അടുത്ത ഗാനം ജെൻസി പാടിയത് രചന ശ്രീമൂൽ നഗരം വിജയൻ, സംഗീതം വിദ്യാധരൻ, നാടകം ചെത്തിപ്പൂത്തു ചെമ്പകം പൂത്തു.

നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പുകളിൽ ആദ്യം ഇന്നത്തെ ചോദ്യവും ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? ഉത്തരം, കൽക്കട്ടയിലെ നാഷണൽ ലൈബ്രറി. 1836 സ്ഥാപിതമായ ഈ ലൈബ്രറിയിൽ 20 ലക്ഷത്തിലധികം പുസ്തകങ്ങളുണ്ട്. ഒരിക്കൽ കൂടി പറയാം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി കൽക്കട്ടയിലെ നാഷണൽ ലൈബ്രറി. 1836 സ്ഥാപിതമായ ഈ ലൈബ്രറിയിൽ 20 ലക്ഷത്തിലധികം പുസ്തകങ്ങളുണ്ട്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 7:59 ഒരിക്കൽ കൂടി കേൾക്കാം. ഇനി ഇന്നലത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ആദ്യം ഇന്നത്തെ പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 5:45 ഫാം ഇൻഫർമേഷൻ ബ്യൂറോ ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ മീൻസ് കം മെറിറ്റ് സ്കോളർഷിപ്പ് സ്കീം. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണിയിൽ ഇടുക്കി അയ്യപ്പൻ കോവിൽ പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന യുവ കർഷകനായ ശ്രീ മഹേഷ് മാത്യു കുഴിക്കാട്ട് കർഷകാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 സാഹിത്യവേളയിൽ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെക്കുറിച്ച് മൂന്നാർ DYSP ശ്രീ ചന്ദ്രകുമാറുമായി അഭിമുഖം. 8 മണിക്ക് നേർമൊഴി നാടകകൃത്തും സംവിധായകനും കേരള സംഗീതനാഥ നാടക അക്കാദമിയുടെ മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായി ദിലീപ് MK നടത്തുന്ന അഭിമുഖം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ സ്കീം ഫോർ ഇൻസെൻറ്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, കോഴ്സുകൾ സാധ്യതകൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ. 9:30 കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശഗാന പരിപാടി. ഇനി നാളത്തെ പരിപാടികൾ. വൈകുന്നേരം 4:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5 മണിക്ക് ഹിന്ദി പാഠം. 5:15 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:50 ടൂറിസം ഡയറി. 5:55 അറിയിപ്പുകൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:15 കാവ്യാഞ്ജലി. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ആരോഗ്യവേദി. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കേന്ദ്ര ഗവൺമെൻറ് 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണ പരമ്പര. 10:05 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി.

ഇന്ന് 6:50 കിസാൻവാണിയിൽ ഇടുക്കി അയ്യപ്പൻകോവിൽ പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവകർഷകനായ ശ്രീ മഹേഷ് മാത്യു കുഴിക്കാട്ട് കാർഷികാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:35 ലഹരിവിരുദ്ധ പോരാട്ട പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയെക്കുറിച്ച് മൂന്നാർ DYSP ശ്രീ ചന്ദ്രകുമാറുമായി അഭിമുഖം. 8:00 നേർമൊഴിയിൽ നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമിയുടെ മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായി ദിലീപ് MK നടത്തുന്ന അഭിമുഖം. 9:15 വിദ്യാഭ്യാസ രംഗം പരിപാടിയിൽ കോഴ്സുകൾ സാധ്യതകൾ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ. 10:30 ഹൃദയരാഗങ്ങൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പുലിമ.
3: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ബയോഫ്ലോക്ക് മത്സ്യകൃഷിക്ക് ഇന്ന് സ്വീകാര്യത ഏറുകയാണ്. കുറഞ്ഞ സ്ഥലത്ത് മത്സ്യകൃഷി നടത്താമെന്നതും ഉയർന്ന ഉത്പാദനവുമാണ് ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിലേക്ക് കർഷകരെ ആകർഷിക്കുന്നത്. കണ്ടക്ടർ ജോലിയോടൊപ്പം ചെലവ് കുറഞ്ഞതും നൂതനവും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയും പച്ചക്കറി കൃഷിയും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന കുളത്തൂർ കൃഷിഭവൻ പരിധിയിലെ ശ്രീ സിജുവിന്റെ കൃഷിവിശേഷങ്ങളാണ് ഇന്ന് ഞാറ്റുവേലയിൽ.

ലോക്ക്ഡൗൺ സമയത്ത് ഞങ്ങൾക്ക് ഡിപ്പോയിലൊന്നും പോകേണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. അപ്പോഴേക്കുമാണ് നമ്മളൊരു മീൻ കൃഷി എന്ന് പറയുന്ന ഒരു പദ്ധതിയിലോട്ട് വന്നത്. അപ്പോൾ ആദ്യം ഒരു ചെറിയൊരു ടാങ്കിൽ നമ്മൾ മീനിനെയൊക്കെ വളർത്തി. പിന്നെ സമയമൊക്കെ കൂടുതലുണ്ടായിരുന്നത് കാരണം നമ്മൾ ഫിഷറീസ് വകുപ്പുമായിട്ടൊക്കെ ആലോചിച്ചു. അപ്പോൾ ആദ്യം ഒരു 2 സെൻറ്റിൻ്റെ ഒരു പടുതാക്കുളം, അതിലോട്ടാണ് നമ്മൾ ആദ്യമായിട്ട് വന്നത്. അപ്പോൾ ആ പടുതാക്കുളത്തിലേക്ക് നമ്മൾ ഗിഫ്റ്റ് തിലാപ്പിയ എന്ന് പറയുന്ന മീനാണ് നമ്മൾ ആദ്യം ഇറക്കിയത്. അപ്പോൾ അതൊരു വിജയം ആയി നമ്മൾ കണ്ടു. തുടർന്ന് നമ്മൾ ഇസ്രായേലിൻ്റെ ഒരു ടെക്നോളജിയാണ്, ബയോഫ്ലോക്ക് സിസ്റ്റത്തിലോട്ട് വന്നു. അപ്പോൾ അത് നമ്മൾ ഈ ഒരു 7 ടാങ്കാണ്, അതൊരു സ്കീമിലാണ്, നമ്മളെ ഫിഷറീസിൻ്റെ തന്നെ ഒരു സ്കീമിൽ തന്നെയാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതിയോളം പൈസ അന്ന് സബ്സിഡി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 5 ഡയമീറ്ററുള്ള 7 ടാങ്കിൽ ബയോഫ്ലോക്ക് കൃഷിയാണ് നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഫലമായി നമുക്ക് വർഷത്തിൽ എല്ലാ ദിവസവും വരുന്ന കസ്റ്റമേഴ്സിന് മീൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ലാഭകരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അത് വിജയകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ 365 ദിവസവും, അതായത് 1 കിലോയിൽ 4 എണ്ണം എന്ന രീതിയിൽ, അതായത് 250 ഗ്രാം അല്ലെങ്കിൽ 500 ഗ്രാം ആ സൈസിനകത്തുള്ള മീനുകളാണ് നമുക്ക് കസ്റ്റമറിന് ആവശ്യമുള്ള രീതിയിൽ നമ്മൾ 200 രൂപ നിരക്കിലാണ് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തീറ്റയുടെ വില അനുസരിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ അതിനെ നിലനിർത്തി കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ അക്വേറിയവും കൂടെ ഉണ്ട്, അതായത് ആൻസ് ഫിഷ് ഫാം ആൻഡ് അക്വേറിയം എന്ന് പറയുന്ന ഒരു സ്ഥാപനം നമ്മൾ നടത്തി വരികയാണ്. അപ്പോൾ അലങ്കാര മത്സ്യങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷ്യയോഗ്യമായ എല്ലാ മത്സ്യങ്ങളും ഇവിടെ ലഭ്യമാണ്. ആ രീതിയിലൊരു സമ്പ്രദായമാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇവിടെ ബയോഫ്ലോക്ക് സിസ്റ്റത്തിനകത്ത് വളർത്തുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് ആദ്യം ടാങ്ക് സെറ്റിംഗ് ആണ്, അതായത് ഫ്ലോക്ക് ഡെവലപ്മെൻറ്റ് എന്നതാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ള വരുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സീഡ് ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സീഡിനെ മെയിനായിട്ട് ആശ്രയിക്കുന്നത് വല്ലാർപാടത്തെയോ അല്ലെങ്കിൽ നമ്മളെ ഗവൺമെൻറ് ഹാച്ചറിയായ നേര ഡാമിനോയാണ്. ഇതിനകത്ത് എവിടെയാണ് നമുക്ക് അവൈലബിലിറ്റി ഉള്ളത് അവിടെ നമ്മൾ സീഡ് എടുക്കാറാണ് പതിവ്. അപ്പോൾ ചിലപ്പോൾ 4 രൂപ അല്ലെങ്കിൽ 6 രൂപ സൈസിലുള്ള ഗിഫ്റ്റ് തിലാപ്പിയാണ് ഞാനിവിടെ സ്ഥിരമായി ചെയ്തു വരുന്നത്. അപ്പോൾ അതിൻ്റെ നേട്ടമെന്ന് പറയുന്നത് ഇതിനകത്ത് മെയിൽ മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് വളർച്ചാ നിരക്ക് കൂടുതലായിരിക്കും. മറ്റ് സാധാരണ സ്ലോപ്പിനാണെങ്കിൽ അതിൻ്റെ വളർച്ചാ നിരക്ക് കുറവായിരിക്കും. ഇതിനാകുമ്പോൾ നമുക്ക് വളർച്ച റേറ്റ് കൂടുതലാണ്. അതാണ് നമ്മൾ വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഏറ്റവും വലിയ കാര്യവും അത് തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കുഞ്ഞ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ക്വാറൻറ്റൈൻ ചെയ്യുക എന്നതാണ്. കാരണം അതിനകത്ത് തന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ക്ലിയർ ആക്കുന്നതിനായിട്ട് ചെറിയ ടാങ്കുകളിൽ അതിനെ 1-2 ദിവസം ക്വാറൻറ്റൈൻ ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുവരുന്ന സമയത്ത് ആ വെള്ളമൊക്കെ മാറ്റിയിട്ട് നമ്മൾ അതിനെ ഒരു ഉപ്പ് വെള്ളത്തിലൊക്കെ ഒന്ന് മുക്കി പൊട്ടാസ്യം പെർമാംഗനേറ്റിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് ക്വാറൻറ്റൈൻ ചെയ്ത് 2-3 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ 5 ഡയറുള്ള ബയോഫ്ലോക്ക് സിസ്റ്റത്തിലോട്ട് മാറ്റുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഏറ്റവും പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മൾ അമോണിയ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനകത്ത് നമ്മളൊരു സൊല്യൂഷൻ കിറ്റ് ഉണ്ടാകും. അപ്പോൾ അത് വെച്ചിട്ട് വെള്ളത്തിൻ്റെ pH നോക്കേണ്ടി വരും, അമോണിയ നോക്കേണ്ടി വരും. അതെല്ലാം ഒരു സന്തുലിതാവസ്ഥയിലാണെങ്കിൽ മാത്രമേ മീനിൻ്റെ വളർച്ച നമുക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടീഷനാണ് മെയിനായിട്ടുള്ളത്. പിന്നെ ഫീഡിങ്ങിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. മീനിൻ്റെ സൈസ് മാറുന്നതനുസരിച്ച് ഫീഡിൻ്റെ റേറ്റും അല്ലെങ്കിൽ ഫീഡിൻ്റെ സൈസും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 0.5 മുതലുള്ള

തീറ്റ നമുക്ക് അവൈലബിൾ ആണ്. 0.5, 0.6, 1.2, 2.5, ലാസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ ഫോറിലോട്ട് മാറും. അപ്പോൾ ഫോറിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രോട്ടീൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ 2.5 ഉള്ളത് നമ്മൾ പ്രോട്ടീൻ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ചാ നിരക്കും കൂടുതലായിരിക്കും. വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിനകത്ത് 2.5 ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതിനുള്ള കോസ്റ്റ് നമുക്ക് വിറ്റ് വരവാണ് ഏറ്റവും പ്രശ്നമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ സൈഡിൽ കൂടെ ഒരു അസോള ടാങ്ക് കൂടെ ചെയ്യുകയാണെങ്കിൽ അസോളയിൽ നിന്നുള്ള ഒരു തീറ്റ ഇതിനോട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചിലവ് വളരെ കുറഞ്ഞിരിക്കും. പിന്നെ ഈ ബയോഫ്ലോക്സ് സിസ്റ്റത്തിനകത്തുള്ള ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് പവർ ഫെയിലുവറാണ്. അതായത് നമ്മൾ മത്സ്യം കൂടുതലായിട്ട് വളർത്തുമ്പോൾ എയർ റേഷൻ മസ്റ്റാണ്. അപ്പോൾ എയർ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പവർ ഫെയിലുവർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിൽ ജനറേറ്റർ വേണം, അതല്ലാന്നുണ്ടെങ്കിൽ UPS സിസ്റ്റം വെച്ചിട്ട് ബാറ്ററി വെച്ചിട്ടൊക്കെ നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഹൈ റിസ്ക് ആണ്. മഴയൊക്കെ വരുന്ന സമയങ്ങളിൽ രാത്രിയൊക്കെ ആയിരിക്കും കറണ്ട് പോകുന്നത്. ആ സമയങ്ങളിൽ നമ്മൾ അലാറം വെച്ചിട്ടുണ്ട്. അപ്പോൾ അലാറം അടിക്കുകയാണെങ്കിൽ നമ്മൾ എണീറ്റ് പോയി ജനറേറ്ററൊക്കെ ഓൺ ചെയ്യുക. അങ്ങനെ ഹൈ റിസ്ക് ആണ്. ശരിക്കും ഇസ്രേലിയൻ ടെക്നോളജി എന്ന് പറയുകയാണെങ്കിലും നമ്മൾ അത്രയും റിസ്ക് എടുത്ത് അതിൻ്റെ കൂടെ നിന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഒരു ലാഭം നമുക്ക് കിട്ടുകയുള്ളൂ. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഹൈ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റിലോട്ട് കൊണ്ടുവരാനും പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ നേട്ടമായിട്ട് നമുക്ക് പറയുന്നത് നമ്മളിപ്പോൾ സാധാരണ ഒരു ടാങ്കിൽ അല്ലെങ്കിൽ 5 ഇടയുള്ള ഒരു ടാങ്കിനകത്ത് നമുക്കൊരു 200 മീൻ കുഞ്ഞുങ്ങളെയാണ് ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിങ്ങിലൂടെ നമുക്ക് 1000 കുഞ്ഞുങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പോരായ്മയും അതിൻ്റെ ഭാഗം മാത്രമാണ്. നമുക്ക് വെള്ളത്തിൻ്റെ ചിലവായിട്ട് വരുന്നത് നമ്മൾ ഈ ടാങ്ക് കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഓവൽ ഷേപ്പിലാണ്. താഴെ വരുന്ന ഭാഗത്തൊരു വാൽവൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്ലോക്കൊക്കെ അടിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഫ്ലോക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ ഒരു കോണിക്കൽ വെസലുണ്ട്, അതിനകത്ത് നമ്മൾ ഇതിൻ്റെ ഫ്ലോക്ക് അളവ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇത് ഫ്ലോക്ക് കൂടി നിൽക്കുന്ന സമയത്ത് വാൽവ് ജസ്റ്റ് ഒന്ന് തുറന്നു വിടുമ്പോൾ അടിയിലുള്ള കുറച്ച് വേസ്റ്റ് അങ്ങ് കളയുകയും വെള്ളം കൂടുതൽ ഫില്ല് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് തീരെ കുറവാണ്, വേണ്ട എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു കൾച്ചർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം തന്നെ റീസർക്കുലേറ്റ് ചെയ്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക എന്നതാണ് ബയോഫ്ലക് ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. അത് വെള്ളം ക്ഷാമമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ടെക്നോളജിയിൽ മീൻ കൃഷി ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു ടാങ്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനെ തന്നെ റീഫിൽ ചെയ്ത് അല്ലെങ്കിൽ ആ ഫ്ലോക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ അടുത്ത കൾച്ചറും നമുക്ക് അതിനകത്ത് നടത്താൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ ഒരു മറ്റൊരു സവിശേഷത. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കസ്റ്റമർക്ക് നേരിട്ട് വരികയും അവർക്ക് ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ചില ആൾക്കാർക്ക് വീട്ടിലെ എണ്ണം അനുസരിച്ചാണ് മീൻ. അപ്പോൾ അല്ലെങ്കിൽ 1 കിലോ മീനിനകത്ത് 4 എണ്ണം വേണമെന്നുള്ളവരുണ്ട്, ഒരാളിന് 2 എണ്ണം മതിയെന്നുള്ളവരാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടാനുസരണം മീൻ അവർക്ക് തന്നെ പിടിക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ 7 ബയോഫ്ലോക്സ് സിസ്റ്റത്തിൽ നിന്നും അതായത് റൊട്ടേഷൻ വ്യവസ്ഥയിലാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഒരു കുഞ്ഞിനെ ഇട്ട് കഴിഞ്ഞാൽ അത് റെഡിയായി വരുമ്പോഴേക്കും ആ ടാങ്ക് ഒഴിച്ചിട്ട് അടുത്ത കുഞ്ഞിടുന്നു. അപ്പോഴേക്കും നമുക്ക് 365 ദിവസം മീൻ കൊടുക്കത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ വലിയ മീനുകളെ നമ്മൾ കളക്ട് ചെയ്തിട്ട് നമുക്ക് വാണിജ്യാടിസ്ഥാനത്തിൽ കൊടുക്കാനായിട്ട് ഒരു ടാങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമേഴ്സിന് അവിടെ വരികയും നേരിട്ട് അതിൽ നിന്ന് പിടിക്കാനുള്ള സൗകര്യം അവർക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് പലർക്കും ഒരു ക്രൈസാണ് മീൻ നേരിട്ട് പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പലരും എൻജോയ് ചെയ്യാറുണ്ട്. ബയോഫ്ലോക്ക് ടെക്നോളജിയുടെ 7 ടാങ്കുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ 50% ഗ്രാൻറ്റ് തരുന്നുണ്ട്. പക്ഷേ അത് നമ്മളെല്ലാം ചെയ്ത് ബില്ലെല്ലാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും കിട്ടുന്നത്. കാലതാമസം ഉണ്ടാകും, പക്ഷേ ആദ്യം നമ്മൾ തന്നെ മുടക്കുമുതൽ ചെയ്യേണ്ടി വരും. തീർച്ചയായും ഒരു മീൻ വളർത്തൽ എന്ന മേഖലയിലോട്ട് ഇതിനെ കൊണ്ടുപോകാം എന്ന് തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ. കാരണം വാണിജ്യാടിസ്ഥാനത്ത് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റിംഗാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ മാർക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മീനെ നമുക്ക് എത്ര വേണമെങ്കിലും അതിനകത്ത് വിളയിച്ചെടുക്കാൻ പറ്റും. നമ്മൾ ആ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മൾ 100% അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കണമെന്നതാണ്. ഹൈ ഡെൻസിറ്റി ഫിഷ് ഫാമിംഗ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഡിമാൻഡാണ് കൂടുതലായിട്ട് വരുന്നത്. കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അടുത്ത പദ്ധതികൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ 7 ടാങ്കിലെയും മീനുകളെല്ലാം നഷ്ടപ്പെടും എന്നത് വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും വളരെ നല്ലൊരു വരുമാനം നമുക്ക് ഇതിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഹാരം, ആനന്ദം, ആദായം, ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരിക്കലും വിഷമം വരത്തില്ല. നമുക്ക് തന്നെ നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇത് തന്നെ ഒരു നല്ലൊരു ആനന്ദമാണ്. നമ്മൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ മീൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടെൻഷനെല്ലാം മാറും. അവരൊക്കെ വന്ന് ഇങ്ങനെ കഴിക്കുന്നത് നോക്കി നിൽക്കുക തന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. മൂന്നാമത് നമ്മൾ ആദായം എന്ന കോൺസെപ്റ്റിലേക്ക് പോകുന്നതാണ് അതിൻ്റെ ഒരു ശരി. അപ്പോൾ ഇത് മൂന്നും കൂടെ കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. എല്ലാ നല്ലൊരു ആദായം ഉൾപ്പെടെ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ വിളയിച്ചെടുക്കാവുന്ന ഒരു മീനിനെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് ബയോഫ്ലോക്ക് ടെക്നോളജിയുടെ നേട്ടമായിട്ട് പറയുന്നത്.
നമ്മുടെ മീൻ വളർത്തല് 2 സെന്റ് പോണ്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ റീസർക്കുലേറ്ററി അക്വോ സിസ്റ്റം, റാ സിസ്റ്റം കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള പച്ചക്കറി അതിൽ തന്നെ വിളയിച്ചെടുക്കാൻ പറ്റും. അതായത് ഒരു ഗ്രോ ബെഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ കുളത്തിലെ വെള്ളം തന്നെ ഫിൽട്ടർ ചെയ്ത് ഈ ഗ്രോ ബെഡിലൂടെ വന്നു കഴിഞ്ഞാൽ വെള്ളവും ഫിൽട്ടറായി മാറും,

0: സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് മന്ത്രി കെ എ തുളസി നിർദ്ദേശം നൽകി. പി എം അജയ് പദ്ധതിയുടെ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള കർമ്മ പദ്ധതി അംഗീകരിക്കുന്നതിനായുള്ള യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജില്ലയിൽ 6 പദ്ധതികൾക്ക് സമിതിയുടെ അംഗീകാരം ലഭിച്ചു. പാലക്കാട് നഗരത്തിലെ പുനർനിർമ്മിക്കുന്ന ടൗൺഹാളിന് പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാരുടെ പേര് നൽകാൻ നഗരസഭാ കൌൺസിൽ തീരുമാനിച്ചു. നഗരസഭാ കൌൺസിലിൽ ഉയർന്ന ആവശ്യത്തിന് ഭരണസമിതി അംഗീകാരം നൽകി കെ സ്മാർട്ടിൽ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തു. മദ്രാസ് പ്രസിഡൻസിയിലെ ആദ്യ തദ്ദേശീയനായ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ പുലിക്കാട്ട് രത്നവേലു ചെട്ടിയാർ പാലക്കാട് ഹെഡ് അസിസ്റ്റന്റ് കളക്ടർ ആയിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന്റെ നീതികേടിനെതിരെ സ്വന്തം ജീവിതം കൊണ്ട് പൊരുതിയ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായാണ് അദ്ദേഹം ചരിത്ര രേഖകളിൽ അറിയപ്പെടുന്നത്. കാലവർഷത്തെ മുൻനിർത്തിയുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എൻ ഷംസുദ്ദീൻ നിർദ്ദേശം നൽകി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു മന്ത്രി. പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, കേരള വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ വകുപ്പുകളിലെ ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെയും കീഴിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തയ്യാറാണെന്നും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ സജ്ജമായതായും മന്ത്രി അറിയിച്ചു. കാലവർഷം ആരംഭിച്ചതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. വീടിനു ചുറ്റും കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കണമെന്നും എലിശല്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. പൊതുജനങ്ങൾ പരിസര വ്യക്തി ആഹാര ശുചിത്വവും കൃത്യമായി പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പാലക്കാട് താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. കൽപ്പാത്തി ഹോമിയോ ആശുപത്രി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കകത്ത് അനുയോജ്യമായ കെട്ടിടം അനുവദിക്കുന്നതിന് ജില്ലാ കളക്ടർ മുഖേന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമിതി തീരുമാനിച്ചു. KSRTC ലിങ്ക് റോഡിൽ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായി യോഗത്തിൽ പങ്കെടുത്തവർ ചൂണ്ടിക്കാട്ടി. കണ്ണാടി പഞ്ചായത്തിലെ കിണാശേരി ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർക്ക് റോഡ് മുറിച്ചുകടക്കാനുള്ള ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തിരമായി സീബ്ര ലൈൻ സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ കാഴ്ച പരിമിതരായ അംഗങ്ങളുടെ കാഴ്ചയുള്ള മക്കൾക്ക് പഠന കിറ്റ് വിതരണം ചെയ്തു. പരിപാടി മലമ്പുഴ MLA എ പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. SSLC+2 വിജയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. യുവ ആപ്ത മിത്ര പദ്ധതിയുടെ ഭാഗമായി മൈ ഭാരത് വോളണ്ടിയർമാർക്കായി ജില്ലയിൽ ദുരന്ത നിവാരണ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. 7 ദിവസങ്ങളിലായി നടന്ന പരിശീലന ക്യാമ്പിൽ പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ആരോഗ്യവകുപ്പ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി, ഫോറസ്റ്റ് സർപ്പ ടീം, സൈക്കോളജിസ്റ്റുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ പരിശീലന സെഷനുകൾ സംഘടിപ്പിച്ചു. നെഹ്റു യുവകേന്ദ്രയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോക പരിസ്ഥിതി ദിനത്തിൽ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിസ്ഥിതി ദിനാചരണവും സംരക്ഷണ പ്രചാരണ പരിപാടിയും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ദിനാചരണത്തിന്റെ ഭാഗമായി പൊതുജനങ്ങളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ട് പരിസ്ഥിതി ദിന റാലി സംഘടിപ്പിച്ചു. പരിസ്ഥിതി ദിന പ്രതിജ്ഞ ചൊല്ലി പച്ചത്തുരുത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടു. ലോക പരിസ്ഥിതി ദിനം ജില്ലാതല ഉദ്ഘാടനം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. വനം വന്യജീവി വകുപ്പിന്റെ സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ പരിസരത്ത് മന്ത്രി വൃക്ഷത്തൈകൾ നട്ടു. കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാതല പരിസ്ഥിതി ദിനാഘോഷം രമേശ് പിഷാരടി MLA ഉദ്ഘാടനം ചെയ്തു. ലോക പുകയില വിരുദ്ധ ദിനാചരണം ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞിരപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ചന്ദ്രൻ നിർവഹിച്ചു. കാഞ്ഞിരപ്പുഴ കുടുംബാരോഗ്യ പരിധിയിൽ ഉൾപ്പെടുന്ന 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുകയില വിമുക്ത വിദ്യാലയ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ബോധവൽക്കരണ റാലിയും നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും നടന്നു. പാചകവാതകം, പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വിതരണക്കാർ എന്നിവരെ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്കുള്ള പരാതി പരിഹരിക്കുന്നതിന് LPG ഓപ്പൺ ഫോറത്തിന്റെയും പെട്രോ പ്രോഡക്ട്സ് ഗ്രീവൻസ് റിഡ്രസൽ ഫോറത്തിന്റെയും യോഗം ജില്ലാ കളക്ടർ K. സുധീറിന്റെ അധ്യക്ഷതയിൽ ചേർന്നു. പാചകവാതക വിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പരാതി പരിഹാരത്തിനായി ജില്ലാ താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ വാർ റൂം പ്രവർത്തിച്ചു വരുന്നതായി ജില്ലാ കളക്ടർ അറിയിച്ചു.
1: പാലക്കാട് ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി പാലക്കാട് പ്രതിനിധി ഫൈസൽ അലിമുത്ത്.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. കാവ്യാഞ്ജലി. വൈലോപ്പിള്ളിയുടെ മഴത്തുള്ളികൾ എന്ന കവിത പി. സുശീലദേവി ചൊല്ലുന്നു.

കാവ്യാഞ്ജലിയിൽ നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളിയുടെ മഴത്തുള്ളികൾ എന്ന കവിത, പി സുശീലദേവി ചൊല്ലിയത്. സമയം 6 മണി കഴിഞ്ഞ് 19:45. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.

0: विनिमयः सम्यक् भवेत् विकसित भारतस्य लक्ष्यं प्रति बलमपि वर्धिष्यति। सभायामस्यां देशे कौशल विकासस्य संवर्धनं वृत्त्यवसराणि अपि वर्धयिष्यन्ति। वर्षस्य अस्य विषयो विद्यते सप्तचत्वारिंशदुत्तर द्विसहस्रतम वर्षपर्यन्तं विकसित भारताय समावेशी मानव विकासः। संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज ऑन एआईआर चलदूरभाषीय तन्त्रांशे अपि उपलब्धो भविष्यति। प्रवर्तन निदेशालयेन आन्ध्र प्रदेश राज्य मद्य पदार्थ निगम लिमिटेड इत्यस्य कथिते परिवहन प्रवञ्चनाकाण्डे हैदराबादे पञ्च स्थलेषु सहसा अन्वेषणं कृतम्। प्रवर्तन निदेशालयस्य अधिकारिणः कथयन्ति यत् आरोपिजनाः शासकीय कोषात् पञ्चनवत्यधिक कोटि रूप्यकाणां वित्तहरणं कृतवन्तः तथा च स्व सहयोगिनां कृते अवैध लाभाः अर्जिताः। भारतेन प्रतिरक्षण व्याप्तिं सुदृढं कर्तुं सार्वजनिक स्वास्थ्यस्य रक्षणार्थं च प्रयत्नान् समर्थयितुं मालदीव देशं प्रति 20,000 यावत् खसरा सूच्यौषधीनां प्रायः 3 टन चिकित्सा सामग्रीं च प्रेषितम्। विदेश मन्त्रालयः अवदत् यत् एतत् सहयोगं द्वीपराष्ट्रे वर्धमानानां खसरा प्रकरणानां निवारणे साहाय्यं करिष्यति तथा च मालदीव्स सर्वकारस्य प्रतिक्रिया उपायान् सुदृढं करिष्यति इति। तस्य नेबरहुड फर्स्ट विजन महासागर इत्येतयोः अन्तर्गतं भारतं मालदीव्स देशेन सह संयुक्त प्राथमिकतासु निकटतया कार्यं कर्तुं प्रतिबद्धम् अस्ति। सूचना प्रसारण मन्त्री अश्विनी वैष्णवः अद्य राजस्थाने जैसलमेर जनपदे रामगढे 20 किलोवाट क्षमतायुतस्य FM प्रेषकस्य आभासीय उद्घाटनम् अकरोत्। जयपुरस्थे आकाशवाणी परिसरे समायोजिते एकस्मिन् कार्यक्रमे उद्घाटन कार्यमिदं सम्पन्नम्। अनेन सह राज्ये FM प्रेषकाणां संख्या विवर्ध्य 49 जाता। नूतनः प्रेषकः सीमावर्ति क्षेत्रेषु 80 किलोमीटर परिमिते क्षेत्र रेडियो प्रसारणस्य आवरणं प्रदास्यति। एतेन जनाः विविधाः सूचनाः शैक्षिक सामग्र्यः प्राप्तुं शक्नुवन्ति। सभां सम्बोधयन् श्रीवैष्णवः अवदत् यत् देशस्य सीमाक्षेत्रेषु कश्मीरतः कच्छपर्यन्तम् आकाशवाणी दूरदर्शनयोः प्रसारणसेवायाः विशिष्टाः लाभाः प्राप्स्यन्ते।
1: मैं निवेदन करूंगा आकाशवाणी के सभी साथियों से और विशेषकर डीजी साहब से, राजीव जी से और हमारे प्रसार भारती के चेयरमैन श्री प्रसून जोशी जी से कि अब हम एक नए तरीके से सोचे आकाशवाणी के बारे में। हम आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे। जो भी डिजिटल प्लेटफॉर्म हमारे पास आज अवेलेबल है, अपना खुद का वेब्स OTT है, उस प्लेटफॉर्म को यूज करें। लोकल आर्ट, लोकल संस्कृति, लोकल खान पान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए। अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करें। आपको पूरा फ्रीडम है, जो आप कहोगे वो पॉलिसी बनेगी। पॉलिसी बनाने वाले आप, इम्प्लीमेंट करने वाले आप।
0: प्रशासनेन एथोनॉल मिश्रित पेट्रोल उत्पाद शुल्कम् अपसारितम्। वित्त मन्त्रालयेन एकया अधिसूचनया प्रकाशितं यत् 20%-30% एथोनॉल मिश्रित पेट्रोल उत्पादं केन्द्रीय उत्पाद शुल्क श्रेण्यात् पूर्णतया विमुक्तम्। मन्त्रालयेन उक्तं यत् अस्य शैथिल्यस्य उद्देश्यं भारतीय एथोनॉल मिश्रण कार्यक्रमं सुदृढीकरणमस्ति। 26,000 वर्षस्य फीफा विश्व चषक क्रीडायाः आरम्भः अद्य रात्रौ मेक्सिको नगरस्य ऐतिहासिके एस्टाडियो एर्जेटेका क्रीडागृहे आरभ्यते इति वार्ताः।
2: आकाशवाणी इनि अल्पसमयत्തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ।
3: മോനെ, ഞാൻ ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ ഇന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. വാർത്തകൾ വിശദമായി. ലോകം അനിശ്ചിതാവസ്ഥയിലൂടെ കടന്നുപോകുമ്പോഴും ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടന്ന നിതി ആയോഗിന്റെ 11-ാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നും ഇതിനായി നിതി ആയോഗ് മികച്ച വേദിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കാർഷികം, സ്റ്റാർട്ടപ്പുകൾ, ശാസ്ത്രം തുടങ്ങി എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അവരുടെ സുരക്ഷയ്ക്കും വിദ്യാഭ്യാസത്തിനും സംസ്ഥാനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവരോട് ക്വാറന്റൈനിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു.
4: ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. അത് കലക്ടർ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിനോർമ്മ രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ഇന്നലെ ഇന്നുമായിട്ട് റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ യോഗം ചേർന്നു. ആവശ്യത്തിനുള്ള പി പി കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്.
2: സംസ്ഥാനത്ത് ഷിഗെല്ല വ്യാപനം തടയാൻ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. വയനാട് ഇന്ന് ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗബാധിതരുടെ എണ്ണം 9. കൊല്ലത്ത് 2 ദിവസത്തിനിടെ 2 കുട്ടികൾക്ക് ഷിഗെല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ 3 പേർക്ക് കൂടി ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച 3 പേരും കുട്ടികളാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
5: തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെയാണ് വീണ്ടും ഷിഗെല്ല രോഗം സ്ഥിരീകരിച്ചത്. പുത്തൻതോപ്പ്, ചാക്ക, തോന്നയ്ക്കൽ സ്വദേശികളായ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവർ 3 പേരും നിലവിൽ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. കുട്ടികളുടെ മാതാപിതാക്കൾക്കും സമ്പർക്കം പുലർത്തിയവർക്കും ഇതുവരെ ഷിഗെല്ല രോഗലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ആരോഗ്യ പ്രവർത്തകർ രോഗം ബാധിച്ച കുട്ടികളുടെ വീടുകളിലെത്തി പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ നൽകി വരികയാണ്.
2: ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നത്തിനും വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരം കാണാൻ സെക്രട്ടേറിയറ്റിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. മന്ത്രിമാരായ മോൻസ് ജോസഫ്, കെ മുരളീധരൻ, സി പി ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ മേയർ വി വി രാജേഷ്, ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരും പങ്കെടുത്തു. കുടിവെള്ള ക്ഷാമമുള്ള ഇടങ്ങളിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും ചേർന്ന് ജലവിതരണം ഉറപ്പാക്കും. മഴക്കാല വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകാനും പാർവതി പുത്തനാറിൽ ആഴ്ചയിൽ രണ്ടു തവണ പരിശോധന നടത്താനും ആമയഞ്ചാൻ തോടിനായി പ്രത്യേക

0: കർമ്മ പദ്ധതി നടപ്പാക്കാനും യോഗം തീരുമാനിച്ചു. കൂടാതെ പൊഴിയൂർ ഭീമാപള്ളി മേഖലകളിലെ തീരശോഷണം തടയാനുള്ള നടപടികളും സ്വീകരിക്കും. രക്തദാനവും അവയവദാനവും സമൂഹത്തിന്റെ ജീവകാരുണ്യ സംസ്കാരമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന മഹത്തായ സേവനമാണ്. രക്തദാനത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറ്റി കൂടുതൽ പേർ ദാതാക്കളായി മുന്നോട്ട് വരണമെന്നും മന്ത്രി പറഞ്ഞു. ലോക രക്തദാന ദിനാചരണത്തിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ വിലയിരുത്തുന്നതിനും ദുരന്ത നിവാരണ നടപടികൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നു. പ്രകൃതിക്ഷോഭങ്ങൾ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് ജില്ലയിലെ കൺട്രോൾ റൂമിൽ അറിയിക്കാവുന്നതാണ്. പരാതികൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസുകൾക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കും. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കും. മെക്സിക്കോയിൽ രാത്രി 12:30 നടക്കുന്ന ആദ്യ പോരാട്ടത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: യുദ്ധങ്ങളും രാഷ്ട്രീയ ഭിന്നതകളും ഭാഷകളും സംസ്കാരങ്ങളും എല്ലാം മറന്ന് മനുഷ്യൻ ഒരേ വികാരത്തിൽ ലയിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ ആദ്യ വിസിലിനായി ലോകം മിഴിച്ചുമാതെ കാത്തിരിക്കുകയാണ്. ഏതാനും മണിക്കൂറുകൾ പിന്നിട്ടാൽ മെക്സിക്കോ സിറ്റിയിൽ പന്തുരുളുമ്പോൾ 1930 ഉറുഗ്വേയിൽ ആരംഭിച്ച ഫുട്ബോൾ വിശ്വകപ്പിന് പ്രായം 100 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന കിരീടം നിലനിർത്താൻ ഇറങ്ങുമ്പോൾ ബ്രസീൽ 6 ലോക കിരീടത്തിനായുള്ള സ്വപ്നം പിന്തുടരുന്നു. ഫ്രാൻസ്, ഇംഗ്ലണ്ട്, സ്പെയിൻ, ജർമ്മനി തുടങ്ങിയ മമ്പന്മാർ കിരീട പോരാട്ടത്തിന് സജ്ജമാകുമ്പോൾ ആദ്യമായി ലോകകപ്പ് വേദിയിലെത്തുന്ന ഉസ്ബെക്കിസ്ഥാൻ, കുറുസോവ, ജോർദാൻ, കേപ് ഡേ വെർദെ എന്നീ രാജ്യങ്ങൾ ചരിത്രം രചിക്കാനുള്ള സ്വപ്നമായി എത്തുന്നു.
0: വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ അടുത്ത മാസം 5 വരെ ഇംഗ്ലണ്ടിൽ നടക്കും. ഇന്ത്യയടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളികളാണ്. നാളെ രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. സിഡ്നിയിൽ നടക്കുന്ന ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ ഇന്ത്യയുടെ PV സിന്ധുവും തൻവി ശർമ്മയും ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. പുരുഷ വിഭാഗം ഡബിൾസിൽ MR അർജുൻ, ഹരിഹരൻ അംശകരുൺ സഖ്യവും ക്വാർട്ടറിലെത്തിയിട്ടുണ്ട്. അതേസമയം പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ കിരൺ ജോർജ്, സനി ദയാനന്ദ്, തരുൺ മന്നേപ്പള്ളി എന്നിവർ ആദ്യ റൌണ്ടിൽ പുറത്തായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ പ്രധാനമന്ത്രി ആവാസ് യോജന, ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ ശക്തമായ വളർച്ചാ പാതയിലെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരത് ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ സ്ഥിരീകരിച്ചു. സമ്പർക്ക പട്ടികയിലുള്ളവർ ക്വാറന്റൈനിൽ. സംസ്ഥാനത്ത് ഷിഗെല്ല ജാഗ്രത. വയനാട്ടിലും കൊല്ലത്തും തിരുവനന്തപുരത്തും രോഗബാധ. പ്രതിരോധം ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഒമാൻ തീരത്ത് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 4 ജില്ലകളിൽ നിന്നും 2 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് മണിക്കൂറുകൾക്കകം തുടക്കമാകും. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് നാളെ മുതൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

0: ക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം കമലദളം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. കിസാൻ വാണി.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഇടുക്കി അയ്യപ്പൻ കോവിൽ പ്രദേശത്ത് സമ്മിശ്ര കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവ കർഷകനായ ശ്രീ മഹേഷ് മാത്യു കുഴിക്കാട്ട് തന്റെ കാർഷിക പ്രവർത്തനങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്നത്തെ കിസാൻവാണിയിൽ.
2: കിസാൻവാണി ടീം ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ അയ്യപ്പൻ കോവിൽ ഗ്രാമപഞ്ചായത്തിലാണ്. ഇവിടെ സജീവമായി കാർഷിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ശ്രീ മഹേഷ് മാത്യു കുഴിക്കാട്ട് എന്ന യുവ കർഷകനാണ് നമ്മോടൊപ്പം ഇന്നുള്ളത്. അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം.
3: നമസ്കാരം.
2: അങ്ങ് എത്ര കാലമായി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്?
3: ഞാനൊരു 25 വർഷമായിട്ട് കാർഷിക
2: മേഖലയിലുണ്ട്. വളരെ ചെറുപ്പത്തിൽ തന്നെ കാർഷിക മേഖലയിലേക്ക് കടന്നു വന്നിരുന്നു അല്ലേ?
3: അതെ.
2: അങ്ങനെ ഒരു കാർഷിക മേഖലയിലേക്ക് ഒരു കടന്നു വരാനുള്ള ഒരു കാരണം എന്തായിരുന്നു?
3: അതായത് എന്റെ ഫാദർ കൃഷിക്കാരനായിരുന്നു. അപ്പം ഞാൻ ഫാദറിനോട് പോകാൻ ചെറുപ്പത്തിൽ തന്നെ പറമ്പിലേക്ക് ഇറങ്ങി പണിയുമായിരുന്നു. അപ്പൊ എനിക്ക് കൃഷിയോട് വളരെ താല്പര്യമായിരുന്നു. അതിനുശേഷം പഠനമൊക്കെ തീർന്ന ശേഷം പിന്നെ പൂർണ്ണമായിട്ട് കാർഷിക മേഖലയിലോട്ട് തിരിഞ്ഞു.
2: അപ്പൊ ആദ്യ സമയത്ത് 25 വർഷം മുമ്പ് കൃഷിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അന്ന് എന്തൊക്കെ കൃഷി ചെയ്തോണ്ടിരുന്നത്?
3: അന്ന് നമ്മള് കൂടുതലായിട്ടും കൊടികൃഷിയായിരുന്നു. കൊടിയും കാപ്പിയായിരുന്നു, പിന്നെ കുറച്ച് റബ്ബർ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ കൊടി ഒരു ലാഭകരമല്ലാത്തൊരു കൃഷിയിൽ തോന്നുന്നു. കാരണം കൊടിക്ക് ഭയങ്കര കേടാണ്. നമ്മൾ എന്ത് ചെയ്താലും കേടങ്ങ് മാറാത്ത അവസ്ഥയാണ്. അതിനുശേഷം ഒരു 10 വർഷമായിട്ട് ഏലകൃഷിയിലോട്ട് തിരിഞ്ഞു. പൂർണ്ണമായിട്ട് ഏലകൃഷിയിലാണ്. ഏലമുണ്ട്, റബ്ബറും ഉണ്ട്.
2: ഏലകൃഷി ഇപ്പൊ ഏതൊക്കെയാണ് ചെയ്തോണ്ടിരിക്കുന്നത്?
3: ഒറ്റച്ചെമ്പിന്, പിന്നെ കണിപ്പറമ്പനുണ്ട്. ഈ രണ്ട് ഇതാണ് മെയിൻ ആയിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്.
2: ഇത് രണ്ടിലും നമുക്ക് കൂടുതൽ കൃഷി യോഗ്യമായിട്ടുള്ളത് ഏതായിട്ടാണ് തോന്നിയിരിക്കുന്നത്?
3: കൂടുതലും എൻ്റെ അനുഭവത്തിലെ ഒറ്റച്ചെമ്പിൽ നിന്നാണ്, അതായത് നമുക്ക് കൂടുതൽ കിട്ടുന്നത്.
2: അതെയല്ലേ.
3: പിന്നെ നമുക്ക് വെയിലടിയുള്ള പ്രദേശത്താണെങ്കിൽ കണിപ്പറമ്പൻ കുറച്ചുകൂടെ പിടിച്ചു നയിക്കും. ഉണക്കിനെ അത് ജീവിക്കാൻ കണിപ്പറമ്പൻ പറ്റും. പക്ഷെ നമുക്ക് ഈൽഡ് കിട്ടുന്നത് ഒറ്റച്ചെമ്പൻ ഇതാണ്.
2: ആദായകരമായിട്ടുള്ളത് ഇപ്പോഴും
3: ഞങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒറ്റച്ചെമ്പിലാണ്.
2: ഇപ്പൊ ഈ പറഞ്ഞ കാലാവസ്ഥപരമായിട്ടുള്ള, അതായത് ഈ പറഞ്ഞ വരൾച്ച, വേനൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ കണിപ്പറമ്പിന് പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇപ്പോൾ ഹൈറേഞ്ചിലെ കാലാവസ്ഥ പഴയ പോലെയല്ല. ചൂട് കൂടുന്നുണ്ട്, വേനലാണെങ്കിലും കടുത്ത വേനലാണ്. 2 വർഷം മുമ്പ് ഭീകരമായൊരു വരൾച്ച നമ്മുടെ മേഖലയിൽ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നമ്മുടെ കൃഷിനെ അത് ബാധിച്ചിരുന്നോ?
3: നല്ലപോലെ ബാധിച്ചായിരുന്നു.
2: അതെയല്ലേ.
3: 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ആ വരൾച്ച നമ്മുടെ കൃഷിയെ നല്ലപോലെ ബാധിച്ചു. ഏകദേശം ഒരു 500 ചെടി നശിക്കുകയുണ്ടായി. അപ്പം അതിനുശേഷം ഞാൻ രണ്ടാമത് പോയ ചെടികളൊക്കെ റീപ്ലാന്റ് ചെയ്ത് ഈ വർഷം ഈൽഡിലോട്ടായി. പിന്നെ വെച്ചാൽ കഴിഞ്ഞ വർഷം മൊത്തം മിസ്റ്റ് ചെയ്തു, ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്തുകൊണ്ട് കഴിഞ്ഞ വർഷം വരൾച്ച നമുക്ക് അതിജീവിക്കാൻ പറ്റി.
2: ആദ്യമേ വരൾച്ച വന്ന സമയത്ത് നമുക്ക് വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു.
3: വെള്ളത്തിന്റെ പ്രശ്നം നമ്മൾ കൈക്ക് ഓസിൽ നനയ്ക്കുകയായിരുന്നു. പക്ഷെ അത് നമുക്ക് അന്നേരം എത്തിപ്പെടാൻ പറ്റിയില്ലായിരുന്നു. അപ്പൊ അതിനെ മറികടക്കാൻ വേണ്ടി രണ്ടാമത് നമ്മൾ ചെയ്തതാണ് മൊത്തം.
2: മിസ്റ്റ് പോലുള്ള ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ ഒട്ടനവധി കൃഷിയിൽ ഉപയോഗിക്കുന്നുണ്ടോ?
3: ഈ കഴിഞ്ഞ വർഷമാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ഫസ്റ്റ് ടൈം, പക്ഷേ അതിന്റെ മറ്റേ റിസൾട്ട് നമുക്ക് ഉണ്ട്. കാരണം നമുക്ക് ഈ പ്രാവശ്യം വരൾച്ചയുടെ സംഭവം ഉണ്ടായില്ല. ഈ കാ കൂടുതൽ പിടിക്കുന്നതിനും ഗുണകരമായിട്ടുണ്ട്. അത്
2: സാധാരണ ഓസ് വെച്ച് നനച്ചു കൊടുക്കുന്നതായിട്ട് എന്തൊക്കെ ഗുണങ്ങളാണ് ഇതിന്?
3: അതായത് നമുക്കെപ്പോഴും മണ്ണിൽ ഈർപ്പം നിൽക്കും. പിന്നെ കൂലിച്ചെലവ് വളരെ കുറവാണ്. ഇതിപ്പോ എനിക്ക് തന്നെ നമുക്കൊരു 4 ഏക്കർ സ്ഥലമാണ് ഉള്ളത്. ഇതിപ്പോ നമുക്ക് തന്നെ ചെന്ന് നമുക്ക് മൊത്തം സ്ഥലത്ത് ഇടാൻ വരും. അതായത് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഫുള്ള് നമുക്ക് നനച്ചു ചേർക്കാൻ
2: പറ്റില്ല.
3: നമുക്ക് ഓരോ ബ്ലോക്ക് തിരിച്ചറിച്ച് വിട്ടാൽ മതി. മറ്റേത് ഞാൻ ഒരു 4-5 ദിവസം നിന്ന് കഴിഞ്ഞാല് ഫുള്ളായിട്ട് നിന്ന് കഴിഞ്ഞാല് പണിക്കാരോട് കൂട്ടുന്നാലേ ഒരു റൗണ്ട് നമുക്ക് നനച്ചു ചേർക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം എനിക്ക് പണിക്കാരെ കൂട്ടേണ്ട വന്നില്ല, തന്നെ നനയ്ക്കാൻ പറ്റും.
2: വെള്ളത്തിന്റെ ചെലവായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ
3: നമുക്ക് സമയം നോക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പറമ്പ് മുഴുവൻ നനയുവാണ്. നമ്മളല്ലാതെ പിന്നെ ഓസിന് കാണിക്കുമ്പോൾ നമ്മുടെ ചെടി ചൂട്
2: മാത്രമാണ്.
3: വെള്ളത്തിന് നേരെ ചെലവ് കൂടുതലുണ്ട്. ചന്ദ്രൻ നമുക്ക് ഭൂമി മൊത്തം നനയും,
2: മൊത്തം നനഞ്ഞ് കിട്ടുന്ന ഗുണം
3: കിട്ടുന്നുണ്ട്.
2: 4 ഏക്കർ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം പൈസ എത്ര ഒത്തിരി ചെലവാകുന്നതാണോ?
3: പൈസ നമുക്കിപ്പോ എന്റെ ഒരു 1 ഏക്കറിന് 2.5 ലക്ഷം രൂപ
2: അത്രയും ചെലവ്
3: വരുന്നുണ്ട്.
2: പണിക്കൂലിയും പിന്നെ ദീർഘകാലത്തിന് ഉപയോഗിക്കാൻ പറ്റും. അതൊക്കെ നോക്കുമ്പോൾ ലാഭകരമാണ്.
3: നമുക്ക് വിലയുള്ളതുകൊണ്ട് ലാഭകരമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് വില ഉണ്ടായിരുന്നുണ്ട്, കുഴപ്പമില്ലാണ്ട്
2: പോകുന്നുണ്ടല്ലേ.
3: വില പോയാൽ നമുക്ക് കൃഷി.
2: അതെ. ഏലകൃഷി നടത്തുന്ന സമയത്ത് അത് നടന്ന സമയം തൊട്ട് നടന്ന രീതി എങ്ങനെയാണ്, പിന്നീടുള്ള നട്ടതിന് ശേഷമുള്ള പരിപാലനം അതൊക്കെ എങ്ങനെയാണെന്ന് വിശദമായിട്ട് പറയാമോ?
3: നമ്മുടെ ഒരു ഭാഗത്ത് ഏകദേശം 2 ഏക്കർ സ്ഥലത്തോളം നമുക്ക് കൊടിയും കാപ്പിയും തന്നെ. കൊടി പോയിട്ട് കാപ്പിയായിരുന്നു. ഞാൻ കാപ്പി മുഴുവൻ പറ്റിയിട്ട് ജെസുക്ക് മൊത്തം കയറി കിളച്ചു. അതായത് കാപ്പിക്കുറ്റി മുഴുവൻ പറിച്ച് ജെസുക്ക് കിളച്ചു. അതിനുശേഷം ഒരു 9 അടി അകലത്തില് തടവെടുത്ത് നമ്മള് ചാണപ്പൊടി ഇട്ട് ശലം പിന്നെ വെപ്പുണവർ ഇട്ട് ചെണ്ണ അടിവളമായിട്ട് ചേർത്ത് കൊടുത്തുകൊണ്ട് ചെമ്പ് നട്ടു. ചെമ്പ് നട്ട ശേഷം ഒരു 30 ശേഷം ലൈറ്റായിട്ട് വെള്ളങ്ങൾ കൊടുത്ത് ചാണം വെള്ളം കൂടെ കൂട്ടി കൊടുത്ത് വന്നു. ഓരോ മാസം കൂടുമ്പോഴും വളർച്ചയനുസരിച്ചുള്ള വളങ്ങൾ കൊടുത്ത് വന്നു.
2: ചെമ്പ് നടുമ്പോൾ നമ്മൾ ഒരു ചെമ്പ് മാത്രം,
3: ഒറ്റ ചെമ്പ് മാത്രമാണ്.
2: ചില ആളുകൾ ഒന്നിലധികം നടന്നു.
3: നമുക്ക് ചെമ്പുടെ സമയത്ത് നമ്മുടെ അനുഭവത്തിലെ ചെമ്പിന്റെ സമയത്ത് വളരെ തവറലും ചെമ്പിന് വളരെ ക്ഷാമം ഉണ്ടായിരുന്നു. നമുക്ക് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് സംഘടിപ്പിച്ചാണ് ചെമ്പ് കണ്ടത്. അപ്പം ഒരു ചെമ്പ് തന്നെ നമ്മൾ വെച്ചുകൊണ്ടാണ് കയറ്റിക്കൊണ്ട് വന്നത്. പക്ഷെ എന്റെ അനുഭവത്തിൽ ഒരു ചെമ്പ് വെക്കുന്നതും മൂന്നാല് ചെമ്പ് കൂട്ടി വെക്കുന്നതെല്ലാം ഈ ഒറ്റ ചെമ്പാണ് കുറച്ചുകൂടെ ശക്തിയായിട്ട് കയറുന്നത്. ആദ്യമേ ചെമ്പ് പിന്നെ മൂന്നാല് ചെമ്പ് കൂട്ടി വെക്കുമ്പോൾ തിരിച്ചിട്ട് അടിച്ചെങ്കിലും പിന്നീടുള്ള വളച്ച് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ ചെമ്പ് വെക്കുന്നതാണ് കരുത്തോടെ കയറുന്നതും നല്ല എന്റെ അനുഭവത്തിൽ.
2: പിന്നെ നമ്മള് ഈ വളപ്രയോഗം ഒരു വർഷം എത്ര തവണ നടത്തണം?
3: വളപ്രയോഗം ഞാനിപ്പോ ചെമ്പ് ഒരു 5 തവണ 6 തവണ ചെയ്യുന്നുണ്ട്.
2: അത് രാസവളം ജൈവളം
3: രാസവളം ജൈവളം മാറി ചെയ്യുന്നുണ്ട്. ചാണപ്പൊടി ഇടുന്നുണ്ട്, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി.
2: നമുക്കിതൊരു ആദായമായിട്ട് വരണമെങ്കിൽ എടുക്കാൻ തുടങ്ങി എത്ര കാലം എടുക്കും?
3: നമുക്കൊരു 20 മാസം കഴിയുമ്പോഴത്തേക്ക്
2: ആദായത്തിലോട്ട്
3: 2 വർഷം പൂർത്തിയാകും നല്ല ഇല്ലിലോട്ട് കയറും. ആദ്യത്തെ വർഷം നമുക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് ആദായം കെട്ടി തുടങ്ങും. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക്
2: ആദായം എടുപ്പ് നമുക്ക് ഒരു വർഷം എത്ര തവണയാണ് സാധാരണ പറ്റാറുള്ളത്?
3: നമുക്കിവിടെ ഇപ്പൊ എനിക്കിവിടെ ഒരു നമുക്കിവിടെ ചൂട് കൂടിയ പ്രദേശമാണ്. നമുക്കിവിടെ ഒരു 6 തവണ കൂടുതൽ കിട്ടത്തില്ല. 5 റൗണ്ട് 6 റൗണ്ട് 5 റൗണ്ട് നല്ലോണം കിട്ടും. പിന്നെ ഒരു 6 റൗണ്ട് 5 റൗണ്ട് പോകും നല്ലപോലെ കിട്ടും.
2: വിളവെടുപ്പിനുള്ള തൊഴിലാളികളൊക്കെ പ്രദേശത്ത് കിട്ടാനുണ്ടോ?
3: തൊഴിലാളികൾക്ക് ക്ഷാമമുണ്ട്. ഇപ്പം ഞാനും മിക്കവാറും വണ്ടിക്ക് കൊണ്ടുവരുവാണ് ആൾക്കാരെ. വണ്ടിക്ക് കൊണ്ടുവന്നും പിന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെയായിട്ട് സംഘടിപ്പിച്ചാണ്. ക്ഷാമമുണ്ട്, നമ്മൾ പരിശ്രമത്തിലൂടെ കൊണ്ടുവരാന്നുള്ളതേ ഉള്ളൂ.
2: നമുക്ക് വിളവെടുക്കാൻ പാകമായിട്ട് നിൽക്കുമ്പോൾ ആളുകളെ കിട്ടിയില്ലെങ്കിൽ അത്
3: ഭയങ്കര വലിയ പ്രശ്നമാണ്. നമുക്കിപ്പോൾ കാർഷിക മേഖലയെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈൽഡ് എങ്ങനെ ഉണ്ടാക്കാം. ഷീൽഡ് എടുക്കാനായിട്ട് നമുക്ക് അതുപോലെ കവാത്ത് ഇതൊക്കെ എടുക്കുന്ന സമയബന്ധിതമായിട്ട് ആൾക്കാരെ കിട്ടുന്നതിന് വളരെ പ്രതിസന്ധിയാണ്. കർഷകർ വളരെ ബുദ്ധിമുട്ടിലാണത്.
2: കാലാവസ്ഥയുടെ പ്രശ്നത്തിന്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള പ്രതിസന്ധിയും കർഷകർ
3: കർഷകന് നേരിടാൻ പറ്റുന്ന കാലാവസ്ഥയെ നമുക്ക് നേരിടാൻ പറ്റും. മറ്റേ എന്ത് നേരിടാൻ പറ്റും? പക്ഷെ നമുക്ക് സമയത്ത് പണിക്കാരെ കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക്
2: എന്തെങ്കിലും ഉൽപാദനം ഉണ്ടായെങ്കിലും
3: നമുക്ക് സമയം എടുക്കാൻ പറ്റാതെ.
2: 25 വർഷത്തെ ഒരു അനുഭവം വെച്ച് കാലാവസ്ഥയിലുള്ള മാറ്റങ്ങൾ കൃഷിനെ എങ്ങനെയൊക്കെ ബാധിച്ചിട്ടുണ്ട്?
3: കാലാവസ്ഥ ഇപ്പം വളരെ ചൂട് കൂടുതലാണ്. ചൂട് കൂടുന്നതനുസരിച്ച് ഇപ്പം കൃഷിക്ക് അതുപോലെ കേട് കൂടുതൽ വന്നു. പണ്ടൊന്നും കേടുകൾ ഇപ്പം ഇല്ലായിരുന്നു. ഇപ്പം കാലാവസ്ഥ അനുസരിച്ച് കേടുകൾ കൂടുതൽ വന്നു. അതനുസരിച്ച് നമുക്ക് മരുന്നുകളുടെ ചെലവ് വളരെ കൂടുതൽ വന്നിട്ടുണ്ട്.
2: അതും ഒരു ഭാരമായിട്ട്
3: വരുന്നതാണ്. പണ്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് തണ്ടുതുറപ്പുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് 3 മാസം കൂടുമ്പോൾ ഫംഗസൈഡ് കൊടുത്തോണ്ടേ ഇരിക്കണം ഏലത്തിന്. ഇപ്പൊ ചൂട് കൂടിയാൽ അതനുസരിച്ച് വേണം. ഇനിയിപ്പോ മഴക്കാലത്തിലോട്ട് വരുവാണ്. ഇനിയിപ്പോ അഴകളുടെ ആണ് ഏറ്റവും വരാൻ പോകുന്നത്. അഴകളുടെ ഉണ്ടായിട്ട് തട്ടമറിച്ചിൽ അതുപോലെ കൊത്തറയിൽ ഉണ്ടായി വരും. ഇപ്പൊ ഇനിയിപ്പോ അടുത്ത റൗണ്ട് എനിക്ക് അത്യാവശ്യം മരുന്നടിക്കാറായി. ഇനിയിപ്പോ അഴകളിനെ പ്രതിരോധിക്കാനുള്ള മരുന്നാണ് ഇനിയിപ്പോ കൊടുക്കേണ്ടത്. നമ്മള്
2: നമ്മളീ വേനൽക്കാലത്ത് പൊതിയിടുന്നത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
3: വേനൽക്കാലത്ത് പൊതിയിടും. അതായത് ജനുവരി മാസം ആകുമ്പോഴത്തേക്ക് മൊത്തം കവാത്ത് എടുത്ത് കച്ചി വെട്ടി മൊത്തം പൊതയിട്ടു. പൊതയിട്ടിച്ച് മന്നെ നനച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഈർപ്പ് എപ്പോഴും നിലനിൽക്കും. ചൂട്ടി വെയിലടിക്കാൻ ഈർപ്പം നിലനിൽക്കും.
2: അപ്പൊ ഈ പൊതിയിടുന്ന സമയത്ത് മണ്ണിന് മുകളിലേക്ക് വേരുകള് കയറി വരുന്ന അങ്ങനെ
3: നമ്മളിപ്പോ മാറ്റുന്ന സമയാകുമ്പോഴത്തേക്കും വേര് നമ്മളിപ്പോ ചപ്പ മാറ്റുന്ന സമയമാകുമ്പോഴത്തേക്ക് വേരുകളേശം തെളിഞ്ഞു വരും.
2: അപ്പൊ ഈ വേനൽക്കാലം കഴിഞ്ഞിട്ട് മഴ എത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചപ്പ് മാറ്റി കൊടുക്കണം.
3: ചപ്പ് മാറ്റി കൊടുക്കും. ഇപ്പൊ ജൂൺ മാസം മുഴുവൻ ചപ്പ് മാറ്റി കവാദത്ത് ക്ലീൻ ആക്കി നിർത്തിയേക്കാണ്.
2: അപ്പൊ ഈ മുകളിൽ വരുന്ന വേരുകളെ നമ്മൾ സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
3: സ്വാഭാവികത് ഓട്ടോമാറ്റിക് ആയിക്കോളും. എല്ലാ ഹോട്ടലേക്ക് ചേർന്നായിരുന്നു. പിന്നെ നമ്മളിനി ഇപ്പോൾ ഒക്ടോബർ മാസം മുതലേ മണ്ണിടൽ തുടങ്ങുള്ളൂ. പിന്നെ എല്ലാം മണ്ണിട്ട് കൊടുത്ത്
2: അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഒക്ടോബറിലേക്കാണ് നമ്മൾ മണ്ണിടൽ പോലെ പിന്നെ നമുക്ക് ഇത് ഏലത്തിൻ്റെ അകത്ത് ഷെയ്ഡായിട്ട് എന്തൊക്കെ മരങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്?
3: ഷെയ്ഡ് നമ്മുടെ ഇരിക്കുന്ന പ്ലാവ് അതുപോലെ കർണ കർണത്തയ്യാണ്. പിന്നെ ഒരു നമ്മുടെ ഒരു പകുതി ഭാഗം 2 ഏക്കർ സ്ഥലത്ത് നമുക്ക് റബ്ബറിൻ്റെതാണ് ഏലം ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ പൂർണ്ണമായിട്ടും റബ്ബറിൻ്റെ ഷെയ്ഡാണ്.
2: അപ്പൊ ഈ പ്ലാവ് വളർത്തുമ്പോ അതിന്റെ ചക്കയൊക്കെ നമുക്ക് ദോഷകരമാണ്.
3: ചക്ക ദോഷമാണ്. ചക്ക നമ്മൾ ഇപ്പം ചക്ക ആക്കുന്ന സമയത്ത് നമ്മൾ പറിച്ച് ഓൾറെഡി
2: പറിച്ച്
3: മാറ്റിയാണ്. എല്ലാ വർഷവും ചക്ക പറിച്ചു മാറ്റും. അല്ലെങ്കിൽ ചക്ക വീണ് നമുക്ക് പിന്നീട് ഭയങ്കരമായിട്ട് കൃഷിനാശം സംഭവിക്കും.
2: ശരി. ഷെയ്ഡിന്റെ നിയന്ത്രണം നമ്മൾ ചെയ്യണല്ലോ. അതായത് കൂടുതൽ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ അഴുകൽ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഷെയ്ഡ് കുറഞ്ഞു പോയാൽ നമുക്ക് വേനൽക്കാലത്ത് അത് ചെടിക്ക് ബാധിക്കും. അപ്പൊ അങ്ങനെയുള്ളപ്പോ അത് തന്നെ ആ ഷെയ്ഡ് നിയന്ത്രിക്കുന്നത് ഏത് സമയത്താണ്?
3: ഞാനിപ്പോ ചെയ്തുകൊണ്ടിരുന്ന ഇപ്പൊ ഈ ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഷെയ്ഡ് റെഗുലേറ്റ് ചെയ്ത് തുടങ്ങും. അപ്പോഴത്തേക്കൊരു ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും വീണ്ടും പുതിയ പിന്നെ ഷെയ്ഡായി വരും. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു പരിധി വേനലിനെ തന്നെ പ്രതിരോധിക്കാൻ സാധിക്കും. നമ്മൾ വേനൽക്കാലത്ത് ഇപ്പം ഷെയ്ഡ് പിന്നെ അടിക്കാൻ പോയാൽ നമുക്ക് ഇവരുടെ പ്രതിരോധിക്കാൻ പറ്റാതെ വരും.
2: ജൂൺ
3: മാസത്തിൽ ഇപ്പൊ ചെയ്താൽ ഇപ്പൊ നമുക്കൊരു ഡിസംബർ ആകുമ്പോഴത്തേക്കും വീണ്ടും ഷെയ്ഡ് പുതിയ വരും. പിന്നെ നിമവര കാണും. ഇങ്ങനെ പല പല രോഗങ്ങൾ കാണും.
2: അപ്പൊ ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുന്നുണ്ട്.
3: ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവും.
2: അപ്പൊ ഏതൊക്കെ അസുഖങ്ങളാണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നത്? അതൊക്കെ
3: നമുക്ക് ഒരു വിധത്തിൽ നമ്മുടെ ഒരു അനുഭവത്തിലൂടെ ആയിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ ബ്രദർ കെമിക്കൽ കമ്പനിയാണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹത്തിന് വളരെ പിന്നെ അപ്പൊ കൃത്യമായിട്ട് മാർഗ്ഗനിർദ്ദേശം അതങ്ങനെയാണ് വരുന്നത് അവിടെ നോക്കുന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് അത്രയും രോഗം നിർണ്ണയിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം പുള്ളി എപ്പോഴും
2: തോട്ടം കാർഷിക മേഖലയിൽ രോഗം നിർണ്ണയം വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്.
3: എന്ത് രോഗമാണ് എന്ന് അറിഞ്ഞിട്ട് മരുന്ന് കൊടുത്താലേ അതിന്
2: കാര്യമുള്ളൂ അല്ലേ. ഈ പറഞ്ഞ ഒരുപാട് അസുഖങ്ങളുണ്ട്, അപ്പൊ എല്ലാത്തിനും
3: നമ്മളിപ്പോ കടയ്ക്ക് എന്ന് വെച്ചാൽ പറയുവാണ്, ചിലപ്പം പിന്നെ വേരുപുഴുന പിന്നെ ചെടി മഞ്ഞച്ചിക്കുന്നുണ്ട്, വേരുപുഴുന മരുന്ന് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേരുപുഴുന വരും തരും. പക്ഷെ ചിലപ്പോൾ വേരുപുഴുണ്ടായിരിക്കാലോ,
2: വേറെ
3: പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ഫിസറി ഉണ്ടെങ്കിലും ചെടിക്ക്
2: മഞ്ഞപ്പോട്ടം
3: കൺസൾട്ട് ചെയ്ത് നമുക്ക് അതിന് തന്നാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ.
2: അപ്പൊ ഒരു ദീർഘകാലത്തെ അനുഭവ സമ്പത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട
3: ആവശ്യമുണ്ട്. പിന്നെ കൃഷി പരിജ്ഞാനം കുറവുള്ളവർക്ക് ശരിക്കും ഒരു കൺസൾട്ടന്റ്
2: ആവശ്യമാണ്
3: മനസ്സിലാക്കാനായിട്ട്.
2: നമ്മുടെ കുറച്ച് കാലത്തിന്റെ ഇടയ്ക്ക് റബ്ബറാണ് ഷെയ്ഡ് എന്ന് പറഞ്ഞു, അപ്പൊ റബ്ബറിൽ ഒരുപാട് കുമ്മിളുകളൊക്കെ ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ട്, അപ്പൊ അത് ഏലത്തിനെ ബാധിക്കുന്നുണ്ടോ?
3: ഉണ്ടാകും. പക്ഷേ റബ്ബറിന് ഇപ്പം മഴ കൂടി വരുന്ന സമയത്ത് റബ്ബറിന് ഒരു കുമ്മിള് കറി പിടിച്ചിട്ട് റബ്ബറിന്റെ ഇലം മുഴുവൻ പൊഴിഞ്ഞു പോകും, ആ സമയത്ത് മുഴുവൻ ഏലത്തിന്റെ ഉള്ളിട്ട് വീഴും.
2: അതെ അതെ,
3: ആ കുമ്മിള് കറി ഇതിലോട്ട് പിടിക്കും, ഏലത്തിലോട്ട് പിടിക്കും.
2: റബ്ബറിന് പ്രത്യേകിച്ച് വേറെ വളപ്രയോഗം നടത്തുന്നുണ്ടോ? അത് ഏലത്തിന്റെ തന്നെ
3: റബ്ബറിന് പ്രത്യേകിച്ച് വളപ്രയോഗം ഏലത്തിന് വളർത്തു തന്നെ.
2: അതെ അല്ലേ,
3: കിട്ടുന്നുണ്ട്.
2: റബ്ബർ ഏതിനാണ്?
3: റബ്ബർ 414
2: 414 അത് നട്ടിട്ട് എത്ര വർഷമായി?
3: അതിപ്പോ ഒരു 15 വർഷമായി.
2: നാല്
3: 5 വർഷമായിട്ട് എടുക്കാൻ തുടങ്ങി,
2: എടുക്കുന്നുണ്ട്. അപ്പൊ അത് റബ്ബർ കൃഷിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നടുന്ന രീതി തൊട്ടെന്ന് പറയാം?
3: റബ്ബർ കൃഷിയിൽ നമ്മള് 2.5 കിണ്ടർ കുഴി എടുക്കുക, നല്ല ഇനം തൈ നോക്കി മേടിക്കുകയാണ്. മേടിച്ചിട്ട് അതിൻ്റെ അടിവളമായിട്ട് ചാണകപ്പൊടി ചേർത്ത് കുഴി മുഴുവൻ ചാണകപ്പൊടി ചേർത്ത് വെക്കുക. അതുപോലെ ഷെയ്ഡ് കംപ്ലീറ്റ് റിലേറ്റ് ചെയ്യണം, റബ്ബറിന്റെ ഷെയ്ഡ് കാണാൻ പാടില്ല. അങ്ങനത്തെ ഒരു 3 വർഷം നല്ല പരിപാലനം കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ വേനൊക്കെ മൊത്തം നമ്മൾ ചെത്തി കൂട്ടി പൊതയിടണം, പൊതയിട്ടേച്ച് മറ്റേ മണ്ണ് തൂത്ത് വെക്കണം, കളിമണ്ണ് പറഞ്ഞ സാധനം അത് തൂത്ത് കൊടുത്ത് ഉണക്കാതെ. എന്നിട്ട് ആദ്യ വർഷം നമ്മൾ മറിച്ച് കെട്ടി കൊടുക്കണം വെയിലടിക്കാതെ, മറ്റേ പരമാവധി നനച്ചുകൊണ്ട് കൊടുക്കാനും നല്ലതാണ്. 3 വർഷം കഴിഞ്ഞാൽ പിന്നെ വലിയ പണിയില്ല, അവൻ ചൂട് തെളിക്കുക, വളവിടുക,
2: ആണ്ട്
3: വല്ല തുരിച്ചു വിളിക്കണത് അരിച്ചാൽ മതി. റബ്ബറിനെ സംബന്ധിച്ച് വളരെ ഉത്പാദനച്ചെലവ് വളരെ കുറവാണ്. റബ്ബർ ടാപ്പിംഗ് സ്വന്തമായിട്ട് നടത്തുവാണെങ്കിൽ നമുക്ക് എന്റെ ചെലവ് അതിന് കൂലി ചെലവില്ല.
2: ടാപ്പിംഗ് നമ്മൾ സ്വന്തമായിട്ടാണ്,
3: ടാപ്പിംഗ്
2: സ്വന്തമായിട്ടായിരുന്നു. അപ്പൊ ഈ മഴക്കാലത്തൊക്കെ,
3: മഴക്കാലത്ത് ഒരു പ്രശ്നം പറയുന്നത് വെച്ചാല് നമ്മൾ ഏലത്തിനടുത്ത് നിൽക്കുന്നുണ്ട്, ഷെയ്ഡ് ടച്ച് ടാപ്പ് ചെയ്താൽ പട്ടമരപ്പ് കൂടുന്നൊരു സൂചി ഇങ്ങനെ ഉണ്ട്. അപ്പൊ എനിക്ക് അതിലോട്ട് അനുഭവം ആയിട്ടില്ല. ഇപ്പൊ ഈ വർഷം റബ്ബറിന് മെച്ചപ്പെട്ട വില വരുന്നുണ്ട്, ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ വില വന്ന കർഷകരിങ്ങനെ തിരിയും മഴക്കാലത്ത് ഷെയ്ഡിട്ടേ.
2: അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമുക്ക് റബ്ബറിനകത്ത് പണിച്ചെലവും പണിയും കുറവാക്കാനായിട്ട് പറ്റും, കുറയ്ക്കാൻ പറ്റുന്നുണ്ട്.
3: 200 രൂപ വരെ കിട്ടിയ നല്ല ലാഭമാണ്,
2: ലാഭമുണ്ടല്ലേ. റബ്ബറിന് എന്തെങ്കിലും കേടോ രോഗങ്ങളോ അങ്ങനത്തെ
3: എന്തെങ്കിലും? പട്ടമരപ്പ് എന്ന് പറയുന്ന സംഭവം കുറച്ച് പാല് കൂടുള്ള റബ്ബറിന് കുറച്ച് പട്ടമരപ്പ് ഉത്പാദനം ഇല്ലാതെ അവസരമായിട്ട് വരും.
2: റബ്ബർ നമുക്ക് ടാപ്പിംഗ് ആരംഭിക്കണമെങ്കിൽ എത്ര കാലമാകും?
3: റബ്ബർ നമുക്ക് ഹൈ റേഞ്ചിൽ ടാപ്പിംഗ് ആരംഭിക്കണമെങ്കിൽ 8 വർഷം വേണം.
2: 8 വർഷം വേണം,
3: 8 വർഷം വേണം.
2: ശരി, നമ്മൾ 8 വർഷം ആയപ്പോ തന്നെ ടാപ്പിംഗ് തുടങ്ങി.
3: 10 വർഷം കഴിഞ്ഞിട്ടാണ്
2: ടാപ്പിംഗ്.
3: ഞാൻ ടാപ്പിംഗ് പഠിച്ചിട്ടില്ലായിരുന്നു.
2: ടാപ്പിംഗിന്റെ പഠനം എങ്ങനെയായിരുന്നു?
3: അത് റബ്ബർ ബോർഡിൽ നിന്ന് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ക്ലാസ്
2: കോട്ടയത്ത് വെച്ചായിരുന്നു.
3: അല്ല, ഇവിടെ നമ്മളിവിടെ സംഘടിപ്പിച്ചു, നമ്മുടെ ഇവിടെ തന്നെ സംഘടിപ്പിച്ചു. ഒരു 15 പേരുണ്ടായിരുന്നു ട്രെയിനിങ്ങായിട്ട്. അപ്പൊ ഒരു വർഷം ആകുമ്പോൾ വരെ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അപ്പൊ അതിൽ കൊട്ടിട്ട് പറ്റു കുഴപ്പമില്ലെന്ന് തോന്നിയതിന് ശേഷം പിന്നീട് വെട്ടാൻ തുടങ്ങി.
2: പ്രാക്ടീസ് ചെയ്ത്
3: 2 വർഷം കൊണ്ടാണ് ഞാൻ ഒന്നോട്ട് മൊത്തം വെട്ടാൻ തുടങ്ങിയത്.
2: വെട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം?
3: വെട്ടുമ്പോൾ ഏറ്റവും മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത് നമ്മൾ ഈ റബ്ബറിന്റെ തടിയെ കൊള്ളാതെ ടാപ്പ് ചെയ്യാന്നുള്ളതാണ്. അതുപോലെ ഒപ്പം പാൽപ്പട്ടം മുറിയുകയും ചെയ്യണം. പാൽപ്പട്ടം മുറിഞ്ഞാൽ നമുക്ക് പാല് കിട്ടത്തില്ല, പാൽപ്പട്ട തടിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അപ്പൊ പാൽപ്പട്ടം മുറിയാതെ ടാപ്പിംഗ് നടത്തുവാണ്.
2: റബ്ബർ ടാപ്പിംഗ് നടത്തുമ്പോൾ നമ്മൾ രാവിലെ വെളുപ്പിനെ തന്നെ ചെയ്യാറുണ്ട്.
3: രാവിലെ ഞാൻ 5 മണിക്ക് തുടങ്ങുന്നു. എനിക്ക് 375 വരെ ഉള്ളത് ഞാൻ 2 ദിവസമായിട്ട് ടാപ്പ് ചെയ്യുന്നത്.
2: വെളുപ്പിന് തുടങ്ങിയെങ്കിലാണ്
3: 5 മണിക്ക് തുടങ്ങി, ഒരു 2.5 മണിക്കുണ്ട്
2: തീരല്ലേ. പിന്നെ പാലെടുക്കുന്നത് എത്ര മണി?
3: പാലെടുക്കുന്ന ഒരു 11 മണിക്ക് ആവുമ്പോഴത്തേക്കാണ്, ഒരു 5 മണിക്ക് 6 മണിക്ക് കഴിയാൻ.
2: ഇതിന്റെ ഇടയ്ക്ക് ഏലത്തിന്റെ കാര്യങ്ങൾ
3: ബാക്കി മറ്റൊരു ഏലത്തിലുണ്ടല്ലോ.

0: അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഇത്രയും കാപ്പി കുറഞ്ഞു പോയത്?
1: നമ്മുടെ അനുഭവത്തില് നമുക്ക് കാപ്പിയുടെ കാശ് ഉൽപാദനം വളരെ കുറവായിരുന്നു. കാപ്പി ഒരു കുറെ കാലങ്ങളായിട്ട് ഒരു 6-7 വർഷമായിട്ട് കാപ്പിക്ക് വില തീരെ കുറവ്. ഏതാണ്ട് ഒരു 70-75 രൂപയേ ഉള്ളൂ മറ്റേ ഉള്ളൻ കാപ്പി ഒരു കിലോ കാപ്പിക്ക് കൊടുത്താലുള്ളത്. അപ്പോൾ നമുക്ക് ഒരേക്കർ സ്ഥലത്ത് നിന്ന് കാപ്പി കിട്ടുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആദ്യം കൊണ്ട് നമുക്ക് ഒരു നമ്മുടെ വീട്ടിൽ ഒരേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലൊന്നും കഴിഞ്ഞു കൂടാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഏലക്കൃഷി വന്നു, പുതിയ ട്രെൻഡ് അങ്ങനെ ഏലം മാറി വന്നു. ഞാനും അങ്ങനെ ഏലക്കൃഷിയിലോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും അത് മെച്ചമെന്ന് നമുക്ക് തോന്നി. ഇപ്പം ഇപ്പം നമുക്ക് ഒത്തിരി ടെക്നിക്കലായിട്ട് വളർന്നുണ്ട്, സംഗതികൾ വളർന്നുണ്ട്. നമുക്ക് ഇപ്പോൾ അഡ്വാൻസ് ആയിട്ട് മരുന്നടിയാണെങ്കിലും നമുക്ക് പവർ കൂടി സ്പ്രേ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് അടിച്ചു തീർക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു ഉൽപ്പന്നം നമുക്ക് കിട്ടുന്നുണ്ട്. ഏലക്കൃഷിക്ക് നമ്മൾ അങ്ങോട്ട് നല്ല പോലെ പൈസ തരണം, പക്ഷെ തിരിച്ച് നമുക്ക്
0: കിട്ടുന്നുണ്ട്.
1: അപ്പൊ അങ്ങനെ കിട്ടുന്നുള്ളൂ, മുടക്കാൻ തയ്യാറാണ്. നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കയറി വരുന്നു.
0: കാപ്പി ആകുമ്പോൾ വർഷത്തിൽ
1: ഒറ്റ തല്ലേ
0: ഉള്ളൂ.
1: പിന്നെ ഇപ്പൊ ഒരു കാപ്പിത്തേ പോയാലും മാറി വെക്കണമെങ്കിൽ നമുക്ക് പിന്നെ അത് 4-5 വർഷം കഴിഞ്ഞാലേ മാറ്റുള്ളൂ. നമുക്ക് ഒരു ഏലം പോയി അല്ലെ 10 മുട ഏലം പോയി നമുക്ക് വീട്ടിൽ 8 മാസം കഴിഞ്ഞാലും ആദായമാണ്.
0: ഈ പറഞ്ഞ 20 മാസം കൊണ്ട് നമുക്ക്
1: പറ്റുന്നുണ്ട്. ഞാൻ ചെയ്ത് നോക്കുമ്പോൾ ഏലക്കൃഷിയാണ്.
0: അതെ അല്ലേ, ശരി. അപ്പൊ ഏലത്തിന്റെ ഇടവേളയായിട്ട് ഇപ്പൊ റബ്ബർ ഉണ്ട്, വേറെ എന്തെങ്കിലും?
1: വേറെ കൃഷിയില്ല. വേറെ ഇടയ്ക്കൂടെ മരത്തെ കൂടെ കൂടിയുണ്ട്,
0: ഇടയ്ക്ക് നിൽക്കുന്ന മരത്തെ
1: കൂടിയുണ്ട്.
0: അതേ ദിനമാണ്
1: അത്? നമുക്ക് പന്നീർമണ്ണുണ്ട്, പിന്നെ നീലമണ്ടിയുണ്ട്, കരിമണ്ടി.
0: അപ്പൊ അത് നമുക്ക് ഏലത്തോട്ടത്തിൽ തന്നെ ഒരു അധിക വരുമാനം മാറ്റാൻ
1: പറ്റും.
0: വേറെ മരം നമ്മൾ കണ്ടുപിടിക്കേണ്ട,
1: അതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്യുന്നില്ല.
0: വളവാണെങ്കിൽ കുരുമുളക് കൃഷിയിൽ നമ്മൾ കുരുമുളക് നടുന്നത് എങ്ങനെയാണ്, അത് ശ്രദ്ധിക്കേണ്ടതാണ് ഒക്കെ ഒന്ന് പറയാം.
1: കുരുമുളക് നമ്മൾ നടന്നത് നമ്മൾ ജൂലൈ മാസങ്ങളിലാണ് കുരുമുളക് നടന്നത്. നമ്മൾ കൊടിയുടെ ഒരു അരയടി മാറ്റി നമ്മൾ തടവെടുത്തതിന് ശേഷം നല്ല വള്ളി നോക്കി, വേര് പിടിച്ച വള്ളി നോക്കിയിട്ട് 4 വള്ളി നടുക, 4-5 വള്ളി നടുക. അതിനുശേഷം നമ്മൾ ചെറിയ പൊതിയിട്ട് കൊടുക്കുക. പിന്നീട് ഒരു ഒക്ടോബർ നവംബർ മാസം ആകുമ്പോൾ ചോട് ചെറിയ ഇടം ഇളക്കി കൊടുക്കുക. ചെറിയ എന്തെങ്കിലും ജൈവവളം കൊടുക്കുക. രാസവളം പരമാവധി ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്
0: കൊടിക്ക്.
1: പിന്നെ നമ്മൾ വർഷത്തിൽ പിന്നെ ഒന്ന് കുമ്മായം ചെയ്യും, ഇടുക ഏലത്തിൽ ഇടുന്ന ഒപ്പം കുമ്മായം ഇടുക, പിന്നെ ചാണപ്പൊടിയിട്ട് കൊടുക്കുക. ഇപ്പം ഇത്രയേ ഉള്ളൂ കൂടിയ സംബന്ധിച്ച പണികൾ.
0: ഏലത്തിന്റെ കൂടുതൽ ചെയ്യുന്നുണ്ട് നമുക്ക്.
1: ഇപ്പൊ ഞാൻ ഈ കുമ്മായം ഒഴിക്കുമ്പോഴത്തേക്ക് ഏലത്ത് പിന്നെ കുടിക്ക് ഒഴിച്ചു വിട്ടേക്കും.
0: ഈ ദ്രുതവാട്ടം പോലുള്ള
1: ദ്രുതവാട്ടമാണ് ദ്രുതവാട്ടം നമുക്ക് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്.
0: അതിന് നമുക്ക് ഈ പറഞ്ഞ നമുക്കും ഇങ്ങനെയുള്ള
1: പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ കൊടിക്കൃഷി എല്ലാവരും തിരിഞ്ഞു പോകുന്നതിന്റെ കാരണം വെച്ചാൽ ഈ മറ്റേ നമുക്ക് ഏലത്തിനിപ്പോ രോഗം നിയന്ത്രിച്ചെടുത്താൻ പറ്റുന്നുണ്ട്, പക്ഷെ കൊടിയുടെ രോഗം നിയന്ത്രിച്ച് ചെയ്യാൻ പറ്റും. കൊടിയങ്ങ് പോയതിനു ശേഷമാണ് നമുക്ക് ഇത് അറിയാൻ പറ്റുള്ളൂ. കൊടിക്ക് ഇപ്പൊ കൊടിയങ്ങ് വാടി നിന്നിട്ട് കൊടിക്ക് കേടാന്ന് അറിയാൻ പറ്റുന്നുള്ളൂ. അറിയാൻ പറ്റുന്നില്ല.
0: കുരുമുളക് നമുക്ക് അതേ എടുക്കണമെങ്കിൽ എത്ര വർഷം എടുക്കും?
1: കുരുമുളക് ഒരു 4 വർഷം
0: അത്ര ആകും.
1: 4 വർഷം പോലെ കിട്ടത്തുള്ളൂ, ശരിക്കും കിട്ടണമെങ്കിൽ 5 വർഷം ആകണം.
0: കുരുമുളകിനെ വിളവെടുപ്പിനൊക്കെ നമ്മൾ തന്നെ ചെയ്യണോ അതോ ആൾക്കാർ?
1: മൊത്തത്തിൽ പണിക്കാൻ നമുക്ക് ഒരാൾ സ്ഥിരമായിട്ടുണ്ട് ഇവിടെ പണിയാനായിട്ട്. ഇനിയിപ്പോ ഞാനിപ്പോ ഒരു ഭായിമാരെ കൊണ്ട് നടത്താൻ വേണ്ടി അപ്പൊ നാളെ രണ്ട് ഫാമിലി.
0: അങ്ങനെ സ്ഥിരമായിട്ട് ആളുണ്ടെങ്കിലാണ്
1: സ്ഥിരമായിട്ടൊരാളുണ്ട് പിന്നെ കൂട് പണിയുള്ളപ്പോ നമ്മൾ ആരെങ്കിലും കൂട്ടം വിളിക്കുന്നു.
0: ഈ വിളവെടുപ്പ് സമയമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. കുരുമുളക് വിളവെടുത്തിട്ട് അത് ഉണക്കല് മെതിക്കല് അങ്ങനെ ആ സമയത്ത് കുറച്ച് തിരക്ക് കൂടുതലുണ്ട്.
1: ഇപ്പൊ ഇതിലെല്ലാം ഇപ്പൊ നമുക്ക് സാങ്കേതികത്തിൽ വളർന്നുകൊണ്ട് ഇപ്പൊ കുരുമുളക് മെതിക്കുന്ന മെഷീൻ അപ്പുറത്ത് നമ്മുടെ നമ്മളാ കായുന്ന സ്ഥലത്ത് തന്നെ മെയ്ക്കുന്ന മെയ്ക്കണ്ട, അവിടെ മെതിച്ചുകൊണ്ട് വരുന്നു.
0: കുരുമുളകിന് കാലാവസ്ഥ ഏത് രീതിയാണ് നല്ലത്?
1: കുരുമുളകിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പൊ വേനക്ക് ഒരു ശാലം ഉണക്കുണ്ടെങ്കിലും കൂടി വാടി കഴിഞ്ഞാൽ അതായത് കൂടുതൽ കിട്ടുന്നതാണ്.
0: കൂടുതലായിട്ട് തളിപ്പുണ്ടായി
1: അല്ലാതെ കിട്ടും. പിന്നെ ഈ തളിച്ച് വരുന്ന സമയത്ത് അട്ടം മഴ ഉണ്ടായിഞ്ഞാൽ ഇത് പൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
0: തിരിയിടുന്ന സമയത്ത് മഴയുണ്ടെങ്കിൽ
1: ചെറിയ മഴ പരാഗണം മഴയാണെങ്കിൽ തിരി നീണ്ടു വരും, പുതിയ ഉണ്ടായി വരും. ഓവർ അടമഴയാകാതിരിക്കും.
0: അപ്പൊ ഏത് കൃഷി നമ്മൾ നോക്കിയാലും
1: കാലാവസ്ഥ വലിയൊരു ഘടകമാണ്. ഏത് കൃഷിക്കാണെങ്കിലും കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് നമുക്ക് നമ്മളിപ്പോ എന്ത് ചെയ്തെന്ന് പറയാലും നമുക്കനുസരിച്ച് കാലാവസ്ഥ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ.
0: കന്നുകാലി കൃഷി ചെയ്യുന്നുണ്ടോ?
1: കന്നുകാലി കൃഷി
0: ചെയ്യുന്നില്ല.
1: ശരി, നമുക്കൊരു ചെറിയ പശു ഉണ്ട്, അത് മമ്മി നോക്കുന്നില്ല. ചെറിയ
0: കിടാവാട്ട്
1: നമുക്ക് സമയം താല്പര്യം ഇല്ലാത്തതുകൊണ്ട്
0: രാവിലെ 5 മണി തൊട്ട് ഒരു ദിവസത്തെ കാർഷിക പ്രവർത്തനങ്ങൾ
1: ആരംഭിക്കും.
0: മറ്റെന്തൊക്കെ കൃഷികളാണ്?
1: നമുക്കൊരു 50 തെങ്ങും തൈ ഉണ്ട്, കായ്ച്ചതും തൈയൊക്കെ ആയിട്ട് നിൽക്കുന്നത്.
0: അത് പുതിയതായിട്ട് വെച്ചതാണോ ഈ തൈ?
1: പുതിയതായിട്ട് വെച്ചത്, അതായത് 2 വർഷം മുന്നേ വെച്ചത് പോലുണ്ട്. പിന്നെ കായ്ച്ചോണ്ട്

0: ഉണ്ട്.
1: ആ ശരി.
0: അല്ലാണ്ട് ഒരു 50 ഓളം തെയ്യുണ്ട്.
1: അത് പുതിയതായിട്ട് വെച്ചത് ഏതിനാണ്?
0: എന്നിട്ട് വെച്ചത് 5 വർഷം നമുക്ക് കഴിക്കുന്നു പറഞ്ഞ് നമുക്ക് കിട്ടിയ സ്ഥിതിയാണ്. ഗംഗാമൊണ്ടൻ
1: ഗംഗാമൊണ്ടൻ
0: അതിൻ്റെ പേര്.
1: ആ ശരി.
0: അതിൽക്കൂടെ ഒരു അഞ്ചാറ് തെയ്യമുണ്ട്. പിന്നെ പഴയതൊക്കെ നേരത്തെ ഫാദർ വെച്ചത് തെയ്യാണ്.
1: നമുക്ക് ഈ പുതിയ തൈ കഴിക്കണമെങ്കിൽ 5 വർഷം എടുക്കും അല്ലേ?
0: അവര് 5 വർഷം വന്നു പറഞ്ഞാൽ തന്നെ അപ്പൊ 3 വർഷം ആയാലും വെച്ചിട്ട് അഞ്ചുകൊണ്ട് കായ്ക്കുന്നൊക്കെ പറയുന്നു.
1: തെങ്ങ് കൃഷിയിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കും നടന്ന രീതി മൂലം അതൊന്ന് പറയാമോ?
0: തെങ്ങ് കൃഷിയിൽ നമ്മള് ഒരു 3x3 കുഴിയെടുത്തിട്ട് അതിന്റെ സ്വല്പം മണല് നിറച്ച് ചെറിയ വേപ്പം മണാക്കി ഇട്ടച്ച് കുഴി കുറച്ച് പോയിട്ട് തെങ്ങ് ഇറക്കി വെക്കുക. പിന്നീട് വർഷം തോറും നമ്മൾ ഈ തടം നികത്തി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ തെങ്ങിന് കുറച്ച് കൂടുതലും ചെയ്യുന്നത് രാസവളം ചെയ്യാറുണ്ട്. അതായത് ഫാക്ടംബസും പൊട്ടാഷും കൂട്ടിയിടുന്നുണ്ട്. ഒരു 3 റൗണ്ട് തെങ്ങിന് വളം ചെയ്യുന്നുണ്ട്. സംബന്ധിച്ചൊരു തെങ്ങിന് കാപിടുത്തം കുറവാണ്.
1: നമ്മുടെ കാലാവസ്ഥയുടെ പ്രശ്നം,
0: കാലാവസ്ഥ പ്രശ്നം അതിൻ്റെ പറഞ്ഞ ഒരു വെള്ളിച്ചം എന്ന് പറയുന്ന സംഭവം പിന്നെ ഉണ്ടെന്ന് പറയാം. കാരണം ഈ പൂ പരാ നടക്കുമ്പോഴത്തേക്ക് ഇത് പൂ ഇതിന്റെ ആക്രമണം വലിയ നശിച്ചു പോവാണ്. പൊതുവെ കാപിടുത്തം കുറവായിട്ട് അനുഭവപ്പെടുന്നുണ്ട് നമുക്ക്.
1: നമ്മുടെ കാലാവസ്ഥ തെങ്ങിന് അനുയോജ്യമായിട്ടുള്ളതാണോ?
0: കാലാവസ്ഥ തെങ്ങിന് അനുയോജ്യമായിട്ട് സംഭവമായിരുന്നു. പക്ഷേ ഇപ്പം എന്തോ എനിക്കതില്ല. നമുക്ക് നമ്മുടെ ഇവിടെ ഒരുപാട് തെങ്ങുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഒക്കെ തെങ്ങിന് ഇപ്പം വിളവ് കുറവ്. അവരും പറഞ്ഞ ഈ സെയിം അവസ്ഥയാണ് പറയുന്നത്. ഇപ്പം തെങ്ങിന് അനുയോജ്യമായ കാലാവസ്ഥ അല്ലെന്നാണ് പറയുന്നത്.
1: ഈ തെങ്ങ് കയറാനൊക്കെ തൊഴിലാളികളെ കിട്ടാനുണ്ടോ?
0: തെങ്ങൊക്കെ നമ്മുടെ ഇവിടെ ഒരാളെ ഉള്ളൂ. ഇപ്പൊ ഞാൻ കൊണ്ട് വിട്ടു വന്നേ.
1: അപ്പൊ ഈ പ്രദേശത്തുള്ള
0: മൂന്ന് പഞ്ചായത്തിലേക്ക് ഒരാളേ ഉള്ളൂ.
1: അത് നമുക്കൊരു വലിയ പ്രതിസന്ധി തന്നെയാണ്. തെങ്ങ് കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ച്
0: ഇപ്പൊ നമ്മുടെ തെങ്ങിന്റെ ഒരു വണ്ട് പറഞ്ഞൊരു ഓരം മറിഞ്ഞു നമുക്ക് വെട്ടി മാറണമെങ്കിൽ പോലും നമുക്ക് സമയമനുസരിച്ച് വേണം വരാനായിട്ട് തേങ്ങ ഇടുന്ന പോലും.
1: തെങ്ങിനെ സംബന്ധിച്ച് വിളവെടുപ്പ് മാത്രമല്ല ഈ പറഞ്ഞ പോലെ തെങ്ങ് ഒരുക്കാൻ അങ്ങനെയുള്ള പണിക്കൊക്കെ
0: ഇതിലോട്ട് പിന്നെ ആരും കൂടുതൽ കൃഷിയിലോട്ട് ഇറങ്ങി അങ്ങനെ ചെയ്യുന്നില്ല. പണ്ട് നല്ല കാലാവസ്ഥയാണ് ഇവിടെ എല്ലാവർക്കും തന്നെ നല്ല കൃഷി
1: ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ. തെങ്ങ് ഒരുക്കി കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വർഷം വേണോ? അതോ
0: തെങ്ങ് വർഷം ഒരുക്കാറുണ്ട്. ജനുവരി എല്ലാം ഒരു ഫെബ്രുവരി മാസം ആകുമ്പോഴത്തേക്കും തെങ്ങ് ഒരുക്കി. അതിപ്പോ നമ്മുടെ ആ ഒരു തെങ്ങ് ഒരുക്കുന്ന അയാൾ പറഞ്ഞേക്കുന്ന വേപ്പം പിണ്ണാക്ക് കുമ്മായം മണല ഇതിനോട് കൂട്ടി മിക്സ് ചെയ്തിട്ട് തെങ്ങിന് വേണ്ട ചില്ലിയുടെ കൊമ്പൻ ചില്ലി ഒരു പണ്ടുണ്ട്. ഇതിന്റെ ആക്രമണം തടയാൻ വേണ്ടി ഇതാണ് ചെയ്യുന്നത്. എല്ലാ വർഷം തെങ്ങ് ഒരുക്കി ചെയ്യാറുണ്ട്.
1: അപ്പൊ അതും കൃത്യമായ സമയത്ത് തന്നെ നമ്മൾ
0: കൃത്യസമയത്ത് നടക്കാറില്ല. ഞാനിപ്പം മാർച്ച് മാസത്തിൽ തുടങ്ങിയിട്ട് ഇപ്പൊ ഇന്നിപ്പോ രണ്ടാം തീർത്തച്ച് വരിക. ഇയാളുടെ സമയത്ത് വേണം നമുക്ക് ചെയ്യാനായിട്ട്
1: 50 തെങ്ങ് പോലും നമുക്ക് ചെയ്യാൻ
0: മാർച്ച് മാസം പറഞ്ഞു വെച്ചത് ഫെബ്രുവരി പറഞ്ഞു വെച്ചത് മാർച്ച് തുടങ്ങി ഒരു 10 രണ്ടും പോലെ ഇടയ്ക്ക് നോക്കി പിന്നെ ഇങ്ങനെ പോവുക. ഞാൻ പറഞ്ഞു 4 പഞ്ചായത്ത് ഒരാളേ ഉള്ളൂ.
1: അതെ അതെ. അതൊരു
0: അതെ അതൊരു
1: തൊഴിലാളി പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ രൂക്ഷമായ പ്രതിസന്ധി.
0: വേറെ ചെയ്യാൻ പറ്റുന്നതല്ലാത്തതുകൊണ്ട്
1: അതെ അതെ തെങ്ങ് കയറാനുള്ള ഒരു ഇതുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ തൊഴിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ടോ?
0: പച്ചക്കറി നമുക്ക് വീട്ടാവശ്യമുള്ളത് മാത്രം. അടുക്കള തോട്ടം പോലെ കുറച്ച് ബീൻസ് വേരിടും, കുറച്ച് വെണ്ട, വഴുതന, പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി. ഇഞ്ചി എല്ലാ വർഷം നടും
1: ചെയ്യുന്നുണ്ട്.
0: ഇഞ്ചി വർഷം വെച്ചാൽ നമുക്ക് വീട്ടാവശ്യത്തിന്
1: ആയിട്ട്
0: മാത്രം
1: അത്യാവശ്യം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറി
0: ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ഇനി മഴക്കാലം, ഇനിയിപ്പോ കാര്യമായിട്ട് അടക്കിയാലും വേനൽക്കാലത്ത് ഉണ്ടായിരുന്നു.
1: സാറിന് പച്ചക്കറി നമുക്ക് വിളവെടുപ്പ് നട്ടു കഴിഞ്ഞാൽ എത്ര ദിവസം വേണം?
0: നമ്മുടെ ഒരു എനിക്കൊന്നൊരു 3 മാസത്തിനുള്ളിൽ നടന്നു തോന്നുന്നു. നമ്മള് വലിയ കാര്യമായിട്ട് പച്ചക്കറിക്ക് വളം കൊടുക്കാറില്ല. ഇച്ചിരി ചാണകം മാത്രമേ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇച്ചിരി ചാണകം മാത്രം കലക്കി ഒഴിക്കുന്നുള്ളത് താമസം ഉണ്ട് കയറിയാണ്.
1: എനിക്ക്
0: മരുന്നൊന്നും അടിച്ചു കൊടുക്കുന്നില്ല. വീട്ടിലെടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി താമസമുണ്ട് കയറിയാനായിട്ട്. വീട്ടിലും ഇച്ചിരി കുറവുണ്ട്.
1: നമുക്ക് ആവശ്യമുള്ള എനിക്ക് എല്ലാവർക്കും സ്ഥലപരിമിതി ഉള്ളവർക്ക് ഒരു അത്യാവശ്യം ഉള്ള ഒരു അടുക്കളത്തോട്ടം
0: തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും.
1: അങ്ങനെ ചെയ്യുന്നവരെ സംബന്ധിച്ച് അവർക്ക് ചെയ്യാൻ പറ്റിയത് ഏതൊക്കെയാണെന്നൊന്ന് പറയാം.
0: നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെണ്ട, വഴുതന, തക്കാളി, പച്ചമുളക്, ചീര, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്.
1: നിസ്സാരമായിട്ട്
0: ചെയ്യാൻ പറ്റുന്നതാണ്. ചീരക്കൊന്നും വലിയ പാടില്ല. ചീരയൊക്കെ ചുമ്മാ നിസ്സാരമായിട്ട്.
1: ഇവിടെ ഈ കീടബാധയൊക്കെ ഉണ്ടാകുന്നുണ്ടോ?
0: കീടബാധ ഉണ്ടാകാറുണ്ട്.
1: അതെല്ലാം ഈ വേപ്പിലോ കഷായം അങ്ങനെയുള്ള കാര്യങ്ങൾ
0: ഞാന് കഷായം അടിച്ചു. പക്ഷേ ഞാൻ മറ്റേ കെമിക്കൽ ഒന്നും കൊടുക്കാറില്ല. പിന്നെ ഈ വേപ്പില കഷായം അടിച്ചു പിന്നെ കൊടുക്കുക നല്ലാന്ന് പറയുന്നുണ്ട്. അത്രയൊന്നും ചെയ്യുന്നില്ല.
1: വീട്ടിലാരൊക്കെയുണ്ട്?
0: വീട്ടില് മമ്മിയുണ്ട്. ഞങ്ങള് 4 സഹോദരം പിന്നെ 2 ആണ് 2 പെണ്ണും. 2 പിന്നെ സഹോദരിമാരെ വിവാഹം കഴിച്ചു വെച്ചു. പിന്നെ അനിയനാണ്. അനിയൻ പിന്നെ ബിസിനസ്സാണ്. പിന്നെ ഞാനും എനിക്ക് 2 പിള്ളേര്. എന്റെ വൈഫ് സഹോദരിയാണ്. പുള്ളിക്കാരി നേഴ്സാണ്. വർഷത്തിൽ 2 പ്രാവശ്യം വരും. ഞാനും ഇടയ്ക്ക് കുറച്ചാൾ വെളിയിലായിരുന്നു. അതിനുശേഷം ഫാദർ മരിച്ചു ഒരു 8 വർഷം മുന്നേ. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ തിരിച്ചു പോന്ന് പിള്ളേരെ
1: കൃഷി
0: സജീവമാക്കി. ഇപ്പൊ പിള്ളേരെ കൊണ്ട് അവിടെ പിന്നെ ജോലിക്ക് ഞങ്ങൾക്ക് 2 കൊണ്ട് ജോലിക്ക് പോയി. പിള്ളേരെ വിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിലായി. അപ്പൊ പിള്ളേർ കൊച്ചായത് കൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നു. പിന്നെ അവരെ ഇവിടെ സ്കൂളിൽ വിടാനുള്ള നമുക്ക് നോക്കണം. അത്
1: 25 വർഷത്തെ കാർഷിക അനുഭവ സമ്പത്ത് എന്ന് പറയുമ്പോൾ ഒരു കാല നൂറ്റാണ്ടിന്റെ അനുഭവ
0: സമ്പത്തുണ്ട്.
1: ഈ ഒരു അനുഭവ സമ്പത്ത് വെച്ച് കാർഷിക മേഖലയിൽ ഒരു സന്തോഷകരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ടോ?
0: തീർച്ചയായിട്ടും പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോഴത്തേക്ക് ഞാൻ 2 വർഷം 3 വർഷം ഞാൻ ജോലി ചെയ്ത വെളിയിൽ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എപ്പോഴും സ്വാതന്ത്ര്യമുള്ളൊരു മേഖലയാണ്.

0: പറ്റും. അതായത് നമ്മളിപ്പോ മറ്റുള്ള നമുക്കിപ്പോ ഒരു ഓഫീസ് ജോലിയാണ് നമുക്ക് കഷ്ടപ്പാടുണ്ട്, കഷ്ടപ്പാടുണ്ടെന്ന് പറഞ്ഞാലും കയ്യ മണ്ണ് പറ്റിയാലും ചില പറ്റി ഒന്നുമില്ല. പക്ഷെ ഇത് പറഞ്ഞിട്ട് പണിയുമ്പോൾ നമുക്ക് ഭയങ്കര മണ്ണ് പറ്റും, ചില പറ്റും ഒക്കെ ചെയ്യും, അധ്വാനം ശരീരാധ്വാനം കൂടുതലുണ്ട്. എന്നാൽ പോലും നമുക്ക് ഒരു ആളുടെ കീഴിൽ നമ്മൾ അടിമയല്ല, അല്ല ജോലി ചെയ്യാൻ പറ്റുന്നു. നമുക്ക് പിന്നെ കൃഷി ഒരു വിളവ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഭയങ്കരമാണ്.
1: നമ്മൾ
0: നട്ടൊരു സാധനം നമുക്കൊരു വിളവെടുപ്പ് വരുമ്പോഴത്തേക്കും നമുക്ക് അതുകൊണ്ട് കൊടുത്തിട്ട് നമുക്കൊരു പൈസ കിട്ടുമ്പോൾ വളരെ സന്തോഷം. പിന്നെ ഇന്നിപ്പോ എനിക്ക് എവിടെയും പോകണമെങ്കിൽ എനിക്ക് ഇന്ന് പോകാം,
1: നമുക്ക്
0: ആരോടും ചോദിക്കണ്ട. അതാണ് എന്റെ ഏറ്റവും വലിയ, കാരണം എന്നെ സംബന്ധിച്ച് ഞാനെപ്പോഴും അത്യാവശ്യം ചെറിയ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അപ്പം സാമൂഹികമായിട്ട് കുറെ ബന്ധപ്പെട്ടിരിക്കുന്ന പല രീതിയിൽ ക്ലബ്ബുകളായിട്ടുണ്ട്, ഒരു ചെറിയ രാഷ്ട്രീയ പാർട്ടിയായിട്ട് എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഏത് വരെ നമുക്ക് പോകണമെങ്കിലും നമുക്ക് പോകാം, നമുക്ക് ആരുടെ പെർമിഷൻ വേണ്ട, ഒപ്പം നമുക്ക് വരുവാൻ ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ സാറ്റിസ്ഫാക്ഷൻ ആണ്, എനിക്ക് ഞാൻ തിരഞ്ഞെടുത്ത വഴി തന്നെയാണ് കൃഷി എന്നുള്ളത്.
1: അങ്ങനെ സന്തോഷകരമായിട്ട് ഈ പറഞ്ഞ സ്വാതന്ത്ര്യം കിട്ടുന്ന അതുപോലെ തന്നെ നമുക്ക് പൊതുപ്രവർത്തനങ്ങൾ ഇടപെടാനുള്ള
0: സമയം കിട്ടുന്നുണ്ട്.
1: മറ്റൊരു ജോലിയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇറങ്ങാൻ
0: പറ്റില്ല.
1: ഏത് സമയത്താണെങ്കിലും
0: നമുക്ക് ഒരു വരുമാനം കിട്ടുന്നുണ്ട് ഇവിടുന്ന്.
1: ഇത്ര നേരം വിലയേറിയ കാർഷിക അനുഭവങ്ങൾ പങ്കുവച്ചതിന് കിസാൻവാണി ശ്രോതാക്കളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു.
2: ഇടുക്കി അയ്യപ്പൻ കോവിലിലെ കർഷകനായ ശ്രീ മഹേഷ് മാത്യു കുഴിക്കാട്ടുമായി ഇതുവരെ സംസാരിച്ചത് അർജുൻ ദാസ്.
3: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്.
4: പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി, കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം.
3: കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.

0: കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാർ.
2: എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ.
3: കിസാൻ വാണി സമാപിക്കുന്നു.

കേരള സർക്കാർ സ്ഥാപനമായ IHRDയുടെ കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ IHRD.ac.in എന്ന വെബ്സൈറ്റ് വഴി അല്ലെങ്കിൽ മുൻപറഞ്ഞ കോളേജുകളുടെ വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി സമർപ്പിക്കാം. www.ce3.ac.in/admission എന്ന കോളേജ് വെബ്സൈറ്റ് വഴി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കാം. അപേക്ഷകൾ ഓൺലൈനായി June 15 വൈകിട്ട് 4 മണിവരെ സമർപ്പിക്കാം. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കണം. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റൌട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ്, ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം June 17 വൈകുന്നേരം 5 മണിക്ക് മുൻപ് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കണം. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലും IHRD വെബ്സൈറ്റായ www.ihrd.ac.in അല്ലെങ്കിൽ കോളേജ് വെബ്സൈറ്റുകൾ വഴി മുഖേനയും ലഭ്യമാണ്. ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ വീഡിയോ സ്ട്രിംഗർമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. പേര്, വീട്ടുവിലാസം, വിദ്യാഭ്യാസ യോഗ്യത, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള വീഡിയോഗ്രാഫി ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തി അപേക്ഷയോടൊപ്പം നൽകണം. ഐഡന്റിറ്റി തെളിയിക്കാനായി ഫോട്ടോ പതിച്ച ഏതെങ്കിലും ആധികാരിക രേഖയുടെ പകർപ്പ്, മുൻപെടുത്ത് പ്രസിദ്ധീകരിച്ച 3 വീഡിയോകളുടെ ഓരോ സ്ക്രീൻഷോട്ട്, ലിങ്ക് എന്നിവയും ഉള്ളടക്കം ചെയ്യണം. എല്ലാ രേഖകളും പേരും ഒപ്പും തീയതിയും ചേർത്ത് സ്വയം സാക്ഷ്യപ്പെടുത്തണം. ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പ് സഹിതമുള്ള അപേക്ഷ 2026 June 20 വൈകിട്ട് 5 മണിവരെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കുയിലിമല, ഇടുക്കി 685603 എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. തപാലിലോ നേരിട്ടോ അപേക്ഷ നൽകാം. ഇമെയിലിൽ അയക്കുന്നവ സ്വീകരിക്കില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 04862233036 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഇടുക്കി ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതിന് ഫോട്ടോഗ്രാഫർമാരുടെ പാനൽ തയ്യാറാക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഡിജിറ്റൽ SLR മിററർലെസ് ക്യാമറകൾ ഉപയോഗിച്ച് ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ളവരായിരിക്കണം അപേക്ഷകർ. വൈഫൈ സംവിധാനമുള്ള ക്യാമറകൾ കൈവശമുള്ളവർക്കും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ കരാർ ഫോട്ടോഗ്രാഫറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർക്കും പത്രസ്ഥാപനങ്ങളിൽ ഫോട്ടോഗ്രാഫറായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ളവർക്കും മുൻഗണന ലഭിക്കും. ജില്ലയിൽ സ്ഥിരതാമസമുള്ളവരായിരിക്കണം അപേക്ഷകർ. ക്രിമിനൽ കേസുകളിൽ പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തിട്ടുള്ളവരാകരുത് അപേക്ഷകർ. അപ്രകാരം അയോഗ്യതയില്ലെന്ന് തെളിയിക്കുന്ന പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അഭിമുഖ സമയത്ത് ഹാജരാക്കണം. പേര്, വീട്ടുവിലാസം, ഏറ്റവും പുതിയ ഫോട്ടോ, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം, കൈവശമുള്ള ഫോട്ടോഗ്രാഫി ഉപകരണങ്ങളുടെ വിവരം, പ്രവൃത്തി പരിചയം എന്നിവ വെള്ളക്കടലാസിൽ രേഖപ്പെടുത്തിയാണ് അപേക്ഷ തയ്യാറാക്കേണ്ടത്. അപേക്ഷ 2026 June 20 പകൽ 5 മണിവരെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ സ്വീകരിക്കും. ഇതോടെ ഹൈറേഞ്ച് വൃത്താന്തം സമാപിച്ചു.

भाषेवाणी। നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം അനിവാര്യമെന്ന് നിതി

0: ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്രസർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷ ലഹരിയിൽ കായിക ലോകം. വാർത്തകൾ വിശദമായി. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11 ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കി. കോഴിക്കോട് പ്രത്യേക കൺട്രോൾ റൂമും സജ്ജീകരിച്ചു.
1: രാമനാട്ടുകര സ്വദേശിക്കാണ് നിപ സ്ഥിരീകരിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഫീൽഡ് തലത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ കണ്ടെയ്ൻമെന്റ് സോൺ ആക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോഴില്ല. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ ഒരു കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ നമ്പറുണ്ട്, 0495-237-3901, മൊബൈൽ 9072-00-7767.
0: തിരുവനന്തപുരത്ത് ഷിഗെല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗെല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റുബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
2: We attach high importance to the welfare and well-being of our seafarers community. Yesterday we condemned the attack on a ship off the coast of Oman in which unfortunately we lost 3 Indian nationals. These attacks must cease and end, and we also call for dialogue and diplomacy so that we can have an early return to peace and stability in the region.
0: കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് US മിസൈൽ ആക്രമണം ഉണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനും അടിയന്തര ക്രമീകരണം ഒരുക്കും. വടക്കൻ ഒമാനിലെ ഷിനാസ് തുറമുഖത്തിന് സമീപം ഒരു വാണിജ്യ കപ്പലിനുകൂടി തീപിടിച്ചു. ഗിനി ബിസോ പതാകയുള്ള MT ജൽവീർ എന്ന കപ്പലിനാണ് തീപിടിച്ചത്. കപ്പലിൽ 20 ഇന്ത്യൻ ജീവനക്കാരാണുള്ളത്. കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ഒമാൻ തീരത്ത് ഇന്ത്യൻ നാവികരുള്ള 3 കപ്പലിനാണ് ഇത്തരത്തിൽ തീപിടിക്കുന്നത്. US ആക്രമണത്തിലാണ് മറ്റ് 2 കപ്പലുകളിലും തീപിടുത്തമുണ്ടായത്. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി അമേരിക്കയും ഇറാനും ആക്രമണങ്ങൾ തുടരുകയാണ്. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ 2 ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ബന്ദർ അബ്ബാസിലും ക്വെഷം ദ്വീപിലും വൻ സ്ഫോടനങ്ങളുണ്ടായി. ഗൾഫ് മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായും കടന്നുപോകാൻ ശ്രമിക്കുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലോവാക്കിയയിലും സന്ദർശനം നടത്തും. 52-ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. രാജസ്ഥാനിലെ രാംഗഡിൽ 20 kW FM ട്രാൻസ്മിറ്റർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വെർച്വലായി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ ആകാശവാണി ദൂരദർശൻ കവറേജ് ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേക ക്രമീകരണങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
4: आज के समय के हिसाब से आकाशवाणी को डिजिटल फर्स्ट और हाइपर लोकल इन दो सूत्रों में बांधे लोकल आर्ट लोकल संस्कृति लोकल खान पान को आगे लाने का एक बहुत बड़ा प्लेटफॉर्म बनाए अगले 1000 दिनों में एक मास्टर प्लान बना के आकाशवाणी और दूरदर्शन का पूरा ट्रांसफॉर्मेशन करे.
0: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. എറണാകുളം ജില്ലയിൽ വിവരശേഖരണത്തിന് 6538 എന്യൂമറേറ്റർമാരെ ചുമതലപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
5: സെൻസസുമായി ബന്ധപ്പെട്ട് എന്യൂമറേറ്റർമാർക്കും സൂപ്പർവൈസർമാർക്കുമുള്ള പരിശീലനം ജില്ലയിൽ പുരോഗമിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിൽ 7 കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ 3 ഉൾപ്പെടെ 23 മേഖലകളായി തിരിച്ചാണ് ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾ നടക്കുകയെന്ന് ജില്ലാ പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസറായ ജില്ലാ കളക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. സെൻസസിലേക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറണമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഒരു എന്യൂമറേറ്റർക്ക് 150 മുതൽ 200 വീടുകളുടെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടി വരിക.
0: കുടുംബങ്ങളെയും ഭാവി തലമുറയെയും രൂപപ്പെടുത്തുന്നതിൽ വീട്ടമ്മമാർ വഹിക്കുന്ന പങ്ക് കണക്കിലെടുത്ത് അവരെ രാഷ്ട്രനിർമ്മാതാക്കളായി അംഗീകരിക്കണമെന്ന് സുപ്രീംകോടതി. വേതനമില്ലാതെ ജോലി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് പ്രതിമാസം 30,000 രൂപയെങ്കിലും ലഭിക്കണമെന്നും ആക്സിഡന്റ് ക്ലെയിമുമായി ബന്ധപ്പെട്ട അപ്പീലിലെ വാദത്തിനിടെ സുപ്രീംകോടതി നിരീക്ഷിച്ചു. 29 കേന്ദ്ര തൊഴിൽ നിയമങ്ങളെ 4 തൊഴിൽ കോഡുകളായി ഏകീകരിച്ചതിലൂടെ രാജ്യത്തെ തൊഴിൽ മേഖലയിൽ ദീർഘതല സ്പർശിയായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതായി കേന്ദ്ര തൊഴിൽ മന്ത്രി ശോഭാ കരന്തിലജെ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിന്റെ പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5 ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യത്ത് ശ്രദ്ധേയമായ പരിവർത്തനമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ കാലയളവിൽ ദരിദ്രരുടെയും കർഷകരുടെയും സ്ത്രീകളുടെയും യുവാക്കളുടെയും ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി സർക്കാർ നിരവധി സംരംഭങ്ങൾ നടപ്പിലാക്കി. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പ്രകാരം ഗ്രാമപ്രദേശങ്ങളിലെ സാമ്പത്തികമായി ദുർബലരായ കുടുംബങ്ങൾക്കായി 4 കോടിയിലധികം വീടുകൾ അനുവദിച്ചിട്ടുണ്ട്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്യം അനിവാര്യമാണെന്ന് നിതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിക്ക് നിപ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് 77 പേർ. നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ച് ഇന്ത്യ. മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിന് അടിയന്തര ക്രമീകരണം ഒരുക്കുമെന്ന് കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ മേഖലയിൽ സംഘർഷം അതിരൂക്ഷം. ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം ഈ മാസം 14 ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ആഘോഷലഹരിയിൽ കായിക ലോകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
6: ആകാശവാണി 101.4 ദേവികുളം സ്പൈസ് FM.

0: ഹൈറേഞ്ചിന്റെ ശബ്ദം. കേൾക്കാതിരിക്കുന്നത് എങ്ങനെ?
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, കേരള ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പദ്ധതിയെക്കുറിച്ച് മൂന്നാർ DYSP ചന്ദ്രകുമാർ സാർ സംസാരിക്കുന്നു. കേരള ഗവൺമെൻറ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ടിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് അതിഥി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട DYSP മൂന്നാർ ചന്ദ്രകുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപകമായിട്ട് തന്നെ ഇപ്പോൾ നാർക്കോട്ടിക്സ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പഠനങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അത് നമ്മുടെ തലമുറയെ തന്നെ കാർന്നു തിന്നുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനെ ഒരു അറുതി വരുത്താൻ വേണ്ടി കേരള ഗവൺമെൻറ് പുതുതായി ആരംഭിച്ചിട്ടുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട്. അതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം.
2: ഈ ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളതിനെക്കുറിച്ച് ആദ്യം ഒരു മുഖവുര പറയാം. ഓപ്പറേഷൻ തൂഫാൻ എന്നുള്ളത് കേരള സംസ്ഥാന ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർ June 2 തിരുവനന്തപുരത്ത് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് കേരള സംസ്ഥാനത്ത് ആകെയുള്ള ജനങ്ങളുടെയും അതുപോലെ യുവാക്കളുടെയും ലഹരി ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് വേണ്ടിയും ലഹരി മുക്തമായ ഒരു സംസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിനാണ് ഇതിൻ്റെ ലക്ഷ്യം. ലഹരിയുടെ ഉൽപ്പാദനം, വിതരണം, ഉപയോഗം ഇതെല്ലാം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. പൂർണ്ണമായും ലഹരി മുക്തമായ ഒരു സംസ്ഥാനം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം.
1: നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, ഇത് ഒറ്റയടിക്ക് നമുക്ക് നീക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല സത്യം പറഞ്ഞാൽ. കാരണം വളരെ വേഗതയോടുകൂടി നമ്മുടെ സമൂഹത്തിൽ വളരുന്ന ഒരു കാര്യമാണ് ഈ ഡ്രഗ്സ് അഡിക്ഷൻ എന്ന് പറയുന്നത്, പല അഡിക്ഷനെ പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ ഒരു ഘട്ടം നമ്മൾ എവിടെയാണ് നിർണ്ണയിക്കുന്നത്?
2: അല്ല, ഇതിൽ തന്നെ ഈ പരിപാടി കേരള സംസ്ഥാനത്ത് നടപ്പാക്കുന്ന തന്നെ നമ്മുടെ പോലീസ് ആണ് അതിൻ്റെ പ്രധാന നോഡൽ ഏജൻസി. പോലീസിനോടൊപ്പം തന്നെ ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റ് ആരോഗ്യവകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ്, മറ്റ് സാംസ്കാരിക വകുപ്പുകളെല്ലാം
1: ചേർന്ന്
2: ഇപ്പോൾ പ്രവർത്തിക്കുന്നതാണ്. എങ്കിലും അതിൻ്റെ ലീഡിംഗ് ഏജൻസി എന്ന് പറയുന്ന പോലീസാണ്. ഇതിനകത്ത് തന്നെ നമ്മൾ 4 ഘടകങ്ങളായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻ്റലിജൻസ് കളക്ഷൻ, ഇത് എവിടെ നിന്നൊക്കെ വരുന്നു, ആരൊക്കെ കൊണ്ടുവരുന്നു, ആരൊക്കെ ഉപയോഗിക്കുന്നു, ഇതിൻ്റെ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണ്,
1: പ്രൈമറി സോഴ്സ്
2: എവിടെയെന്നാണ്, അങ്ങനെയുള്ള ഇൻ്റലിജൻസ് കളക്ഷൻ എടുക്കുന്ന ഒരു വിഭാഗം. അത് കഴിഞ്ഞ് രണ്ടാമത്തത് ഡിറ്റക്ഷൻ, കേസ് ഡിറ്റക്റ്റ് ചെയ്യുക, ഉപയോഗിക്കുന്നതിനെ പിടിക്കുക, കേസ് രജിസ്റ്റർ ചെയ്യുക, അങ്ങനെയുള്ള ഡിറ്റക്ഷൻ. മൂന്നാമത് ഇൻവെസ്റ്റിഗേഷൻ, ഈ ഡിറ്റക്റ്റ് ചെയ്യുന്ന കേസുകളെ കുറ്റമറ്റ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കുറ്റപത്രം കോടതി കൊടുത്ത് ഇതിലെ പ്രതികൾക്കും ഇതിലെ വിതരണക്കാർക്കും കച്ചവടക്കാർക്കുമൊക്കെ ശിക്ഷ ഉറപ്പാക്കി അത് എൻഫോഴ്സ്മെൻറ്റ്. നാലാമത്തത് ഇതാണ് അവയർനെസ്. ഈ അവയർനെസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമായിട്ട് ഇപ്പോൾ സ്കൂൾ തലത്തിൽ, ഇപ്പോൾ +2 സ്കൂൾ തലത്തിലും അതുപോലെ തന്നെ കോളേജ് തലത്തിലും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴിയും പിന്നെ ഉന്നതികൾ വഴി അതുപോലെ തന്നെ ക്ലബ്ബുകൾ, സാംസ്കാരിക സംഘടനകൾ അങ്ങനെയുള്ള പൊതുസമൂഹത്തെ ബോധവൽക്കരണം നടത്തുന്ന ഒരു അവയർനെസ് ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യുന്നുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നമ്മൾ അതിനുവേണ്ടി ഈ ഓരോ ജില്ലയിലും തന്നെ ജില്ലാ പോലീസ് മേധാവികളാണ് ഇതിൻ്റെ ജില്ലാ നോഡൽ ഓഫീസറായിട്ട് വച്ചിട്ടുള്ളത്. സ്റ്റേറ്റിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയും അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഇൻ്റലിജൻസ് AD GP സാറും അതിന് ശേഷം സ്റ്റേറ്റ് നോഡൽ ഓഫീസറായിട്ടൊരു IG ലെവലിലൊരു ഓഫീസറും ഉണ്ട്. ജില്ലാ ലെവലിൽ വരുമ്പോഴേക്കും ജില്ലാ പോലീസ് മേധാവികളാണ് ഓരോ ജില്ലയിലെയും ഇതിൻ്റെ നോഡൽ ഓഫീസർ. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അസിസ്റ്റൻറ്റ് നോഡൽ ഓഫീസർ, അത് എല്ലാ ജില്ലയിലെയും നാർക്കോട്ടിക് സെൽ DYSP മാരാണ്. അത് കഴിഞ്ഞിട്ട് ഓരോ ജില്ലയിലും സബ് ഡിവിഷണൽ ഓഫീസേഴ്സുണ്ട്, DYSP മാർ. അപ്പോൾ ഈ ഓരോ DYSP, നമ്മുടെ ഇപ്പോഴത്തെ ഈ ഘടന അനുസരിച്ച് ഓരോ DYSP യുടെ കീഴിലും ഒരു സബ് ഡിവിഷനിൽ 16 പോലീസ് ഉദ്യോഗസ്ഥർ ഈ പ്രവർത്തനത്തേക്ക് മാത്രമായിട്ട് എക്സ്ക്ലൂസീവായിട്ട് ഈ പ്രവർത്തനത്തെ

0: മാത്രമായിട്ട് ഡിപ്ലോയ് ചെയ്യുകയാണ്. അതായത് ഇതിൽ നാല് പേര് ഇന്റലിജൻസ് കളക്ഷൻ ഒരു സബ് ഡിവിഷനിൽ. എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ അഞ്ച് പോലീസ് സ്റ്റേഷൻ അഞ്ച് സബ് ഡിവിഷനുണ്ട്. പോലീസ് സ്റ്റേഷൻ സബ് ഡിവിഷൻ അഞ്ചെണ്ണം ഉണ്ട്. അഞ്ച് പോലീസ് സബ് ഡിവിഷൻ, അതായത് ഒന്ന് തൊടുപുഴ, രണ്ട് ഇടുക്കി, മൂന്ന് മൂന്നാർ, നാല് കട്ടപ്പന, അഞ്ച് പീരുമേട്. ഈ അഞ്ച് DYSP മാരുടെയും നോഡൽ ഓഫീസറായിട്ട് ജില്ലാ പോലീസ് മേധാവി ആക്ട് ചെയ്യും. അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ഇടുക്കി ജില്ലയിലെ നർക്കോട്ടിക്സിൽ DYSP അദ്ദേഹത്തിന് അസിസ്റ്റ് ചെയ്യും. അവരുടെ നിർദ്ദേശപ്രകാരം ഓരോ സബ് ഡിവിഷനിലെ DYSP മാരും ആ DYSP മാരുടെ കീഴിലുള്ള നാല് സ്കോഡ് വീതമുണ്ട്. അല്ല, ഒന്നാമത്തെ സ്കോഡ് പറയുന്നത് ഇന്റലിജൻസ് കളക്ഷനാണ്. ഇവർ ആ സബ് ഡിവിഷനിൽ എവിടെയൊക്കെ ഇതിൻ്റെ ഉപയോഗമുണ്ട്, ആരൊക്കെ വിതരണക്കാരുണ്ട്, ഇതെവിടെ നിന്നൊക്കെയാണ് വരുന്നത്, എങ്ങനെ ഇപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികളാണോ കൊണ്ടുവരുന്നത്, ഈ തോട്ടം മേഖലകളിൽ മറ്റ് സംസ്ഥാനത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കൊണ്ടുവരുന്നവരാണോ വരുന്നതാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിനോദസഞ്ചാര മേഖലയും കൂടിയാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അങ്ങനെയുള്ള സഞ്ചാരികളോ അല്ലെങ്കിൽ മറ്റ് അവരിൽ നിന്ന് വരുന്നതാണോ, എങ്ങനെയാണ് അതിൻ്റെ സോഴ്സ് എന്താണെന്നും അതിൻ്റെ ഇന്റലിജൻസ് കളക്ഷൻ എടുക്കുന്നത് ഒരു ടീമാണ്.
1: ശരിക്കും ജനങ്ങൾക്ക് ഇത് ഇടപെടാൻ പറ്റില്ലേ? കാരണം ഇവർക്ക് ഈ ഇന്റലിജൻസ് കളക്ഷന് വേണ്ടിയിട്ട് ജനങ്ങൾക്ക്
0: ഈ ഇത് പോലീസ് എന്ന് പറയുമ്പോൾ ഈ ഇന്റലിജൻസ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഇവർ ലോക്കൽ പോലീസ് ഉദ്യോഗസ്ഥരാണല്ലോ. ഇവര് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ആൾക്കാരാണ്. ജനങ്ങൾക്ക് ഇതിലേക്ക് അറിയിക്കാൻ വേണ്ടിയുള്ള നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അതായത് വാട്സപ്പ് വഴി വിവരം അറിയിക്കാൻ വേണ്ടി, സംസ്ഥാന തലത്തിൽ വിവരം അറിയിക്കാൻ വേണ്ടി നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോൺ കോളിൽ അറിയിക്കാം. ഒരു കാര്യം വളരെ ഉറപ്പുള്ളതാണ്, അത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും നമ്മുടെ DGP അവരും സംസ്ഥാന പോലീസ് മേധാവിയും നമുക്ക് നിർദ്ദേശം തന്നിട്ടുള്ളതാണ്. ഈ വരുന്ന വിവരം, ഒരു രഹസ്യ വിവരം തരുന്ന ഒരു കാരണവശാലും അത് വെളിയിൽ പറയില്ല. ഇന്ന സോഴ്സ് വഴി കിട്ടിയാണെന്ന് നമുക്ക് കോടതിയിൽ പോലും പറയേണ്ട കാര്യമില്ല. കോടതിയിൽ പോലും നമുക്കതിനൊരു ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. അതായത് ഒരു രഹസ്യ വിവരം കിട്ടുമ്പോൾ അത് ഏത് രീതിയിലെന്നുള്ളത് പ്രതിഭാഗത്തിൻ്റെ ചോദ്യത്തിൽ നമുക്ക് ആൻസർ ചെയ്യേണ്ട കാര്യമില്ല. രഹസ്യ വിവരം ഡിസ്ക്ലോസ് ചെയ്യേണ്ട കാര്യം ഇനിയില്ല. അതേപോലെ തന്നെ ഇവിടെയും രഹസ്യ വിവരങ്ങളൊന്നും ഇന്ന വിവരമാണ് കിട്ടിയത് അല്ലെങ്കിൽ ഇന്ന ആളാണ് പറഞ്ഞു എന്ന് ഒരിക്കലും അത് വെളിപ്പെടുത്താറില്ല,
1: ആർക്കും പറയാം.
0: അതുകൊണ്ട് പബ്ലിക്കിന് സ്വതന്ത്രമായിട്ടും ഭയശങ്കയില്ലാതെ തന്നെ പബ്ലിക്കിന് അറിയിക്കാം. സംസ്ഥാന തലത്ത് തന്നെ മൂന്ന് ടോൾ ഫ്രീ നമ്പർ വച്ചിട്ടുണ്ട്. അതായത് വാട്സപ്പ് വഴി സന്ദേശം അയക്കുന്നവർക്ക് 9999566666 എന്നുള്ള നമ്പറിലും, ഫോൺ മുഖേന അറിയിക്കുന്നവർക്ക് 9497979794 എന്ന നമ്പറിലും, 9497927777 എന്ന നമ്പറിലും അറിയിക്കാം. ഈ അറിയിക്കുന്ന വിവരം പൂർണ്ണമായിട്ടും രഹസ്യമായിരിക്കും. അതിൽ ഒരു സംശയവും ജനങ്ങൾക്ക് വേണ്ട.
1: ശരിക്കും കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്നത് വലിയ ഒരു പ്രശ്നമാണ് നമ്മുടെ ഈ സമൂഹത്തിൽ. കാരണം രക്ഷകർത്താക്കളെ ബാധിക്കും, അത് സമൂഹത്തെ ബാധിക്കും. ശരിക്കും ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറുണ്ട് നമ്മുടെ സ്കൂളുകളിൽ, അവരെ ഉപയോഗിച്ച് നമുക്ക് ഒരു അവേർനെസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ടോ?
0: തീർച്ചയായും. അതിന് നമ്മുടെ കേരള പോലീസിൻ്റെ തന്നെ വിഭാഗമായിട്ടുള്ള SPC സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് വിഭാഗവും, അതുപോലെ തന്നെ സ്കൂളിൽ മറ്റൊരു സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് SPG എന്നൊരു ഗ്രൂപ്പുണ്ട്.
1: അങ്ങനെ ഒരു
0: ഗ്രൂപ്പുണ്ട്. അത് ഓരോ എല്ലാ സ്കൂളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, അതായത് ഒരു അഞ്ചോ ഏഴോ കുട്ടികളും ഒരു അധ്യാപകനും PTA മെമ്പറോ അല്ലെങ്കിൽ PTA പ്രസിഡന്റോ ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പാണത് വരുന്നത്. ഇത് കാണുന്ന ഈ ഗ്രൂപ്പിൽ പെടുന്നവർ കാണുമ്പോഴേക്കും
1: ഡിറ്റക്ട് ചെയ്യാം.
0: അവർ അധ്യാപകനോട് അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറോട് ഈ വിവരം പറയും, അല്ലെങ്കിൽ HMനോട് പറയും, അല്ലെങ്കിൽ രക്ഷകർത്താക്കളോട് പറയും. അങ്ങനെ ആ വിവരം കിട്ടുമ്പോഴേക്കും നമ്മളത് കൈകാര്യം ചെയ്യുന്നു. അത് മാത്രമല്ല, സ്കൂളുകളിൽ ഇപ്പോൾ പുതിയൊരു പരിപാടി എല്ലാം മുമ്പും ഉള്ളത് തന്നെയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി ആക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ട് സ്കൂൾ പരിസരത്തെല്ലാം കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ എല്ലാ സ്കൂളിൻ്റെയും നമ്മുടെ സബ് ഡിവിഷനിലുള്ള അല്ലെങ്കിൽ ജില്ലയിലുള്ള എല്ലാ സ്കൂൾ പരിസരവും നോക്കി രഹസ്യ വിഭാഗം ഡാൻസ് ഓഫ് ടീം എന്ന് പറയും. നമ്മുടെ ഈ നർക്കോട്ടിക്സിൻ്റെ ഡിറ്റക്ഷൻ ടീം ഡാൻസ് ഓഫ് ടീമുണ്ട്. ആ ഡാൻസ് ഓഫ് ടീമിനെ വിട്ടിട്ട് എവിടെയൊക്കെ ഈ ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യുന്നു അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്നു എന്നുള്ള മനസ്സിലാക്കി അതൊക്കെ പിടിച്ചെടുത്ത് ഒത്തിരി കേസുകളുണ്ട്. ദിനംപ്രതി തന്നെ കേരള സംസ്ഥാനത്തിൽ 100-150 ആദ്യമൊക്കെ 250-300 കേസ് കൂടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. ശരാശരി 100-ലധികം കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. 100-150 പ്രതികളെ ദിനംപ്രതി അറസ്റ്റ് ചെയ്യുന്നു. കിലോ കണക്കിന്, അതായത് ഒരു വളരെ വലിയ അളവിലുള്ള കഞ്ചാവ് പിടിച്ചെടുക്കുന്നു. അതുപോലെ രാസലഹരിയായ MDMA, മെത്തഫിറ്റമിൻ, ഹെറോയിൻ, അതുപോലെ മറ്റ് രാസലഹരികളെല്ലാം നമ്മൾ ടാബ്ലറ്റ്സ് ഇങ്ങനെയൊക്കെയുള്ള സ്റ്റിക്കർ ഇങ്ങനെ ഉള്ള ഇതെല്ലാം പിടിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം പിടിച്ച് കേസ് എടുക്കുന്നുണ്ട്. ഇതുവരെ പബ്ലിക്കിൻ്റെ ഉണ്ടായിട്ടുള്ള നർക്കോട്ടിക് ഈ ഡ്രഗ്സിൻ്റെ ഓപ്പറേഷനിൽ ഏറ്റവും മികച്ച ഒരു രീതിയിലുള്ള പിന്തുണ പൊതുജനങ്ങളിൽ നിന്നും ഇത് പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിനംപ്രതി ധാരാളം കോൾസ് വരുന്നുണ്ട്, പൊതുജനങ്ങൾ സഹകരണമുണ്ട്. ഇപ്പോൾ നമ്മൾ കോളേജുകളിലൊക്കെ തന്നെ ഒരു മിനിമം ഒരു 5 ക്ലാസ് എങ്കിലും ഒരു ദിവസം എടുക്കുകയാണ്. 5 കോളേജോ 5 സ്കൂളോ കേന്ദ്രീകരിച്ച് ക്ലാസ്സുകൾ എടുക്കുന്നു. അപ്പം മിനിമം ഒരാഴ്ച മുകളിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 10 ക്ലാസ്സെങ്കിലും ഒരാഴ്ച എടുത്തിരിക്കണം.
1: അപ്പോൾ അവയർനെസ് ക്ലാസ്
0: എടുക്കുമ്പോൾ തന്നെ നമ്മൾ അത് അപ്പോഴേക്കും നമുക്ക് ഒത്തിരി വിവരങ്ങൾ കിട്ടും. അതുപോലെ തന്നെ ഈ കുട്ടികളെ ബോധവൽക്കരിച്ച് ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തിക ലക്ഷ്യം. മാത്രമല്ല ഈ കുട്ടികളാണ് നാളെ മുതിർന്ന ആൾക്കാരായി വരേണ്ടത്. അപ്പോൾ ഇത് സമൂഹത്തിൻ്റെ ഒരു ദൂഷ്യ വിപത്തായിട്ടാണ് നമ്മൾ ഇത് നോക്കിക്കാണുന്നത്. അതുകൊണ്ട് ഇത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് നമ്മുടെ പൗരൻ എന്ന നിലയ്ക്ക് ഓരോരുത്തരുടെയും, ഇതിൽ പ്രവർത്തിക്കുന്ന ഫോഴ്സിലെ ഉദ്യോഗസ്ഥരാവട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയാവട്ടെ, ഇതിനെതിരെ ചെറുത്ത് തോൽപ്പിച്ച് ഇതിൻ്റെ വ്യാപനം നമ്മുടെ കേരളത്തിലാകെ ഇല്ലാതാക്കുക, ഉപയോഗവും വ്യാപനവും വിതരണവും വിൽപ്പനയും ഒക്കെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം.
1: ഞാൻ ഇടയ്ക്ക് കാണുകയുണ്ടായി, ഒരു ബസ്സിൽ അവേർനെസ്സിന് വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കയറി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂൾ കുട്ടികളുടെ ഒരു ബസ്സായിരുന്നു, KSRTC ബസ്. അപ്പോൾ ആ കുട്ടി സല്യൂട്ട് ചെയ്തു. അദ്ദേഹം തിരിച്ചു വന്ന് ആ കുട്ടിക്ക് പൂച്ചെണ്ടൊക്കെ കൊടുത്തിട്ട് ഒരു അപ്രീഷിയേഷൻ ഇങ്ങനെ പറയുന്ന കുട്ടികളിലൊക്കെ എപ്പോഴും നല്ലൊരു കാര്യമാണ്.
0: തീർച്ചയായും ഇതിപ്പോൾ നല്ല ഒരു ഭാഗം കുട്ടികളുടെ ഭാഗത്തു നിന്ന് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഈ പദ്ധതിക്ക് ലഭിച്ചിട്ടുണ്ട്. കുട്ടികളുടെ നിന്നുമുണ്ട്, മുതിർന്ന ആൾക്കാരിൽ നിന്നുണ്ട്, പിന്നെ പൊതുപ്രവർത്തകരിൽ നിന്നും ഒക്കെ ഉണ്ട്. പിന്നെ കൂടാതെ ഇതിന് ഈ പദ്ധതിയുടെ ഭാഗമായി ഈ ജൂൺ 2026 ജൂൺ മാസം 26-ാം തീയതി ഈ കേരളത്തിലെ 140 നിയോജകമണ്ഡലങ്ങളിലും അതാത് ഓരോ നിയോജകമണ്ഡലങ്ങളുടെയും MLA മാരുടെ നേതൃത്വത്തിൽ സബ് ഡിവിഷണൽ DSP മാർ, എക്സൈസ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, മറ്റ് ഫോഴ്സിലെ ഉദ്യോഗസ്ഥർ, അതുപോലെ തന്നെ NGO സംഘടനകൾ, സ്കൂൾ, കോളേജ്, മറ്റ് ക്ലബ്ബുകൾ, SPC, സ്കൗട്ട്, ഗൈഡ്, പിന്നെ SPG, അങ്ങനെയുള്ള എല്ലാ സംഘടനകളും ചേർന്നിട്ട് ഒരു പരിപാടി ഓരോ നിയോജകമണ്ഡലത്തിലും ഒരു സെൻറ്ററിൽ നടത്തുകയാണ്. അതിൻ്റെ മുന്നോടിയായിട്ട് ക്യാമ്പയിനുകളും അതുപോലെ തന്നെ ക്വിസ് മത്സരവും ഷോയും ഒക്കെ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. അത് ഈ മാസം 26-ാം തീയതി, ജൂൺ 26-ാം തീയതിയാണ്. സംസ്ഥാനത്തിലെ 140 മണ്ഡലങ്ങളിലും ഉണ്ട്.
1: ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സ്കൂളുകളുടെ അടുത്ത്, നമ്മളിപ്പോഴും കാണുന്ന ഒരു സ്കൂളുകളുടെ അടുത്ത് തന്നെ പുകവലി, സിഗരറ്റ് പോലുള്ള പാൻ മസാല ഉള്ള സാധനങ്ങൾ ഇപ്പോഴും വിൽക്കുന്ന
0: കടകളുണ്ട്. അതായത് അത് സാധാരണ മുമ്പ് ഒക്കെ ഈ സ്കൂൾ പരിസരത്തിൻ്റെ ഒരു 200-300 മീറ്റർ ചുറ്റളവിൽ ഇവിടെ സ്കൂൾ പരിസരമാണ് ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ നിർബന്ധമായിട്ടും അത് ഈ പരിപാടിയുടെ ഭാഗമായിട്ടുകൂടി എല്ലാ സ്ഥലങ്ങളും, ഞങ്ങളുടെയൊക്കെ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയുള്ള എല്ലാ സ്ഥലത്തും, എല്ലാ സ്കൂളിൻ്റെയും പരിസരത്ത് ഈ ബോർഡ് ആ കട ഉടമസ്ഥനെ കൊണ്ട് തന്നെ എഴുതി വയ്പ്പിക്കുന്നുണ്ട്. ഇവിടെ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുന്നതല്ല, അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. മുമ്പൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും ഇത് ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇത് കർശനമായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിന് ഉപരി ഇങ്ങനെ ബോർഡും വച്ചിട്ട് വിൽക്കുകയാണെങ്കിൽ നടപടി, ഊർജിതമായ നടപടി എടുക്കുകയും ചെയ്യും. അയാൾക്ക് ഇപ്പോൾ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചിട്ട് കടയുടെ ലൈസൻസ് റദ്ദ് ചെയ്യുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്.
1: ശരിക്കും നമ്മളൊരു ഇപ്പം സ്കൂളുകളിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യം പറയുമ്പോൾ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട്, ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികളെ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ടും അതിനെക്കുറിച്ച് അതിൻ്റെ ബിയോണ്ട് ദ ലിമിറ്റ് അത് കഴിഞ്ഞിട്ട് അവരെ എന്ത് ചെയ്യുമെന്നതിന് കൂടി പോലീസ് ഒരു കാര്യം ചെയ്യണം. കാരണം അവർക്ക് വേണ്ട അവസ്ഥയെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ.
0: അതെ, അങ്ങനെയുണ്ട്. അതായത് ഈ നമ്മുടെ ഈ തന്നെ NDPS ആക്ട് തന്നെ പറയുന്നുണ്ട്, ഈ ചെറിയ ഒഫൻസ്, പെറ്റി ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ 27B ഓഫ് NDPS ആക്ട് എന്ന് പറയുന്നത് ലഹരി, ഇപ്പോൾ സിഗരറ്റോ ബീഡിയോ കഞ്ചാവ് ബീഡിയോ കഞ്ചാവ് സിഗരറ്റോ ഉള്ള ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഫൈൻ ഓഫൻസ്, ഇത് റിമൈൻഡ് ചെയ്യുന്നില്ല. ഇത് ഇയാളെ നമ്മൾ കേസ് ഡിറ്റക്ട് ചെയ്ത് കേസ് രജിസ്റ്റർ ചെയ്ത് ജാമ്യത്തിൽ വിടുന്നു. ജാമ്യത്തിൽ വിട്ടതാണ് ഇത് കോടതി വരുമ്പോഴേക്കും ഈ കേസ് കുറ്റം സംബന്ധിച്ചാൽ ഫൈൻ മാക്സിമം 5000 രൂപ ഫൈൻ അടിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തികളെ ഞങ്ങൾ കണ്ടെത്തിയിട്ട് അവർക്ക് അടുത്ത ഡി അഡിക്ഷൻ ആയിട്ട് ഇതിൻ്റെ ഉപയോഗം ഇല്ലാതാക്കാൻ വേണ്ടി ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് മാറ്റുകയോ അവർക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള പദ്ധതി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യുന്നുണ്ട്, മറ്റ് സന്നദ്ധ സംഘടനകൾ ചെയ്യുന്നുണ്ട്, എക്സൈസിൻ്റെ വിമുക്തി എന്നൊരു
1: ക്യാമ്പയിനുണ്ട്,
0: അവരുടെ ഭാഗമായിട്ടും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോലീസിൽ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എക്സൈസിലേക്ക് കൈമാറുന്നു. ഇത് ഈ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു ചെറിയ ഒഫൻസ് ചെയ്യുന്ന ആളിനെ

0: വീണ്ടും റീഹാബിലിറ്റേറ്റ് ചെയ്ത് നല്ലൊരാളാക്കി മാറ്റുമ്പോൾ ഈ ഒഫൻസ് തന്നെ ഈ നമുക്ക് നമ്മൾ തന്നെ കേസ് ഡിറ്റക്ട് ചെയ്യുന്ന ഓഫീസർക്ക് തന്നെ ഈ ആക്ടിലെ വ്യവസ്ഥയുണ്ട്, അതനുസരിച്ച് നമ്മൾ റിപ്പോർട്ട് എഴുതി കൊടുത്തിട്ട് ഇത് ഈ കേസ് വിഡ്രോ ചെയ്ത് കോടതിയിൽ നിന്ന് വിഡ്രോ ചെയ്യാം, ഫൈനില്ല തന്നെ വിഡ്രോ ചെയ്തിട്ട് ഇയാളെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം ഇയാൾ അതിൽ നിന്ന് പൂർണ്ണമായി വിമുക്തനാണെങ്കിൽ ആ കേസ് തന്നെ ഒഴിവാക്കി കൊടുക്കുന്നത് ഈ ആക്ടിൽ തന്നെ എൻ ഡി പി എസ് ആക്ടിൽ തന്നെ വ്യവസ്ഥ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒന്നിലധികം നമ്മൾ ഇതിൽ ഈ ഡിറ്റക്ഷൻ പറയുന്ന പോലെ തന്നെ ഈ എൻഫോഴ്സ്മെൻറ്റ് തന്നെ റിപ്പീറ്റഡ് ഒഫൻസ് വരുമ്പോഴേക്കും കൂടുതൽ പണിഷ്മെൻറ്റും പറയുന്നുണ്ട്. ഒരാൾ ഇപ്പോൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു, വീണ്ടും ബെയിൽ ഔട്ട് ചെയ്ത് പോയിട്ട് വീണ്ടും അത് കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതുകൂടി നമ്മൾ ഇത് അയാളുടെ റിമാൻഡോ എഴുതിയാലോ അല്ലെങ്കിൽ ആ ട്രയൽ വരുന്ന സമയത്ത് അത് കൺവിക്റ്റഡ് ആണെങ്കിൽ എൻഹാൻസ് പണിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്.
1: അതുപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ സോഴ്സ് നമുക്ക് കണ്ടെത്താൻ വലിയ പാടാണ്. ഇപ്പം നമ്മൾ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ നമ്മളെ കേരളമല്ല, കേരളം വിട്ട് അധിക സംസ്ഥാനങ്ങളിൽ അടുത്ത അന്യ സംസ്ഥാനങ്ങളിൽ പോകേണ്ട ഒരു ഒരു രീതിയൊക്കെ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ സോഴ്സ് അവിടുന്ന് അടുത്ത സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആ മുറയ്ക്ക് തന്നെ നമുക്ക് തടയാനിത് കഴിയില്ലേ? സത്യം പറഞ്ഞാൽ
0: തടയാനെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പം ഇത് കൂടുതലും ഇപ്പോൾ ട്രെയിൻ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അന്യ സംസ്ഥാന തൊഴിലാളികൾ വരുമ്പോൾ ട്രെയിൻ വഴി അവർ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇവിടെയുള്ള മലയാളികളായ യുവാക്കളും ബാംഗ്ലൂർ അതുപോലെ തന്നെ ഡൽഹി ഒക്കെ പോയിട്ട് ഇത് വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊക്കെ ട്രാക്ക് ചെയ്ത് മാക്സിമം ഇവരെയൊക്കെ ലൊക്കേഷൻ ഇങ്ങനെ നമുക്ക് അറിവ് കിട്ടുന്നതിനൊക്കെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് പലതും പിടിക്കുന്നുണ്ട്. ചിലത് ചിലപ്പോൾ പലതും ട്രാക്ക് ചെയ്യുന്നത് അവർ മനസ്സിലാക്കിയിട്ട് അവർ അതിനെതിരെയുള്ള കൗണ്ടർ സ്റ്റെപ്സുകൾ അവരെടുക്കുന്നുണ്ട്. എങ്കിലും ഇത് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരും നമ്മുടെ മേലുദ്യോഗസ്ഥരൊക്കെ ആലോചിച്ചിട്ട് നമ്മളിത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള പോലീസ് മേധാവിമാരുമായിട്ടും മറ്റ് ഉദ്യോഗസ്ഥരുമായിട്ടുമൊക്കെ സംസാരിച്ച് ഇതിൻ്റെ ഇങ്ങോട്ടുള്ള നമ്മുടെ കേരളത്തിലേക്കുള്ള ഒഴുക്ക് കുറച്ചാൽ മാത്രമേ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ പക്ഷം. അതായത് ഞാൻ എനിക്ക് നർക്കോട്ടിക്സിൽ ഡി എസ് പി ആയിട്ട് ഒരിക്കൽ ജോലി ചെയ്യേണ്ട ഒരു അവസരം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കാസർഗോഡ് നർക്കോട്ടിക്സിൽ ഡി എസ് പി ആയിട്ട് ഞാൻ ഒരു 6 മാസം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കേരള പോലീസിലെ ഏറ്റവും വലിയ അളവ് MDMA പിടിച്ച ഒരു കേസ്, അതായത് 2 കിലോ 300. അതിനുശേഷം ഇപ്പം വലിയ കേസൊക്കെ പിടിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്, 2 കിലോ 300 ഗ്രാം MDMA പിടിച്ചൊരു കേസ് കാസർഗോഡ് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇത് കൊണ്ടുവരുന്ന ഏജൻസി ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് കൊണ്ടുവരുന്നത്. ഈ ബാംഗ്ലൂരിൽ ഇത് കിട്ടുന്നത് അയാൾ തായ്ലൻഡിൽ നിന്നാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവർ ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ സാധാരണ വാട്സപ്പിലല്ല, അല്ലാതെ ഉള്ള ചില കമ്മ്യൂണിക്കേഷൻസ് അത് നമുക്കിവിടെ അവൈലബിൾ അല്ല. ഈ യാങ്കി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള 1-2 ആപ്പുകളുണ്ട്, അതുവഴിയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അത് പലപ്പോഴും പലതും ഇവർ പൊതുജനങ്ങൾക്ക് നമുക്ക് ഈ കച്ചവടക്കാർക്ക് തന്നെ ഡയറക്റ്റായി കൊടുക്കില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ട് ലൊക്കേഷൻ അയച്ചു കൊടുക്കും. ആ ലൊക്കേഷൻ അയച്ചു കൊടുക്കുമ്പോഴേക്കും അവരവിടെ പോയി എടുക്കും പൈസ. ഇതിലും ഇപ്പോൾ അയച്ചു കൊടുക്കുന്ന ആളിൻ്റെ അക്കൗണ്ടിൽ പൈസ വരില്ല, പൈസ വേറൊരാളുടെ നമ്പറായിരിക്കും. അപ്പോൾ ഇയാളെ ഈ അയക്കുന്ന ആളെ ഒരിക്കലും ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. പക്ഷേ ഇതിനെ ഓവർകം ചെയ്യുന്ന സ്റ്റെപ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ട്രാക്ക് ചെയ്ത് അവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാമെന്ന് നോക്കുന്നുണ്ട്.
1: ശരിക്കും നമ്മൾ ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് വളരെ ശാഖലീയമായിട്ടുള്ള ഒരു കാര്യമാണ്, വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കുമെന്നാണ് വിചാരിക്കുന്നത്?
0: ഈ പദ്ധതി ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 10 ദിവസത്തോളം ആവുന്നു.
1: അതെ,
0: ഈ 10 ദിവസത്തിനകത്ത് ഏകദേശം 1,700-1,750 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2,000 കേസുകൾ ഈ 10 ദിവസത്തിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും കേസുകളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, കാരണം ലഭ്യത കുറയുന്നു. ഇതിന് ഒരു ഭയങ്കരമായിട്ടൊരു ഒരു ഭീതി ഇതിൻ്റെ വിതരണക്കാർക്കും
1: കിട്ടിയിട്ടുണ്ട്.
0: അപ്പം നമുക്കിപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ ഒരു 10 കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ജില്ലയിൽ 10 കേസ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു 5 കേസ് 3 കേസ് 4 കേസ് ഒക്കെ പിടിക്കാൻ പറ്റുന്നു.
1: കാരണം
0: ഇത് വളരെ ഭീതി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വിതരണക്കാർക്കും കച്ചവടക്കാർക്കും ഒക്കെ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് പോലും അല്ലെങ്കിൽ യുവാക്കൾക്ക് പോലും ഒരു ഭീതി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞു വരുന്നുണ്ട്, കേസുകളുടെ എണ്ണവും കുറയുന്നു. അതിൻ്റെ അർത്ഥം പറയുമ്പോൾ ഇതിൻ്റെ ഉപയോഗം വളരെ കുറയുന്നു എന്നാണ് അർത്ഥം. എങ്കിലും നമ്മൾ ഈ പരിപാടി ഗവൺമെൻറ് വളരെ പോസിറ്റീവായിട്ട് എടുത്ത ഈ പരിപാടി, ജനങ്ങളും പോസിറ്റീവായിട്ട് എടുത്ത ഡിപ്പാർട്ട്മെൻ്റ് വളരെ പൂർണ്ണമായിട്ടും ആത്മാർത്ഥമായിട്ടും ഇത് നിർവഹിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതാണ്.
1: ശരിക്കും ഉപദേശം ആർക്കും ഇഷ്ടമല്ല, എന്നാലും ഇത്

0: ചെയ്യരുത്, ഇതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അങ്ങ് പറയാൻ ഉദ്ദേശിക്കുന്നത്? ഒരു സമൂഹത്തിലെ ഒരാളെന്ന നിലയിൽ നമ്മുടെ യുവാക്കളോടും നമ്മളെ കുട്ടികളോടും എന്ന്?
1: ഇത് നമ്മുടെ നമ്മുടെ ആരോഗ്യവും സാമ്പത്തികവും നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഈ സമൂഹത്തിൻ്റെ മൊറാലിറ്റി തന്നെ, അതായത് യുവാക്കളുടെ മൊറാലിറ്റി തന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഈ
0: തകിടം
1: ലഹരി.
0: മറിക്കും ഫുള്ള്.
1: തീർച്ചയായും തിരുവനന്തപുരത്ത് കേടൽ എന്ന് പറഞ്ഞ ഒരു യുവാവ്, അദ്ദേഹത്തിൻ്റെ അച്ഛനെ അമ്മ ബന്ധുക്കൾ അങ്ങനെ നാലു പേരെ ഈ ലഹരിക്ക് അടിമപ്പെട്ടു കൊന്നു. തിരുവനന്തപുരത്ത് തന്നെ വെള്ളറടയിൽ ഒരു MBBS പഠിച്ചിട്ട് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വന്ന ഒരു ഒരു യുവാവ് അയാളുടെ അമ്മയും അച്ഛനെയും കൊന്ന ഒരു കേസുണ്ട്. അങ്ങനെ പലയിടത്തും ഇത് ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം രക്തബന്ധുക്കളെ പോലും തിരിച്ചറിയാത്ത രീതിയിൽ ഉള്ള കുറ്റകൃത്യങ്ങൾ ഇടപെടുന്നു. അതുകൊണ്ട് ഇത് നമ്മുടെ ആരോഗ്യവും സാമ്പത്തികവും മാത്രമല്ല നമ്മുടെ മൊറാലിറ്റി തന്നെ ബാധിക്കുന്നതുകൊണ്ട് ഇതിൽ നിന്ന് യുവാക്കളെല്ലാം പിന്തിരിയണമെന്നും നല്ലൊരു പുത്തൻ സംസ്കാരം ഉണ്ടാകണമെന്നും, ഒരു നല്ല സംസ്കാരം ഉണ്ടെങ്കിലേ നല്ലൊരു നാട് നമുക്ക് കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെ നല്ലൊരു രാജ്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ എളിയ അഭ്യർത്ഥന. പൊതുജനങ്ങൾ ഓപ്പറേഷൻ തൂഫാനുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമോ വിതരണമോ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 9995966666. അതുപോലെ തന്നെ ഫോൺ മുഖേന അറിയിക്കേണ്ട നമ്പർ 94 97 97 97. മറ്റൊരു നമ്പർ 94 97 92 77 97. ഈ നമ്പറിൽ പൊതുജനങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്.
0: തീർച്ചയായും ഇത്രയും നേരം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു സമൂഹത്തെ തന്നെ വേരോടുകൂടി പിഴുതെറിയാൻ ശക്തിയുള്ള കാര്യങ്ങളാണ് ഈ അബ്യൂസ്. അപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ വളരെ ശക്തിയോടുകൂടി നടക്കട്ടെ. എല്ലാ സഹകരണവും നമ്മുടെ ആകാശവാണിയുടെ പേരിൽ പറയുകയാണ്. ഇത്രയും നേരം ഇതിനെക്കുറിച്ച് സംസാരിച്ചതിന് വളരെയധികം നന്ദി.
1: താങ്ക് യു സർ.
0: ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോട്ടിക് ഹണ്ട് എന്ന പദ്ധതിയെക്കുറിച്ച് മൂന്നാർ DUSP ചന്ദ്രകുമാർ സാറുമായുള്ള അഭിമുഖമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

ഇനി ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറി ഏത്? കൽക്കട്ടയിലെ നാഷണൽ ലൈബ്രറി. 1836 സ്ഥാപിതമായ ഈ ലൈബ്രറിയിൽ 2,000,000+ പുസ്തകങ്ങളുണ്ട്.

0: സമയം 8 മണി.
1: നേർമൊഴി
2: നേർമൊഴിയിൽ ഇന്ന് നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായി അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം എം കെ ദിലീപ്.
3: പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നേർമൊഴിയിൽ നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് സൂര്യ കൃഷ്ണമൂർത്തി. ശരി, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: താങ്കളൊരു പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ സാങ്കേതികമായ ഒരു ബാക്ക്ഗ്രൗണ്ട്, താങ്കളുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ടെക്നിക്കലാണ് വർക്ക് ചെയ്തിരുന്ന മേഖല. വളരെ വർഷങ്ങളോളം BSSC താങ്കൾ വർക്ക് ചെയ്തിരുന്നു. അവിടെ നിന്നാണ് ഈ പറഞ്ഞ കല എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക്. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ പലപ്പോഴും കലയുടെയൊക്കെ ഒരു വിത്ത് പാകപ്പെടുന്നത് ഒരു കുട്ടിക്കാലത്താണല്ലോ. അപ്പോൾ ചെറുപ്പകാലത്ത് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള നാടകങ്ങൾ, സ്റ്റേജ്, ഈ തട്ട് എന്ന് നമ്മൾ പറയുന്ന അതിനോടുള്ളൊരു ഫാസിനേഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം.
4: കലയുമായിട്ടുള്ള ബന്ധം വളരെ കുഞ്ഞുനാൾ മുതൽ എനിക്കുണ്ടായിരുന്നു എന്നല്ല, അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നതെന്നുള്ളതാണ്. എന്നെ വളർത്തിയത് സുഗതകുമാരിയാണ്. അവരുടെ വീട്ടിലാണ് ഞാൻ നിന്ന് വളർന്നതും. എൻ്റെ വീട് തൊട്ടടുത്ത വീടാണ്. എൻ്റെ പെറ്റമ്മയും പോറ്റമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പെറ്റമ്മയ്ക്ക് അങ്ങനെ ഒരു പരാതിയൊന്നുമില്ലായിരുന്നു ഞാൻ അവിടെ വളരുന്നതിൽ. അങ്ങനെയാണ് ഒരു തമിഴ് കുടുംബത്തിൽ ജനിച്ച ഞാൻ മലയാളിയായി വളർന്നതും. ഈ കവിതയിലും കഥയിലും ഒക്കെ കൂടുതൽ താല്പര്യം തോന്നി തുടങ്ങിയത് അവിടെയാണ്. ആനന്ദക്കുട്ടൻ സാർ അവിടെയാണ്, സുരേന്ദ്രൻ സാർ അവിടെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ, അവിടെ ജി വിവേകാനന്ദൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ വരുമായിരുന്നു, കള്ളിച്ചെല്ലം എഴുതിയത്. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നത്.
3: ശരിയായ സ്ഥലത്ത് വീണൊരു വിത്താണ്,
4: അതാണ് എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. പിന്നെ ഞാനൊരു കലാകാരനായി എന്ന് പറഞ്ഞാൽ, എനിക്ക് ദൈവം തന്നിട്ടുള്ള കഴിവെന്ന് പറയുന്നത് ഞാൻ കരുതുന്നത് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടുപേര് നടന്നു പോകുമ്പോൾ ഞാനത് ഒബ്സർവ് ചെയ്താൽ അവർ തമ്മിൽ സ്നേഹമുണ്ടോ ഇല്ലയോ, എന്താണ് അവരുടെ പരസ്പരം ആയിട്ടുള്ള ബന്ധം എന്നുള്ളത് എനിക്ക് ചെയ്യാനെടുക്കാൻ പറ്റും, ഒബ്സർവ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ചിരിച്ച് നിൽക്കും, പക്ഷെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വലിയ സ്ഫോടനം നടക്കുന്ന അവസ്ഥയിലുള്ള മനസ്സായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സ്വന്തം ജീവിതം ഇല്ലാതാക്കിയ ഒരുപാട് പേര് കുടുംബശ്രീകളാണ്.
3: പെട്ടെന്ന് ഈ പറഞ്ഞതിൽ താങ്കളുടെ ഒരു പുസ്തകമാണ് മുറിവുകൾ, അതിലേക്ക് വന്നാൽ ഈ പറഞ്ഞ മനുഷ്യരുടെ മുറിവുകളുണ്ട് നമ്മളെല്ലാവരും. ഒരുപക്ഷെ താങ്കൾ ആ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന മനുഷ്യർ പലർക്കും സുപരിചിതരായിരിക്കും, പക്ഷേ അവരുടെ ജീവിതത്തിൽ താങ്കളുടെ ഈ ഒബ്സർവേഷൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു സോണിൽ നിന്ന് താങ്കൾ അവരുടെ അനുഭവങ്ങളെ നോക്കി കണ്ടുകൊണ്ട് എഴുതിയിട്ടുണ്ട്. ഈ എഴുത്തിൻ്റെ എന്തെങ്കിലും വിത്തുകൾ ചെറുപ്പകാലത്ത്?
4: എഴുത്തിൻ്റെ എൻ്റെ സൂതകുമാരി എന്ന് പറയുന്ന എൻ്റെ സൂതചേച്ചി, സൂതകുമാരിക്ക് ഏറ്റവും വലിയ ആഗ്രഹം ഞാനൊരു കവിയാകണം എന്നുള്ളതാണ്. അവരുടെ നടക്കാതെ പോയ ആഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടത് എൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കുന്നു. ഞാൻ ഒരിക്കലും കവിതയെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. എനിക്കെൻ്റെ കഥയാണ്, എനിക്ക് MT ബഷീറും മറ്റുള്ളവരുമൊക്കെ ആയിരുന്നു എന്നെ നയിച്ചിരുന്നത്. ആ ഇൻഫ്ലുവൻസിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ എൻ്റെ കവിത എന്ന ആ ഫീൽഡിലോട്ട് എന്നെ കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിച്ചില്ല. പക്ഷേ ഈ കവിതയുടെ ഗുണവും അർത്ഥവും അർത്ഥതലങ്ങളും അന്തരാർത്ഥങ്ങളും ഒക്കെ പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്.
3: അതിൽ പലതും കഥകളിലും താങ്കൾ കൊണ്ടുവന്നിട്ടുണ്ട്.
4: എൻ്റെ ഭാഷ കുറേ നോക്കിക്കഴിഞ്ഞാൽ അത്
3: അതിനൊരു താളാത്മകതയുണ്ട്.
4: സംസാരം എന്ന് പറയുമ്പോൾ പറയാണ് നിങ്ങൾ പോകൂ എന്ന് പറയും, പക്ഷെ സുധീചേച്ചി പറയുന്ന പോവുക എന്ന് പറയും. ഞാനും അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ ഇൻഫ്ലുവൻസ് ചെയ്തവരാണ് MT വാസുദേവൻ നായർ എന്ന കഥാകാരൻ, വൈക്കം മുഹമ്മദ് ബഷീർ എന്ന മനുഷ്യൻ.
3: ഈ കഥാകാരനും ഈ മനുഷ്യനും,
4: ഒരു കഥാകാരനും ഒരു മനുഷ്യനും, അപ്പോൾ ഇവരുടെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് എൻ്റെ എപ്പോഴും ഒരു സ്വപ്നമാണ്. എപ്പോഴും ആ രീതിയിലാണ് ഞാൻ കാണുന്നത്. സുഗതകുമാരിയുണ്ട്, ഇവരുടെ അടുത്തെല്ലാം ഞാൻ എപ്പോഴും പോകുമായിരുന്നു. അവർ, ഐ വാസ് വെരി ഡിയർ ടു ദെം. അപ്പോൾ ആ ഒരു മഹാഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കാര്യം പറഞ്ഞാലേ, അദ്ദേഹത്തിന് അവസാന നാളുകളിൽ ഓക്സിജൻ വേണ്ടി വന്നു ശ്വസിക്കാനായിട്ട്, അല്ലാതെ ശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് വേറെ മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് കത്തെഴുതുമായിരുന്നു. ആ കത്തെഴുതിയിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, ഓക്സിജൻ എന്നാൽ പ്രാണവായു എന്ന് ഞാനിപ്പം മനസ്സിലാക്കുന്നു. എഴുതിയ വാചകങ്ങളാണ് അദ്ദേഹത്തിൻ്റെ. സിലിണ്ടറിൽ അടച്ച പ്രാണവായു എല്ലാ ആഴ്ചയിലും എത്തിച്ചു തരാൻ താല്പര്യപ്പെടുന്നു. അദ്ദേഹത്തിന് അവിടെ ആരാധകർ നിരവധിയുണ്ട്, എഴുത്തുകാരാണെങ്കിൽ നിരവധിയുണ്ട്, ഉദയപൂരും കോഴിക്കോടുമായിട്ട്. പക്ഷേ എൻ്റെ അടുത്താണ് ആവശ്യപ്പെട്ടത്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ രണ്ടാമത് അദ്ദേഹം എനിക്കൊരു വരം തന്നത്, ഒരു കഥാകാരനും മറ്റൊരാളോട് പറയാത്ത ഒരു കാര്യമാണ്, അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു കഥ എഴുതിയിട്ടുണ്ട്, നീല വെളിച്ചം. ഞാനത് ലൈറ്റ് ആൻഡ് സൗണ്ട് ആയിട്ട് അവതരിപ്പിച്ചു. അത് പല വണ്ണമെന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ബഷീർ സാറ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഞാൻ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു തോന്നലുണ്ടായി, അത് ഞാൻ പറയാൻ പോവുകയാണ്. ഒരു കാര്യം ചെയ്യും, ഈ നീല വെളിച്ചത്തിനൊരു രണ്ടാം ഭാഗം എഴുതാൻ പറഞ്ഞു. മറ്റൊരാൾ എഴുതിയ കഥയുടെ രണ്ടാം ഭാഗം ഞാൻ എഴുതണം. അതാണ്, അതും മറ്റൊരു അനുഗ്രഹമായിട്ട്. അതാണ് ആ സ്നേഹബന്ധത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പം എൻ്റെയും എൻ്റെ വളർത്തമ്മയായിട്ടുള്ള സുഹൃത്തുക്കളുടെയും ചിന്തകൾ ഒരുപോലെ ആയിരിക്കും, സംശയമില്ല. ഇപ്പം ഞാൻ ഐ ആം വെരി കൺസേൺഡ് അബൌട്ട് അതേഴ്സ്. അതെന്തുകൊണ്ടാണ്? ഈ ഒരു ഇയാൾ വളർത്തിയതും അങ്ങനെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ പാകിയതും കൊണ്ടാണ്. അത് ഇപ്പോഴും തുടരുന്നു.
3: നമ്മളിവിടെ MD ലേക്ക് വരികയാണെങ്കിൽ, MD

0: കഴിഞ്ഞു. അപ്പൊ എം ടിക്ക് തന്നെ അറിയില്ല ഇവരെ ഏത് എന്ത് ചെയ്യാണ് ഇപ്പോഴെന്ന്. അപ്പൊ ഞാൻ ഇമാജിൻ ചെയ്തു കൂന്തുണ്ണി മകൻ അപ്പുണ്ണി ഇപ്പൊ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കഥയിലെ വെളിച്ചപ്പാട് ഇപ്പൊ വയസ്സായി മകനായിരിക്കും ഇപ്പൊ വെളിച്ചപ്പാട് അമ്പലത്തിലെ. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ 60 കൊല്ലങ്ങൾക്ക് ശേഷം ഉള്ള ഒരു അവസ്ഥയാണ് ഞാൻ എടുത്തത്.
1: സീക്വൽ എന്നൊക്കെ പറയാം.
0: ആ സീക്വൽ, അത് എന്റെ കഥാപാത്രങ്ങൾ ഈ കഥാപാത്രങ്ങളെ കാണുകയും സമാനമായ ദുഃഖം പങ്കുവെക്കുകയും ചെയ്യുന്നു. അതാണ് ഈ തുടർച്ച എന്നുള്ള ഓപ്പൺ എയർ ഒരു വലിയ ഒരു സ്റ്റേഡിയത്തിന്റെ അത്രയുള്ള ഒരു സ്റ്റേജിലാണ് ഞാൻ ചെയ്തത്. ദാറ്റ് വാസ് വെരി വെൽ റിസീവ്ഡ്. എന്റെ അടുത്ത് അന്ന് ഒരു റിവ്യൂയിൽ എഴുതിയിരുന്നത് ഒരു നാടകം കാണാനായിട്ട് ഇത്രയും ക്യൂ കാണുന്നത് ആദ്യമായിട്ടാണ്, ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ രാഘവ തിയേറ്ററിനകത്താ ചെയ്ത്. അങ്ങനെ ഒരെണ്ണം അത് സിനിമയ്ക്കുണ്ടാവും, അമിതാഭ് ബച്ചന്റെയോ മോഹൻലാലിന്റെയൊക്കെ സിനിമ വന്നാൽ, മമ്മൂട്ടിയുടെയൊക്കെ സിനിമ വന്നാൽ അതുണ്ടാവും. പക്ഷെ ഒരു നാടകം കാണാനതുണ്ട് എന്ന് പറയുമ്പോൾ അത്രമാത്രം പരിചിതമാണ് എം ടിയുടെ കഥാപാത്രങ്ങൾ സാധാരണ ആൾക്കാരിൽ നിന്നുള്ളതാണ്. ആ ഒരു കാര്യമാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ദുഃഖത്തിൽ നിന്ന് മാത്രമേ ഒരു കവിത പിറക്കുകയുള്ളൂ, സന്തോഷത്തിൽ നിന്ന് ഒരു കവിതയും ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ദുഃഖം വരുമ്പോഴേ അത് നമ്മൾ കണ്ണീരാക്കി മാറ്റിക്കളയാതെ വാക്കുകളാക്കണം. ഇപ്പോൾ എനിക്കെന്തെങ്കിലും ദുഃഖം വന്നാൽ ഞാൻ കരയും. അപ്പോൾ എൻ്റെ ഈ വികാരം പകുതി കണ്ണീരിലൂടെ ചോർന്ന് പോയി കഴിഞ്ഞു, പിന്നെ ഞാൻ എഴുതുകയാണെങ്കിൽ അതിൻ്റെ പകുതിയേ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ കരയാതെ ആ വികാരത്തെ വാക്കുകളാക്കിയാൽ അതിൻ്റെ മുഴുവൻ
1: പൂർണ്ണത
0: ആ വാക്കുകളിലുണ്ടാകും. ആ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയാനായിട്ടാണ് ശ്രമിക്കുന്നത്. ദൈവം എന്തെങ്കിലും ദുഃഖം തന്നു കഴിഞ്ഞാൽ അത് നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടും ആകാം, കാരണം ഹീസ് കണ്ടീഷനിങ് യു,
1: പരിവപ്പെടുത്തുകയാണ്
0: വലിയൊരു കാര്യം ഏൽപ്പിക്കാനായിട്ട്. അപ്പൊ ഈ എം ടിയുടെ കാര്യം നോക്കിക്കൊള്ളു, അദ്ദേഹത്തിന് ദുഃഖത്തിൽ കൂടി മാത്രമല്ലേ കഥകൾ രചിച്ചിട്ടുള്ളൂ. അതാണ് അദ്ദേഹം അത്ര വേദന അനുഭവിച്ചിട്ടുണ്ട് കുഞ്ഞു കാലത്ത്, അത് അദ്ദേഹം വാക്കുകളാക്കി ഒട്ടും ചോർന്നു പോകാതെ. ഇപ്പൊ പലരും ചോദിക്കില്ലേ എം ടി എന്തുകൊണ്ടാണ് ചിരിക്കാത്തതെന്ന്. അദ്ദേഹത്തിന് ചിരിക്കാനായിട്ട് അങ്ങനെ ഒരു കാരണം ഉണ്ടാവണം. ഞാനും എം ടിയും കൂടി ഒരു കല്യാണത്തിന് പോയി. അപ്പൊ എവിടെ പോയാലും അദ്ദേഹത്തിന്റെ പുറകെ ഇങ്ങനെ പെട്ടിയും പിടിച്ച് നടക്കും. അപ്പോൾ അദ്ദേഹത്തിന് കല്യാണം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് പ്രത്യേക അറേഞ്ച്മെൻ്റ് ഊണിനുണ്ടായിരുന്നു, നേരത്തെ റിസർവ് ചെയ്തിട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഊണ് കഴിക്കില്ല, അദ്ദേഹം അവിടെ ഇരുന്നു, ഞാൻ അദ്ദേഹത്തിൻ്റെ പെട്ടിയും പിടിച്ച് മാറി നിന്നു ഊണ് കഴിക്കുന്ന തീരാനായി. എന്നിട്ട് ഊണ് കഴിച്ചിട്ട് അദ്ദേഹം കൈ കഴുകുന്ന ഒരു ലൈൻ പൈപ്പുണ്ട്, ആ ലൈൻ പൈപ്പിൻ്റെ അവിടെ പോയി. എന്നിട്ട് കൈ കഴുകിയപ്പോൾ ഞാൻ തോർത്ത് അവിടെ ഉണ്ടായിരുന്നു, അടുത്ത് കൈ കൊടുത്ത് കരുതിച്ചു തിരികെ എൻ്റെ തന്നെ തന്നു, എന്നിട്ട് ഞാൻ അവിടെ ഇട്ടു. അപ്പോൾ കൈ കഴുകാൻ വന്ന ഒരാൾ എം ടിയോട് ചോദിച്ചു, ഈ കല്യാണ വീട്ടിൽ വന്നാലെങ്കിലും എം ടി ഒന്ന് ചിരിച്ചൂടെ എന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല ആ ചോദ്യം. അദ്ദേഹം ആ ചോദിച്ച ആളിൻ്റെ മുഖത്തല്ല നോക്കിയത്, എൻ്റെ മുഖത്താണ് നോക്കിയത് ദേഷ്യത്തോടെ. ഒന്നും പറയാതെ അദ്ദേഹം നടന്നു. കുറേ ദൂരം പോയപ്പം എൻ്റെ അടുത്ത് തിരിഞ്ഞ് ചോദിച്ചു, അതെ ചിരി വന്നാലല്ലേ ചിരിക്കാൻ പറ്റൂ, ഈ വെറുതെ ഒരു കാരണവുമില്ലാതെ ചിരിക്കുന്ന ഒരു ഭ്രാന്തന്മാരല്ലേ, ചിരി വരേണ്ടത് ഉള്ളിൽ നിന്നല്ലേ. ഇതാണ്, ഇത് നമ്മൾ വലിയ ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒരുപാട് പഠിക്കാൻ പറ്റും.
1: ഇത്തരത്തിൽ താങ്കൾ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു ആശയമാണ് ഇന്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്ന് പറയുന്നത്. സംസ്കാരത്തിന് മനുഷ്യരെ ഒരുമിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ട്. താങ്കൾ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ സാംസ്കാരിക നയരൂപീകരണത്തിലൊക്കെ പങ്കാളിയായിരുന്നു. ഇപ്പം നമുക്ക് സോഫ്റ്റ് പവർ എന്ന് നമ്മൾ ഗ്ലോബലി അംഗീകരിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ മറ്റിടങ്ങളിലേക്ക് പോകുന്നത് നമ്മുടെ കലാരൂപങ്ങളിലൂടെ, നമ്മുടെ ആർട്ട് ഫോംസിലൂടെ, നമ്മുടെ സിനിമകളിലൂടെ അങ്ങനെ വ്യാപരിക്കുന്ന ഒരു രീതിയുണ്ടല്ലോ, അതിനെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്?
0: ഇൻറ്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്നുള്ളത് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധി എന്നിവരുടെയൊക്കെ മഹാസ്വപ്നമാണ്, ഇൻറ്റഗ്രേഷൻ ത്രൂ കൾച്ചർ. ഐ ഓൾസോ ബിലീവ് ഇൻ ദാറ്റ്. ഒരു ഇൻറ്റഗ്രേഷൻ എന്നുള്ളത് കലയിൽ കൂടി മാത്രമേ നേടാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അതായത് ഒരു മുതലാളി വർഗത്തിനോ തൊഴിലാളി വർഗത്തിനോ ഒരു ഭരണ സംവിധാനത്തിനോ ബ്യൂറോക്രാസി എന്നൊക്കെ പറയുന്ന അതിനോ രാഷ്ട്രീയത്തിനോ ഒന്നും ഒരു ഇൻറ്റഗ്രേഷൻ വരുത്താൻ പറ്റില്ല. പക്ഷേ ഒരു ആർട്ടിസ്റ്റിന് അത് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നാടകങ്ങളെല്ലാം സ്റ്റേജ് ഷോസ് നോക്കിയാൽ ഈ ഒരു ഇൻറ്റഗ്രേഷൻ ത്രൂ കൾച്ചർ എന്നുള്ളത് ഞാൻ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പ്രണാമം എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം, ഈ പ്രണാമം എന്ന് പറയുന്ന പ്രോഗ്രാം ഒരു പാട്ട് മുഹമ്മദ് റാഫി പാടിയ ഒരു പാട്ടിനെ 2 മണിക്കൂർ വലിച്ചു നീട്ടി അതിൽ വിഷ്വൽസ് കൊടുത്ത് അതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം പറഞ്ഞ് അങ്ങനെ പോകുന്ന ഒരു നോ കമൻട്രി നോ കോമ്പിയർ നത്തിങ് ഇതിലിങ്ങനെ പോകുന്ന ഒരു പ്രോഗ്രാമാണ് പ്രണാമം. ഇപ്പോൾ തെയ്യം കലാകാരൻ, തെയ്യം കലാകാരൻ ഈ തീയുടെ മുകളിൽ കൂടി നടന്നും തുള്ളിയും എല്ലാം പോകുന്നു. വെളിച്ചപ്പാടാണെങ്കിൽ ഇതേ തീക്കനലിൽ കൂടി നടന്നുകൊണ്ട് പള്ളി

0: വാളുകൊണ്ട് വെട്ടി വെട്ടി ഭൂമിയിൽ ചോര സമർപ്പിക്കുന്നു. അപ്പൊ ഇത് കുറെ മുമ്പേ ഇരിക്കുന്ന കുറെ ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇതാ ദേവിയെ പ്രീതിപ്പെടുത്തുകയാണ്. ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് എൻ്റെ വീട്ടിൽ സമൃദ്ധി ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടല്ല. ഈ നാടിൽ ആ വസൂരി ഉണ്ടാകരുത്, രോഗമുണ്ടാവരുത്, ഈ നാട്ടിൽ ഐശ്വര്യമുണ്ടാകണം എന്ന് പറഞ്ഞിട്ടാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കല അഭ്യസിക്കുന്ന ഒരാളാണ് യഥാർത്ഥ കലാകാരൻ.
1: ഒരു സമർപ്പണം അതിൻ്റെ ഭാഗമായിട്ട്
0: ഉണ്ടാവണം.
1: നമുക്ക് താങ്കളുടെ നാടകങ്ങളിലേക്ക് തിരികെ വന്നാൽ അതിൻ്റെ ഒരു സ്റ്റേജ് ക്രാഫ്റ്റ്, നമ്മൾ പൊതുവേ നാടകങ്ങൾ ഒരു വലിയ വെളിച്ചവും ബഹളവും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് മാറിയിട്ട് മിനിമലിസം എന്നൊക്കെ പറയാവുന്ന കോൺസെപ്റ്റുകളാണ് താങ്കളുടെ നാടകത്തിൻ്റെയൊക്കെ സ്റ്റേജ് ക്രാഫ്റ്റുകളിലുള്ളത്. ആ ഒരു കോൺസെപ്റ്റ് ലോക നാടകവേദികളിൽ നിന്നൊക്കെ ഇൻസ്പയർഡ് ആയിട്ടൊക്കെ, അപ്പം അത്തരത്തിലുള്ള ലോക നാടകവേദി താങ്കളുടെ ഈ ഒരു ക്രാഫ്റ്റിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട്?
0: എന്നെ ഒരു ലോക നാടകവും സ്വാധീനിച്ചിട്ടില്ല. എന്നെ സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ ചുറ്റും നടക്കുന്ന ചില ക്യാരക്ടേഴ്സാണ്, കുറേ ആൾക്കാരാണ്, എന്നെ മനസ്സിൽ വേദനിപ്പിച്ച കുറേ സംഭവങ്ങളാണ്. ഇതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നതും. അപ്പോൾ എല്ലാ നാടകങ്ങളും നോക്കിയറിയാം, എല്ലാ നാടകങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവും. എൻ്റെ നാടകങ്ങൾ ഇതുവരെ ഒരു നാടകത്തിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ നാച്ചുറൽ സൗണ്ട് ആയിരിക്കും, ദൂരെ പശുവിൻ്റെ കരച്ചിലോ അല്ലെങ്കിൽ പട്ടി കുരയ്ക്കുന്നതോ അങ്ങനെയുള്ളതല്ലാതെ എൻ്റെ നാടകത്തിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ല ഒരു നാടകത്തിലും. കാരണം അത് അവിടെ ആർട്ടിഫിഷ്യാലിറ്റി വന്നു പോകും എന്നുള്ളത് കൊണ്ടാണ്. ഈ മ്യൂസിക് ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഫീൽ എന്നുള്ളത് ഓഡിയൻസിലോട്ട് പകർന്നു കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലുത്, അതാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മൾ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ നമ്മളെ എന്തെങ്കിലും ചെയ്യാൻ പ്രേരിപ്പിക്കും. ഞാൻ ഒരു അരങ്ങേറ്റം, ഒരു വളരെ പണക്കാരൻ്റെ മകളായ ഒരു പെൺകുട്ടിയുടെ അരങ്ങേറ്റം, ഞാനായിരുന്നു ചീഫ് ഗസ്റ്റ്. അപ്പോൾ ഞാൻ പോയി അവിടെ പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. ഈ കുട്ടിയെ തരക്കേടില്ലാത്ത വിധം അവതരിപ്പിച്ചു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ അരങ്ങേറ്റം നടക്കുന്ന ഒരു 5-സ്റ്റാർ ഹോട്ടലിലാണ്. എന്നിട്ട് ഇവർ ഈ കല്യാണം പോലെ ഇൻവിറ്റേഷനൊക്കെ അടിച്ച് എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യും. ഇൻവൈറ്റ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പാക്കറ്റ് ഓഫ് സ്വീറ്റ്സ് മുണ്ട് ഒക്കെ കൊടുക്കും. എന്നിട്ട് അവിടെ വരുമ്പോഴത്തേക്ക് വെൽക്കം ഡ്രിങ്ക്, സ്നാക്ക് എല്ലാം കൊടുത്തിട്ട് അവരെ അകത്ത് കയറ്റിയിരുത്തും. ഇത് പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ദർ ഈസ് സമച്വസ് ഡിന്നർ, വലിയ 5-സ്റ്റാർ ഹോട്ടലിൽ ഒരു ഡിന്നർ ഉണ്ടാവും. അങ്ങനെ ഒരു പാർട്ടിയിൽ ചെന്ന് അപ്പം ഞാൻ വെളിയിലോട്ട് പോകാൻ നേരത്ത് ഈ കുട്ടിയോടൊപ്പം പഠിക്കുന്ന 4-5 കുട്ടികൾ അവരെ കണ്ടറിയാം, അവർ വളരെ പാവപ്പെട്ട കുടുംബത്തിലെയാണെന്ന്. അപ്പോൾ അതിൽ ഒരു പെൺകുട്ടിയെ എനിക്കറിയാം, ഇപ്പം ഈ അരങ്ങേറ്റം കഴിഞ്ഞ കുട്ടിയേക്കാൾ വളരെ നന്നായിട്ട് കളിക്കുന്ന ഒരു കുട്ടിയാണ്. അവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, നിൻ്റെ അരങ്ങേറ്റത്തിന് എന്നെ വിളിക്കുമോ, ഞാൻ വരും കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞ ഉത്തരം, ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ, ഇത് നെഞ്ചിൽ കൊണ്ടു കയറുന്ന അമ്പുകളാണ് അവളുടെ ആ വാക്കുകൾ. അവൾ ഇന്നസെൻ്റ് ആയിട്ടായിരിക്കും പറഞ്ഞത്. അവളുടെ അച്ഛൻ ഓട്ടോറിക്ഷക്കാരനാണ്. ഒരു ഓട്ടോറിക്ഷക്കാരൻ്റെ മകൾക്ക് ഇതുപോലുള്ളൊരു അരങ്ങേറ്റം ആഗ്രഹിക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാണ്ട് ഒരു വിഷമം തോന്നി. ആ വിഷമത്തിൽ നിന്നാണ് ഈ ഗണേശം എന്ന് പറയുന്ന തിയേറ്റർ ഉണ്ടായത്. എനിക്കൊരു ആഗ്രഹം തോന്നി, വീട്ടിൻ്റെ പുറയിൽ കുറച്ച് സ്ഥലമുണ്ട്, ഗണേശം എന്ന തിയേറ്റർ, ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, ഇതിന് പറ്റിയ ഒരു തിയേറ്റർ കെട്ടുക, എന്നിട്ട് കലാകാരന്മാർക്ക് ഇത് സൗജന്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് കളിക്കാം, വിതൗട്ട് ഗിവിങ് എനി മണി ദേ ക്യാൻ ഗോ ബാക്ക്.
1: അപ്പോൾ ഈ നമ്മൾ വീണ്ടും താങ്കളിപ്പോൾ സൂചിപ്പിച്ച അനുഭവങ്ങളിൽ നിന്ന് തുടർച്ചയായിട്ട് പറയുകയാണെങ്കിൽ, താങ്കളുടെ അനുഭവ കുറിപ്പുകളിൽ ഒപ്പം നാടകങ്ങളിൽ ഒക്കെ തന്നെ സ്ത്രീകളുടേതായ ഒരു വൈകാരികമായ പ്രശ്നങ്ങൾ, പലയിടങ്ങളിലും അവർ നേരിടേണ്ടി വരുന്ന നിസ്സഹായത, ഇതിലൊക്കെ തന്നെ താങ്കൾ ദൃക്സാക്ഷിയായിട്ടുള്ള അനുഭവങ്ങൾ, ആ ഒരു മേഖല ആ കണ്ണീര് മുഴുവനായി അതിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശ്രമം താങ്കളുടെ എഴുത്തിലുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള നിരീക്ഷണത്തെക്കുറിച്ച്
0: ഞാൻ ചെയ്തിട്ടുള്ള ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുടെ പേരാണ് സ്ത്രീ പർവ്വം. ഞാൻ ഈ ചെയ്തിട്ടുള്ളതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഉള്ള ഏടുകൾ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്തത്, എൻ്റെ അച്ഛൻ 1989 36 വർഷം മുമ്പാണ് മരിച്ചത്. അന്ന് ഞാനും അമ്മയും അച്ഛനും മാത്രമേ ഉള്ളൂ, ഹോസ്പിറ്റൽ റൂമാണ്. അച്ഛന് പെട്ടെന്ന് എന്തോ ഒരു അസുഖം ഉണ്ടായി, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. പകുതി വോളിൻ്റെ മുകളിൽ വെള്ള, താഴെ പച്ച പെയിൻ്റാണ്. അച്ഛൻ അവിടെ കിടക്കുന്നു, ഞാൻ തൊട്ടടുത്തിരിക്കുന്നു. അവിടെ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ട്, അതിൽ ചാരി അമ്മ ഇരിക്കുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് ഡോക്ടർ വന്ന് പറഞ്ഞു, ഇനി അധിക നേരം ഉണ്ടാവില്ല എന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പം മരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ആൾക്കാരെ, ബന്ധുക്കളെന്ന് പറയുന്ന കുറേ പേരെ വരാൻ പറഞ്ഞു. അമ്മയ്ക്കൊരു ആശ്വാസത്തിന്, അമ്മ കരയുന്നില്ല, സ്ത്രീകൾ വരുമ്പോൾ പിന്നെ കരയുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ബന്ധുക്കളെ വിളിച്ചു. ആ സ്ത്രീകളെ വിളിച്ച്, അതിലൊരു സ്ത്രീയാണ് ആദ്യം വന്ന സ്ത്രീ, ഒരു 50-60 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീ. ആദ്യം ആ സ്ത്രീ ചെയ്തത്

0: എൻ്റെ അമ്മയുടെ നെറ്റിയിലെ പൊട്ട് മാച്ചിളഞ്ഞു. അമ്മയ്ക്ക് കുഴപ്പമൊന്നും തോന്നില്ല, പക്ഷേ എനിക്ക് വലിയ ദേഷ്യം തോന്നി. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ അമ്മ പിന്നെ വിധവയാണ്, അപ്പോൾ ഈ വെള്ളയും വെള്ളയും കൊടുക്കണം എന്നൊക്കെ നിയമം. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നും നിവൃത്തിയില്ല, അപ്പോൾ ഓരോ സ്ത്രീകൾ വന്ന് നിർബന്ധിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛൻ എങ്ങനെ അമ്മയെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചോ അതുപോലെ ജീവിക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പൊട്ടുതൊട്ട് കളർ സാരി കൊടുത്താണ് അവസാനം വരെ ജീവിച്ചത്. പക്ഷേ അമ്മ വിധവയാണ് എന്നുള്ളൊരു ബോധ്യം ഇവരുണ്ടാക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. ഒരു കല്യാണം വിളിക്കാൻ വന്നാൽ എൻ്റെ മുന്നിൽ വരുമ്പോൾ കല്യാണം അറിയിക്കാൻ വരുന്നവരാണ്, ക്ഷണിക്കില്ല. അത് കഴിഞ്ഞിട്ട് ഒരു അനുഭവം കൂടെ ഉണ്ടായി. ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഒരു കല്യാണത്തിന് പോയി, നല്ലൊരു കുട്ടി, അവളുടെ ഭർത്താവ് ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി, വളരെ യങ്ങാണ്, ബട്ട് ഷീ ഈസ് വെരി വൈബ്രൻറ്റ്, തുള്ളിച്ചാടി എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യുന്നു. ഞാനും വിചാരിച്ചു എന്തായാലും ദൈവം അവളുടെ മനസ്സിൽ നിന്ന് ആ ദുഃഖം മാറ്റിക്കൊടുത്തല്ലോ. അവസാനം കല്യാണത്തിൻ്റെ അവിടെ എത്തുന്നു. അപ്പോൾ ഇവളുടെ ബ്രദറിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവിടെ ചെന്ന് നിന്നപ്പം അവരിൽ താലി കെട്ടി ഇങ്ങനെ പുറയിൽ നിന്ന് ഇങ്ങനെ കെട്ടുന്നത് അവിടെ ചെന്ന് നിന്നു. അപ്പം മറ്റേ ആൾക്കാരുടെ ഭാര്യ പറഞ്ഞ് പോകാൻ പറഞ്ഞു നിങ്ങൾ കെട്ടണ്ടെന്ന് പറഞ്ഞു. ഇത്രയും നേരം അവരെത്രത്തോളം സന്തോഷിച്ച് തുള്ളിച്ചാടി നടന്നു, അതുപോലെ മുഖം താഴ്ത്തി അവൾ ഈ ക്രൗഡിനിടയിൽ കൂടെ എവിടെയോ പോയി. അപ്പോൾ എൻ്റെ ഈ സ്ത്രീപർവം എന്ന ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും കഥയും അങ്ങനെയുള്ള വിധവകളെ കുറിച്ചാണ്. അതുപോലെ ഈ നാടകം, ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, ദുർഗ ഹൈസ്കൂളിലാണ് നമ്മൾ നടത്തിയത്. ദുർഗ ഹൈസ്കൂളിലും ഞങ്ങൾ പോകുന്നത് വെള്ളി ശനി ഞായർ മൂന്ന് ദിവസമാണ് അവതരിപ്പിക്കുന്നത്. വെള്ളിയാഴ്ച രണ്ട് ഷോ, ശനിയാഴ്ച രണ്ട് ഷോ, ഞായറാഴ്ച രണ്ട് ഷോ, പിന്നെ ഞങ്ങൾ ട്രെയിനിൽ കയറി വരും, ഓഫീസിൽ പോകണം അടുത്ത ദിവസം എസ് ആർ ഐ പോകേണ്ടതാണ്. അപ്പോൾ ഈ അവതരിപ്പിച്ചപ്പോൾ ഞാൻ നോട്ട് ചെയ്തു ഒരു പെൺകുട്ടി 21 22 വയസ്സ് കാണും, ആ പെൺകുട്ടി വെള്ളയും വെള്ളയും ആയിട്ടിരിക്കുന്നത്, അവൾ ക്യൂവിലുണ്ട്. ഞാൻ ആ കുട്ടിയെ തന്നെ നോക്കി നിന്നു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ ഒബ്സർവ് ചെയ്യാൻ. അപ്പോൾ അവൾക്ക് മുഖത്ത് സന്തോഷമില്ല, സങ്കടമില്ല, ഒരു നിർവികാരതയാണ്. അവൾ വന്ന് ക്യൂവിൽ നിന്ന് ഇങ്ങനെ വന്ന് ടിക്കറ്റ് എടുത്തു, അകത്ത് കയറി കണ്ടു. ഞാൻ പിന്നെ ഞങ്ങൾക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ട് അടുത്ത ഷോയ്ക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്. പുള്ളി നേരെ ക്യൂവിൻ്റെ പുറകെ പോയി നിന്നു അടുത്ത ഷോയുടെ ടിക്കറ്റ് എടുക്കാനായിട്ട്. ആളിൻ്റെ അടുത്ത ദിവസം വന്ന് സെക്കൻഡ് ഡേ സാറ്റർഡേ അവളിത് കണ്ടു, മൂന്നോണം കണ്ടു കഴിഞ്ഞ് ആ ഗ്യാപ്പിൽ അവൾ എൻ്റെ ക്യാബിനിലോട്ട്, ഞാനാണ് കൈകൊണ്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അന്ന് കമ്പ്യൂട്ടറൊന്നുമില്ല, ക്യാബിനിലോട്ട് കയറി വന്നു. എന്നിട്ട് പറഞ്ഞ് സാർ ഈ വിധവകളെ കുറിച്ച് പറഞ്ഞത് വളരെ കുറഞ്ഞു പോയി, ഇത്രയൊന്നും അല്ല ഞങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ കുട്ടിയുടെ കാര്യം ചോദിച്ചു. അവൾ തന്നെ പറഞ്ഞു അവൾ കുറേ നാളായിട്ടൊരു പുരുഷനെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നു. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ ഉള്ള പ്രണയമായതുകൊണ്ട് 18 വയസ്സ് കഴിയണം കല്യാണം കഴിക്കണേ. 18-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു, വീട്ടുകാരുടെ എതിർപ്പോടുകൂടി, രണ്ട് മതത്തിൽ പെട്ട ആൾക്കാരാണ്. ആൻഡ് ഷീ ഗോട്ട് കൺസീവ്ഡ്. ഗർഭിണിയായിരിക്കുമ്പം ഭർത്താവ് ഒരു ആക്സിഡൻറ്റ് മരിച്ചു പോകുന്നു, രണ്ട് വീട്ടുകാരുമില്ല, ആരുമില്ല, ഈ കുഞ്ഞു മാത്രം. അപ്പം ഞാൻ ആ കുട്ടിയെടുത്ത് എല്ലാവരും ചോദിക്കുന്നത് പോലെ ഒരു ക്രൂരമായ ചോദ്യമാണ് അവളുടെ അടുത്ത് ചോദിച്ചു, യു ആർ യങ് യു ആർ ബ്യൂട്ടിഫുൾ, വൈ ഡോണ്ട് യു ട്രൈ ടു ഹാവ് അനദർ ലൈഫ്, മറ്റൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ, ഒരു കല്യാണം കഴിച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞ ഉത്തരം, പ്രണയിക്കാൻ തുടങ്ങി ഇത്രയും കൊല്ലമായി, ആ മനുഷ്യൻ മരിച്ചു എന്നത് എല്ലാവരും പറയുന്നു, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അയാൾ അള്ളിപ്പിടിച്ചിരിക്കുന്നു. അവൾ പറഞ്ഞത് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മനസ്സിലുണ്ട്, ഭർത്താവ് കൂടെയുള്ള ഒരാൾ എങ്ങനെ വിധവയാകും? എന്നിട്ട് ഞാൻ പറഞ്ഞു, ഭർത്താവ് കൂടെയുള്ള പലരും വിധവകളാണ്, അവരുടെ മനസ്സിൽ ഭർത്താവില്ല, നിങ്ങളാണ് യഥാർത്ഥ സുമംഗലി എന്ന് പറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി. അടുത്ത ദിവസം ഷോയ്ക്കും വന്നു. അന്ന് വന്നത് കളർ സാരി കൊടുത്ത് പൂ വച്ച് വളയിട്ട് മാലയിട്ട് ആണ് വന്നത്. അപ്പോൾ ഒരു നാടകത്തിന് എന്ത് മാറ്റം, അല്ലെങ്കിൽ ഒരു വരിക്ക് എത്രമാത്രം മാറ്റങ്ങൾ ഒരു ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്.
1: നമ്മൾ ഈ നാടകത്തിൽ നിന്ന് നമ്മൾ സിനിമയിലേക്ക് വന്നാൽ താങ്കളുടെ ഒരു നാടകം മയിൽവിലാസമാണ് എൻ്റെ സിനിമയായിട്ട്, അതിൻ്റെ സ്ക്രിപ്റ്റും തിരക്കഥയും താങ്കളുടേതായിരുന്നു. അത് കൈകാര്യം ചെയ്ത വിഷയം ഒരു പ്രത്യേക വിഷയമാണ്, നമ്മൾ സിനിമകളിൽ അധികം കാണാത്ത ഒരു കോർട്ട് റൂം ഡ്രാമ എന്നൊക്കെ പറയാവുന്ന ജോണറിലുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയം, ഒരു പ്രത്യേക പരിസ്ഥിതി നടക്കുന്ന. അപ്പോൾ സിനിമ എന്ന ഇതിലേക്ക് മയിൽവിലാസം എന്ന നാടകം പരച്ച് നടപ്പെടുമ്പോൾ ആ ഒരു മീഡിയത്തിലുണ്ടായ മാറ്റം, അത് താങ്കൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്തത്?
0: ഈ രാംദാസ് എന്ന് പറഞ്ഞൊരു നല്ല ഡയറക്ടറാണ് മാധവ് രാംദാസ്. അദ്ദേഹമാണ് ഈ

0: സിനിമ വേണം, സിനിമ ആക്കണം എന്ന് പറഞ്ഞത്. ഞാൻ ആകെ പറഞ്ഞത് നാടകത്തിൽ നിന്ന് വ്യത്യാസം വരുത്തരുത് എന്നുള്ളതാണ്. കാരണം എനിക്കൊരു ഈ പറഞ്ഞ വിരഹം എന്ന് പറഞ്ഞത് പ്രണയിതാക്കൾക്ക് മാത്രമല്ലല്ലോ, അല്ലാതെയും വിരഹം ഉണ്ടാവില്ലേ, അച്ഛനും മകക്കും ഇതുണ്ടാകാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിരഹം പോലെ ഒരു അവസ്ഥ ഞാനും എൻ്റെ മകളുമായിട്ടുണ്ടായിട്ടുണ്ട്. അവൾക്ക് എന്നെ കാണാനും എനിക്ക് അവളെ കാണാനും വയ്യാത്ത അവസ്ഥ, ഞങ്ങൾ രണ്ടുപേരും വെരി വെരി ക്ലോസ്. അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ എഴുതിയതാണ് മേൽവിലാസം. മേൽവിലാസം ഒരു അച്ഛൻ്റെയും കാണാൻ പറ്റാതിരിക്കുന്ന ഒരു മകളെയും കുറിച്ചുള്ളതാണ്, അവസാനം കാണുന്നു. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. നാടകം തന്നെ ആയിരിക്കണം, അതിൽ നിന്ന് മാറ്റം വരുത്താൻ പാടില്ല. ക്യാമറ ഈ ഒരു മുറിക്ക് പുറത്ത് പോകരുത് എന്നുള്ള ഒരു നിർബന്ധം ഞാൻ പറഞ്ഞു, അതനുസരിച്ച് ചെയ്തു. അത് ഇന്ത്യൻ പനോരമയിലുമൊക്കെ എടുത്തു, നാഷണൽ അവാർഡിനൊക്കെ, അങ്ങനെയുള്ളൊരു ഒരു ശ്രദ്ധ നേടിയ ഒരിതായി. രണ്ടെണ്ണം കൂടെ സിനിമയാകുന്നുണ്ട്, ഒന്ന് ദീർഘചതുരം, പിന്നെ ഒന്ന് ഈ തുടർച്ച തന്നെ. തുടർച്ച കുറച്ച് വലിയ ക്യാൻവാസ് ചെയ്യണം, അത് രാംദാസ് തന്നെ ചെയ്യാനാണ്. മറ്റേ വി കെ പ്രകാശാണ്, ഈ രണ്ടെണ്ണത്തിൻ്റെ വർക്ക് നടക്കുന്നു.
1: അതുപോലെ ഉസ്താദ് സാക്കിർ ഹുസൈനുമായി ബന്ധപ്പെട്ട് താങ്കൾ പങ്കുവച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്.
0: അതെ അതെ, ഞാൻ ഒരു പ്രോഗ്രാമിൽ താളം മാത്രം, അതായത് സക്കീർ ഹുസൈൻ്റെ താളവും ശോഭനയുടെ നൃത്തവും, വേറെ ആരുമില്ല, ഇങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്തു. എന്നിട്ട് കുറേയൊക്കെ മുൻപോട്ട് പോയി. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, എനിക്ക് അംജദ് അലിഖാൻ്റെ അടുത്താണ് കൂടുതൽ അടുപ്പം. ശോഭന ഡാൻസ് ചെയ്യും എന്നുള്ള ആ ഒരു താല്പര്യത്തിൽ അത് എഗ്രി ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അങ്ങനെ മൂന്ന് പേരും നമ്മൾ ഫോണിൽ കൂടെയൊക്കെ ഡിസ്കസ് ചെയ്തു, ഇത് നമുക്ക് സൂര്യയിൽ അവതരിപ്പിക്കാം. സക്കീർ ഹുസൈൻ പ്ലേയിങ് തബല, ശോഭന പെർഫോമിങ് ഓൺ സ്റ്റേജ് ഭരതനാട്യം, ഇങ്ങനെ ഒരെണ്ണം പ്ലാൻ ചെയ്യണം. രണ്ട് പേർ മാത്രം, ജുഗൽബന്ദി പോലെ. അപ്പോഴാണ് മരിച്ചത്. അതാണ്, ദാറ്റ് ഈസ് അന്ന് ഞാനൊരു ആർട്ടിക്കിൾ എഴുതിയത്, ആൻ അൺഫുൾഫിൽഡ് ഡ്രീം ഓഫ് മൈൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയത്.
1: താങ്കളുടെ മക്കളുടെ പേര് സീത എന്നും ലക്ഷ്മൺ എന്നുമാണ്, ഈ ഒരു പേരുകളിലേക്ക് എത്തുന്നത്
0: എങ്ങനെയാണ്? സീത ഒരിക്കലും ലക്ഷ്മണനെ ലക്ഷ്മണ എന്ന് വിളിച്ചിട്ടില്ല, അനുജ എന്നാണ് വിളിച്ചിട്ടുള്ളത്. നമ്മുടെ രാമായണത്തിൽ അറിയാം, പേര് വിളിച്ചിട്ടില്ല. പിന്നെ ലക്ഷ്മണനാണെങ്കിൽ ഒരിക്കൽ പോലും സീതയുടെ മുഖം കണ്ടിട്ടില്ല, കാൽപാദങ്ങളിൽ നോക്കിയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം അനിയനും ചേച്ചിയും ഇവർ തമ്മിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. ആ രീതിയിലാണ് സീതയും ലക്ഷ്മണനും എന്നുള്ള പേര് ഞാൻ ഇടാൻ കാരണം.
1: നമ്മൾ വീണ്ടും സൂര്യയിലേക്ക് വന്നാൽ 1977 സൂര്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ പുറത്തു പോകുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, ഈ വോളണ്ടിയറിങ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനകൾ പ്രവർത്തിക്കുകയൊക്കെ, ഇപ്പോൾ വിദേശ പഠനത്തിന് പോകുന്നവർക്കൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്ന കാര്യമാണ് ഏതെങ്കിലുമൊക്കെ സംഘടനകളിൽ വോളണ്ടിയറായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ വോളണ്ടിയറിങ് എന്നുള്ള ആശയത്തിൻ്റെ പുറത്താണ് സൂര്യ കൂടുതലായി 20-ലധികം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നത്. ആ ഒരു ആശയം തുടക്കം മുതലേ അത് വന്നതിനെക്കുറിച്ച്, ആ ഒരു ആശയത്തിൽ ഊന്നി ഇപ്പോഴും തുടർന്നു പോകുന്നതിനെ കുറിച്ച് കൂടി.
0: സൂര്യ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിരുന്നു, ഒന്ന് ഈ ടിക്കറ്റഡ് ഷോസ്, കമേഴ്സ്യൽ ആക്ടിവിറ്റീസ് അങ്ങനെയുള്ളത് ഇല്ല എന്നുള്ളത്. ആരിതിനകത്ത് വർക്ക് ചെയ്താലും ഇറ്റ് ഷുഡ് ബി എ വോളണ്ടറി സർവീസ്. നമ്മളിപ്പം ഭരതനാട്യത്തിന് വേണ്ടിയിട്ടോ മോഹിനിയാട്ടത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നാടകങ്ങൾക്ക് വേണ്ടിയിട്ടോ പൂരക്കളിക്കോ തെയ്യത്തിനോ ഒക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാടിനോട് ചെയ്യുന്ന ഒരു സൽക്കർമ്മമാണെന്ന് മാത്രം കരുതുന്നവർ വന്നാൽ മതി. ഇത് പ്രവർത്തിക്കണമെങ്കിൽ എനിക്ക് പൈസ തരണം എന്ന് പറയുന്നവരെ നമ്മൾ എടുക്കില്ല. അടുത്ത കൊല്ലം 50-ാമത്തെ വർഷമാണ് സൂര്യയുടെ. പിന്നെ ചില ആൾക്കാരൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും, അവർ പറയും നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ എനിക്ക് ഹോളിഡേയാണ്, ഞാൻ എൻ്റെ കാറും ഡ്രൈവറേയും വിട്ടുതരാം, നിങ്ങൾ ടാക്സി ഒന്നും എടുക്കണ്ട, എൻ്റെ കാർ ഉപയോഗിച്ചുള്ളൂ എന്ന് പറയും. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു എനർജി കിട്ടും. ഞാൻ ISRO ജോലി ചെയ്യുമ്പം നമ്മുടെ സൂര്യയുടെ ടൈം 6:45 ആണ്, കാരണം 5:30 അവിടുന്ന് വരാൻ പറ്റും ബസ്സിൽ. ഇവിടെ വരുമ്പോൾ ഒരു 6:30, 6:30 ആവും. വീട്ടിൽ പോയി വന്ന് കുളിച്ച് ഉടനെ സൂര്യയുടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട്, എല്ലാ പ്രോഗ്രാമും സൂര്യയുടെ 6:30. അപ്പം നമ്മൾ ഇങ്ങനെ ഓഫീസിലെ ജോലി കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ടാഗോർ തിയേറ്ററിലോ എവിടെയാണെന്ന് പറഞ്ഞാൽ വരുമ്പോൾ ക്യൂ ഉണ്ടാവും അകത്ത് കയറാനായിട്ട്. ആൾക്കാർ കയറുമ്പോൾ ചിലർ മുന്നോട്ട് വന്നിട്ട് പറയും, നിങ്ങൾ ഓഫീസിൽ നേരെ വരികയല്ലേ, ഒന്നും കഴിച്ചു കാണില്ല എന്ന് പറഞ്ഞിട്ട് വടയോ അവർ വീട്ടിലുണ്ടാക്കി എന്തെങ്കിലും നമ്മുടെ തരും. ഇതൊക്കെ ഒരു എന്താ പറയുക, മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ സ്ട്രെങ്ത്, എനർജി, മോട്ടിവേഷൻ ഒക്കെ തരുന്നതല്ലേ, അതാണ്. പിന്നെ അവാർഡ് കൊടുക്കില്ല എന്നൊരു തീരുമാനം എടുത്തിരുന്നു.
1: താങ്കളൊരു മെക്കാനിക്കൽ എഞ്ചിനീയറാണ്, ഒരു എഞ്ചിനീയറിംഗ് സിസ്റ്റം ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു ചോദ്യം, സൂര്യ പോലുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതൊരു വ്യക്തിയുടെ ഒരു ബ്രെയിൻ ചൈൽഡ് എന്നതിനപ്പുറത്തേക്ക് ഇത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള

0: സിസ്റ്റമായി അവരുടെ കാലശേഷവും പ്രവർത്തിക്കുന്ന തരത്തിലുള്ള എന്ത് ഡിസൈനാണ് താങ്കൾ എന്ന എഞ്ചിനീയർ ഈ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്?
1: എഞ്ചിനീയർ എന്നുള്ള രീതിയിലല്ല, ഒരു കലാസ്വാദകൻ എന്ന രീതിയിൽ ഐ ഹാവ് എ സെക്കൻഡ് ലൈൻ ഓഫ് പീപ്പിൾ. ആ ലൈനിൻ്റെ പേരാണ് സൂര്യകിരൺ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഐ എം ട്രെയിനിങ് ദ യങ്സ്റ്റേഴ്സ്. 6:30 പ്രോഗ്രാമിന് ഞാൻ 6:40 വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അതുവരെയുള്ള എല്ലാ ജോലികളും ചെയ്യുന്നത് സൂര്യകിരണിലെ ആൾക്കാരാണ്. ഞാൻ ഒരു ദിവസം പോയില്ലെങ്കിലും പരിപാടി നടക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആൻഡ് ഐ ഹാവ് ട്രസ്റ്റ് ഇൻ ദം. അതുകൊണ്ട് അതിന് ഒരു പ്രയാസം ഉണ്ടാവില്ല. തുടർന്ന് തന്നെ പോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം.
0: എന്തായാലും താങ്കളുടെ മുന്നോട്ടുള്ള ഈ യാത്രയ്ക്ക് എല്ലാവിധമായ ആശംസകളും. താങ്കളുടെ വിലയേറിയ സമയം നമ്മുടെ ആകാശവാണി സ്റ്റുഡിയോയിലെത്തി സുദീർഘമായ താങ്കളുടെ ഒരു ജീവിതം അതിൻ്റെ ഒരു നേർചിത്രം തന്നെ ശ്രോതാക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവും. ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിന് നന്ദി.
1: സന്തോഷം. താങ്ക് യു.
2: നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് നാടകകൃത്തും സംവിധായകനും കേരള സംഗീത നാടക അക്കാദമി മുൻ ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തിയുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ ഒപ്പം MK ദിലീപ്.
3: നേർമൊഴി സമാപിക്കുന്നു.
4: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
5: യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം youth.airtvm@gmail.com അല്ലെങ്കിൽ 8281423305 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സാപ്പ് ചെയ്യുക. വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി 8281423305. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. കേന്ദ്രാവിഷ്കൃത പദ്ധതി എന്താണെന്ന് ശ്രദ്ധിക്കാം. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, അഥവാ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി. ഒരു കാലത്ത് വിദ്യാഭ്യാസത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് നിന്നുപോയ പെൺകുട്ടികളെ സംബന്ധിച്ച് അവരുടെ ജീവിതം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം അവർ മെച്ചപ്പെട്ട നിലയിലേക്കും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ പെൺകുട്ടികൾക്ക് കൈത്താങ്ങാവുന്ന ഒരു പദ്ധതിയാണ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള കേന്ദ്ര പദ്ധതി, അഥവാ നാഷണൽ സ്കീം ഫോർ ഇൻസെന്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. 14 വയസ്സിനും 18 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഈ പദ്ധതിയിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. 8-ാം ക്ലാസ് പാസ്സായ കുട്ടികളെയാണ്

0: പദ്ധതിയിലേക്ക് പരിഗണിക്കുന്നത്. ഇതിനായി അനുശാസിക്കുന്ന ചില മാനദണ്ഡങ്ങളും ഒരു നിശ്ചിത തുകയുടെ നിക്ഷേപവും തുക ലഭിക്കാനുള്ള യോഗ്യതയുമൊക്കെ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. അവ എന്താണെന്നും എങ്ങനെയാണ് ഇത് യോഗ്യതയുള്ള പെൺകുട്ടികളിലേക്ക് ഈ പ്രയോജനം ലഭിക്കുന്നതെന്നും ശ്രദ്ധിക്കാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ, കസ്തൂർബാ ഗാന്ധി ബാലിക വിദ്യാലയത്തിൽ നിന്ന 8-ാം ക്ലാസ് വിജയിച്ച വിദ്യാർത്ഥിനികൾ എന്നിവരെയാണ്. അതായത് സമൂഹത്തിൽ പിന്നാക്കാവസ്ഥയിലായ SC ST വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങായാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. 9-ാം ക്ലാസ്സിൽ ചേരുന്ന വർഷം പെൺകുട്ടികൾക്ക് മാർച്ച് 31 16 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഈ പദ്ധതിയിൽ ചേരുന്നതിനായി കുറച്ചുപേരെ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആരൊക്കെയാണെന്ന് നോക്കാം. വിവാഹിതരായ പെൺകുട്ടികൾ, സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾ എന്നിവയിൽ പഠിക്കുന്നവർ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ, CBSE അഫിലിയേറ്റഡ് സ്കൂളുകൾ തുടങ്ങി കേന്ദ്ര സർക്കാർ നടത്തുന്ന സ്കൂളുകളിൽ ചേരുന്ന പെൺകുട്ടികൾ എന്നിവരെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന പെൺകുട്ടിയുടെ പേരിൽ ഒരു നിക്ഷേപം നടത്തുകയും നിശ്ചിത വയസ്സ് കഴിയുമ്പോൾ പെൺകുട്ടിക്ക് പ്രയോജനം ചെയ്യുന്ന രീതിയിലുമാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്കീമിൽ ചേരുന്ന ഓരോ വിദ്യാർത്ഥിനിയുടെ പേരിലും 3000 രൂപ പൊതുമേഖലാ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കുകയും 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ നിക്ഷേപവും പലിശയും പെൺകുട്ടിക്ക് ലഭിക്കുകയും ചെയ്യും. സ്ഥിര നിക്ഷേപമായാണ് കുട്ടിയുടെ പേരിൽ ഈ തുക കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുന്നത്. 18 വയസ്സാകുന്നതുവരെ ഈ പണം പിൻവലിക്കാൻ കഴിയില്ല. എന്നാൽ 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ ഇത് പിൻവലിക്കുകയും ചെയ്യാം. ഈ തുകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തെന്നാൽ ഈ തുക കാലാവധി എത്തുന്നതിന് മുമ്പ് പിൻവലിക്കാനോ പലിശ വാങ്ങാനോ അനുവാദമില്ല. ഒരു ഗുണഭോക്താവ് എന്ന നിലയിൽ ബാങ്കിന്റെ പാസ്ബുക്കോ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റോ പെൺകുട്ടിക്ക് നൽകും. 18 വയസ്സ് തികയുമ്പോൾ ഈ തുക പെൺകുട്ടിക്ക് ലഭിക്കും എന്ന് പറഞ്ഞല്ലോ. അതിൽ 18 വയസ്സ് പൂർത്തിയായ 10-ാം ക്ലാസ് വിജയിച്ച ഗുണഭോക്താവായ പെൺകുട്ടിക്ക് മാത്രമേ ഈ തുക ലഭിക്കുകയുള്ളൂ. 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ 10-ാം ക്ലാസ് വിജയിച്ച സർട്ടിഫിക്കറ്റും 9-ാം ക്ലാസ്സിൽ പഠിച്ചതായുമുള്ള സ്ഥാപന തലവന്റെ സാക്ഷ്യപത്രവും ഹാജരാക്കിയാൽ ഗുണഭോക്താവിന് തുക ലഭിക്കും. സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശത്തെ ഭരണകൂടങ്ങൾ, സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്കൂളുകൾ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എന്നിവയാണ് ഈ കേന്ദ്ര പദ്ധതിയുടെ പങ്കാളികളായി നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളുടെ സെക്കൻഡറി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഈ പദ്ധതി നമ്മുടെ സമൂഹത്തിലെ SC ST വിദ്യാർത്ഥികളുടെ ഇടയിൽ കാലോചിതമായ പരിഷ്കരണത്തിന് ഇടയായി തീരുമെന്നതിൽ സംശയമില്ല. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായുള്ള ഈ കേന്ദ്ര പദ്ധതിയായ നാഷണൽ സ്കീം ഫോർ ഇൻസെൻറ്റീവ് ടു ഗേൾ ചൈൽഡ് ഫോർ സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്ന പദ്ധതി നമ്മുടെ സമൂഹത്തിൽ മികച്ച മാറ്റത്തിന് വഴിയൊരുക്കും എന്ന് നിസ്സംശയം പറയാം.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: അല്പസമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. രാഷ്ട്രപതി ഭവനിൽ ഇന്ന് നടന്ന നീതി ആയോഗ് 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്ന് പ്രധാനമന്ത്രി യോഗത്തിൽ പറഞ്ഞു. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുത്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയായ 43-കാരന് നിപ്പ സ്ഥിരീകരിച്ചു. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളുമാണ്. ഹൈറിസ്ക് വിഭാഗത്തിലുള്ള 13 പേർക്ക് ക്വാറന്റൈൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സമ്പർക്ക പട്ടികയിലുള്ള ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രോഗിയുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. ജനങ്ങളുടെ സംശയ നിവാരണത്തിനായി കോഴിക്കോട് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. 0495-23-7301, 9072-00-77 67 എന്നീ നമ്പറുകളിൽ കൺട്രോൾ റൂം

0: മായി ബന്ധപ്പെടാം. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് യാതൊരു ക്ഷാമവുമില്ലെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗല്ല കേസുകൾ സ്ഥിരീകരിച്ചതായും ആരോഗ്യമന്ത്രി. ആകെ 514 പേരെയാണ് രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിപ്പ ഷിഗല്ല രോഗബാധകളെ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ശ്രീ കെ മുരളീധരൻ വ്യക്തമാക്കി. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിന് ശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ മാധ്യമങ്ങളോട് പറഞ്ഞു. കപ്പലിന് നേരെ ഇന്നലെ രാത്രിയാണ് US മിസൈൽ ആക്രമണമുണ്ടായത്. മരണമടഞ്ഞ നാവികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോണോവാൾ പറഞ്ഞു. പശ്ചിമേഷ്യയെ കൂടുതൽ സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ തുടർന്ന് അമേരിക്കയും ഇറാനും. ഇറാനിലെ സൈനിക സംവിധാനങ്ങൾ ലക്ഷ്യമിട്ടാണ് തുടർച്ചയായ 2 ദിവസവും അമേരിക്ക ആക്രമണം നടത്തിയത്. ഗൾഫ് മേഖലയിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാനും പ്രത്യാക്രമണം നടത്തി. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചതായി ഇറാൻ അറിയിച്ചെങ്കിലും ഇറാന്റെ അവകാശവാദം അമേരിക്ക തള്ളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 14 മുതൽ 18 വരെ ഫ്രാൻസിലും സ്ലോവാക്കിയയിലും സന്ദർശനം നടത്തും. 52-ാമത് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. കായിക ലോകം ആവേശത്തോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്ര പ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ മത്സരത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10-ാം പതിപ്പിന് നാളെ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. അടുത്ത മാസം 5-ാണ് ഫൈനൽ. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. ഫിഫ ലോകകപ്പ് ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഫുട്ബോൾ ആരാധകരെ ലക്ഷ്യമിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നതായി കേരള പോലീസ്. മത്സരങ്ങൾ കാണാൻ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന APK ഫയലുകൾ ഒരിക്കലും ഇൻസ്റ്റാൾ ചെയ്യരുതെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഫ്രീ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ, അൺലിമിറ്റഡ് സ്പോർട്സ് ആക്സസ്, വാച്ച് ഓൾ മാച്ചസ് ഫ്രീ തുടങ്ങിയ വാഗ്ദാനങ്ങൾ വിശ്വസിക്കരുതെന്നും സൈബർ സാമ്പത്തിക തട്ടിപ്പ് സംഭവിച്ചാലുടൻ 1930 എന്ന നമ്പറിൽ പരാതി നൽകണമെന്നും പോലീസ് അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും ഇടുക്കി, എറണാകുളം ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ഉൾപ്പെടെ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 15 സെക്കൻഡും. ഇപ്പോൾ വെള്ളം എന്ന ചിത്രത്തിനു വേണ്ടി ഷഹബസ് അമൻ പാടിയ ഒരു ഗാനം കേൾക്കാം. രചന നിധീഷ് നടേരി, സംഗീതം വിജയ്പാൽ.

0: Participation at the G7 summit and Prime Minister Modi's seventh consecutive participation at the G7 summit. On to sports. Sports fans across the world are set for a month-long football spectacle as the 2026 FIFA World Cup kicks off tonight at the historic Estadio Azteca in Mexico City. In the opening match, hosts Mexico will take on South Africa in a Group A clash. The match begins at 12:30 a.m. Indian Standard Time. Interestingly, the fixture brings back memories of the 2010 World Cup opener, which also featured the same two sides. Here is more from football's biggest stage.
1: This edition of the World Cup will be the biggest in history, with an expansion from 32 to 48 teams. A record 104 matches will be played, with 72 in the group stage and 32 in the knockout rounds across host nations, United States, Canada and Mexico. The three host nations qualified automatically, while 45 teams earned their places through a demanding two-year qualification journey. The competition features 12 groups of four teams each. The top two teams from every group, along with the eight best third-place teams, will advance to the round of 32. This expands the knockout stage to 32 teams for the first time in tournament history. The grand final is scheduled for 19th of July, promising a thrilling conclusion to football's greatest celebration. Shagun Chopra from Sports Desk.
0: In badminton, PV Sindhu and Tanvi Sharma advanced to the women's singles quarterfinals of the Australian Open in Sydney today. Two-time Olympic medalist Sindhu defeated compatriot Isharani Barua in the round of 16. She will next face Chen Su Yu. In another All-India pre-quarterfinal clash, Tanvi Sharma overpowered Malvika Bansal. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi says India's growth story continues to inspire the world as major economies are facing uncertainty. Chairs 11th Governing Council meeting of Niti Aayog in New Delhi. Centre and governments of Assam and Nagaland ink an MOU for exploration and production of crude oil and natural gas. New Delhi strongly condemns US strikes on oil ship which killed three Indian sailors off the coast of Oman. Summons U.S. Chargé d'Affaires to lodge protest. In badminton, PV Sindhu and Tanvi Sharma advanced to women's singles quarterfinals of Australian Open and FIFA World Cup 2026 to kick off tonight. Mexico to take on South Africa in the opening encounter at Estadio Azteca in Mexico City. That is all in the news at 9. Good night.
2: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
2: കോഴ്സുകൾ, സാധ്യതകൾ, പ്രത്യേക പരിപാടി. പത്താം ക്ലാസ്സിന് ശേഷം കേവലം ഒരു പരീക്ഷാ വിജയത്തിനപ്പുറം പത്താം ക്ലാസ് പരീക്ഷാ ഫലം ഒരു കുട്ടിയുടെ ആഗ്രഹങ്ങളും അഭിരുചികളും ഏത് ദിശയിലേക്ക് തിരിയണമെന്ന് നിശ്ചയിക്കുന്ന ആദ്യത്തെ ഔദ്യോഗിക പടിയാണ്. പലപ്പോഴും മാതാപിതാക്കളുടെ അമിതമായ താല്പര്യങ്ങൾക്ക് വഴങ്ങിയോ സഹപാഠികളുടെയും സുഹൃത്തുക്കളുടെയും ഒഴുക്കിനൊപ്പം ചിന്തിക്കാതെ സഞ്ചരിച്ചോ കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും പിന്നീട് ഉപരിപഠനകാലത്ത് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന തെറ്റായ പ്രവണത ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്.
4: ഉപരിപഠനകാലത്ത് ഇന്നും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ജനറൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിൽ പ്രധാനമായും സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ മൂന്ന് സ്ട്രീമുകളിലായി 45-ലധികം വ്യത്യസ്ത വിഷയങ്ങളുടെ കോമ്പിനേഷനുകൾ ലഭ്യമാണ്. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, പാരാമെഡിക്കൽ, അലൈഡ് സയൻസ് മേഖലകളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സയൻസ് ഗ്രൂപ്പിൽ 9 സബ്ജക്റ്റ് കോമ്പിനേഷനുകൾ തിരഞ്ഞെടുക്കാം. ഹയർ സെക്കൻഡറിയിൽ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയോടൊപ്പം ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസോ ഇലക്ട്രോണിക്സോ ഇൻഫർമേഷൻ ടെക്നോളജിയോ പഠിക്കാനുള്ള അവസരമുണ്ട്. മെഡിക്കൽ, പാരാമെഡിക്കൽ

0: ശബ്ദപഠനം ലക്ഷ്യമിടുന്നവർ ബയോളജി അടങ്ങിയ കോമ്പിനേഷനുകളും എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സാങ്കേതിക ഗവേഷണ രംഗങ്ങൾ ആഗ്രഹിക്കുന്നവർ മാത്സ് പ്രധാന വിഷയമായുള്ള കോമ്പിനേഷനുകളും തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ്.
1: ബാങ്കിംഗ്, ചാർട്ടേഡ് അക്കൗണ്ടൻസി, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ്, കോർപ്പറേറ്റ് മാനേജ്മെന്റ്, ധനകാര്യ വിശകലനം തുടങ്ങിയ ആഗോള സാമ്പത്തിക മേഖലകളിലേക്ക് വഴി തുറക്കുന്നതാണ് ഹയർ സെക്കൻഡറിയിലെ കൊമേഴ്സ് ഗ്രൂപ്പ്. ഇതിൽ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ് എന്നിവയോടൊപ്പം മാത്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്നിവ ചേർത്തുള്ള 4 വ്യത്യസ്ത കോമ്പിനേഷനുകൾ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ലഭ്യമാണ്. ഗണിതശാസ്ത്രത്തിലും സാമ്പത്തിക കാര്യങ്ങളിലും ബിസിനസ് ആശയങ്ങളിലും മികച്ച അഭിരുചിയുള്ളവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ മേഖലയാണ് ഇത്. ബികോം, ബിബിഎ, ഇന്റഗ്രേറ്റഡ് മാനേജ്മെന്റ് കോഴ്സുകൾ എന്നിവയിലേക്ക് പോകാൻ കൊമേഴ്സ് പഠനം സഹായിക്കും. അതേസമയം സിവിൽ സർവീസ്, നിയമപഠനം, ജേർണലിസം, സോഷ്യൽ വർക്ക്, സൈക്കോളജി, അന്താരാഷ്ട്ര ബന്ധങ്ങൾ തുടങ്ങിയ ഉന്നത മാനവിക മേഖലകളെ ലക്ഷ്യം വയ്ക്കുന്നവർക്കായി ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൽ വിശാലമായ അവസരങ്ങളുണ്ട്. പൊളിറ്റിക്കൽ സയൻസ്, ജിയോഗ്രഫി, സോഷ്യോളജി, ജിയോളജി, സൈക്കോളജി, നരവംശാസ്ത്രം അഥവാ ആന്ത്രപ്പോളജി തുടങ്ങിയ 31-ലധികം വൈവിധ്യമാർന്ന സബ്ജക്ട് കോമ്പിനേഷനുകൾ ഹ്യൂമാനിറ്റീസിലുണ്ട്.
0: കേവലം പൊതുവിദ്യാഭ്യാസത്തിനപ്പുറം പ്ലസ് ടു സർട്ടിഫിക്കറ്റിനൊപ്പം പ്രായോഗികമായ ഒരു തൊഴിൽ നൈപുണ്യം കൂടി സ്വന്തമാക്കാൻ സഹായിക്കുന്ന വിപ്ലവകരമായ വിദ്യാഭ്യാസ സംവിധാനമാണ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഥവാ VHSE. എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഹെൽത്ത് കെയർ, ബിസിനസ് തുടങ്ങിയ 5 പ്രധാന മേഖലകളിലായി 35 അത്യാധുനിക കോഴ്സുകൾ VHSE ഇന്ന് നൽകുന്നുണ്ട്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, അഗ്രികൾച്ചർ സയൻസ്, ഗ്രാഫിക് ഡിസൈൻ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. 2 ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ഉപരിപഠനത്തിന് അർഹതയുണ്ടെന്ന് മാത്രമല്ല, സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പോളിടെക്നിക് ഡിപ്ലോമ അഡ്മിഷനുകളിൽ 2% പ്രത്യേക സീറ്റ് സംവരണവും സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ 3 പ്രായോഗിക ഡിപ്ലോമ കോഴ്സുകൾ നൽകുന്ന പോളിടെക്നിക്കുകളും 10 കഴിഞ്ഞവർക്ക് വലിയ കരിയർ സാധ്യതയാണ് ഒരുക്കുന്നത്. മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ, കെമിക്കൽ, ഓട്ടോമൊബൈൽ എന്നീ പരമ്പരാഗത ശാഖകൾക്ക് പുറമെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, സൈബർ സെക്യൂരിറ്റി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ പുതിയ കോഴ്സുകളും ഇന്ന് പോളിടെക്നിക്കുകളിൽ ലഭ്യമാണ്. പോളിടെക്നിക് ഡിപ്ലോമ പൂർത്തിയാക്കുന്നവർക്ക് ലാറ്ററൽ എൻട്രി വഴി BTech 2 നേരിട്ട് പ്രവേശനം നേടാനുള്ള മികച്ച അവസരവുമുണ്ട്.
1: ചുരുങ്ങിയ കാലയളവിൽ പഠനം പൂർത്തിയാക്കി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളിലോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ആഗോള വ്യവസായ മേഖലകളിലോ പെട്ടെന്ന് ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ്ങിന്റെ അഥവാ NCVT നേരിട്ടുള്ള അംഗീകാരമുള്ള IIT കോഴ്സുകൾ തിരഞ്ഞെടുക്കാം. ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ടേണർ, ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, മെക്കാനിക്, മോട്ടോർ വെഹിക്കിൾ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് തുടങ്ങിയ മേഖലകളിൽ മികച്ച പ്രായോഗിക പരിശീലനമാണ് ഇവിടെ ലഭിക്കുന്നത്. IIT പഠനം പൂർത്തിയാക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഇന്ത്യൻ റെയിൽവേ, ഡിഫൻസ്, ഇസ്രോ, പൊതുമരാമത്ത് വകുപ്പുകൾ, വലിയ സ്വകാര്യ വ്യവസായശാലകൾ എന്നിവിടങ്ങളിൽ ടെക്നിക്കൽ അസിസ്റ്റന്റായും ടെക്നീഷ്യനായും വേഗത്തിൽ നിയമനം ലഭിക്കാറുണ്ട്. ഇതുകൂടാതെ വിനോദസഞ്ചാര മേഖലയിലെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്ന ട്രാവൽ ആൻഡ് ടൂറിസം, ഹോട്ടൽ മാനേജ്മെന്റ്, ഫാഷൻ ടെക്നോളജി, പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് അഥവാ നഴ്സറി അധ്യാപക പരിശീലനം, ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സുകൾ, ആയുർവേദ അല്ലെങ്കിൽ ഹോമിയോ ഫാർമസി കോഴ്സുകൾ എന്നിവയെല്ലാം 10 ശേഷം സ്വയം തൊഴിലിനും പെട്ടെന്നുള്ള നിയമനങ്ങൾക്കും സഹായിക്കുന്ന ഹ്രസ്വകാല പ്രായോഗിക കോഴ്സുകളാണ്.
0: 10 ശേഷമുള്ള പഠനം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട

0: ചില നൂതനമായ അക്കാദമിക് മാറ്റങ്ങളെക്കുറിച്ചും സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകളെക്കുറിച്ചും ഇനി വിശദമായി പരിശോധിക്കാം. ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൈപുണ്യ വികസനത്തിന്, അതായത് സ്കിൽ ഡെവലപ്മെൻറ്റിന് വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഇതിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVY, കേരള സർക്കാരിൻ്റെ ASAP അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം എന്നിവ വഴി 10ാം ക്ലാസ് കഴിഞ്ഞവർക്കായി ഒട്ടനവധി ഹ്രസ്വകാല സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ നടത്തുന്നുണ്ട്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ്, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ, സോളാർ പാനൽ ഇൻസ്റ്റലേഷൻ ടെക്നീഷ്യൻ, ബ്യൂട്ടി കൾച്ചർ ആൻഡ് ഹെയർ സ്റ്റൈലിംഗ്, CCTV ഇൻസ്റ്റലേഷൻ എന്നീ കോഴ്സുകൾ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്.
1: കല, കായികം, സാംസ്കാരിക മേഖലകളിൽ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസിന് ശേഷം തിളങ്ങാൻ പ്രത്യേക സ്ഥാപനങ്ങളും കോഴ്സുകളുമുണ്ട്. തൃശൂരിലെ ചെറുതുരുത്തിയിലുള്ള വിഖ്യാതമായ കേരള കലാമണ്ഡലം 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് ഹയർ സെക്കൻഡറി കോഴ്സുകളോടൊപ്പം കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, കൂടിയാട്ടം, ചെണ്ട, മദ്ദളം തുടങ്ങിയ ശാസ്ത്രീയ കലകളിൽ പ്രൊഫഷണൽ പരിശീലനം നൽകുന്നുണ്ട്. സംഗീതത്തിലും നൃത്തത്തിലും ഔദ്യോഗിക കരിയർ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഇത് വലിയൊരു സുവർണ അവസരമാണ്. അതുപോലെ തന്നെ ലളിതകലകളിൽ അഭിരുചിയുള്ളവർക്ക് തിരുവനന്തപുരം മാവേലിക്കര ഫൈനാൻസ് കോളേജുകളിലും തൃശൂർ ഫൈനാൻസ് കോളേജിലും നടത്തുന്ന ഫൈനാൻസ് ഡിപ്ലോമ കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. പെയിന്റിംഗ്, സ്കൾപ്ചർ അഥവാ ശില്പകല, അപ്ലൈഡ് ആർട്സ് എന്നിവയിൽ വലിയൊരു കരിയർ പടുത്തുയർത്താൻ ഇത്തരം സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളെ സഹായിക്കുന്നു. കായിക രംഗത്ത് താൽപ്പര്യമുള്ള കുട്ടികൾക്കായി സ്പോർട്സ് ഡിവിഷനുകളിലും പ്രത്യേക സ്പോർട്സ് കോട്ട സീറ്റുകളിലും ഹയർ സെക്കൻഡറി അഡ്മിഷനുകളിൽ സർക്കാർ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.
0: പ്രതിരോധ മേഖലയോട് അതീവ താൽപ്പര്യമുള്ള രാജ്യസ്നേഹികളായ കുട്ടികൾക്ക് 10ാം ക്ലാസിന് ശേഷം ഇന്ത്യൻ സായുധ സേനകളുടെ ഭാഗമാകാൻ അവസരമുണ്ട്. കായികക്ഷമതയും കൃത്യമായ ശാരീരിക യോഗ്യതയുമുള്ള കുട്ടികൾക്ക് കഠിനമായ പ്രവേശന പരീക്ഷകളിലൂടെ രാജ്യത്തെ സേവിക്കാനുള്ള ഈ സുവർണ കരിയർ സ്വന്തമാക്കാം. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കോൺസ്റ്റബിൾ GD പരീക്ഷകൾ, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പരീക്ഷകൾ എന്നിവയും 10ാം ക്ലാസ് കഴിഞ്ഞവർക്ക് കേന്ദ്ര സർക്കാർ ജോലി നേടാനുള്ള മികച്ച മാർഗങ്ങളാണ്. നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന LDC, ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ്, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് തുടങ്ങിയ പരീക്ഷകൾക്കും 10ാം ക്ലാസ് അടിസ്ഥാന യോഗ്യതയായി നിശ്ചയിച്ചിട്ടുള്ളതാണ്. പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ ഇത്തരം മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നത് ഭാവിയിൽ സർക്കാർ ജോലി എന്ന ലക്ഷ്യം വേഗത്തിൽ കൈവരിക്കാൻ കുട്ടികളെ സഹായിക്കും.
1: ഉപരിപഠന കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒരുപോലെ പുലർത്തേണ്ട ചില പ്രധാന ജാഗ്രതകളെക്കുറിച്ചുകൂടി സംസാരിക്കേണ്ടതുണ്ട്. പലപ്പോഴും മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കുട്ടികളെ നിർബന്ധിച്ച് സയൻസ് ഗ്രൂപ്പുകളിൽ ചേർക്കുന്ന രീതി നമ്മൾ കാണാറുണ്ട്. എന്നാൽ കണക്കിലും ശാസ്ത്രത്തിലും താല്പര്യമില്ലാത്ത ഒരു കുട്ടി സയൻസ് ഗ്രൂപ്പ് എടുത്താൽ പ്ലസ് ടു പഠനം ആ കുട്ടിക്ക് വലിയൊരു മാനസിക സമ്മർദ്ദമായി മാറും. കുട്ടിയുടെ അഭിരുചി അളക്കുന്നതിനായി സ്കൂളുകളിൽ നടത്തുന്ന അഭിരുചി പരീക്ഷകളുടെ ഫലങ്ങൾ കൃത്യമായി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ കരിയർ ഗൈഡൻസ് കൗൺസിലർമാരുടെ സേവനം ലഭ്യമാക്കിയിട്ടുണ്ട്. കുട്ടിയുടെ താൽപ്പര്യങ്ങൾക്കൊപ്പം ആ വിഷയത്തിൽ കുട്ടിക്കുള്ള ഭൗതികമായ കഴിവ് കൂടി വിലയിരുത്തി വേണം ഫൈനൽ തീരുമാനമെടുക്കാൻ. കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് പ്രസ്തുത കോഴ്സിന്റെ ഭാവി സാധ്യതകൾ, ഉപരിപഠന വഴികൾ, ആവശ്യമായി വരുന്ന ചെലവുകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ രക്ഷിതാക്കൾക്കും ഉണ്ടായിരിക്കണം.
0: അഡ്മിഷൻ പ്രക്രിയകളെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ലായ്മ കാരണം പലർക്കും നല്ല കോളേജുകളിലോ സ്കൂളുകളിലോ സീറ്റുകൾ നഷ്ടപ്പെടാറുണ്ട്. കേരളത്തിൽ ജനറൽ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അഡ്മിഷനുകൾ പൂർണ്ണമായും ഏകജാലക സംവിധാനം വഴിയാണ് നടക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷാഫലം വന്ന ഉടൻ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി കൃത്യമായി ഓപ്ഷനുകൾ നൽകി അപേക്ഷിക്കേണ്ടതുണ്ട്. വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഗ്രേഡ്

0: സീറ്റുകളും സ്കൂളുകളിലെ സീറ്റുകളുടെ എണ്ണവും സംവരണ മാനദണ്ഡങ്ങളും അടിസ്ഥാനമാക്കിയാണ് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി അലോട്ട്മെന്റുകൾ നടക്കുന്നത്. ഇതുപോലെ തന്നെ പോളിടെക്നിക് ITI അഡ്മിഷനുകൾക്കും അതത് വകുപ്പുകളുടെ ഓൺലൈൻ പോർട്ടലുകൾ വഴി ഏകജാലക അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷിക്കുന്ന സമയത്ത് വെബ്സൈറ്റുകളിലെ നിർദ്ദേശങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കുകയും നിശ്ചിത സമയപരിധിക്കുള്ളിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുകയും വേണം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ അലോട്ട്മെന്റ് റദ്ദാകാൻ സാധ്യതയുണ്ട് എന്ന കാര്യം മറക്കരുത്.
1: ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, 10-ാം ക്ലാസ്സിന് ശേഷമുള്ള വിദ്യാഭ്യാസം എന്നത് കേവലം ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിനപ്പുറം സ്വന്തം കരിയറിന്റെ ശക്തമായ അടിത്തറ പണിയുന്ന പ്രക്രിയയാണ്. മാറുന്ന ലോകത്തെ പുതിയ തൊഴിൽ സാധ്യതകളെ കൺതുറന്നു കാണാനും സാങ്കേതികമായി സ്വയം അപ്ഡേറ്റ് ചെയ്യാനും ഓരോ വിദ്യാർത്ഥിയും തയ്യാറാകണം. അന്ധമായ അനുകരണങ്ങൾ ഒഴിവാക്കി സ്വന്തം കഴിവിനെ വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെയും ലക്ഷ്യബോധത്തോടെയും പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവടുവയ്ക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഹൃദയം നിറഞ്ഞ കരിയർ ആശംസകൾ. കോഴ്സുകൾ, സാധ്യതകൾ, 10-ാം ക്ലാസ്സിന് ശേഷം പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
2: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
3: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രക്ഷേപണ പരമ്പരയുടെ ശബ്ദലേഖനം ഇപ്പോൾ കേൾക്കാം.

യൗവനത്തിൻ്റെ ചാപല്യവും സ്വപ്നങ്ങളുടെ വർണ്ണങ്ങളും പ്രണയത്തിൻ്റെ നിഷ്കളങ്കമായ ഭാവങ്ങളും മനോഹരമായി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനമാണ് ഇനി. പത്മരാജൻ സംവിധാനം ചെയ്ത ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിൻ്റെ മൃദുലമായ ഭാവലോകത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ഗാനം രവീന്ദ്രൻ്റെ മധുരമാർന്ന സംഗീതവും ONV യുടെ കവിതാ സൗന്ദര്യമുള്ള വരികളും ചേർന്ന് മലയാളികളുടെ മനസ്സിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്നു. പാടിയത് ചിത്ര.

ആലാപനത്തിലെ ഭാവഗാംഭീര്യവും സംഗീതത്തിൻ്റെ മാധുര്യവും കണ്ട് അനശ്വരമാക്കിയ ഒരു ഗാനമാണ് ചലച്ചിത്രഗാന പരിപാടിയിൽ ഇനി. അർത്ഥം എന്ന ചിത്രത്തിലെ ശ്യാമാംബരം എന്ന ഈ ഗാനം പാടിയത് യേശുദാസ്, കൈതപ്രത്തിൻ്റെ വരികൾക്ക് ഈണം നൽകിയത് ജോൺസൺ.

ഇളയരാജ ഒരുക്കിയ മനോഹരമായ ഈണവും വരികളിലെ ഭാവസാന്ദ്രതയും കൊണ്ട് വേറിട്ടതാക്കിയ ഒരു ഗാനമാണ് ഇനി. കാറ്റിനോടും പ്രകൃതിയോടും മനസ്സിലെ വികാരങ്ങൾ പങ്കുവയ്ക്കുന്ന ഒരു ആത്മസംഭാഷണം പോലെയാണ് ഈ ഗാനം അനുഭവപ്പെടുന്നത്. പ്രണയത്തിൻ്റെ മൃദുലതയും വിരഹത്തിൻ്റെ നേർത്ത വേദനയും ഒരേ സമയം വരികളിലൂടെ ഒഴുകിയെത്തുന്നു. മഴ നനഞ്ഞ ഒരു സായാഹ്നത്തിൻ്റെ നിശബ്ദതയും ഓർമ്മകളുടെ മൃദുസ്പർശവും പ്രണയത്തിൻ്റെ നുംബര സൗന്ദര്യവും ഒരുമിച്ച് സമ്മാനിക്കുന്ന ഗാനമാണ് പൂങ്കാറ്റിനോടും എന്ന ഗാനം. കാലം എത്ര കടന്നുപോയാലും മലയാളിയുടെ സംഗീത ആസ്വാദനത്തിൽ പ്രത്യേക സ്ഥാനമുള്ള ഒരു അനശ്വര ഗാനമായി അത് നിലനിൽക്കുന്നു. ചിത്രം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, പാടിയത് യേശുദാസും എസ് ജാനകിയും ചേർന്ന്, രചന ബിച്ചു തിരുമല.

മലയാള സിനിമാഗാനങ്ങളിൽ ബാല്യത്തിൻ്റെ നിഷ്കളങ്കതയും ജീവിതത്തിൻ്റെ തത്വചിന്തയും ഒരുപോലെ ചേർന്ന് നിൽക്കുന്ന അപൂർവ ഗാനങ്ങളിലൊന്നാണ് ദേശാടനമെന്ന ചിത്രത്തിലെ കളിവീടുറങ്ങിയല്ലോ എന്ന ഗാനം. കേൾക്കുമ്പോൾ ഒരു മധുര നൊമ്പരമായി മനസ്സിൽ നിറയുന്ന കാലാതീതമായ ഒരു ഗാനമാണിത്. കൈതപ്പുറം രചനയും സംഗീതവും നിർവഹിച്ച ഈ ഗാനം പാടിയത് യേശുദാസ്.

സമയം 10 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഇഷ്ടഗാനങ്ങളുമായി എത്തുകയാണ് ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടി. ഇന്ന് ഹൃദയരാഗങ്ങളിൽ ആദ്യം ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണ്. രചന എസ് രമേശൻ നായർ, സംഗീതം ദർശൻ രാമൻ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു ഇസ ചേരാനല്ലൂർ.

പ്രിയപ്പെട്ട ഹൃദയരാഗമേ, അടിവാരം എന്ന ചിത്രത്തിലെ കുളിർ പെയ്ത മാമടയിൽ എന്ന ഗാനം ഹൃദയരാഗത്തിലൂടെ കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ജോഷി അങ്കമാലി. തീർച്ചയായിട്ടും ഗാനം കേൾപ്പിക്കാം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകിയ ഈ ഗാനം പാടിയത് എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്നാണ്.

ഹൃദയരാഗങ്ങളിൽ ഇനി കരിപുരണ്ട ജീവിതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടി ഗാനം കേൾക്കാം. രചന രാമകൃഷ്ണൻ നായർ, സംഗീതം MK അർജുനൻ. ഈ ഗാനം ആവശ്യപ്പെട്ട ശ്രോതാവ് പരപ്പൂരിൽ നിന്നും സിദ്ദിഖ്.

വളാഞ്ചേരി കൊടുമുടിയിൽ നിന്നും ചിത്ര ശ്രീനിവാസൻ ആവശ്യപ്പെടുന്നു പിൻനിലാവ് എന്ന ചിത്രത്തിലെ ഗാനം. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ഇളയരാജ ഈണം നൽകിയ ഈ ഗാനം പാടിയിരിക്കുന്നു യേശുദാസും എസ് ജാനകിയും ചേർന്നു.

10.4 സ്പൈസ് എഫ്എമ്മിൽ നിന്നും ഹൃദയരാഗങ്ങൾ വാട്സപ്പ് സന്ദേശ ഗാന പരിപാടിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടിയിൽ ഇനി ആരൂഢം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പൂഞ്ഞാർ അടിവാരത്ത് നിന്നും ആദര ആവശ്യപ്പെട്ട ഈ ഗാനം പാടിയത് എസ് ജാനകി. ഗാനരചന കാവാലം, നാരായണ പണിക്കർ, സംഗീതം ശ്യാം.

രാജേഷ് സേനാപതിയുടെ ഇഷ്ടഗാനമാണ് ഹൃദയരാഗത്തിൽ ഇനി പാടിയത് യേശുദാസ്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് ഗിരീഷ് പത്തഞ്ചേരിയാണ്, നൽകിയത് വിദ്യാസാഗർ.

ഹൃദയരാഗത്തിൽ ഇനി ഇന്നലെ എന്ന ചിത്രത്തിനു വേണ്ടി കൈതപുരം രചിച്ച് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണം നൽകി ചിത്രപാടിയ ഗാനമാണ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു അടിമാലിയിൽ നിന്നും അദ്വൈത്.